പ്രഭാത ഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഇനി കേൾക്കാം പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി.

ചില ആൾക്കാരെ പൂർവികരുടെ അല്ലെങ്കിൽ കുടുംബ പേരിൽ അറിയപ്പെടാറുണ്ട്. പ്രശസ്തരോ പ്രഗത്ഭരോ ആയിരുന്ന കുടുംബാംഗങ്ങളുടെ പേര് ഉയർത്തിക്കാട്ടി അഭിമാനിക്കാറുണ്ട്. തലമുറകൾക്ക് ഉത്തരവാദിത്വവും കടമയുമായി ഈ രീതി മാറുന്നു. ചില ആചാരങ്ങൾ, ജീവിത രീതി, ചിട്ടവട്ടങ്ങൾ, വിശ്വാസങ്ങളെല്ലാം തലമുറകൾ കൃത്യതയോടെ ചെയ്തു പോകുന്നുമുണ്ട്. ഇത്തരം ആചാരങ്ങൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ രൂപീകരണത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു. എന്നാൽ ചിലപ്പോഴെങ്കിലും പൂർവിക ആചാരങ്ങൾ അതിർവരമ്പ് കടക്കുമ്പോൾ പുത്തൻ തലമുറ അസ്വസ്ഥരാകുന്നു. ഈ അസ്വസ്ഥത വിവിധ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. പഴയ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, ശീലങ്ങൾ നിർബന്ധിതമാകുമ്പോൾ, പഴങ്കഥകൾ അറിയാതെ ഉപബോധ മനസ്സിനെ കീഴടക്കുമ്പോൾ വർത്തമാനകാലം ആശങ്കാഭരിതമാകുന്നു. എന്താണ് പരിഹാരം? പഴമയെ, പൂർവികമായവയെല്ലാം അതിൻ്റേതായ പവിത്രതയോടെ നിലനിർത്തി ചിലതിനെയൊക്കെ തച്ചുടച്ച് പുതുമയെ ഉൾക്കൊള്ളാം. പല ചട്ടങ്ങളും മാറിയതുകൊണ്ടാണ് ഇന്നത്തെ പുരോഗതി ഉണ്ടായത്. ചിന്തിക്കാം.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്നേഹസ്വാഗതം.
1: മലബാർ ഡയറി

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ പ്രഭാവർമ്മയുടെ ലൗകികം എന്ന കവിത കേൾക്കാം. ആലാപനം വന്ദന. തുടർന്ന് ചരിത്രപദം വചനാമൃതം. മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. തുടർന്ന് കൃഷ്ണകഥാമൃതം. ഇതിൽ ബാണയുദ്ധം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു PV ബാലകൃഷ്ണൻ മാസ്റ്റർ. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 പ്രതികരണം. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവയ്ക്കുള്ള മറുപടിയും. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചിരിയും ചിന്തയും. 8:00 ഇഷ്ടങ്ങൾ ഈണങ്ങളിൽ ശിവപ്രിയ പ്രശാന്ത് പങ്കെടുക്കുന്നു. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 ചിത്രപരിചയം. താഴ്വാരം എന്ന മലയാള ചലച്ചിത്രത്തിന്റെ ശബ്ദാഖ്യാനം കേൾക്കാം. അവതരണം ചന്ദ്രലേഖ മല്ലിശ്ശേരി. 12:00 സ്ത്രീ തരംഗം. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ. തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0409029708 96. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 പ്രതികരണം. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവയ്ക്കുള്ള മറുപടിയും. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം. തുടർന്ന് സന്ധ്യാഗീതങ്ങൾ കേൾക്കാം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8:00 ചലച്ചിത്രഗാനങ്ങൾ. 8:30 റേഡിയോ അറ്റ് സ്കൂൾ. 9:00 നാടകനേരത്തിൽ നാടകം നെല്ലിക്ക 2 മുഴുവൻ ഭാഗത്തിൻ്റെ 1-ാം അധ്യായം. നാടകരചന കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. സഹസംവിധാനവും ശബ്ദമിശ്രണവും അശ്വിനി കവിണിശ്ശേരി. 10:00 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: കാവ്യധാര.
1: നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ പ്രഭാവർമ്മയുടെ കവിത ലൗകികം ആലപിക്കുന്നു വന്ദന.

0: കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
0: ഇന്ന് സെപ്റ്റംബർ 6, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം സെപ്റ്റംബർ 6 വർഷത്തിലെ 249 ദിനമാണ്. സെപ്റ്റംബർ 6 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1556 ഭാരതത്തിലെ ആദ്യത്തെ അച്ചടിയന്ത്രം ഗോവയിൽ സ്ഥാപിച്ചു. പോർച്ചുഗലിലെ രാജാവാണ് ഇത് സ്ഥാപിച്ചത്. 1939 രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി ദക്ഷിണാഫ്രിക്ക, കാനഡ എന്നീ രാജ്യങ്ങൾ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. 1997 ഡയാന രാജകുമാരിയുടെ ഭൗതിക ശരീരം രാജകീയ ബഹുമതികളോടെ സംസ്കരിച്ചു. 2007 മനുഷ്യഭാഷയിൽ ഏറ്റവും കൂടുതൽ ആശയവിനിമയശേഷി പ്രകടിപ്പിച്ച അലക്സ് എന്ന ആഫ്രിക്കൻ തത്ത കൂടൊഴിഞ്ഞു. 2012 ഗ്രീക്ക് ഈജിയൻ ദ്വീപുകൾക്ക് സമീപം തുർക്കിയിലെ ഇസ്മിർ പ്രവിശ്യയിൽ നിന്ന് ഒരു മത്സ്യബന്ധന ബോട്ട് മറിഞ്ഞ് 61 പേർ മരിച്ചു. 2019 തെലങ്കാനയിലെ ആദ്യത്തെ മെഗാ ഫുഡ് പാർക്ക് ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ UK ഭൗതിക ശാസ്ത്രജ്ഞൻ എഡ്വാർഡ് വിക്ടർ ആപ്പിൾട്ടൺ ആധുനിക ഭൗതികശാസ്ത്രത്തിനും രസതന്ത്രത്തിനും അടിത്തറയിട്ട പരമാണു സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായ ഇംഗ്ലീഷ് ഭൗതികശാസ്ത്രജ്ഞൻ ജോൺ ഡാൾട്ടൺ തുടങ്ങിയവരുടെ ജന്മദിനവും ലോകപ്രശസ്തനായ ജാപ്പനീസ് സംവിധായകനും നിർമ്മാതാവും തിരക്കഥാകൃത്തുമായിരുന്ന അകിര കുറോസോവ, സ്വാതന്ത്ര്യസമര സേനാനിയും വടകരയിൽ നിന്നുള്ള ആദ്യ പാർലമെന്റ് അംഗവുമായിരുന്ന KB മേനോൻ, റബ്ബർ ഗവേഷണ രംഗത്തെ പ്രസിദ്ധ ശാസ്ത്രജ്ഞൻ BC ശേഖർ, മലയാള ചലച്ചിത്ര രംഗത്ത് അഭിനയം, ഗായിക എന്നീ നിലകളിൽ പ്രശസ്തയായ മാവേലിക്കര പൊന്നമ്മ, ജനന നിയന്ത്രണമെന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച അമേരിക്കൻ വനിത മാർഗരറ്റ് സാങ്കർ തുടങ്ങിയവരുടെ ചരമദിനവും സെപ്റ്റംബർ 6.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
2: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
3: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നെയാ.
2: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്.
4: അല്ല, അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മുടെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
4: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
3: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
4: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവൻ നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
4: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
5: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
6: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
7: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
6: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
7: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
6: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
8: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
9: പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11th ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി

0: ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം. പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്
1: വചനാമൃതം.
2: വിജയകഥകൾ വായിക്കരുത്, നിങ്ങൾക്ക് ഒരു സന്ദേശം മാത്രമേ ലഭിക്കൂ. പരാജയകഥകൾ വായിക്കുക, വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് ചില ആശയങ്ങൾ ലഭിക്കും. APJ അബ്ദുൽ കലാം.
3: അച്ഛനെന്നാ ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയാ?
4: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
5: ആഘോഷങ്ങൾക്ക് മറ്റു കൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
4: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
5: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നില്ലൂന്നി.
5: CM വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump.
0: Big exclusive studio Kannur of Simbolo and Collar. Other brands, Grandfoss, Hutik, Vox Laminate.
5: Phone 9496-420-880.
0: 8111-933-600.
5: CM Vistara.
0: CM Vistara, Nilluni.
6: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
7: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
6: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
7: ഫോൺ നമ്പർ 9656120022.
8: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
9: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. സ്റ്റിച്ച് വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. വെള്ളിയാഴ്ച രാത്രി തൃശൂർ കയ്പമംഗലം പനമ്പിക്കുന്നിൽ നിർത്തിയിട്ട ചരക്ക് ലോറിയിലേക്ക് കാർ ഇടിച്ചു കയറി തമിഴ്നാട്ടുകാരായ 8 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ മരിച്ചു. നിർമ്മാണം നടക്കുന്ന ദേശീയപാത 66 കയ്പമംഗലം പനമ്പിക്കുന്ന് സെന്ററിൽ സുരക്ഷാ ബോർഡുകളോ സൂചനാ ബോർഡുകളോ ഇല്ലാതിരുന്നതാണ് വൻ ദുരന്തത്തിനിടയാക്കിയതെന്നാണ് റിപ്പോർട്ടുകൾ. കുറച്ചല്പം മാറി സർവീസ് റോഡിലേക്ക് തിരിയാനുള്ളിടത്താണ് സൂചനാ ബോർഡ്. ഇത് മറയ്ക്കും വിധം നിർത്തിയിട്ട 3 ലോറികളിലൊന്നിലേക്ക് വിദ്യാർത്ഥികളുടെ കാർ ഇടിച്ചു കയറുകയായിരുന്നു. നിർത്തിയിട്ട ലോറികളിൽ റിഫ്ലക്ടറുകളോ മറ്റ് മുന്നറിയിപ്പ് സംവിധാനങ്ങളോ ഉണ്ടായിരുന്നില്ല. വെള്ളിയാഴ്ച രാത്രി 11:40 അപകടം. തമിഴ്നാട് ഡിണ്ടിഗൽ PSNA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് തൽക്ഷണം മരിച്ചത്. കാർ നിശേഷം തകർന്നു. വ്യവസായിയും മുൻ MPയുമായ സുഭാഷ് ചന്ദ്രയ്ക്ക് CBIയുടെ കുരുക്ക്. ആസ്തിമൂല്യം പെരുപ്പിച്ചുകാട്ടി വായ്പയെടുത്തെന്നും LFC ഹൌസിംഗ് ഫിനാൻസ് ലിമിറ്റഡിന് 1322 കോടി രൂപയിലധികം നഷ്ടമുണ്ടാക്കിയെന്നുമാണ് ആരോപണം. ഇതിൽ SL ഗ്രൂപ്പ് ചെയർമാനും C ഗ്രൂപ്പ് സ്ഥാപകനും മുൻ രാജ്യസഭാംഗവുമായ സുഭാഷ് ചന്ദ്ര ഉൾപ്പെടെ 4 ആളുടെ പേരിൽ CBI ഇന്നലെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തു. അർജന്റീന ഫുട്ബോൾ ടീമിനെയും മെസ്സിയെയും കേരളത്തിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് കായിക രംഗവുമായി ബന്ധമില്ലാത്ത കമ്പനിക്ക് സ്പോൺസർഷിപ്പ് നൽകിയത് ഗുരുതര വീഴ്ചയെന്ന് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി N.പ്രശാന്തിന്റെ 2 റിപ്പോർട്ട്. നേപ്പാൾ പ്രളയത്തെ തുടർന്ന് റസുവ ജില്ലയിലെ അപ്പർ തൃശൂലി ജലവൈദ്യുതി പദ്ധതിയുടെ തുരങ്കത്തിൽ കുടുങ്ങിയ ചൈനീസ് പൗരനെ ഇന്നലെ ജീവനോടെ പുറത്തെടുത്തു. പ്രളയമുണ്ടായി 11 ദിവസത്തിന് ശേഷമാണ് അത്ഭുത രക്ഷാപ്രവർത്തനം. ജമ്മുകശ്മീരിലെ ബഡ്ഗാം ജില്ലയിൽ വെള്ളിയാഴ്ചയുണ്ടായ ഏറ്റുമുട്ടലിൽ കൊടുംഭീകരൻ യാസിറിനെ സുരക്ഷാസേന വധിച്ചു. പാകിസ്ഥാൻ സ്വദേശിയായ ഇയാൾ നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുടെ കമാൻഡറാണ്. സുരക്ഷാ ഭീഷണി നിലവിലില്ലാത്തവരുടെ പോലീസ് സുരക്ഷയും വസതിക്ക് മുന്നിൽ ഏർപ്പെടുത്തിയ കാവലും പിൻവലിക്കാൻ നീക്കം. സംസ്ഥാനത്ത് പോലീസ് കാവലുള്ള എല്ലാ നേതാക്കളുടെയും സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചും നിലവിൽ സുരക്ഷാ ഭീഷണിയുണ്ടോ എന്ന കാര്യവും അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ

രഹസ്യാന്വേഷണ വിഭാഗത്തിന് ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകി. ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. പോലീസ് സ്റ്റേഷനുകളുടെ സുരക്ഷ നോക്കുന്ന പാറാവ് ഡ്യൂട്ടിക്കാർ ഡ്യൂട്ടി സമയത്ത് മൊബൈലും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉപയോഗിച്ച് സമയം പോക്കരുതെന്ന് നിർദ്ദേശം. സ്റ്റേഷനിൽ അനാവശ്യമായി സംസാരിച്ച് നടക്കുന്നതും അലസമായി ഇരിക്കുന്നതും കണ്ടാൽ നടപടിയുണ്ടാകും. സഹപാഠികളായ വിദ്യാർത്ഥിനികളുടെ ചിത്രങ്ങൾ മോർഫ്

രേഖപ്പെടുത്തിയ ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. ബീഹാറിൽ കനത്ത മഴയെ തുടർന്ന് ഗംഗാനദിയിലെ ജലനിരപ്പ് ഉയർന്നു. 11 ജില്ലയിൽ പ്രളയക്കെടുതിയുണ്ടായി. 10 ലക്ഷത്തിലധികം പേരെ ഇത് ബാധിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി കണ്ണൂരിൽ നിന്ന് മാറ്റിയത് ജില്ലയിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതിനിടെയെന്ന് റിപ്പോർട്ടുകൾ. അപ്രതീക്ഷിതമായുള്ള വേദി മാറ്റത്തിൽ പ്രതിഷേധവുമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി. കുട്ടികളിലെ ലഹരിമരുന്ന് ഉപയോഗം ആശങ്കയുണ്ടാക്കുന്നതാണെന്നും അവരുടെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അധ്യാപകർ സസൂക്ഷ്മം നിരീക്ഷിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കുട്ടികളുടെ അക്കാദമിക് പ്രകടനത്തിനപ്പുറം അവരുടെ പെരുമാറ്റത്തിലും ദൈനംദിന ജീവിതത്തിലും അതീവ ശ്രദ്ധ പുലർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ഔദ്യോഗിക വസതിയിൽ ദേശീയ അധ്യാപക പുരസ്കാര ജേതാക്കളുമായി സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തുന്ന വാഹനങ്ങളിൽ നിന്ന് പ്രവേശന ഫീസ് ഈടാക്കുന്നത് നിർത്തിവെക്കണമെന്ന് സജീവ് ജോസഫ് MLA ജില്ലാ വികസന സമിതി യോഗത്തിൽ ആവശ്യപ്പെട്ടു. നിശ്ചിത സമയം കഴിഞ്ഞ ശേഷം തിരികെ പോകുന്ന വാഹനങ്ങളിൽ നിന്ന് ഫീസ് ഈടാക്കുന്ന രീതി മറ്റ് വിമാനത്താവളങ്ങളിൽ ഉണ്ടെങ്കിലും പ്രവേശിക്കുന്ന എല്ലാ വാഹനങ്ങളിൽ നിന്നും ഫീസ് ഈടാക്കുന്നത് കണ്ണൂരിൽ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിലെ ഉരുവച്ചാൽ 17 വാർഡിലെയും പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ബാവോഡ് ഈസ്റ്റ് 6 വാർഡിലെയും ഉപതെരഞ്ഞെടുപ്പ് 28 നടക്കും. 10 തീയതി വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. 11 തീയതിയാണ് സൂക്ഷ്മ പരിശോധന. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി 14 തീയതിയാണ്. ഹരിത കേരളം മിഷൻ നെറ്റ് സീറോ എമിഷൻ പദവി നേടി കണ്ണപുരം സർവീസ് സഹകരണ ബാങ്ക്. പ്രഖ്യാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും ബുധനാഴ്ച വൈകിട്ട് 3 മണിക്ക് കണ്ണപുരം പഞ്ചായത്ത് ഹാളിൽ നടക്കും. പഴയ പാലങ്ങൾ റെയിൽവേ ആക്രി വിലയ്ക്ക് വിൽക്കുന്നു എന്ന റിപ്പോർട്ടുകൾ. 1907 ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കാര്യങ്കോട് റെയിൽവേ പാലം പൊളിച്ചു തുടങ്ങി. ധർമ്മടം കൂടക്കടവ് പഴയ പാലം പൊളിക്കാൻ ടെൻഡറായി. ധർമ്മടം പുഴയിലെ പാലം, ഏഴിമല പാലം എന്നിവയാണ് ഇനി ലേലത്തിന് വെക്കുന്നത്. പഴയ പാലത്തിന് പകരം റെയിൽവേ പുതിയ പാലങ്ങൾ നിർമ്മിച്ചിരുന്നു. കഴിഞ്ഞ വർഷം സ്ക്രാപ്പിനത്തിൽ 6,813 കോടി രൂപയാണ് റെയിൽവേ നേടിയത്. KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ ഉൾപ്പെടെ 5 KSU പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ 6 SFI പ്രവർത്തകരുടെ പേരിൽ കൂത്തുപറമ്പ് പോലീസ് കേസെടുത്തു. മുഴക്കുന്ന് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുഴക്കുന്ന് പിഞ്ഞാണപ്പാറയിൽ പൂട്ടിക്കിടന്ന വീട്ടിൽ നിന്ന് വൻ സ്ഫോടക വസ്തു ശേഖരം പിടിച്ചു. പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് 2 ചാക്കുകളിലായി സൂക്ഷിച്ച ഉഗ്രശേഷിയുള്ള 197 ഇലക്ട്രിക് ഡിറ്റനേറ്ററുകൾ കണ്ടെത്തിയത്. കേസെടുത്ത് 3 വർഷമായിട്ടും CBI കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ തന്നെ കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് ജെറ്റ് എയർവേസ് ചെയർമാൻ നരേഷ് ഗോയൽ പ്രത്യേക കോടതിയിൽ ഹർജി സമർപ്പിച്ചു. തമിഴ്നാട് ടൈഗർ റിസർവ് കേന്ദ്രമായ മുതുമല മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള പാത മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് വീണ്ടും ഭാഗികമായി തുറന്നു. 200 വാഹനങ്ങൾക്ക് മാത്രമാണ് ഒരു ദിവസം യാത്ര അനുവദിക്കുക. വടകരയ്ക്കും മാഹിക്കും ഇടയിൽ മുക്കാളി റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ മണ്ണിറക്കുന്ന ലോറി നിയന്ത്രണം വിട്ട് ട്രാക്കിലേക്ക് മറിഞ്ഞു. ഇന്നലെ രാവിലെ 7:30 പരശുരാം എക്സ്പ്രസ് വരുന്നതിന് ഏതാണ്ട് 10 മിനിറ്റ് മുൻപാണ് അപകടം. അപകടത്തെ തുടർന്ന് കണ്ണൂർ കോഴിക്കോട് പാതയിൽ തീവണ്ടി ഗതാഗതം 1 മണിക്കൂറോളം നിലച്ചു. ലോറി മാറ്റിയ ശേഷം 8:30 ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ബംഗളൂരുവിൽ വാഹനാപകടത്തിൽ മലയാളി യുവാവിന് ദാരുണാന്ത്യം. കണ്ണൂർ കാപ്പാട് അരക്കിണർ ഗോവിന്ദത്തിൽ മഹീഷിന്റെ മകൻ OM അഭിഷേകാണ് മരിച്ചത്. ഇന്നലെ രാവിലെ ഹൊസൂർ റോഡിലെ ഗസ്റ്റ് ലൈൻ ബസ് സ്റ്റോപ്പിന് സമീപത്തായിരുന്നു അപകടം. കവിയും ഭക്തിഗാന രചയിതാവുമായ കുഞ്ഞിരാമൻ മേമുണ്ട കണ്ണൂരിൽ വാഹനാപകടത്തിൽ മരിച്ചു. ലോകനാർക്കാവ് ക്ഷേത്രം ഉൾപ്പെടെ ഒട്ടേറെ ക്ഷേത്രങ്ങൾക്ക് വേണ്ടി 100 കണക്കിന് ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. സംസ്ഥാനത്തെ ലഹരി മാഫിയയെ തകർക്കാൻ ആഭ്യന്തര വകുപ്പ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ഇനി വീടുകളിലേക്ക്. ഇതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ചേർന്നുള്ള പദ്ധതിയുടെ 2ാം ഘട്ടം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കോഴിക്കോട് പ്രഖ്യാപിച്ചു. മന്ത്രി KM ഷാജിക്കൊപ്പം നടത്തിയ പത്രസമ്മേളനത്തിലായിരുന്നു പ്രഖ്യാപനം. രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ATM ഉപയോഗവുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ മാറ്റം വരുത്തുന്നു. ശമ്പള പാക്കേജ് അക്കൗണ്ടുകളിൽ സൗജന്യ ATM ഇടപാടുകളുടെ എണ്ണം കുറയ്ക്കുന്നതാണ് പ്രധാന മാറ്റം. ഇതനുസരിച്ച് മറ്റ് ബാങ്കുകളുടെ ATMകളിലും പണം നിക്ഷേപിക്കാനുള്ള മെഷീനുകളിലും സൗജന്യ ഇടപാടുകളുടെ എണ്ണം 5 കുറച്ചു. നിലവിൽ 10 ഇടപാടുകൾ വരെ സൗജന്യമായിരുന്നു. റാണിപുരം വിനോദസഞ്ചാര കേന്ദ്രത്തിലെ സിപ് ലൈനിൽ നിന്ന് വീണ് ജീവനക്കാരന് ദാരുണാന്ത്യം. ബളാന്തോട് ചാമുണ്ടിക്കുന്ന് വാതിൽമടിയിലെ കൃഷ്ണന്റെ മകൻ സനൂപാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 5 അപകടം. വിനോദസഞ്ചാര കേന്ദ്രത്തിലെത്തിയ യുവതി സിപ് ലൈനിൽ സഞ്ചരിക്കാനുള്ള സുരക്ഷാ ബെൽറ്റ് അണിഞ്ഞ് പുറപ്പെടുന്നതിനിടെ അബദ്ധത്തിൽ ജീവനക്കാരന്റെ കയ്യിൽ കയറി പിടിച്ചതാണ് അപകട.

0: തരണമെന്നാണ് റിപ്പോർട്ടുകൾ. ഇരിട്ടി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ക്ഷാമവും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും അടിയന്തരമായി പരിഹരിക്കണമെന്ന് താലൂക്ക് വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു. ചാലൂടിനെ ശുചിത്വ സുന്ദരവും മാതൃകാപരവുമായ ടൗണാക്കി മാറ്റുന്നതിനായി കീഴലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ബീക്കൺ ടൗൺ പദ്ധതിക്ക് തുടക്കമായി. ഇറാന്റെ തന്ത്രപ്രധാനവും അതിസംരക്ഷിതവുമായ ഭൂഗർഭ ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന പിക് എക്സ് മല ഉടൻ ആക്രമിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന് നേരെ ആക്രമണങ്ങൾ പുനരാരംഭിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഭീഷണി. വനിതാ ഏഷ്യൻ കപ്പിൽ പാകിസ്ഥാനെ 7 wicketsന് തോൽപ്പിച്ച് ഇന്ത്യ. വനിതാ 2020 പാക് ടീം ഏറ്റവും കുറഞ്ഞ സ്കോറിന് പുറത്തായി. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
3: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
4: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 decades പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
4: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
5: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
4: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കോക്കനട്ട്.
4: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
5: ഫോൺ 9188951780.

0: ഏവർക്കും കൃഷ്ണകഥാമൃതത്തിലേക്ക് സ്വാഗതം. കൃഷ്ണകഥാമൃതം 21-ാം ദിവസം ബാണയുദ്ധം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു പി വി ബാലകൃഷ്ണൻ മാസ്റ്റർ.
1: മേളം കലർന്നൊരു പാർത്ഥനും താനുമായി കാളിന്തി തീരത്തു ചെന്നു. പിന്നെ കാളിന്തിയാകിയ കന്യക തന്നെയും കൈപിടിച്ചിടി ഞാൻ കാന്തിയോടെ. പാണ്ഡവനാകിന പാർത്ഥനും താനുമായി കാണ്ട

വരാതെ നിർമ്മിച്ചു കാഴ്ച വെച്ചാൻ. അച്ഛനു കൂടി പിറന്നവൾ തന്നോടെ പുത്രിയായുള്ളൊരു മിത്രവിന്ദ. കാമിനി അയാള കാർമുകിൽ വർണ്ണെന്നു കോമള എന്നു പേർ ചേരുമല്ലോ. ചീറ്റം തിരണ്ടു നിന്നേറ്റം തിമർത്തങ്ങ് കൂറ്റങ്ങള.

ലക്ഷണം കൊണ്ടു വിളങ്ങി നിന്നിടുന്ന ലക്ഷണയാകിയ കന്യകയേ. അമ്പു പൊഴിഞ്ഞു നിന്നമ്പു ജലോചനൻ തൻ പ്രിയയാക്കി ഞാൻ വമ്പു കൊണ്ടേ. ഭൗമനെന്നുള്ളൊരു ദാനവൻ പണ്ടുപോയി വാമനായി ചെന്നു വിണ്ണു തന്നിൽ. വാനവർക്കോനൂടെ നൽക്കൂട തന്നെയും വാനവർ മാതാവിൻ കുണ്ടലവും. കൊണ്ടങ്ങു പോയതു കേട്ടൊരു നേരത്തു കൊണ്ടൽ നേർവർണ്ണൻ തൻ കാന്തയും. മുന്നിൽ വിളങ്ങിന പന്നക വൈരീതൻ ഉന്നതമായ

0: കണ്ടൊരു മീതി നീതാൻ വന്നു നന്ദജൻ തന്നെ സ്തുതിച്ചാളപ്പോൾ.
1: ബാണയുദ്ധം എന്ന ഭാഗം ഇതുവരെ പാരായണം ചെയ്തത് PV ബാലകൃഷ്ണൻ മാസ്റ്റർ.

ഭഗതത്തിനെ പ്രാഗ്ജ്യോതിഷത്തിൽ മന്നനായി വാഴിച്ചതിനു ശേഷം കേശവൻ ഭാമയുമൊത്ത് ദേവലോകത്തിലേക്ക് പോയി. അവിടെ പാരിജാത പുഷ്പത്തെ കണ്ടപ്പോൾ ഭാമക്ക് അത് സ്വന്തമാക്കാൻ ആഗ്രഹം. ഐരാവതത്തിലെത്തിയ ദേവപതി ദേഷ്യപ്പെട്ടു. ദേവപതിയുമായി ഏറ്റുമുട്ടൽ നടന്നു. ഐരാവതം വിരണ്ടോടി. ഒടുവിൽ ദേവപതിയുടെ ഉള്ളം തെളിഞ്ഞു, സത്യമറിഞ്ഞു. പാരിജാതവുമായി മാധവൻ ദ്വാരകയിലേക്ക് മടങ്ങി. ശമ്പരന്റെ കൊട്ടാരത്തിൽ പാചക വിദഗ്ധയായി വസിക്കുന്ന മായാവതിയാൽ പരിപാലിക്കപ്പെട്ട ബാലൻ വളരുകയാണ്. ഭർത്താവാണ് വളരുന്നതെന്ന ചിന്ത രതീദേവിയെ ആഹ്ലാദിപ്പിച്ചു. കൗമാരഭാവത്തിലെത്തിയപ്പോൾ അവൻ മായാവതിയോട് പറഞ്ഞു, ദേവി എൻ്റെ മാതാവല്ലേ? മായാവതി തൻ്റെ ശാപവൃത്താന്തം പറഞ്ഞു. കൈലാസവാസന്റെ നേത്രാഗ്നിയിൽ ദഹിച്ച രതിയാണ് ഞാൻ. മന്മഥന്റെ ചൈതന്യമാണ് അങ്ങ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ പുത്രനായി രുക്മിണിയിൽ ജനിച്ച കുമാരനാണ് അങ്ങ്. നമ്മൾ ചേരേണ്ടവർ തന്നെ. ജനിച്ച ഉടനെ തന്നെ ശമ്പരൻ മായാശക്തിയാൽ അപഹരിച്ച് സമുദ്രത്തിൽ എറിയുകയാണുണ്ടായത്. പ്രദ്യുമ്നന് കോപം ജ്വലിച്ചു. ശമ്പരനുമായി പോരിനിറങ്ങി. യുദ്ധത്തിൽ ശമ്പരൻ വധിക്കപ്പെട്ടു. പ്രദ്യുമ്നനും മായാവതിയും ദ്വാരകയുടെ കവാടത്തിലെത്തി. തിരിച്ചു വന്നത് രുക്മിണിയുടെ മകൻ പ്രദ്യുമ്നനാണെന്ന് എല്ലാവരും അറിഞ്ഞു. പ്രദ്യുമ്നന്റെ ആഗമനം ദ്വാരകയ്ക്ക് ഉത്സവമായി. പ്രദ്യുമ്നനും മായാവതിയും തമ്മിലുള്ള വിവാഹം നടന്നു. ജാമ്പവതിയുടെ മകനായിരുന്നു സാമ്പൻ. ദുര്യോധനന്റെ മകൾ ലക്ഷണ വിവാഹപ്രായമെത്തി. ദുര്യോധനൻ മകൾക്ക് സ്വയംവരം നടക്കുന്ന വിവരം എല്ലാ രാജാക്കന്മാരെയും അറിയിച്ചു. സ്വയംവര ദിവസമായി. കന്യക ആഗതയാകുന്നുവെന്നറിയിക്കുന്ന ദുന്തുപി മുഴങ്ങി. ലക്ഷണയുക്തയായ ലക്ഷണ തോഴിയുമൊത്ത് മണ്ഡപത്തിലേക്ക് ഇറങ്ങി വന്നു. ഹസ്തിനാപുരത്തെ സ്വയംവര വാർത്തയറിഞ്ഞ് സാമ്പനും അവിടത്തേക്ക് ചെന്നു. യാദവകുലത്തെയും പിതാവിനെയും ക്ഷണിക്കാത്തതിൽ കോപിഷ്ടനാണ് സാമ്പൻ. സ്വയംവര മണ്ഡപത്തിലേക്ക് ചാടിക്കയറി സാമ്പൻ വിളിച്ചു പറഞ്ഞു, ഞാൻ സാമ്പനാണ്, ദ്വാരകയിൽ നിന്നും വരുന്നു. ഞാൻ ലക്ഷണയെ വിവാഹം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. എതിർപ്പുള്ളവർക്ക് എന്നോട് യുദ്ധം ചെയ്യാം. സുയോധനന്റെ ആജ്ഞയനുസരിച്ച് പടയാളികൾ സാമ്പനെ ബന്ധിച്ച് കാരാഗ്രഹത്തിലടച്ചു. ഒരു ദിവസം കഴിഞ്ഞു. സാമ്പനെ കാണാതെ ജാമ്പവതി വിഷമിച്ചു. വിവരം കേശവൻ അറിയിച്ചു. ഈ സമയം നാരദൻ ദ്വാരകയിലെത്തി. സാമ്പൻ ദുര്യോധനന്റെ കാരാഗ്രഹത്തിലാണെന്ന് നാരദർ അവരെ അറിയിച്ചു. കേശവൻ കോപിഷ്ഠനായി. പക്ഷെ ബലരാമൻ ശാന്തസ്വരത്തിൽ പറഞ്ഞു, കാരാഗ്രഹത്തിൽ നിന്നും സാമ്പനെ ഞാൻ മോചിപ്പിച്ചു കൊണ്ടുവരാം. ഒരു പടനീക്കം ഇപ്പോൾ വേണ്ട. ബലരാമൻ ഏതാനും യോദ്ധാക്കളുമൊന്നിച്ച് ഹസ്തിനപുരത്തേക്ക് പോയി. ദുര്യോധനൻ തന്റെ ഗുരുവായ ബലഭദ്രനെ വണങ്ങി. കാരാഗ്രഹത്തിൽ സാമ്പനെ കാരാഗ്രഹത്തിൽ അടക്കാനുണ്ടായ സാഹചര്യങ്ങൾ സുയോധനൻ വിശദമാക്കി. ബലരാമനുമായി വാക്കുതർക്കത്തിലായി. കോപിഷ്ഠനായ ഹലായുധൻ തന്റെ വിശ്വരൂപം അവിടെ കാണിച്ചു കൊടുത്തു. ഭീഷ്മരും ദ്രോണരും അവിടെ ഓടിയെത്തി. ബലരാമന്റെ കോപം ശമിപ്പിക്കുവാൻ സുയോധനനോട് ആവശ്യപ്പെട്ടു. ദുര്യോധനൻ കാരാഗ്രഹത്തിൽ നിന്നും സാമ്പനെ മോചിപ്പിച്ചു കൊണ്ടുവന്നു. സാമ്പന്റെയും ലക്ഷണയുടെയും വിവാഹം യഥാസമയം നടന്നു. രുക്മിണി സ്വയംവരത്തെ തുടർന്ന് രുക്മി വിദർഭയിൽ പോകാതെ ഭോജകടമെന്ന സ്ഥലത്ത് തന്നെ താമസിക്കുകയായിരുന്നു. എങ്ങനെയും കേശവനെ നിഗ്രഹിക്കണമെന്ന് ഉറച്ചു. അതിനുവേണ്ടി കൈലാസ സാനുവിലെത്തി ശിവനെ തപസ് ചെയ്തു. നാരായണമൂർത്തിയല്ലാതെ മറ്റാർക്കും നിന്നെ വധിക്കാനാവില്ലെന്ന വരവും ശിവൻ രുക്മിക്ക് കൊടുത്തു. കൊട്ടാരത്തിലെത്തി രുക്മി അയൽരാജ്യങ്ങൾ ആക്രമിച്ച് രാജ്യത്തോട് ചേർത്തു. സ്വയം ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. രുക്മിയുടെ മകളായ രുക്മാവതി യൗവനത്തിലാണ്. രുക്മാവതിക്ക് പ്രദ്യുമ്നനോട് പ്രണയം. രുക്മാവതിയുടെ സ്വയംവര മണ്ഡപത്തിൽ നിന്ന് പ്രദ്യുമ്നൻ വേളി കഴിച്ചു. പ്രദ്യുമ്നന്റെയും സാമ്പന്റെയും വേളി കഴിഞ്ഞതോടെ കേശവന് ഉത്തരവാദിത്വം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഗംഗാതടത്തിലുള്ള ആശ്രമത്തിൽ നിന്ന് വിശ്വാമിത്ര മഹർഷിയുടെ മകനായ ഗാലവൻ ഗംഗാതടത്തിൽ നിന്ന് സന്ധ്യാവന്ദനം നടത്തുകയായിരുന്നു. അപ്പോൾ കൈക്കുമ്പിളിലേക്ക് എന്തോ വന്നു പതിച്ചു. കൊഴുത്ത താമ്പൂല ശകലങ്ങൾ. മഹർഷി കോപിഷ്ടനായി. മേഘമാലകൾക്ക് താഴെ കൂടി ഒരു കുതിര പാഞ്ഞു പോകുന്നു. കുതിരപ്പുറത്ത് ഒരു ഗന്ധർവൻ. ഗന്ധർവന്റെ വായിൽ നിന്നുതിർന്നതാണ് താമ്പൂല ശകലങ്ങൾ. ചിത്രസേനൻ എന്ന ഗന്ധർവനാണെന്ന് മനസ്സിലാക്കി. ഗന്ധർവൻ ദ്വാരകയിലെത്തി. വൃത്താന്തങ്ങൾ കേശവനെ ധരിപ്പിച്ചു. ചിത്രസേനന് മരണശിക്ഷ തന്നെ നൽകണമെന്ന് കേശവൻ പറഞ്ഞു. ദ്വൈതവനത്തിലൂടെ സഞ്ചരിക്കുന്ന ചിത്രസേനനെ നാരദൻ കണ്ടു. കേശവൻ വധിക്കുമെന്നറിയിച്ചു. നാരദരോട് രക്ഷാമാർഗം ഉപദേശിക്കുവാൻ ചിത്രസേനൻ അപേക്ഷിച്ചു.
അർജുനൻ സുഭദ്രയുമായി ദ്വൈതവനത്തിൽ താമസിക്കുന്നുണ്ട്. സുഭദ്രയോട് അപേക്ഷിക്കുവാൻ നിന്റെ ഭാര്യയോട് പറയുക. ചിത്രസേനനെ രക്ഷിക്കാമെന്ന് അർജുനൻ ഉറപ്പുകൊടുത്തു. തന്നെ കൊല്ലാൻ വരുന്നത് കേശവനാണെന്ന് അറിഞ്ഞതോടുകൂടി പാർത്ഥൻ ഞെട്ടിത്തരിച്ചു. അർജുനൻ കേശവനോട് പറഞ്ഞു, മുകുന്ദ, അങ്ങയുടെ സഹോദരിയാണ് ചിത്രസേനനെ രക്ഷിക്കാമെന്ന് അയാളുടെ ഭാര്യയ്ക്ക് വാക്കു നൽകിയത്. അതുകൊണ്ട് ചിത്രസേനനെ ഞാൻ രക്ഷിക്കും. മാധവൻ പറഞ്ഞു, അഹങ്കാരിയാണവൻ, അവനെ നശിപ്പിക്കാതിരിക്കുവാൻ എനിക്കാവില്ല. പിന്നീട് കേശവനും പാർത്ഥനും തമ്മിൽ ഘോരമായ യുദ്ധം നടന്നു. ദേവകൾ പരിഭ്രമിച്ചു. ബ്രഹ്മാവ് പറഞ്ഞു, അർജുന, ചിത്രസേനനെ അല്പനേരം എൻ്റെ പക്കൽ ഏൽപ്പിക്കുക. അത്രയും സമയം നീ കണ്ണടച്ചു നിൽക്കുക. പാർത്ഥൻ അങ്ങനെ ചെയ്തു. ചിത്രസേനനെ മാധവൻ ചക്രം കൊണ്ട് കൊന്നു. അപ്പോൾ തന്നെ ബ്രഹ്മാവ് അവന് ജീവൻ നൽകി അർജുനന് തിരിച്ചു നൽകി. പാരിജാത തണലിൽ വിശ്രമിക്കുന്ന നാരദന് ഒരു കുസൃതി തോന്നി. കേശവന് അനവധി ഭാര്യമാരുണ്ടല്ലോ, അവരെല്ലാം സംതൃപ്തരാണോ? ഏതായാലും അതൊന്ന് പരീക്ഷിച്ചതിന് ശേഷം ബാക്കി കാര്യം. നാരദൻ കേശവന്റെ മണിസൗധത്തിലേക്ക് നടന്നു. ഒരു ഭടനോട് ചോദിച്ചു, ഏത് ഭാര്യയുടെ സൗധത്തിലാണ് അദ്ദേഹമുള്ളത്? ഭടൻ പറഞ്ഞു, രുക്മിണി തമ്പുരാട്ടിയുടെ സൗധത്തിലേക്കാണ് അദ്ദേഹം പോയത്. നാരദർ സത്യഭാമയുടെ മണിസൗധത്തിലേക്ക് ചെന്നു. ഒരു ഭടനോട് ചോദിച്ചു, കേശവൻ ഇവിടെയുണ്ടോ? ഭടൻ പറഞ്ഞു, അദ്ദേഹം ഇവിടെയുണ്ട്, ഭാമയുമൊത്ത് ചൂതുകളിക്കുകയാണ്. നാരദർ ജാമ്പവതിയുടെ മണിമേടയിലേക്കും നടന്നു. അവിടെയും കേശവനെ കണ്ടു. ഓരോ കൃഷ്ണപത്നിമാരുടെ ഭവനത്തിൽ ചെന്നപ്പോഴും അവിടെയെല്ലാം നാരദർക്ക് കേശവനെ കാണാനായി. ഒടുവിൽ കേശവനെ വന്ദിച്ച് നാരദർ തിരിച്ചുപോയി. അസുര ചക്രവർത്തിയായ മഹാബലിയുടെ 100 പുത്രന്മാരിൽ ഏറ്റവും ശക്തനായിരുന്നു ബാണൻ. ബാണാസുരന് സുന്ദരിയായ ഒരു മകളുണ്ട്, ഉഷ. ഒരു ദിവസം സ്വപ്നത്തിൽ ഒരു യുവാവ് തൻ്റെ അന്തഃപുരത്തിൽ വരുന്നതായി അവൾ കണ്ടു. ബാണസജീവനായ കുംഭാണ്ഡന്റെ പുത്രി ചിത്രലേഖ ഉഷയുടെ ഉറ്റ തോഴിയാണ്. ചിത്രലേഖയോട് ഉഷ കാര്യങ്ങൾ പറഞ്ഞു. ചിത്രലേഖ സ്വപ്നത്തിൽ

0: കണ്ട ആ പുരുഷന്റെ ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങി. പ്രദ്യുമ്നന്റെ ചിത്രം വരച്ചു കാണിച്ചപ്പോൾ ആകൃതി ഏതാണ്ട് ഇതുപോലെ തന്നെയാണെന്ന് ഉഷ പറഞ്ഞു. അതിനുശേഷം പ്രദ്യുമ്നന്റെ പുത്രനായ അനിരുദ്ധന്റെ ചിത്രം വരച്ചു. അത് കണ്ട മാത്രയിൽ ഉഷ പറഞ്ഞു, അതെ ഇതുതന്നെ. ചിത്രലേഖ പറഞ്ഞു, യദുവംശത്തിന്റെ അലങ്കാരമാണ് അനിരുദ്ധൻ. ഞാൻ ഇപ്പോൾ തന്നെ ചെന്ന് അവനെ ഇവിടത്തേക്ക് കൊണ്ടുവരാം. മായാവിദ്യയിൽ അദ്വിതീയയായ ചിത്രലേഖ അപ്പോൾ തന്നെ ദ്വാരകയിലെത്തി അനിരുദ്ധനെ ഉഷയുടെ അന്തഃപുരത്തിലെത്തിച്ചു. ഉഷ അനിരുദ്ധനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആരുമറിയാതെ ഉഷയും അനിരുദ്ധനും അവിടെ വസിച്ചു. കന്യകയുടെ ശയനഗൃഹത്തിൽ സുന്ദരനായൊരു പുരുഷനെ കണ്ട വിവരം പലരും ബാണനെ ഉണർത്തിച്ചു. ബാണാസുരന്റെ പടയാളികളെ ക്ഷണത്തിൽ അനിരുദ്ധൻ വധിച്ചു. ബാണൻ നാഗാസ്ത്രം കൊണ്ട് അനിരുദ്ധനെ ബന്ധിച്ചു. എന്നാൽ കാരാഗ്രഹത്തിൽ ഗരുഡൻ പറന്നെത്തി നാഗപാശം നീക്കി. 4 മാസം കഴിഞ്ഞു. ദ്വാരകയിൽ അനിരുദ്ധനെ കാണാതെ എല്ലാവരും പരിഭ്രാന്തരായി. അക്കാലത്തൊരു ദിവസം നാരദൻ ദ്വാരകയിലേക്കെത്തി അനിരുദ്ധന്റെ വൃത്താന്തങ്ങളെല്ലാം അറിയിച്ചു. ബലഭദ്രന്റെയും ഉദ്ധവന്റെയും പ്രദ്യുമ്നന്റെയും സൈന്യം ബാണന്റെ കൊട്ടാരത്തിലേക്ക് നീങ്ങി. കേശവനും ബാണനോട് ഏറ്റുമുട്ടി. പരാജിതനായ ബാണൻ കേശവനോട് ക്ഷമയാചിച്ചു. മുഹൂർത്തം നോക്കി ഉഷയുടെയും അനിരുദ്ധന്റെയും വിവാഹം സമംഗളം നടന്നു. സാംബൻ രൈവതക പർവ്വതത്തിന് മുകളിലൂടെ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുകയാണ്. അകലെ ഒരു കിണർ അവർ കണ്ടു. അതിനകത്ത് വലിയ ഒരു ഓന്തിനെ അവർ കണ്ടു. അത് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സാമ്പനും കൂട്ടരും നീളത്തിൽ വള്ളികൾ താഴേക്കിട്ടു. ഓന്ത് അതിൽ കയറിയില്ല. പിതാവിനോട് സാമ്പൻ കാര്യമെല്ലാം പറഞ്ഞു. കേശവൻ കിണറിലേക്ക് ഇറങ്ങിച്ചെന്നു. ഓന്തിന്റെ പുറത്ത് സ്നേഹപൂർവം ഒന്ന് തലോടി. തേജോമയനായ ഒരു യുവാവ് തൊഴുകൈകളോടുകൂടി നിൽക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഇക്ഷ്വാകുവിന്റെ അനുജനായ നൃഗനെന്ന നൃപനാണ് ഞാൻ. ഒരു ബ്രാഹ്മണന്റെ ശാപത്താൽ ഓന്തായി ഈ കിണറിൽ കഴിയുന്നു. അങ്ങ് എന്നെ മോചിപ്പിച്ചു. കാരൂശ നൃപേന്ദ്രനായ പൗണ്ഡ്രകന്റെ ഒരു ദൂതൻ ദ്വാരകയിൽ വന്നു. യാദവരക്ഷകൻ താനാണെന്നാണ് പൗണ്ഡ്രകൻ പറയുന്നത്. യാദവ സൈന്യം പൗണ്ഡ്രകനുമായി ഘോരമായ യുദ്ധം. യുദ്ധത്തിനൊടുവിൽ കേശവൻ പൗണ്ഡ്രകനെ വധിച്ചു.
1: കൃഷ്ണകഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പോ

0: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചുരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർവെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
1: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
2: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞു തരുമോ?
3: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
4: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ്, പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0492-471-400, 7220-9000-18.
5: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
3: ആഹാ, അങ്ങനെ പറഞ്ഞാ?
5: അതെന്താ, പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
3: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
6: മതി.
5: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
3: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കണം.

0: വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോൾ ആ മുഖത്ത് സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
1: അതെന്താ?
0: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റ് ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
3: അമ്മേ, ഞാൻ സ്കൂളിൽ പോകുന്നില്ലേ?
4: നീ കളിക്കല്ലേ?
3: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
5: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
4: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
5: പോകുന്നില്ലേ? എന്തിട്ട്?
4: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
5: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
4: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
5: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
4: എന്ത്?
5: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
4: ശരിക്കോ?
5: ആന്ന്.
2: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. ഔർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 3030 9496 974 1.
6: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ.

0: പ്രധാന വാർത്തകൾ. വിവിധ മേഖലകളിൽ ആഗോള സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാൻ ഇന്ത്യൻ യുവതയെ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ രണ്ടാംഘട്ടം ആരംഭിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ ജനറൽ ആശുപത്രികളിൽ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സേവനം 24 മണിക്കൂറും ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ദേശീയപാതയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് മന്ത്രി പി കെ ബഷീർ. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. മുൻ തലമുറകളെ അപേക്ഷിച്ച് വലിയ സ്വപ്നങ്ങൾ കാണാനും ആഗോളതലത്തിൽ കൺസൾട്ടിംഗ്, അക്കൌണ്ടിംഗ്, ധനകാര്യ നിയമ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ യുവതയെ ആഹ്വാനം ചെയ്തു. ഡൽഹി സർവകലാശാലയിലെ ശ്രീരാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ കൈവരിച്ച 7.8% ത്രൈമാസ വളർച്ചാ നിരക്ക് രാജ്യത്തിന്റെ സാമ്പത്തിക കരുത്താണ് പ്രതിഫലിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. നയപരമായ നിശ്ചലാവസ്ഥയിൽ നിന്ന് ഊർജ്ജസ്വലമായ നയരൂപീകരണത്തിലേക്ക് ഇന്ത്യ വലിയ ദൂരം പിന്നിട്ടുവെന്ന് അദ്ദേഹം പറഞ്ഞു. അതിവേഗം വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറുന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. മുൻകാലങ്ങളിലെ വെല്ലുവിളികളെയും ഇന്നത്തെ നേട്ടങ്ങളെയും താരതമ്യം ചെയ്ത് ഭീകരവാദത്തെ പരാജയപ്പെടുത്തിയെന്നും സായുധസേന ശത്രുക്കളെ അവരുടെ താവളങ്ങളിൽ ചെന്ന് നേരിടാൻ ആത്മവിശ്വാസം കൈവരിച്ചുവെന്നും ജമ്മുകശ്മീർ മുതൽ വടക്കുകിഴക്കൻ മേഖലകളിൽ വരെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടുവെന്നും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. തുടർച്ചയായി വിമർശിക്കുന്നവർക്ക് മറുപടിയായി കൃത്യമായ സാമ്പത്തിക കണക്കുകൾ നിരത്തി ഏപ്രിൽ ജൂൺ കാലയളവിൽ വൈദ്യുതി ഉൽപ്പാദനത്തിൽ 9% വർധനയുണ്ടായതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇരുചക്രവാഹനങ്ങളുടെ വിൽപ്പനയിൽ 20%, മുച്ചക്രവാഹനങ്ങളുടെ വിൽപ്പനയിൽ ഏകദേശം 30% വളർച്ചയുണ്ടായതോടെ മൊത്തം വാഹന വിൽപ്പനയിൽ 20%ത്തിലധികം വർധന രേഖപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഉരുക്ക്, സിമന്റ് എന്നിവയുടെ ഉപഭോഗത്തിലുണ്ടായ 8% വർധന, നിർമ്മാണം, ഭവന നിർമ്മാണം, വാണിജ്യ പ്രവർത്തനങ്ങൾ എന്നിവ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്നുവെന്നതിന്റെ തെളിവാണെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. സ്മാർട്ട് ഫോൺ കയറ്റുമതി 2,00,000 കോടി രൂപ കടന്നുവെന്നും ആഭ്യന്തര പ്രതിരോധ ഉൽപ്പാദനം ഏകദേശം 2,00,000 കോടി രൂപ എന്ന എക്കാലത്തെയും ഉയർന്ന നിരക്കിലെത്തിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
0: തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ രണ്ടാംഘട്ടത്തിന് ഈ മാസം 28 തുടക്കം കുറിക്കുമെന്ന് മന്ത്രി രമേശ്

0: ചെന്നിത്തല പറഞ്ഞു. 1200 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ തൂഫാൻ ഫ്ളാഗ് ഉയർത്തുന്നതോടെ പരിപാടിക്ക് തുടക്കമാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തെ എല്ലാ വാർഡുകളിലും തൂഫാൻ ഗ്രാമസഭകൾ രൂപീകരിച്ച് 10 പേരടങ്ങുന്ന തൂഫാൻ സ്ക്വാഡുകൾ ഉണ്ടാക്കുമെന്നും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇവർ പോലീസിന്റെ ഭാഗമാകുമെന്നും ചെന്നിത്തല കോഴിക്കോട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും തോട്ടങ്ങളെയും ESA പരിധിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. 7-ാമത് കരട് നോട്ടിഫിക്കേഷനിൽ ഭേദഗതികൾ വരുത്തി ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും തോട്ടങ്ങളെയും പൂർണ്ണമായും ഒഴിവാക്കണമെന്ന ആവശ്യം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് സമർപ്പിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യങ്ങൾ കേന്ദ്ര സമിതിയെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ട നടപടികളെടുക്കുമെന്നും സണ്ണി ജോസഫ് അറിയിച്ചു. സംസ്ഥാനത്തെ ജനറൽ ആശുപത്രികളിൽ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സേവനം 24 മണിക്കൂറും ലഭ്യമാക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കേരള ആരോഗ്യ സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഫാമിലി ഹെൽത്ത് സ്റ്റഡീസിന്റെ പുതിയ കെട്ടിടം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് സംസ്ഥാനത്തിന് പുറത്തുപോകേണ്ട സാഹചര്യം ഇല്ലാതാക്കുകയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. പുതുയുഗ കേരളത്തിന് പുതിയ വികസന ദിശകളും സാധ്യതകളും കണ്ടെത്തുന്നതിന് കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ സംസ്ഥാന മന്ത്രിസഭാംഗങ്ങൾക്കായി സംഘടിപ്പിച്ച ദ്വിദിന റീ ഇമാജിനിംഗ് കേരളം നേതൃത്വ ശില്പശാല സമാപിച്ചു. സംഗമത്തിന്റെ ഭാഗമായി ക്യാമ്പസിലെ അർജുന പദിൽ മന്ത്രിസഭാംഗങ്ങളുടെ ഫോട്ടോ സെഷനും മുഖ്യമന്ത്രിയുടെ അശോക വൃക്ഷത്തൈ നടീലും നടന്നു. ദേശീയപാതയിലെ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിന് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് മന്ത്രി PK ബഷീർ അറിയിച്ചു. പാത തുറന്നുകൊടുക്കുമ്പോൾ റോഡ് സുരക്ഷ പൂർണ്ണമായി ഉറപ്പാക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. ദേശീയപാതയിൽ അശാസ്ത്രീയ പാർക്കിംഗ് അനുവദിക്കില്ലെന്നും ഇക്കാര്യത്തിൽ പോലീസിന് നിർദ്ദേശം നൽകിക്കഴിഞ്ഞതായും മന്ത്രി അറിയിച്ചു. തൃശൂർ കയ്പമംഗലത്ത് ഇന്നലെ ഉണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ നിർദ്ദേശം. വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് 4 ദിവസത്തെ സൌദി അറേബ്യ സന്ദർശനത്തിന് റിയാദിലെത്തി. സൌദിയിലെ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരുമായും പ്രവാസി ഇന്ത്യക്കാരുമായും വ്യവസായ പ്രമുഖരുമായും സന്ദർശനവേളയിൽ ചർച്ചകളും കൂടിക്കാഴ്ചകളും നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി സേവ്യർ ബെറ്റൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് നാളെ ഇന്ത്യയിലെത്തും. ന്യൂഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിൽ വിദേശകാര്യമന്ത്രി ഡോ S. ജയശങ്കറുമായി അദ്ദേഹം നാളെ കൂടിക്കാഴ്ച നടത്തും. മറ്റന്നാൾ IIT മദ്രാസിലെ പരിപാടികളിലും SCS ക്യാമ്പസിലെ ഉദ്ഘാടന ചടങ്ങിലും സേവ്യർ ബെറ്റൽ പങ്കെടുക്കും. 8 ഹൈക്കോടതികളിൽ ചീഫ് ജസ്റ്റിസുമാരെ നിയമിച്ചു. പട്ന, കൊൽക്കത്ത, രാജസ്ഥാൻ, ബോംബെ, പഞ്ചാബ്, ഹരിയ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ജമ്മുകശ്മീർ, ലഡാക്ക് ഹൈക്കോടതികളിലാണ് നിയമനം. സുപ്രീംകോടതി കോളേജിയം ശുപാർശ ചെയ്ത് ദിവസങ്ങൾക്കകമാണ് നിയമനമെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. രാജസ്ഥാനിലെ ജയ്പൂരിൽ പരീക്ഷാ കേന്ദ്രങ്ങളിൽ വൈദ്യുതി തടസ്സം കാരണം നീറ്റ് PG പരീക്ഷ എഴുതാൻ കഴിയാതിരുന്ന ഉദ്യോഗാർത്ഥികൾക്കായി വീണ്ടും പരീക്ഷ നടത്തി. ജയ്പൂരിലെ 5 പരീക്ഷാ കേന്ദ്രങ്ങളിൽ സുഗമമായി പരീക്ഷ നടന്നതായി ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. അന്തമാൻ നിക്കോബാർ ദ്വീപുകളുടെ ലഫ്റ്റനന്റ് ഗവർണറായി ഡോ ദിനേശ് ശർമ്മയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. 2017 ഒക്ടോബർ മുതൽ ഈ പദവി വഹിക്കുന്ന അഡ്മിറൽ ദേവേന്ദ്രകുമാർ ജോഷിക്ക് പകരമാണ് നിയമനം. ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ റൺവേ മഴവെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നുവെന്ന് വിവിധ സാമൂഹ്യ മാധ്യമ അക്കൌണ്ടുകളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. 2024 ഏപ്രിലിൽ ദുബായ് വിമാനത്താവളത്തിലുണ്ടായ വെള്ളക്കെട്ടിന്റെ ദൃശ്യങ്ങളാണ് ഡൽഹി വിമാനത്താവളത്തിലെന്ന വ്യാജേന പ്രചരിക്കുന്നതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേലി കുടിയേറ്റക്കാർ നടത്തുന്ന അക്രമങ്ങളെ ഇസ്രയേലിലെ അമേരിക്കൻ അംബാസഡർ മൈക്ക് ഹക്കബി വീണ്ടും അപലപിച്ചു. മാസങ്ങളായി തുടരുന്ന അക്രമങ്ങളിൽ ഭയചകിതരായ പലസ്തീൻ അമേരിക്കൻ നിവാസികളെ സന്ദർശിക്കവെ ഇത്തരം അക്രമങ്ങളെ ഭീകരപ്രവർത്തനം എന്നേ വിശേഷിപ്പിക്കാനാവൂവെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ദുബായിൽ 7 വിക്കറ്റിനാണ് ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയത്. ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത പാകിസ്ഥാനെ ഇന്ത്യൻ ബൌളർമാർ 18.1 ഓവറിൽ 55 റൺസിന് പുറത്താക്കി. 2020 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പാകിസ്ഥാന്റെ ഏറ്റവും കുറഞ്ഞ സ്കോറാണിത്. വിദ്യാർത്ഥികൾ പരസ്പരം മനസ്സിലാക്കുകയും ആശയങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്ന സൌഹൃദത്തിന്റെയും വൈവിധ്യത്തിന്റെയും ഇടങ്ങളായി ക്യാമ്പസുകൾ മാറണമെന്ന് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച സംസ്ഥാനതല അധ്യാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ചിറയൻകീഴ് മണ്ഡലത്തിൽ കോൺഗ്രസ് എംഎൽഎയും പ്രവർത്തകരും തമ്മിലുണ്ടായ സംഘർഷം അന്വേഷിക്കുവാൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് എം ഹസനെ ചുമതലപ്പെടുത്തിയതായി കെപിസിസി പ്രസിഡന്റ് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ഇക്കാര്യത്തിൽ ശക്തമായ അച്ചടക്ക നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ അവലോകന യോഗം മന്ത്രി എ പി അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. ജില്ലയിൽ നടപ്പാക്കേണ്ട പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. കോഴിക്കോട് കുന്ദമംഗലം മണ്ഡലത്തിലെ സ്കൂളുകളെ സമ്പൂർണ്ണ AI വിദ്യാലയങ്ങളാക്കുന്നതിന് എം എ റസാഖ് മാസ്റ്റർ MLA വിഭാവനം ചെയ്ത മാസ്റ്റർ AI പദ്ധതിക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മാസ്റ്റർ AI ടീച്ചേഴ്സ് സമ്മിറ്റ് CWRDM ക്യാമ്പസിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് നൈപുണ്യ വികസന സംരംഭക മന്ത്രാലയവും സംസ്ഥാന തൊഴിൽ വകുപ്പും ചേർന്ന് നടത്തുന്ന പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേള നാളെ രാവിലെ 10 മുതൽ കാസർകോട് ITIയിൽ നടക്കും. വ്യാവസായിക പരിശീലന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് മേള നടത്തുന്നത്. എഞ്ചിനീയറിംഗ് നോൺ എഞ്ചിനീയറിംഗ് ട്രേഡുകളിൽ ITI യോഗ്യത നേടിയ ട്രെയിനികൾക്ക് മേളയിൽ പങ്കെടുക്കാം. പ്രശസ്ത ഗായകൻ നിസാർ വയനാട് അന്തരിച്ചു. 42 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ദുബൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വയനാട് കമ്പളക്കാട് സ്വദേശിയാണ്. കൊച്ചി മെട്രോ റെയിൽ ഫിനാൻസ് ഡയറക്ടറായി രവീന്ദ്രകുമാർ പഥക് ചുമതലയേറ്റു. മുംബൈ മെട്രോ റെയിൽ കോർപ്പറേഷൻ ഫിനാൻസ് ചീഫ് ജനറൽ മാനേജറായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വിവിധ മേഖലകളിൽ ആഗോള സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാൻ ഇന്ത്യൻ യുവതയെ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ 2-ാം ഘട്ടം ആരംഭിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ ജനറൽ ആശുപത്രികളിൽ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സേവനം 24 മണിക്കൂറും ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ദേശീയപാതയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് മന്ത്രി പി കെ ബഷീർ. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം. പ്രവാചക രച ഝാ. अथ वार्ताः. प्रधानमन्त्री नरेन्द्रमोदी उक्तवान् यत् वैश्विक अनिश्चिततायाः मध्ये 8.7%-प्रतिशतात्मिका त्रैमासिक वृद्धिः भारतस्य आर्थिक सामर्थ्यं प्रदर्शयति. सः उक्तवान् यत् भारतेन नीतिसम्बद्ध गतिरोधात् नीतिसम्बद्ध गतिशीलतां प्रति दीर्घा यात्रा कृता. ह्यः नवदिल्ल्यां श्रीराम कॉलेज ऑफ कॉमर्स इत्यस्य महाविद्यालयस्य शताब्दी समारोहे सभां संबोधयन् श्रीमोदी उक्तवान् यत् विश्वं भारतं तीव्रगत्या वर्धमानां प्रमुखां अर्थव्यवस्थां भवितुं पश्यति. प्रधानमन्त्रिणा अद्यतनोपलब्धीनां पूर्वकालीनैः संघर्षैः सह तुलनां कुर्वता उक्तं यत् आतंकवादः पराजितः अस्ति, अथ च सशस्त्रबलानि स्वभूमावेव शत्रून् विरुद्धं दृढतया प्रहारं कुर्वन्ति. जम्मू कश्मीरतः पूर्वोत्तर भारत पर्यन्तं शान्तिश्च पुनः स्थापिता अस्ति.
2: दुनिया भारत को फ्रजाइल फाइव बता रही थी, आज दुनिया भारत को फास्टेस्ट ग्रोइंग मेजर इकोनॉमी बनने से हुए देख रही. अभी हफ्ते भर में ही भारत की इकोनॉमी को लेकर कई सारी पॉजिटिव खबरें आई. 7.8% क्वार्टरली ग्रोथ ने देश का जोश बढ़ाया है. और इसी बीच जापानीज क्रेडिट रेटिंग एजेंसी ने भारत की रेटिंग अपग्रेड कर दी है. ये 7.8% की ग्रोथ भी ऐसे समय में आई है जब वेस्ट एशिया का युद्ध चल रहा है.
1: निरन्तर क्रियमाणानाम् आलोचनानां प्रत्युत्तररूपेण प्रधानमन्त्री सुदृढार्थिक तथ्याङ्कान् प्रस्तुतवान्. असौ उक्तवान् यत् स्मार्टफोन् इत्येतस्य निर्यातः अधुना 15.2 लक्ष कोटि रूप्यकाधिकः अभवत्. प्रधानमन्त्रिणा उक्तं यत् श्रीराम कॉलेज ऑफ कॉमर्स इत्यनेन महाविद्यालयेन विगतेषु वर्षेषु शैक्षणिकोत्कृष्टतायाः क्षेत्रे विशिष्टा प्रतिष्ठा प्राप्ता अस्ति. असौ एसआरसीसी महाविद्यालयस्य पूर्व छात्रान् अतिविशिष्टान् वर्णयन् तान्

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്നേഹസ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ കേൾക്കാം. സംസ്ഥാന IT വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന CDIT കണ്ണൂർ താഴെ ചൊവ്വ കമ്പ്യൂട്ടർ പഠന കേന്ദ്രത്തിൽ വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. DCA, ഡാറ്റ എൻട്രി, അക്കൗണ്ടിംഗ്, DTP, MS ഓഫീസ്, പൈത്തൺ കോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9947763222. നമ്പർ ഒരിക്കൽ കൂടി 9947763222. 2027-28 അധ്യയന വർഷത്തിൽ 9+1 ക്ലാസുകളിലേക്കുള്ള ലാറ്ററൽ എൻട്രി പ്രവേശനത്തിന് ചെണ്ടയാട് ജവഹർ നവോദയ വിദ്യാലയം അപേക്ഷ ക്ഷണിച്ചു. 9-ാം ക്ലാസ്സിലേക്ക് അപേക്ഷിക്കുന്നവർ 2012 May 1 2014 July 31 ഇടയിൽ ജനിച്ചവരും നിലവിൽ കണ്ണൂർ ജില്ലയിലെ സർക്കാർ അംഗീകൃത സ്കൂളുകളിൽ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നവരും ജില്ലയിലെ സ്ഥിര താമസക്കാരുമായിരിക്കണം. 1+1 പ്രവേശനത്തിന് 2010 June 1 2012 July 31 ഇടയിൽ ജനിച്ചവരും നിലവിൽ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നവരുമായിരിക്കണം. അപേക്ഷ ഓൺലൈനായി നൽകണം. അവസാന തീയതി 30 ഈ മാസം. പരീക്ഷ അടുത്ത വർഷം April 10. വിശദ വിവരങ്ങൾക്ക് 0492-962-965. തദ്ദേശീയ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.

0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം തൊഴിൽ അറിയിപ്പുകൾ. റബ്ബർ ബോർഡിന് കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിങ്ങിൽ ഒരു ഫാക്കൽറ്റി ട്രെയിനിയുടെ ഒഴിവുണ്ട്. അഭിമുഖവും എഴുത്തു പരീക്ഷയും ഈ മാസം 14th. കൂടുതൽ വിവരങ്ങൾക്ക് www.rubberboard.gov.in സന്ദർശിക്കുക. ഫോൺ 04812353127. നമ്പർ ഒരിക്കൽ കൂടി 04812353127. കണ്ണൂർ നടുവിൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കെമിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തും. അഭിമുഖം ഈ മാസം 7th രാവിലെ 10:30 നടക്കും. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൊഴിൽ അറിയിപ്പുകൾ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം നാട്ടുവിശേഷം. കണ്ണൂർ ചിന്മയ മിഷന്റെ നേതൃത്വത്തിൽ ചിന്മയ സത്സംഗം ഇന്ന് രാവിലെ 10:30 മുതൽ മട്ടന്നൂർ ശ്രീശങ്കര വിദ്യാപീഠം സ്കൂളിൽ നടക്കും. കണ്ണൂർ തോട്ടട വനിതാ ITIയിൽ തിങ്കളാഴ്ച രാവിലെ 10 മുതൽ പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേള നടക്കും. നാട്ടുവിശേഷമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ,
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 04972762400.
5: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
6: 10 വേണ്ട സാർ, ആരോമയിലെത്താം.
7: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, 2-വീലർ, 4-വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
8: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
0: എല്ലാ ശ്രോതാക്കൾക്കും ഈ ആഴ്ചയിലെ പ്രതികരണം പരിപാടിയിലേക്ക് സ്വാഗതം.
9: സ്വാഗതം.
0: കത്തുകൾ ഒരുപാടുണ്ട്, നമുക്ക് നേരിട്ട് കത്തുകളിലേക്ക് തന്നെ പോവാം. പ്രത്യേകിച്ചും നെല്ലിക്ക നാടകത്തിന്റെ അവസാന ഭാഗം കേട്ട പ്രതികരണമാണ് കൂടുതൽ. ആദ്യത്തെ പ്രതികരണം ബാബു ആണിക്കേരി എഴുതിയതാണല്ലേ?
9: അതെ. പ്രതികരണത്തിന്, പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയെ ഇതിവൃത്തമാക്കി റേഡിയോ മലബാർ ഒരുക്കിയ നെല്ലിക്ക നാടകത്തിന്റെ ആദ്യ ഭാഗത്തിന്റെ വിജയം ഉൾക്കൊണ്ടുകൊണ്ട് രണ്ടാം ഭാഗവും അതിഗംഭീരമാക്കി അഭിനേതാക്കളെല്ലാം ചേർന്ന്. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് മാഫിയകളുടെ ശക്തമായ ഇടപെടലും നാടകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. നാടകത്തിന്റെ അണിയറ പ്രവർത്തകർക്കെല്ലാം അഭിനന്ദനം നേരുന്നു.
0: ജനകീയത്തിൽ കൂടി 2 പ്രക്ഷേപണം ചെയ്ത മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയേർഡ് സംഗീത അധ്യാപിക ആനന്ദവല്ലി ടീച്ചറുടെ അനുഭവങ്ങൾ പങ്കുവച്ച പരിപാടിയും ഇഷ്ടമായി. ആക്ഷേപഹാസ്യ പരിപാടിയായ ചിരിയും ചിന്തയിൽ കൂടി അമനത്താത്തയും കരുണനും കുട്ടിരാമേട്ടനും ചേർന്ന് തെരുവ് നായ്ക്കളുടെ പുനരധിവാസത്തിനായി ഷെൽട്ടറുകൾ സ്ഥാപിക്കാനുള്ള സുപ്രീംകോടതി വിധിയെക്കുറിച്ചുള്ള പരിപാടിയും ഇഷ്ടമായി. സ്നേഹത്തോടെ ബാബു ആണിക്കരി. സന്തോഷം ബാബു. അടുത്തത് KP ജാനകി പരിപ്പായിയുടെ ഒരു കത്താണ്. ഏത് പരിപാടിയെക്കുറിച്ചാണ്?
9: ലീന ടീച്ചർ അവതരിപ്പിച്ച ജാനകി അനുസ്മരണ പരിപാടിയെക്കുറിച്ചാണ്. 31 രാവിലെ ലീന ടീച്ചർ അവതരിപ്പിച്ച S. ജാനകിയുടെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി വളരെ നന്നായി. ടീച്ചറുടെ അവതരണം വളരെ ഇഷ്ടമായി. ജാനകിയമ്മയുടെ ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് അവതരിപ്പിച്ച ലീന ടീച്ചർക്ക് അഭിനന്ദനങ്ങൾ.
0: സന്തോഷം. മറ്റൊരു കാര്യം കൂടി അവർ എഴുതിയിരിക്കുന്നുണ്ട്. 31 രാത്രി പ്രക്ഷേപണം ചെയ്ത മധുരഗീതങ്ങൾ 1 എന്ന പദം ഉൾപ്പെടുന്ന ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ബൈജു സുന്ദരം അവതരിപ്പിച്ച എല്ലാ ഗാനങ്ങളും വളരെയേറെ ഇഷ്ടപ്പെട്ടു. ആ ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് അവതരിപ്പിച്ച ബൈജു സുന്ദറിന് സ്നേഹാശംസകൾ അറിയിക്കുകയാണ് കെ പി ജാനകി പരിപ്പായി. സന്തോഷം. അടുത്ത പ്രതികരണം പ്രസീത പ്രകാശൻ കാരയാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് പ്രസീത പ്രകാശൻ പറയുന്നത്?
9: കുറച്ചാഴ്ചകളായി പ്രക്ഷേപണം ചെയ്തു വന്ന റേഡിയോ മലബാറിന്റെ നാടകങ്ങളിൽ വളരെ പോപ്പുലറായ നാടകം നെല്ലിക്കയുടെ രണ്ടാം ഭാഗവും സമാപിച്ചു. അവസാന ഭാഗം വിചാരിക്കാത്ത തലത്തിലേക്ക് കൊണ്ടെത്തിക്കുകയായിരുന്നു. റേഡിയോ മലബാറിന്റെ ശ്രോതാക്കളായ ചന്ദ്രഭാനു തില്ലങ്കേരിയും നന്ദാത്മജൻ കൊതേരിയും ഒപ്പം അഭിനയിച്ചവരും എല്ലാം വളരെ ഗംഭീരമാക്കി.
0: റേഡിയോ നിലത്തിലെ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായി അഭിനയിച്ചു. കാളിയമ്മയായി അഭിനയിച്ച നമ്മുടെ ചന്ദ്രലേഖ മല്ലശ്ശേരിയുടെ അഭിനയം ഏറ്റവും മികച്ചു നിന്നു. പശ്ചാത്തല സംഗീതവും മറ്റുമൊരുക്കിയ സഹസംവിധായിക അശ്വിനി കവണിശ്ശേരിയുടെ കഴിവെടുത്തു പറയാതിരിക്കാൻ വയ്യ. നാടകരചയിതാവിനും സംവിധായകനും സാങ്കേതിക സഹായം നൽകിയവർക്കും അഭിനയിച്ചവർക്കും എല്ലാം പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു.
9: തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലെ ജനകീയത്തിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ സംഗീത അധ്യാപികയായിരുന്ന ആനന്ദവല്ലി ടീച്ചർ തന്റെ പഴയകാല ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് സംസാരിച്ചത് കേട്ടപ്പോൾ ടീച്ചർ ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ വരുന്നതും പാട്ട് പഠിപ്പിക്കുന്നതും പാട്ട് പാടിത്തരുന്നതുമൊക്കെ ഒരു നിമിഷം ഓർമ്മയിൽ തെളിഞ്ഞു വന്നു. ടീച്ചറിന്റെ ആ മധുര ശബ്ദം റേഡിയോയിൽ കൂടി ഇപ്പോഴും കേൾക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷം. ഇത്തരത്തിലുള്ള പരിപാടികൾ ശ്രോതാക്കൾക്കായി കേൾപ്പിച്ചു തരുന്ന റേഡിയോ മലബാറിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഒത്തിരി സ്നേഹത്തോടെ പ്രസീത പ്രകാശൻ കാര.
0: സന്തോഷം പ്രസീത പ്രകാശൻ. തുടർന്നും എഴുതുക, ഈ പ്രതികരണം ശ്രീദേവി എമ്മ കുളത്തൂർ ബാംഗ്ലൂരിൽ നിന്നാണ് അയച്ചിരിക്കുന്നത്. റേഡിയോ മലബാർ പ്രക്ഷേപണം ചെയ്ത നാടകം നെല്ലിക്കയുടെ രണ്ടാം ഭാഗവും സമാപിച്ചു. റേഡിയോ മലബാറിന്റെ ശ്രോതാക്കളും ഒപ്പം റേഡിയോ നിലയത്തിന്റെ ജീവനാഡിയായ അവതാരകരും ഭംഗിയായി അഭിനയിച്ച നാടകം ഗംഭീരമായിരുന്നു. ചന്ദ്രലേഖ കാളിയമ്മയായി തകർത്ത് അഭിനയിച്ചു എന്നാണ് പറയുന്നിരിക്കുന്നത് ശ്രീദേവി അമ്മ.
9: പശ്ചാത്തല സംഗീതവും സഹസംവിധാനവും ഒപ്പം ഒരു കഥാപാത്രത്തിന് ശബ്ദവും നൽകിയ അശ്വിനി കവണിശ്ശേരിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നാടകരചയിതാവായ കൃഷ്ണകുമാർ സാറിനും സംവിധായകൻ രാമകൃഷ്ണൻ പഴശ്ശിക്കും സാങ്കേതിക സഹായം നൽകിയവർക്കും അഭിനയിച്ചവർക്കും എല്ലാം ആശംസകൾ.
0: രണ്ടു ദിവസങ്ങളിലായി ജനകീയത്തിൽ കൂടി പ്രക്ഷേപണം ചെയ്ത ആനന്ദവല്ലി ടീച്ചറുടെ ജീവിത അനുഭവങ്ങൾ ഏറെ ഹൃദ്യമായി തോന്നി. ടീച്ചറെ നാട്ടുകാരിയല്ല എന്നുള്ളതൊരു പുതിയ അറിവായിരുന്നു. വർഷങ്ങളായി ടീച്ചർ അറിയാമെങ്കിലും അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. ടീച്ചറുടെ സ്കൂൾ കാലഘട്ടത്തിലൂടെ ടീച്ചർ പഠിപ്പിച്ച കുട്ടികളെക്കുറിച്ച് ഓർമ്മിച്ചതും പറഞ്ഞതും വല്ലാത്തൊരു ജീവിതാനുഭവമായി തോന്നി. അന്ന് ഇന്നത്തെ പോലെയല്ലോ, മിക്ക വീടുകളിലും പട്ടിണി തന്നെയായിരിക്കും. അതെല്ലാം അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. കേൾപ്പിച്ച റേഡിയോ മലബാറിനും ആനന്ദവല്ലി ടീച്ചർക്കും നന്മകൾ നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീദേവി മക്കുളത്തൂർ കത്ത് ചുരുക്കുന്നത്. വളരെയധികം സന്തോഷം. പരിപാടി ശ്രദ്ധാപൂർവം കേട്ടതിന്.
9: അടുത്ത പ്രതികരണം വായിക്കുകയാണ്. സുനിത അശോക് മരുതായി എഴുതിയ പ്രതികരണമാണ്. പ്രിയ പ്രതികരണത്തിലേക്ക്. നാടകം നെല്ലിക്ക സൂപ്പർ. അച്ഛനും അമ്മയ്ക്കും റോജിയെ തിരിച്ചു കിട്ടിയല്ലോ. നന്നായി. രചയിതാവിന്, സംവിധായകന്, സഹസംവിധായകയ്ക്കും റേഡിയോ മലബാറിനും പ്രത്യേക അഭിനന്ദനങ്ങൾ. ഓണപ്പരിപാടികളെല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നുവെന്നും പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല. എല്ലാം സൂപ്പർ. ഈ ആഴ്ചയിലെ എല്ലാ മധുരഗീതങ്ങളും ജാനകിയമ്മയുടെ ഓർമ്മയിൽ ലീന ടീച്ചറുടെ അവതരണവും നന്നായി.
0: എല്ലാ ഗാനങ്ങളും ആസ്വദിച്ചു. ഹാസ്യഗാനങ്ങളിൽ രാമകൃഷ്ണൻ സാറിന്റെ അവതരണത്തിൽ ഞങ്ങൾ ഇതുവരെ കേൾക്കാത്ത ഗാനങ്ങളും കേട്ടു. എല്ലാ ഗാനങ്ങളും അടിപൊളിയായി. ജനകീയത്തിൽ ആനന്ദവല്ലി ടീച്ചറുടെ അഭിമുഖം ശ്രദ്ധയിൽപ്പെട്ടു. നന്നായി. ചാരുകസേരയിലെ കഥകളും ഇഷ്ടപ്പെട്ടു. മാഷിനും സൂര്യക്കും അശ്വിനിക്കും അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഇനിയും നല്ല നല്ല പരിപാടികൾ ശ്രോതാക്കളിൽ എത്തുമാറാകട്ടെ എന്ന ആശംസയുമായിട്ടാണ് സുനിത അശോക് മരുതായി പറയുന്നത്. സന്തോഷം സുനിത. തീർച്ചയായിട്ടും തുടർന്നും ഇത്തരം പരിപാടികൾ കേൾക്കുക.
9: അടുത്ത പ്രതികരണം നെല്ലിക്ക നാടകത്തെ കുറിച്ചാണ്. തമ്പാൻ മട്ടന്നൂരാണ് അയച്ചിട്ടുള്ളത്.
0: നെല്ലിക്ക നാടകം ഉദ്വേഗജനകമായ മുഹൂർത്തങ്ങളിലൂടെ കടന്നുപോയി. നല്ലൊരു പര്യവസാനമുണ്ടായി. അതിന് മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചവരെല്ലാം നമുക്ക് സുപരിചിതരാണ്. എന്നാൽ ഏറ്റവും തിളങ്ങിയത് കാളിയമ്മയെ അവതരിപ്പിച്ച ചന്ദ്രലേഖ മല്ലശ്ശേരിയാണ് എന്ന് പറയാതെ വയ്യ. കാളിയമ്മയായി അവർ ജീവിക്കുകയായിരുന്നു എന്ന് തന്നെ തോന്നി. ഒറിജിനൽ തമിഴ് കലർന്ന സംസാരം. ചന്ദ്രലേഖ മേഡത്തിന് പ്രത്യേക അഭിനന്ദനം കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരിട്ടെന്ന് ഏറ്റുമായിക്കുള്ള ചന്ദ്രലേഖ, ഒരു മറുപടിയും കൂടി പറഞ്ഞോളൂ.
9: തമ്പാനിട്ട സന്തോഷം. അഭിനന്ദനം ഏറ്റുവാങ്ങുകയാണ്. തീർച്ചയായിട്ടും ഇതുവരെയുള്ള ഒരു നാടക അനുഭവത്തിൽ വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തെയാണ് മാഷ എന്നെ ഏൽപ്പിച്ചത്. അത് ശ്രോതാക്കള് സ്വീകരിച്ചു എന്നറിഞ്ഞതിലുള്ള സന്തോഷം
0: തീർന്നിട്ടില്ല. രാഗ നെല്ലിക്കയെക്കുറിച്ച് എഴുതുകയാണ്. രാഗപുവത്തൂരാണ്. നെല്ലിക്ക നാടകത്തിന്റെ രണ്ടാം ഭാഗത്തിലെ എല്ലാ എപ്പിസോഡുകളും സസൂക്ഷ്മമാണ് കേട്ടത്. ഇന്ന് നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ നമ്മുടെ ചുറ്റും മയക്കുമരുന്ന് മാഫിയകൾ കാണാവല വിരിച്ച് നിൽക്കുകയാണ്. ഈ വലയിൽ ചെന്ന് കുടുങ്ങിക്കഴിഞ്ഞാൽ അത് പൊട്ടിച്ച് പുറത്തേക്ക് വന്ന് ജീവിതഗേഹം പോകുക എന്നത് ജലരേഖ മാത്രമാണ്. ഖേദകരമെന്ന് പറയട്ടെ, മയക്കുമരുന്ന് വലയിൽ കുടുങ്ങുന്നത് പലപ്പോഴും ഭാവിയുടെ വാഗ്ദാനമായി മാറേണ്ട കൗമാരക്കാരാണ്. ഈ പ്രവണത തുടർന്നു പോയാൽ മാതാപിതാക്കൾക്ക് മക്കളെയും മക്കൾക്ക് വിലയേറിയ സ്വന്തം ജീവിതവുമാണ് ഇല്ലാതായിത്തീരുന്നത്. മയക്കുമരുന്ന്

0: ഗദ്ദാഫിയുടെ പിടിയിൽപ്പെട്ട റോജയുടെയും സങ്കടക്കടലിൽ താണുപോയ അവളുടെ കുടുംബത്തിൻ്റെയും കഥ പ്രമേയമാക്കി അവതരിപ്പിച്ച ഈ നാടകം സമൂഹത്തിന് നല്ലൊരു സന്ദേശമാണ് നൽകിയത്. അപ്പോൾ വീണ്ടും കാളിയമ്മ വരികയാണ്. കാളിയമ്മയ്ക്ക് ശബ്ദം നൽകിയ ചന്ദ്രലേഖ, മുരുകനായി പ്രത്യക്ഷപ്പെട്ട ശ്രീഹരി, മുത്തുവായി എത്തിയ നന്ദേട്ടൻ, ഇവരൊക്കെ തങ്ങളുടെ കഥാപാത്രങ്ങളെ ഗംഭീരമാക്കി. മറ്റുള്ളവരും വളരെ നന്നായി അഭിനയിച്ചു എങ്കിലും ഒന്നു പറയാതിരിക്കാൻ വയ്യ. അന്വേഷണ ഉദ്യോഗസ്ഥനായി വന്ന കലാകാരൻ ശബ്ദത്തിൽ കുറച്ചുകൂടി കരുത്ത് കാട്ടണമായിരുന്നു. അതുപോലെ സഹയാത്രക്കാരായ ഹിന്ദിക്കാരന് ശബ്ദം നൽകിയ ചന്ദ്രഭാനുചേട്ടനും വ്യത്യസ്തത പുലർത്തി.
1: സാമൂഹിക പ്രാധാന്യമുള്ള വിഷയം ഭാവനയുടെ കൂട്ടുപിടിച്ച് നാടകമായി മാറ്റിയ കൃഷ്ണകുമാർ സാറിനും പശ്ചാത്തല സംഗീതത്തിന്റെ മാന്ത്രികതയൊരുക്കിയ അശ്വിനിക്കും സംവിധാനക്കൂട്ടിൽ കഥാപാത്രങ്ങളെ ഒരുമിച്ച് നിർത്തിയ രാമകൃഷ്ണൻ പഴശ്ശിക്കും ഒപ്പം ശബ്ദം നൽകിയ എല്ലാവർക്കും 1000 നന്ദി.
0: നമുക്ക് നാടകത്തെ കുറിച്ചുള്ള പ്രതികരണത്തിന്റെ ഒടുവിൽ ഒരു കമന്റ് പറയാം. ഒന്ന് രണ്ട് കഥകൾ കൂടി ഉണ്ടല്ലേ?
1: അതെ.
0: ഇത് ചന്ദ്രികയും ഗീതയുമാണ്, വട്ടിപ്പുറത്ത് നിന്ന്. നെല്ലിക്കയെ കുറിച്ച് തന്നെയാണ് തുടങ്ങുന്നത്. നെല്ലിക്ക നാടകത്തിൽ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിലെ കൂട്ടുകാരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും മറികടന്ന് ജീവിതത്തെ മുന്നോട്ട് നയിച്ച കൂട്ടുകാരുടെ കഥ സൂപ്പറായിരുന്നു. നാടകം തുടക്കം മുതൽ നെല്ലിക്കയുടെ രുചി പോലെ തന്നെ ആദ്യം കുറച്ച് ചവർപ്പാണെങ്കിലും അവസാനം അതൊരു മധുരത്തിലേക്ക് തന്നെ എത്തി. എല്ലാവരും നന്നായി അഭിനയിച്ചു. അവസാന ഭാഗം സുരേഷും ഇൻസ്പെക്ടറും റോജയെ തിരിച്ചു കിട്ടാൻ വേണ്ടി നന്നായി പരിശ്രമിച്ചു. പിന്നെ കാളിയമ്മയെ പറ്റി പറയാതെ വയ്യ. അമ്മ വേഷത്തിലും മുത്തശ്ശി വേഷത്തിലും നല്ല സൂപ്പറായ അഭിനയം കാഴ്ചവെക്കുന്ന നമ്മുടെ ചന്ദ്രലേഖ മല്ലേശ്ശേരി തമിഴ് റോളിലും അതിഗംഭീരമാക്കി. ചന്ദ്രലേഖയ്ക്ക് ഒരു പ്രത്യേക അഭിനന്ദനം അറിയിച്ചു കൊള്ളുന്നു. ഗീതയും ചന്ദ്രകയും ശ്രദ്ധിച്ചുള്ള ചന്ദ്രലേഖ കൂടെ തന്നെയുണ്ട്. നിങ്ങളുടെ ആശംസകൾ നേരിട്ട് കേൾക്കുന്നുണ്ട്.
1: ഗീതശി, ഒരുപാട് സന്തോഷം. ഒരുപാട് പേര് കാളിയമ്മയെ സ്വീകരിച്ചിട്ടുണ്ട്. പറഞ്ഞതുപോലെ നമുക്ക് നാടക ചർച്ചയിൽ കൂടുതൽ ഇതിനെക്കുറിച്ചിട്ട് വിശദമായിട്ട് പറയാം, കാരണം പ്രതികരണത്തിന്റെ സമയം അത്രയേ ഉള്ളൂ.
0: തുടർന്ന് വായിച്ചോളൂ.
1: ഈ കഥ രചിച്ച കൃഷ്ണകുമാർ സാറിനും സംവിധാനം ചെയ്ത രാമകൃഷ്ണൻ സാറിനും സഹസംവിധാനം ശബ്ദമിശ്രണം ചെയ്ത അശ്വിനിക്കും ഇത് നന്നായി അവതരിപ്പിച്ച റേഡിയോ മലബാർ ടീമിനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനം അറിയിച്ചുകൊള്ളുന്നു.
0: തിങ്കളാഴ്ച മധുരഗീതത്തിൽ ONV കുറുപ്പിന്റെ രചനയിൽ യേശുദാസ് പാടി മനോഹരമാക്കിയ കുറേ നല്ല ഗാനങ്ങൾ, അതിൻ്റെ ഓരോ വരികളുടെയും സവിശേഷതകൾ വർണ്ണിച്ചുകൊണ്ട് മാഷുടെ നല്ല അവതരണത്തിലൂടെ കേട്ടു. ഗാനങ്ങളെല്ലാം ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവതരിപ്പിച്ച മാഷിന് നല്ലൊരു അഭിനന്ദനം അറിയിക്കുന്നു. സന്തോഷം. നമുക്ക് അടുത്ത പ്രതികരണത്തിലേക്ക് പോവാം. ഇത് വട്ടിപ്പുറത്ത് നിന്ന് ഗീതയാണ് അയച്ചിരിക്കുന്നത് അല്ലേ?
1: അതെ.
0: ഏത് പരിപാടിയെ കുറിച്ചാണ്?
1: ചാരുകസേരയെ കുറിച്ചാണ്.
0: വായിച്ചോളൂ.
1: ബുധനാഴ്ച ചാരുകസേരയിൽ മഹാഭാരതത്തിലെ അമ്മമാരുടെ കഥയിൽ കൗരവ പാണ്ഡവ പക്ഷത്തിന്റെ അമ്മമാരുടെയും അവരുടെ മക്കളെ പറ്റിയും എല്ലാം വിസ്തരിച്ച് മാഷിന്റെ നല്ല അവതരണത്തിലൂടെ കേട്ട കഥ സൂപ്പറായിരുന്നു. അവതരിപ്പിച്ച മാഷിനും കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു.
0: തിങ്കളാഴ്ച വായനശാല എന്ന പരിപാടിയിൽ ടി പത്മനാഭന്റെ കഥ ജീവിക്കാൻ മറന്നുപോയ മനുഷ്യൻ, കുമാരൻ നായർ എന്ന കഥാപാത്രത്തെക്കുറിച്ച് രാമകൃഷ്ണൻ പഴശ്ശി അവതരിപ്പിച്ച കഥ സൂപ്പറായിരുന്നു. രാമകൃഷ്ണൻ സാറിനും നല്ലൊരു അഭിനന്ദനം അറിയിക്കുന്നു. ബുധനാഴ്ച മധുരഗീതത്തിൽ സൂര്യ അവതരിപ്പിച്ച തുമ്പി എന്ന പദം വരുന്ന കുറേ ഗാനങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുപോലെ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ കൃഷ്ണകുമാർ സാർ അവതരിപ്പിച്ച കുറേ കൃഷ്ണന്റെ പാട്ടും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവതരിപ്പിച്ച മാഷിനും സൂര്യക്കും നല്ലൊരു അഭിനന്ദനം അറിയിക്കുന്നു. സന്തോഷം. വട്ടിപ്പുറത്തെ ഗീത. നമുക്ക് ടി കെ രാഘവൻ പ്രാന്തഞ്ചാൽ ഒരു ബിഗ് സാല്യൂട്ട് തരുന്നുണ്ട്. എന്തിനാണ്?
1: ദേശീയ അധ്യാപക ദിനത്തിൽ സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ ധന്യ ടീച്ചറുമായി നടത്തിയ അഭിമുഖം മികച്ചതായിരുന്നു എന്നാണ് രാഘവേട്ടൻ പറഞ്ഞിട്ടുള്ളത്.
0: തീർച്ചയായിട്ടും ധന്യ ടീച്ചർക്കും എല്ലാ അധ്യാപകർക്കും റേഡിയോ മലബാറിന്റെ ബിഗ് സല്യൂട്ട് ഞങ്ങൾ കൂടി നൽകുകയാണ്. ദിലീപ് വി മുഹമ്മദ് മൂവാറ്റുപുഴയുടെ പ്രതികരണം വന്നിട്ടുണ്ട്, വായിച്ചു തുടങ്ങാം.
1: വിജയകുമാർ ബ്ലാത്തൂർ ആനയെ കുറിച്ച് പറഞ്ഞു തന്ന വിവരങ്ങൾ വളരെ വിലപ്പെട്ടതായിരുന്നു. എന്നു മാത്രമല്ല ആനയെ പോലെ വിസ്മയകരവുമായിരുന്നു. ഇത്രയധികം അറിവുകൾ പറഞ്ഞു തന്ന പ്രഭാഷകന് അഭിനന്ദനങ്ങൾ.
0: ഗോളാന്തര വാർത്ത എന്ന ചലച്ചിത്രത്തെ അവതരിപ്പിച്ച ചിത്രപരിചയം ഗംഭീരമായി. നല്ല കയ്യടക്കത്തോടെ ബൈജുവേട്ടൻ ആഖ്യാനം നടത്തി. ചിത്രത്തെ ശ്രോതാക്കളിൽ എത്തിച്ചു.
1: 34 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച സംഗീതാധ്യാപിക ആനന്ദവല്ലി ടീച്ചർ 2 ദിവസങ്ങളിലായി അനുഭവങ്ങൾ പങ്കുവച്ച ജനകീയം അവരുടെ അധ്യാപക ജീവിതത്തിലെ അനർഘ നിമിഷങ്ങൾ വരച്ചിടുന്നതായി.
0: ചലച്ചിത്ര നടൻ മുകേഷിന്റെ അഭിനയ ജീവിതം പരിചയപ്പെടുത്തിയ താരസ്വരം ഏറെ ആസ്വാദ്യകരമായി. മലയാള സിനിമയിലെ ഒരു മുകേഷ് ടച്ച് ഉണ്ടല്ലോ, അത് ശരിക്കും അനുഭവവേദ്യമാക്കുന്നതായി തിരഞ്ഞെടുത്ത് കേൾപ്പിച്ച അഭിനയ മുഹൂർത്തങ്ങൾ.
1: കാവ്യസൗരഭത്തിൽ അക്കിത്തത്തിന്റെ വരികളുടെ ആസ്വാദനം സുധാമണി ടീച്ചർ നന്നായി അവതരിപ്പിച്ചു. നല്ല ആലാപനവും അതിനൊത്ത ആഖ്യാനവുമായിരുന്നു.
0: ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ രാവിലെ മധുരഗീതങ്ങളിൽ ഉൾപ്പെടുത്തിയ മലയാള സിനിമയിലെ ശ്രീകൃഷ്ണ ഗാനങ്ങൾ മധുരകരമായി. ആ ഗണത്തിൽ ഇനിയും ധാരാളം ഗാനങ്ങൾ ഉണ്ടെങ്കിലും മാഷ് തിരഞ്ഞെടുത്ത് അവതരിപ്പിച്ച ഗാനങ്ങൾ എല്ലാം മികച്ചതായിരുന്നു. ചുവന്ന സന്ധികൾ എന്ന ചിത്രത്തിലെ കാളന്തി കാളന്തി, കണ്ണന്റെ പ്രിയസഖി കാളന്തി എന്ന ഗാനം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും കേൾക്കാൻ സാധിക്കാത്തതിൽ ചെറിയ നിരാശ തോന്നി.
1: പതിവ് പോലെ പാട്ടും പൊരുളും പരിപാടിയുടെ അവതരണവും മികച്ചതായി.

0: എൻ്റെ നന്ദി അറിയിക്കുന്നു. അവസാന ഭാഗത്തെക്കുറിച്ച് എൻ്റെ എളിയ അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. കാളിയമ്മയുടെയും മുരുകൻ്റെയും കയ്യിൽ നിന്നും റോജയെ ഇൻസ്പെക്ടർ രാഘു മോചിപ്പിച്ചു കൊണ്ടുവരുന്നതോടെ അതുവരെ വലിയ സങ്കടക്കടൽ ഉള്ളിൽ കൊണ്ട് നടന്നിരുന്ന മല്ലികയും ജയദേവനുമൊപ്പം നെല്ലിക്ക ഗ്രൂപ്പിലെ മുഴുവൻ പേരും ആശ്വാസത്തോട് പരസ്പരം സന്തോഷം പങ്കിടുന്നത് കാണാം. അവസാന ഭാഗത്ത് പെരിയ തങ്കച്ചി കാളിയമ്മ എന്ന തമിഴ് സ്ത്രീ ഇടിവിട്ട് പ്രകടനമാണ് നടത്തിയതെന്ന് പറയാം. കാരണം പുഷ്പം കൈകാര്യം ചെയ്യും പോലെ അത്രയ്ക്ക് അനായാസമായി ഈ തമിഴ് വില്ലത്തിയുടെ സൂപ്പർ ഡ്യൂപ്പർ തമിഴ് സംഭാഷണങ്ങൾ അനുഭവപ്പെട്ടു. അതേസമയം കാളിയമ്മയുമായി സംഭാഷണത്തിൽ ഏർപ്പെടുന്ന മുത്തു എന്ന കഥാപാത്രം മലയാളമാണ് കൂടുതലും സംസാരിച്ചു കേട്ടതെന്നതും പറയാതെ പോകുന്നില്ല. മുത്തു ഒരു മലയാളി കൂടിയാണല്ലേ.
1: അതെ അതെ.
0: കാളിയമ്മയുടെ മുമ്പിൽ എത്തുമ്പോഴാണ് കുറച്ച് കുറച്ച് തമിഴൊക്കെ പറയാൻ ശ്രമിക്കുന്നത്. ഏതായാലും കാളിയമ്മക്ക് തന്നെയാണ് മാർക്ക് കിട്ടുന്നത്. മുരുകനെ കുറിച്ച് എന്തോ പറഞ്ഞിട്ടുണ്ടല്ലോ.
1: മുരുകൻ എന്ന മയക്കുമരുന്ന് വിൽപ്പനക്കാരനും അവസാന ഭാഗത്ത് തന്റെ സാന്നിധ്യം സജീവമാക്കി നിലനിർത്തിയിട്ടുണ്ട്. ഡയലോഗുകളിൽ വില്ലൻ സ്വഭാവം എടുത്തു കാട്ടുന്നുണ്ടായിരുന്നു.
0: പെരിയ തങ്കച്ചി കാളിയമ്മയായി ചന്ദ്രലേഖയും മുരുകനായി ശ്രീഹരിയും തങ്ങളുടെ കഥാപാത്രങ്ങളോട് നന്നായി നീതി പുലർത്തിയിട്ടുണ്ട്. കൃഷ്ണകുമാർ കണ്ണോത്ത്, രാമകൃഷ്ണൻ പഴശ്ശി, അശ്വിനി കവണിശ്ശേരി ത്രയങ്ങൾ ഇത്തവണയും നാടകത്തെ ഒരു കുറവും വരുത്താതെ പൂർവാധികം ഭംഗിയായി ശ്രോതാക്കളിൽ എത്തിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. കളിയമ്മക്ക് എന്താണ് മറുപടി പറയാനുള്ളത്? ചന്ദ്രഭാനുട്ടനോട്.
1: ചന്ദ്രഭാനുട്ടൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശ്രോതാക്കള് സ്വീകരിച്ചു എന്നറിഞ്ഞതിലുള്ള സന്തോഷം, വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തെ വിശ്വസിച്ച് എന്നെ ഏൽപ്പിച്ച മാഷിനോടും സംവിധായകനോടും അതുപോലെ ശബ്ദമിശ്രണം സഹസംവിധാനം എന്നിവ നടത്തിയ അശ്വിനിയോടും തന്നെയാണ് ഇതിനുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നത്.
0: ചന്ദ്രഭാനുട്ടൻ തുടരുകയാണ്.
1: September 4 വെള്ളിയാഴ്ച രാത്രി 8:30 പ്രക്ഷേപണം ചെയ്ത റേഡിയോ 8 സ്കൂളിൽ മട്ടന്നൂർ ശ്രീശങ്കര വിദ്യാപീഠം സ്കൂളിലെ കുട്ടികൾ പ്രാർത്ഥനയിൽ ആരംഭിച്ചു തുടങ്ങി അവതരിപ്പിച്ച കവിത, മലയാള സിനിമാഗാനം, ഹിന്ദി പദ്യം എന്നിവ കേട്ടപ്പോൾ തന്നെ പങ്കെടുക്കുന്ന കുട്ടികളിലെ ടാലന്റ് മനസ്സിലാവുന്നുണ്ടായിരുന്നു. 2nd ഭാഗത്തിനായി September 6 ഞായറാഴ്ച വരെ നിർനിമേഷനായി കാത്തിരിക്കുന്നു. തുടർന്നും നല്ല പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുമെന്ന പ്രതീക്ഷയിൽ സർവ്വവിധ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ചന്ദ്രഭാനു തില്ലങ്കേരി.
0: ആശംസകൾക്ക് നന്ദി ചന്ദ്രഭാനുട്ടാ. അടുത്ത പ്രതികരണം
1: അഭിലാഷ് കെ പി പരിപ്പായിയുടേതാണ്.
0: അഭിലാഷ് കെ പി പരിപ്പായി അല്പം ദീർഘമായി തന്നെ എഴുതിയെന്നുണ്ട്, നമുക്ക് വായിക്കാം. ആദ്യം നാടകത്തെ കുറിച്ചാണല്ലേ.
1: അതെ.
0: നെല്ലിക്ക നാടകം 2 ശ്രദ്ധിച്ചു. നെല്ലിക്ക 1 നാടകാന്ത്യത്തിൽ റോജ എന്നേക്കുമായി മരണത്തിന് കീഴടങ്ങി എന്നാണ് എല്ലാവരും വിചാരിച്ചത്. ജയദേവനും മല്ലികക്കും 2nd ഭാഗത്തിൽ റോജയെ തിരിച്ചു കിട്ടിയതിൽ ഏറെ സന്തോഷം. എന്നാൽ 2nd ഭാഗത്തിൽ ഗായത്രി ലോകത്തോട് വിടപറഞ്ഞു പോയതിൽ വിഷമം തോന്നി. പ്രസ്തുത നാടകത്തിന്റെ കഥ ഒന്ന് ഉഷാറായത് പെരിയ തങ്കച്ചി കാളിയമ്മ രംഗപ്രവേശം ചെയ്തത് മുതലാണ്. ആ കഥാപാത്രത്തിന് ശബ്ദം കൊടുത്ത ശ്രീമതി ചന്ദ്രലേഖ മല്ലശ്ശേരി മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. വീണ്ടും അഭിനന്ദനങ്ങളാണ്, തുടർന്ന് വായിച്ചോളൂ.
1: ഒപ്പം മറ്റൊന്നുകൂടി സൂചിപ്പിച്ചുകൊള്ളട്ടെ, പെരിയ തങ്കച്ചി കാളിയമ്മ എന്ന പേര് കേൾക്കാൻ നല്ല രസമുണ്ട്. എന്നാൽ ഈ പേര് കേട്ടപ്പോൾ ഒരു വൈരുദ്ധ്യം തോന്നി. പെരിയ എന്നാൽ മൂത്ത വലിയ എന്നും തങ്കച്ചി എന്നാൽ അനുജത്തി ചെറിയവൾ എന്നുമാണ് തമിഴിൽ അർത്ഥം. അപ്പോൾ പെരിയ തങ്കച്ചി കാളിയമ്മ എന്ന് കേൾക്കുമ്പോൾ മൂത്ത അനിയത്തി കാളിയമ്മ എന്ന് പറയുന്നത് പോലെ ആയിപ്പോയി. ആ കഥാപാത്രത്തിന്റെ പേര് പെരിയ അക്ക കാളിയമ്മ അല്ലെങ്കിൽ ചിന്ന തങ്കച്ചി കാളിയമ്മ എന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടി അനുയോജ്യമാകുമായിരുന്നു എന്ന് തോന്നി.
0: ഈ തങ്കച്ചി എന്നത് അതിന്റെ വാക്കിന്റെ അർത്ഥം നോക്കിയാൽ അനുജത്തിയാണ്, ഇളയ സഹോദരി തന്നെയാണ്. പക്ഷെ അങ്ങനെ അല്ലാതെയും ആ പേര് നമുക്ക് വിളിക്കാം. തങ്കച്ചിക്ക് മുതിർന്ന ജീവിച്ചിരിപ്പില്ലാത്ത ഒരുപാട് ചേച്ചിമാരുണ്ട് എന്ന് തൽക്കാലം നമുക്ക് വിശ്വസിക്കാം അഭിലാഷ്. അതും ഒരു പെരിയ തങ്കച്ചിയാണല്ലോ. ഏതായാലും പുതിയ കുറേ പേരുകളൊക്കെ നിങ്ങൾ നിർദ്ദേശിച്ചു, അത് നല്ലത് തന്നെ. നമുക്ക് തുടർന്ന് വായിക്കാം. August 9 പ്രക്ഷേപണം ചെയ്ത സർഗജാലകത്തിൽ മേഘരാജീവൻ എഴുതി ആലപിച്ച നിൻനിഴല എന്ന കവിതയും ദീപാ ബിബീഷ് നായർ രചിച്ച് ആനന്ദവല്ലി ടീച്ചർ ആലപിച്ച ഗുരുവന്ദനം എന്ന കവിതയും ശ്രവണ സുന്ദരമായി.
1: മോഹൻദാസ് വടക്കുംപുറം രചിച്ച കഥ, കനലിൽ വിരിഞ്ഞ കവിത ഏറെ ഹൃദ്യമായി. ഓരോരുത്തരുടെയും ജന്മസിദ്ധമായ പ്രതിഭാശേഷിയെ എവിടെയും തളച്ചിടാനാവില്ല. അത് കുടുംബക്കാർക്കായാലും സമൂഹത്തിനായാലും എന്നെങ്കിലും ഒരു നാൾ അംഗീകരിക്കപ്പെടേണ്ടി വരും. ആ യാഥാർത്ഥ്യത്തെ കവിത എന്ന എഴുത്തുകാരിയിലൂടെ കഥാകൃത്ത് കാട്ടിത്തരുന്നു.
0: August 17 രാത്രി 10 ഓണം ഗാനോത്സവത്തിൽ പ്രക്ഷേപകനും ഗായകനുമായ ശ്രീ അശോക് കുമാർ അവതരിപ്പിച്ച ഇഷ്ടഗാനങ്ങളെല്ലാം തന്നെ ഗംഭീരമായി. വളരെയധികം സന്തോഷം അഭിലാഷ്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിനന്ദനങ്ങളും ഞങ്ങൾ സ്വീകരിക്കുന്നു, ഏറ്റുവാങ്ങുന്നു. ഇനി ഒരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. തമ്പാൻ മട്ടന്നൂരിന്റെ 2nd പ്രതികരണമാണ്, എന്താണത്?
1: അഷ്ടമി രോഹിണി ദിവസം രാത്രി 9 മുതൽ റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്ത കൃഷ്ണഭക്തി ഗാനങ്ങൾ നല്ലൊരു പരിപാടിയായിരുന്നു. അന്ന് തന്നെ സർഗജാലകത്തിലെ ഓലച്ചൂട്ട് എന്ന രൂപകം അല്പസമയമെങ്കിലും ശ്രോതാക്കളെ ആ പഴയകാല അനുഭവങ്ങളിലേക്ക് എത്തിക്കാൻ പര്യാപ്തം. തനത് കണ്ണൂർ ഭാഷ കൊണ്ട് മികച്ചു നിന്നു.
0: വളരെയധികം സന്തോഷം തമ്പാൻ മട്ടന്നൂർ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരുപാട് കത്തുകൾ വന്നിരുന്നു. ഒരു വലിയ നാടകം തീർന്ന ഒരാഴ്ചയായതുകൊണ്ടാവാം ഇത്ര

0: ദീർഘമായ പ്രതികരണം. ഏറ്റവും കൂടുതൽ ശ്രോതാക്കൾ സ്വീകരിച്ച കഥാപാത്രങ്ങളാണ് പെരിയ തങ്കച്ചി, കാളിയമ്മയും അതുപോലെ മുരുകനും ഒക്കെ. എല്ലാ കഥാപാത്രങ്ങളും അവരുടെ റോള് വളരെ ഗംഭീരമാക്കി. തീർച്ചയായിട്ടും അടുത്ത 3 ആഴ്ചകളിലായി ഈ 8 ഭാഗങ്ങളിലായി പ്രക്ഷേപണം ചെയ്യുന്ന നാടകത്തിൻ്റെ സംക്ഷിപ്ത രൂപം നിങ്ങൾക്ക് കേൾക്കാം. ആദ്യത്തെ 3 എപ്പിസോഡുകളിലായിട്ട് പ്രക്ഷേപണം ചെയ്യുന്ന നാടകങ്ങൾ ഇന്ന് കേൾക്കാം, ബാക്കി ഭാഗം അടുത്ത 2 ആഴ്ചകളും. ഈ 3 ആഴ്ചത്തെ നാടകത്തിൻ്റെ പുനഃപ്രക്ഷേപണത്തിന് ശേഷം നെല്ലിക്ക നാടകത്തിൽ അഭിനയിച്ച അഭിനേതാക്കളോട് ശ്രോതാക്കൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നൊരു സംവാദം ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്, ആസൂത്രണം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രതികരണങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. ഇതുവരെ ഞങ്ങളോട് പ്രതികരിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. വീണ്ടും പ്രതികരിക്കുക. പ്രതികരണം കേരള സ്റ്റേഷൻ ഡയറക്ടർ, റേഡിയോ മലബാർ, അയ്യല്ലൂർ, മട്ടന്നൂർ എന്ന വിലാസത്തിൽ.
1: വാട്സ്ആപ്പ് നമ്പർ 9037008960.
2: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
3: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
4: ഇനി 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
5: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണന്റെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള 4 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ കൈവരിച്ച 7.8% ത്രൈമാസ വളർച്ചാ നിരക്ക് രാജ്യത്തിന്റെ സാമ്പത്തിക കരുത്തിന്റെ പ്രതിഫലനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗോവ സന്ദർശിക്കുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. സ്വച്ഛതാ ഹി സേവയെ ജനകീയ ശുചീകരണ പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർ ലാൽ. കേരളത്തിൽ ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസം ലക്ഷ്യമിട്ടുള്ള ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഇന്ന് മലപ്പുറത്ത് മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ നിർവഹിക്കും. വനിതാ ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിൽ പാകിസ്ഥാനെ 7 വിക്കറ്റിന് തകർത്ത ഇന്ത്യ. കേരള ക്രിക്കറ്റ് ലീഗ് 3rd seasonൽ തൃശൂർ ടൈറ്റൻസിന് കിരീടം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് മുതൽ 4 ദിവസങ്ങളിലായി അസം, മേഘാലയ, മണിപ്പൂർ, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. ചരിത്രപരവും സാമൂഹ്യ ദേശീയ പ്രാധാന്യവുമുള്ള സ്ഥാപനങ്ങൾ സന്ദർശിക്കുന്നതിന് പുറമെ അക്കാദമിക സാംസ്കാരിക പൊതുപരിപാടികളിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഇന്ന് ഗുവാഹത്തിയിൽ ഗീതാനഗർ കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിലും ശ്രീമന്ത ശങ്കരദേവ യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ത്യ കൈവരിച്ച 7.8% ത്രൈമാസ വളർച്ച രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയുടെ കരുത്താണ് വ്യക്തമാക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്നലെ ഡൽഹി സർവകലാശാലയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമ്പദ്വ്യവസ്ഥയെ വിമർശിക്കുന്നവർക്ക് മറുപടിയായി കൃത്യമായ സാമ്പത്തിക വിവരങ്ങളും പ്രധാനമന്ത്രി പങ്കുവച്ചു. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ വൈദ്യുതി ഉൽപ്പാദനം 9% വർദ്ധിച്ചു. വാഹനം, സ്റ്റീൽ, സിമന്റ് എന്നിവയുടെ ഉപഭോഗത്തിൽ വലിയ വർധനവുണ്ടായി. സ്മാർട്ട് ഫോൺ കയറ്റുമതി 2.5 ലക്ഷം കോടി രൂപ കവിഞ്ഞപ്പോൾ ആഭ്യന്തര പ്രതിരോധ ഉൽപ്പാദനം എക്കാലത്തെയും ഉയർന്ന നിരക്കായ 2 ലക്ഷം കോടി രൂപയിലെത്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കി.
6: क्वार्टरली ग्रोथ ने देश का जोश बढ़ाया है और इसी बीच जापानीज क्रेडिट रेटिंग एजेंसी ने भारत की रेटिंग अपग्रेड कर दी.
5: മുൻ തലമുറകളേക്കാൾ വലിയ സ്വപ്നങ്ങൾ കാണാനും ലോകത്തെ നയിക്കാൻ ശേഷിയുള്ള ആഗോള കൺസൾട്ടിംഗ്, അക്കൌണ്ടിംഗ്, ഫിനാൻഷ്യൽ, ലീഗൽ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാനും ഇന്ത്യൻ യുവാക്കളോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ഇന്നലെ വൈകിട്ട് ഡൽഹി മെട്രോയിലാണ് ശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി യാത്ര ചെയ്തു.

0: മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗോവയിലെത്തി. വെസ്റ്റേൺ സോണൽ കൌൺസിലിന്റെ 28-ാമത് യോഗത്തിൽ അദ്ദേഹം അധ്യക്ഷത വഹിക്കും. ഇന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ യോഗത്തിൽ കേന്ദ്രമന്ത്രി അധ്യക്ഷനാവും. തുടർന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന അദ്ദേഹം ബിജെപിയുടെ പുതിയ സംസ്ഥാന ഓഫീസും ഉദ്ഘാടനം ചെയ്യും. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ പുതിയ ലഫ്റ്റനന്റ് ഗവർണറായി ഡോക്ടർ ദിനേശ് ശർമ്മയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. 2017 ഒക്ടോബർ മുതൽ പദവിയിൽ തുടരുന്ന അഡ്മിറൽ ദേവേന്ദ്രകുമാർ ജോഷിക്ക് പകരക്കാരനായാണ് ഡോക്ടർ ശർമ്മ നിയമിതനാകുന്നത്. ഉത്തർപ്രദേശിൽ നിന്നുള്ള നിലവിലെ രാജ്യസഭാംഗമായ ദിനേശ് ശർമ്മ മുൻപ് സംസ്ഥാന ഉപമുഖ്യമന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് 4 ദിവസത്തെ സന്ദർശനത്തിനായി സൌദി അറേബ്യയിലെ റിയാദിലെത്തി. സൌദിയിലെ മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രിയുമായും നയതന്ത്ര പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. സൌദി അറേബ്യയിലെ ഇന്ത്യൻ പ്രവാസികളുമായും ബിസിനസ് സംരംഭകരുമായും കേന്ദ്ര സഹമന്ത്രി സംവദിക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയോട് അനുബന്ധിച്ച് ഈ മാസം 12-13 തീയതികളിൽ പ്രഥമ ഐ ബ്രിക്സ് ഉച്ചകോടി സംഘടിപ്പിക്കും. 500-ലധികം നിക്ഷേപകർ, ധനമന്ത്രിമാർ, വ്യവസായ പ്രമുഖർ എന്നിവർ 2 ദിവസത്തെ ഉച്ചകോടിയിൽ പങ്കെടുക്കും. 21 ബ്രിക്സ് അംഗരാജ്യങ്ങളിലും പങ്കാളിത്ത രാജ്യങ്ങളിലുമുള്ള അടിസ്ഥാന സൌകര്യ വികസനം, ഊർജ്ജം, ഡിജിറ്റൽ പദ്ധതികൾ എന്നിവയിലേക്ക് നിക്ഷേപങ്ങൾ എത്തിക്കുകയാണ് ഉച്ചകോടിയുടെ പ്രധാന ലക്ഷ്യം. രാജസ്ഥാനിലെ ജയ്പൂരിലെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ നീറ്റ് PG പരീക്ഷ പൂർത്തിയാക്കാൻ കഴിയാതിരുന്നവർക്കായി വീണ്ടും പരീക്ഷ നടത്തി. ജയ്പൂരിലെ 5 കേന്ദ്രങ്ങളിലായി സുതാര്യവും സുരക്ഷിതവുമായ രീതിയിലാണ് പരീക്ഷ നടപ്പാക്കിയതെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. കഴിഞ്ഞ മാസം 30-ന് വൈദ്യുത തടസ്സം കാരണം ഇവിടെ പരീക്ഷ എഴുതിയ 2445 പേർക്ക് പരീക്ഷ പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. ഇതേ തുടർന്നാണ് ഇന്നലെ പുനഃപരീക്ഷ നടത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിട്ടൊരുങ്ങുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി VE അബ്ദുൾ ഗഫൂർ ഇന്ന് മലപ്പുറത്ത് നിർവഹിക്കും. മലപ്പുറം തിരൂർ താലൂക്കിലാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണം, ക്ഷേമം, സാമൂഹിക സുരക്ഷ, അവസര സമത്വം, സ്വയം പര്യാപ്തത എന്നിവ ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. രാജ്യത്ത് ആദ്യമായാണ് ഭിന്നശേഷിക്കാർക്കായി പുനരധിവാസ ഗ്രാമം നിലവിൽ വരുന്നത്. സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റ് നിരവധി പദ്ധതികൾ നടപ്പാക്കി വരുന്നു. പ്രധാനമന്ത്രി ഫോർമലൈസേഷൻ ഓഫ് മൈക്രോഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് സ്കീമിലൂടെ നിരവധി യുവ സംരംഭകർ ഇതിനകം വലിയ വിജയം കൈവരിച്ചു കഴിഞ്ഞു. കണ്ണൂരിൽ നിന്ന് ആകാശവാണി ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: കണ്ണൂർ മേലൂർ സ്വദേശികളായ നീരജ് റാമും ഭാര്യ രജനിയും PMFME പദ്ധതിയിലൂടെ 40 ലക്ഷം രൂപ വായ്പയെടുത്താണ് സുസ്ഥിര ആഗ്രോടെക് എന്ന പേരിലുള്ള സ്ഥാപനം വെള്ളച്ചാലിൽ ആരംഭിച്ചത്. ചെറുധാന്യങ്ങൾ കൊണ്ടുള്ള വിവിധ ഭക്ഷ്യോൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന യൂണിറ്റ് ആരംഭിക്കാനുള്ള ആഗ്രഹം കോവിഡ് കാലത്താണ് ഇവരുടെ മനസ്സിലുദിച്ചത്. ഇന്ന് മികച്ച സംരംഭമാക്കി മാറ്റിയെടുക്കാനായെന്ന് രജനി പറയുന്നു.
3: സെക്കൻഡ് കൊറോണ വന്ന സമയത്തായിരുന്നു എനിക്ക് മനസ്സിലൊരാശയം വന്നത്. കാരണം ഞങ്ങൾക്കൊരു ചെറിയ മോനുണ്ട്. ആ മോന് ഞാൻ മില്ലറ്റ്സ് വെച്ചിട്ട് പലതരം സ്നാക്സ്, ലഡൂസ് ഇങ്ങനത്തെല്ലാം ഉണ്ടാക്കി കൊടുക്കായിരുന്നു. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു എന്തുകൊണ്ട് നമുക്കിത് ഒരു ബിസിനസ് ആയിട്ട് ചെയ്തുകൂടാ എന്നൊരാശയം എപ്പോഴാണ് നമുക്ക് ലഭിച്ചത്.
0: തെരുവുനായ സംരക്ഷണത്തിൽ അമേരിക്കൻ മാതൃക അവലംബിക്കാൻ ശ്രമിക്കുമെന്ന് തിരുവനന്തപുരം നഗരസഭാ മേയർ VV രാജേഷ്. മേയർ കെയർസ് എന്ന പരിപാടിയിൽ തന്റെ അമേരിക്കൻ സന്ദർശനത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാലിന്യ നിർമ്മാർജ്ജനത്തിലെ മികച്ച മാതൃകകൾ ഇവിടുത്തെ സാഹചര്യത്തിൽ എങ്ങനെ നടപ്പാക്കുമെന്നത് പരിഗണിക്കുമെന്നും മേയർ പറഞ്ഞു. സ്വച്ഛതാ ഹി സേവയെ ഒരു യഥാർത്ഥ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർലാൽ. സ്വച്ഛതാ ഹി സേവാ പ്രചാരണത്തിന്റെ 9-ാം പതിപ്പിലേക്ക് രാജ്യം കടക്കുമ്പോൾ ശുചിത്വമുള്ളതും ആരോഗ്യകരവുമായ ഒരു ഭാരതത്തിനുമായുള്ള പ്രതിജ്ഞാബദ്ധത ആവർത്തിക്കുകയാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പരിപാടിയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കേന്ദ്രമന്ത്രി മനോഹർലാലും ജലശക്തി മന്ത്രി CR പാട്ടീലും മുതിർന്ന ഉദ്യോഗസ്ഥരും അന്തർമന്ത്രാലയ വെർച്വൽ യോഗം ചേർന്നു. ഈ വർഷത്തെ പ്രചാരണ പരിപാടി സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെ ആചരിക്കും. വനിതാ ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിൽ പാകിസ്ഥാനെ 7 വിക്കറ്റിന് കീഴടക്കി ഇന്ത്യയ്ക്ക് മിന്നുന്ന വിജയം. ദുബായിൽ നടന്ന ഏകപക്ഷീയമായ പോരാട്ടത്തിൽ പാകിസ്ഥാൻ ഉയർത്തിയ 56 റൺ വിജയലക്ഷ്യം 8.4 ഓവറിൽ 3 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ഇന്ത്യ മറികടന്നു. ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഹർമൻപ്രീത് കൌറിന്റെ 150-ാം 2020 മത്സരമായിരുന്നു ഇത്. രാജ്യാന്തര ക്രിക്കറ്റിൽ ഈ അപൂർവ നേട്ടം കൈവരിക്കുന്ന ആദ്യ ക്യാപ്റ്റനായി ഹർമൻപ്രീത് മാറി. ഇന്ത്യൻ സ്പിന്നർമാരായ ശ്രീചരണി, പ്രേമ റാവത്ത് എന്നിവർ 3 വിക്കറ്റ് വീതവും ദീപ്തി ശർമ്മ 2 വിക്കറ്റും വീഴ്ത്തി. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3-ാം

0: സീസണിൽ തൃശൂർ ടൈറ്റൻസിന് കിരീടം. ഫൈനൽ പോരാട്ടത്തിൽ
1: കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെതിരെ 4 വിക്കറ്റിനാണ് തൃശൂർ ടൈറ്റൻസിന്റെ ജയം. കാലിക്കറ്റ് ഉയർത്തിയ 168 റൺ വിജയലക്ഷ്യം 3 പന്തുകൾ ബാക്കി നിൽക്കെ തൃശൂർ മറികടന്നു. അഹമ്മദ് ഇമ്രാനാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ആലപ്പി റിപ്പിൾസിന്റെ മുഹമ്മദ് അസറുദ്ദീൻ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു. ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ റൺവേ മഴവെള്ളത്തിൽ മുങ്ങി എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. 2024 ഏപ്രിലിൽ ദുബായ് വിമാനത്താവളത്തിലുണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും വിമാന സർവീസ് മുടങ്ങിയ ദൃശ്യങ്ങളാണ് ഡൽഹി വിമാനത്താവളത്തിന്റേതെന്ന പേരിൽ പ്രചരിപ്പിക്കുന്നതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവിയ ബെറ്റൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി നാളെ ഇന്ത്യയിലെത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ദേശീയ തലസ്ഥാനത്ത് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. IIT മദ്രാസിലെ പരിപാടികളിലും ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി ശ്രീ CP രാധാകൃഷ്ണന്റെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള 4 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ കൈവരിച്ച 7.8% ത്രൈമാസ വളർച്ചാ നിരക്ക് രാജ്യത്തിന്റെ സാമ്പത്തിക കരുത്തിന്റെ പ്രതിഫലനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗോവ സന്ദർശിക്കുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. സ്വച്ഛതാ ഹി സേവയെ ജനകീയ ശുചീകരണ പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർലാൽ. കേരളത്തിൽ ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസം ലക്ഷ്യമിട്ടുള്ള ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഇന്ന് മലപ്പുറത്ത് മന്ത്രി VE അബ്ദുൾ ഗഫൂർ നിർവഹിക്കും. വനിതാ ഏഷ്യകപ്പ് 2020 ക്രിക്കറ്റിൽ പാകിസ്ഥാനെ 7 വിക്കറ്റിന് തകർത്ത ഇന്ത്യ. കേരള ക്രിക്കറ്റ് ലീഗ് 3ാം സീസണിൽ തൃശൂർ ടൈറ്റൻസിന് കിരീടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: ചിരിച്ചോളൂ, പക്ഷെ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ.
1: ഞാന്
0: പറമ്പത്തൂട്ടി ഇങ്ങനെ കേറിയിട്ട് നടന്നു കടന്നു നോക്കുമ്പോ ഇന്റെ പുരക്ക് മുമ്പിലെത്തി. അപ്പൊ ഞാൻ വെച്ചൊന്ന് കേറിയിട്ട് പോകാം, ഇനി വൈകുന്നേരം നടക്കാനൊന്നും കഴിയില്ലാന്ന്. പിന്നെ ഇടവരായ നേരവും കാലെല്ലാം നോക്കണ്ട കാര്യമുണ്ട കരണ, എപ്പം വേണ്ടിക്കും വന്നൂടെ, എനിക്കെന്തെങ്കിലും വിരോധമുണ്ടാ?
1: അങ്ങനെ പറഞ്ഞല്ല അമിന്ത, ഈ നേരത്തെ നിങ്ങള് സാധാരണ വരാറില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞാണ്.
0: അല്ല, നീ നേടിയൊന്നും പോയിട്ടില്ലേ?
1: ഇല്ലപ്പ, ഞാൻ ഇത് നിങ്ങൾ പറഞ്ഞ പോലെ ഒന്ന് പറമ്പത്തെല്ലാം കയറി ഒന്ന് അടിച്ചു വാരിയെല്ലാം വൃത്തിയാക്കിട്ടെല്ലാം വെച്ചിട്ടുണ്ട്.
0: കരണ കഴിഞ്ഞ
1: എന്ന്?
0: അല്ല, മഴയെല്ലാം കഴിഞ്ഞ ഒന്നും കോളൊന്നും കാണുന്നില്ലല്ലോ.
1: അതന്നെ ഞാനും അതന്നെ വിചാരിക്കുന്നേ. അല്ലപ്പ, ഇങ്ങനെയാവുമ്പോ ഇനി എന്നാ ചെയ്യാ, മഴയൊന്നും ഇല്ലാണ്ട്?
0: ഇത് പറയലോ, നാളെ മറ്റന്നാളെ മഴയും ആയിരിക്കും, എനിക്കെന്തറിയാ ഇവരെ പറ്റിട്ട്.
1: എല്ലാം എന്താ ഈ മഴ പെയ്തില്ലെങ്കിൽ വരുന്ന കാലം എന്നാ ചെയ്യാ?
0: എന്റെ കരണ, ഇതെല്ലാം നമ്മളിപ്പം പറയൂ, കൊറേ കൈമുണ്ട്, രണ്ടു ദിവസം മൂന്ന് ദിവസം അടുപ്പിച്ച് മഴ. നേരം നീ എന്നാ കഴിഞ്ഞയച്ചാ എന്നോട് പറഞ്ഞേ, ഉയന്റെ അമിൻതാനൊക്കെ പുറത്തിറങ്ങാനാകുന്നില്ല, അങ്ങനെ ഇങ്ങനെ മഴയായിട്ട് പണിക്ക് പോകാനാകുന്നില്ല. നീ എന്തെല്ലാം മഴേനെ കുറ്റപ്പെടുത്തിനി, ഇപ്പം രണ്ടു ദിവസം മഴ നിൽക്കുമ്പോഴൊക്കെ എനിക്ക് എന്താവൂല ഇത് അല്ലേ.
1: മഴ നിന്നോട്ട്, പക്ഷെ നിക്കാൻ കഴിയണ്ടേ, എന്തെന്നാന്ന് ചൂടുന്ന്.
0: അത് നീ പറഞ്ഞ നേരാട്ടാ, ഒരു 9:30 നമ്മളൊക്കെ ചൂടിങ് വന്ന്
1: ആന്ന്,
0: ഒരു തണുപ്പ് എന്ന് പറഞ്ഞ സാധനവും ഇല്ലേട്ടാ.
1: വെള്ളം കുടിച്ച് കുടിച്ച് കുടിച്ച് മരിച്ചേന്ന്. ഇനിയിപ്പം വെള്ളം ഇല്ലാണ്ടാവോന്ന് നിനക്ക് പേടി.
0: അതെല്ലാം ഉണ്ടാവും, അപ്പളൊക്കെ മഴ പെയ്യും. പിന്നെ നമ്മളെ കർക്കടത്തിന് മഴ കഴിഞ്ഞ് ഇനി തുലാത്തിലൊരു മഴ വരാനുണ്ടല്ലോ, അത് വന്നു കഴിഞ്ഞാ പിന്നെ പ്രശ്നമില്ല. ഇടിയും കോളും മഴയും മിന്നലും ഒന്നും പറയണ്ട.
1: അല്ല അമിന്ത, ഞാൻ ഇങ്ങനെ ആലോചിക്കാന്ന്, ഇതൊന്നും നാം ഇങ്ങനെ നേരവും കാലം ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ പെയ്യുന്നെന്ന്, വ്യവസ്ഥയൊന്നും ഇല്ലാന്ന്, തോന്നിയ പോലെ പെയ്യുക, തോന്നിയ പോലെ മഴ വരുക, ഇതെന്നാ ഇത്?
0: അതാണ് കരണ, കാലാവസ്ഥയിലുള്ള മാറ്റം.
1: അല്ല, അതിന് ഞാനും പറഞ്ഞു വരുന്നു, അതിനൊരു കാരണം വേണ്ടേ?
0: കാരണം എനിക്കറിയില്ലേ.
1: എന്ത് കാരണം?
0: അതിനൊരു കാരണുണ്ട് പുറകില്.
1: എന്നാ പിന്നെ നിങ്ങൾ പറ.
0: അതായത് കരണ, എല്ലിന്റെ അടുത്ത് കുത്തുവാന്നാറ്റം പറഞ്ഞൊരു സംഭവം ഉണ്ടായില്ലേ? അതാണ് ഈ പ്രതിഭാസത്തിന്റെ കാരണം. എല്ലിനോ പല്ലിനോ എന്തോ ഒരു പരിക്ക് പറ്റിട്ടാണ് ഈ ഇങ്ങനെയെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്.
1: ഈ മനുഷ്യന്മാരെ എല്ലിനും പല്ലിനെല്ലാം പരിക്ക് പറ്റിയ ഈ മഴയുമായിട്ടും ബന്ധം, ഈ കാലാവസ്ഥയായിട്ട് എന്താ ബന്ധം?
0: ഇപ്പോഴത്തെ കാലമൊന്നും പറയാൻ പറ്റൂല മോനെ. ഇപ്പൊ എല്ലിനും പല്ലിനും എന്തെങ്കിലും പറ്റിയാൽ തന്നെ അത് കാലാവസ്ഥക്കെല്ലാം മാറ്റം വരും എന്നാന്ന് കണ്ടുപിടുത്തോ?
1: അല്ല, എന്നിട്ട് ഇപ്പൊ ആരാണ്

0: നിന്റെ ഇടക്ക് എടുത്ത് കുത്തിയത്?
1: അതറിയില്ല, ഞാൻ പേപ്പറിൽ വായിച്ചത് അതിനോട് പറഞ്ഞ എന്തോ ഒരു എല്ലിനോ പല്ലിനോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രതിഭാസം ആവോലോ ഇതിനെല്ലാം കാരണം എന്നാ പറയാൻ നിൽക്കുന്നത്. പണ്ടങ്ങാറ്റ് ഇങ്ങനെ ഇണ്ടേനു കരണ കർക്കടകം എന്ന് പറഞ്ഞാൽ എന്നാന്ന്?
0: പിന്നെ
1: വെള്ളപ്പൊക്കം പോലെ അല്ലായിരുന്ന ആ കാലം നീനു?
0: പിന്നെ പറയണ,
1: ആർക്കെങ്കിലും പുറത്തു പോകാൻ പറ്റുക? ആർക്കെങ്കിലും പണിക്ക് പോകാൻ പറ്റുക? എന്തേനുള്ള പെയ്ത്ത്? പിന്നെ തുലാവർഷാകട്ടെ, ഇടീന്ന് പറഞ്ഞാൽ ഒരു 12 മണി 1 മണി കഴിയുമ്പോഴൊക്കെ തന്നെ മെല്ലെ ഇരുടാകാൻ തുടങ്ങും. പിന്നെ വൈകുന്നേരം 4 മണിയാകുമ്പോഴൊക്കെ ഇടിയോടും മഴയോടും മിന്നലോടും കൂടിയിട്ടുള്ള
0: മിറ്റത്ത് കാല് വെക്കാൻ
1: കഴിയില്ല.
0: എന്നാലും എന്റെ അമിന്താ, പണ്ടത്തെ കാലം ഇങ്ങനെല്ലാം പെയ്ത്ത് പെയ്തിട്ടു ഇടിയും മിന്നലും എല്ലാം അടിച്ചിട്ടു ആരെങ്കിലും മരിക്കുവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാ?
1: ഇല്ല.
0: നോക്കിയാട്ടെ, കുന്നിടിയോ അല്ലെങ്കിൽ കയറ് പൊട്ടല ഉരുൾ പൊട്ടല അങ്ങനെ എന്തെങ്കിലും നമ്മൾ പണ്ട് കേട്ടിന? എന്റെ അമിന്താ,
1: ഇല്ല. എന്തിട്ടാ നീനെല്ലാം കാരണം എനിക്കറിയാ.
0: ഇല്ല, നിങ്ങൾ പറ.
1: ഇതെല്ലാം മലയെല്ലാം ഇടിച്ചിട്ടല്ലടോ പിന്നെ റോഡും വഴിയും വീടും എല്ലാം എടുത്തിനി. പിന്നേടിയാ, പിന്നെ പ്രകൃതിക്കും ഉണ്ടാവൂലേ ദേഷ്യം പിടിക്കുന്നേ? അന്ന നിങ്ങള് വേണ്ടാണ്ടല്ലേ പിന്നെ മണ്ണിടിക്കുന്നത് പറഞ്ഞിട്ടല്ലേ ഇവർക്കെല്ലാം ദേഷ്യം വരുവോ?
0: അത് നിങ്ങൾ പറഞ്ഞ വാസ്തവം.
1: അങ്ങനെയാന്ന് കുന്നിടിയും വന്ന് എന്ത് വന്നേ ഉരുൾപൊട്ടല് വരുന്നേ. കുന്നിന് നല്ലൊരു എല്ലുണ്ട് കേട്ടാ, ആ എല്ലിന് എന്തോ പറ്റി അതുകൊണ്ടാന്ന് ഇങ്ങനെ വരുന്നേ ഉരുൾപൊട്ടലല്ലോ.
0: അല്ല, ഇതിനിപ്പോ ഇങ്ങനെ ആയി കഴിഞ്ഞാല് നമുക്ക് ഈ നാട്ടിൽ നിൽക്കാൻ പറ്റൂലല്ലോ.
1: ഇല്ല എടോ, മനുഷ്യന്റെ ഒരു കാര്യം എടുത്തു നോക്കിയിട്ട് കൈക്കോ കാലിനോ എന്തെങ്കിലും വീകലും പൊട്ടലും പറ്റിയാൽ നമ്മൾ എത്ര കാലം കിടപ്പിലാവുന്നുണ്ട്? അതേപോലെ തന്നെയല്ലേ കുന്നിനും ഉണ്ടാവുക? ആടന്ന് എവിടുന്നെങ്കിലും ഈ JCB കൊണ്ട് മാന്തിയിട്ട് അതിനും ഉണ്ടാവൂലെ വേദന ഇതല്ലോ. അപ്പൊ അടങ്ങ് കുന്നിടിഞ്ഞു പോന്ന്.
0: ഓ, അപ്പൊ അതിന്റെ പ്രതിഷേധാന്ന് ഈ കാണുന്നല്ലോ.
1: അതെ, ആ ദേഷ്യം എന്ത് ചെയ്ത് മനുഷ്യന്മാരോട് തീർക്കുന്നു, അത്രയേ ഉള്ളൂ. നീ അത് വിചാരിച്ചിട്ട് കുന്നിന്റെ അടിയൊന്നും പോയി നിക്കണ്ടേ?
0: അല്ല, എന്തായാലും നമുക്ക് ഇങ്ങനെയാകുമ്പോ ഇതിന്റെ കാര്യങ്ങളെല്ലാം ഒന്ന് വിശദമായിട്ട് പറഞ്ഞുതരാൻ നമുക്ക് ഇപ്പൊ കുട്ടിരാമട്ടനല്ലേ ഉള്ളൂ.
1: അപ്പൊ ഞാൻ പറഞ്ഞൊന്നും എനിക്ക് തിരിഞ്ഞിട്ടില്ലേ?
0: അല്ല, എന്നാലും നമുക്കൊന്ന് ഉറപ്പിക്കുന്നത് നല്ലതല്ലേ?
1: ഞാൻ പറഞ്ഞൊന്നും ഉറപ്പിച്ചൂടാ.
0: എന്നാലും രാമിത്ത, നിങ്ങൾ ഈ പറഞ്ഞ എല്ലിനും പല്ലിനെല്ലാം ഇങ്ങനെ എന്തെങ്കിലും പറ്റുമ്പോ ഈ മഴ വെയിലും കാലാവസ്ഥയിലും മാറുമെന്ന് പറയുന്നത് അനക്കങ്ങ് വിശ്വാസം വരുന്നില്ല രാമിത്ത.
1: എന്റെ കാരണ ഇത് ഞാൻ പറഞ്ഞല്ല, നീ ഇടക്കിടക്ക് പേപ്പറും TV എല്ലാം നോക്കണം. ഇത് അവരാ പറഞ്ഞിനി എഴുതി കാണിച്ചു കൊടുക്കുന്നുണ്ട് എല്ലിനോ പല്ലിനോ എന്തോ പറ്റീന്, അതുകൊണ്ടാണ് കാലാവസ്ഥക്ക് വ്യതിയാനങ്ങൾ സംഭവിക്കുന്നതെന്ന്.
0: എന്നാലും എന്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ലല്ലോ.
1: പിന്നെ ശ്രദ്ധയപ്പെടാത്തതെന്ന? ഞാൻ പറഞ്ഞ അതേ കാര്യാണ് വള്ളി ഉള്ളി തെറ്റാണ്ട് ആര് പറയുന്നത്? കൂട്ടരാമാടൻ പറയുന്നത്.
0: വേണ്ടിക്ക്
1: നമുക്ക് പോയി നോക്കാം.
0: പിന്നെ അത് കറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം.
1: ബാക്കി കാര്യല്ലേ, നേരം നീ എന്നാ പറയുന്നറിയാ? ആമിത്ത ഇങ്ങള് പറഞ്ഞതാണ് കറ് കറക്റ്റ് എന്ന്. നീ എന്നോട് പറഞ്ഞൊന്നും നീ കൂട്ടരാമാട്ടനോട് പറയണ്ട. അത് തേച്ചു എന്ത് ചെയ്യൂ, കൂട്ടരാമട്ടൻ വിളിച്ചെടുത്തിട്ട് അത് തന്നെ പറഞ്ഞാളിയോ. ഞാൻ പറഞ്ഞ ആടെ തന്നെ
0: എന്നിട്ടോ.
1: എടോ, പണ്ട് ഞാൻ പറഞ്ഞു കൊടുത്ത കുറെ വിവരങ്ങളാണ് ഇപ്പം പറയുന്നത്. എനിക്കെന്തറിയാ കൂട്ടരാമട്ടനെ
0: പറ്റിട്ട്?
1: മൂപ്പര് വന്നാലെടോ, ഞാനാന്ന് പണ്ടല്ലോ ഒന്ന് ക്ലാസ് കൊടുത്തോത്തിനി. പിന്നെ ഞാൻ എല്ലാരും കൂട്ടരാമട്ടാന്ന് വിളിക്കുമ്പോ ഞാനും അങ്ങനെ വിളിച്ചു പഠിച്ച് അന്നാക്കട്ട അത്ര ഇളയതാന്ന്
0: അറിയാം.
2: എന്താണ് കരുണനും അമ്മനത്തെയും കൂടെ ഒരു ചർച്ച രാവിലെ തന്നെ?
0: ഒന്നുമില്ല കൂട്ടിരാമാട്ടാ, നമ്മൾ ആമിത്താക്ക് എന്തോ എല്ലിനോ വല്യനോ ഏടി എന്തല്ലോ എന്തല്ലോ പറ്റിയെന്നെല്ലാം പറയുന്നുണ്ട്. അനക്ക് ഇവർ പറയുന്ന ഒന്നും മനസ്സിലാകുന്നില്ല.
2: എല്ലിനാ, എന്ത് പറ്റിയ അമ്മനത്താ?
1: എല്ലാ കൂട്ടരാമാട്ടാ, ഞാൻ പറഞ്ഞ ശരിയാന്ന്. ഇവൻ പേപ്പറും TVയും നോക്കാത്തത് എന്റെ കുറ്റാന്നോ? അല്ലല്ലോ.
2: നിങ്ങളിപ്പോ ഏത് വിഷയത്തെ കുറിച്ചാണ് ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്?
1: മഴേനെ കുറിച്ചിട്ടാന്ന് പറഞ്ഞോണ്ടിരുന്നേ. ഇപ്പൊ എന്താണോ മഴ പെയ്യാത്തതെന്ന്. അപ്പൊ പറഞ്ഞ അന്നോളി കാരണം ഒന്നും പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മഴക്ക് എല്ലിനോ പല്ലിനോ പറ്റീന്ന്. ഇന്നലെയോ മിഞ്ഞാന്നാറ്റ TVയിലും വാർത്തയിലെല്ലാം പറയുന്ന കേട്ടിനി. അതാണ് ഞാൻ പറഞ്ഞത്. സത്യല്ലേ കൂട്ടരാമാട്ടാ?
2: സത്യാണ്, എല്ലിനോ ആണ് സംഭവം.
1: അതാ എന്തുണ്ട് കാരണ? അതെ
2: അതെ, എല്ലിനോ എന്ന് പറഞ്ഞാല് അത് നമ്മുടെ അസ്ഥികളല്ല, മനുഷ്യന്റെ അസ്ഥികളല്ല, എൽ നിനോ എന്നാണ് പറയാ.
0: അത്
2: കേൾക്കുമ്പോ വാർത്തകൾക്ക് നമുക്ക് കേൾക്കുമ്പോ നമുക്ക് എല്ലിനോ എന്ന് തോന്നിപ്പോവും. അപ്പൊ ആമിനത്തെ വിചാരിച്ചും ഒന്നിക്ക് എല്ലിന് അല്ലെ പല്ലിന് എന്തോ പറ്റിയിട്ടാണ് മഴ ഇല്ലാത്തത് എന്നൊക്കെ അല്ലേ?
1: എന്തോ ഒരു പ്രതിഭാസം, എന്തോ ഒരു പ്രഭാഷണം അങ്ങനെയായിട്ട് കേട്ടിരുന്നേ.
2: അതെ, ഒരു പ്രതിഭാസം, എൽ നിനോ പ്രതിഭാസം എന്നാണ് പറയാ. കാലാവസ്ഥ വ്യതിയാനത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്.
0: എന്നാലും എന്റെ കുട്ടിരാമട്ടെ, എന്നാന്ന് ഇത് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ എന്താണ്?
2: നമ്മളിതിപ്പോ മലയാള ഭാഷ അല്ലാത്തോണ്ട് തന്നെ അത് എല്ല് അല്ലാന്ന് വ്യക്തമാണല്ലോ. എൽ നിനോ ആണ് പറയാ. അതായത് ഈ സമുദ്ര ഉപരിതലത്തിൽ ഉണ്ടാകുന്ന താപനിലയെ വിളിക്കുന്ന ഒരു പേരാണ് എൽ നിനോ. അതിന്റെ അർത്ഥം സ്പാനിഷ് ഭാഷയാണ്. നമ്മുടെ മലയാളം ഇംഗ്ലീഷ് ഒന്നുമല്ല, സ്പാനിഷാണ്, സ്പെയിനിലെ ഭാഷയാണ്. ഉണ്ണിയേശു എന്നാണ് ഇതിന്റെ അർത്ഥം, ചെറിയ ചൂടുള്ള കുട്ടി. അതാണ് എൽ നിനോവിന്റെ അർത്ഥം. തെക്കേ അമേരിക്കയുടെ തീരത്താണ് ഈ, അമേരിക്കയുടെ തീരത്തെ സമുദ്രത്തിലാണ് താപനില ക്രമാതീതമായിട്ട് വർദ്ധിക്കുക. ഇതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ശാന്തസമുദ്രം എന്ന് കേട്ടില്ല, വലിയ സമുദ്രം.
0: പിന്നെ
2: അതിലെ കാറ്റിന്റെ ഗതിയിൽ സമുദ്രത്തില് കടൽക്കാറ്റുണ്ടാകും.

0: കാറ്റിൻ്റെ ഗതിമാറ്റമാണ് ഈ എല്ലിനോ പ്രതിഭാസം. അത് പടിഞ്ഞാറോട്ട് ഒഴുകേണ്ട ചൂടുവെള്ളം കിഴക്കോട്ടേക്ക്, തെക്കേ അമേരിക്കയുടെ തീരത്തേക്ക് തിരിഞ്ഞൊഴുകും. ഇത് സമുദ്രനിരപ്പിൽ ചൂട് കൂടാൻ കാരണമാകും. ചൂട് കൂടിയാൽ അമിതമായ വരൾച്ച ഒരു ഭാഗത്തുണ്ടാകും, മറുഭാഗത്ത് അമിതമായ മഴയുണ്ടാകും. ഇന്ത്യയും ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് വരൾച്ച അല്ലെങ്കിൽ മഴക്കുറവുണ്ടാവുക. അതേസമയത്ത് അമേരിക്കയിലാണെങ്കിലോ
1: പ്രളയോ,
0: അതെ, ഒരു ഭാഗത്ത് വരൾച്ചയും മറുഭാഗത്ത് പ്രളയം ഉണ്ടാകും. അപ്പം നമുക്കെന്തായാലും വരാൻ പോകുന്നത് വരൾച്ചയാണ്, പ്രളയമല്ല. എല്ലിനോ എന്നുള്ളത് ആ പ്രതിഭാസം, താപനില വളരെയധികം വർദ്ധിക്കുമ്പോൾ നമ്മുടെ ഭൂമി ചുട്ടു പൊള്ളും. അപ്പോൾ എന്ത് സംഭവിക്കും, എന്തൊക്കെ സംഭവിക്കും?
1: പുറത്തിറങ്ങാൻ കഴിയാ, ചൂട് കൊണ്ട് എന്നാ പറയണ്ടേ, ശരീരമെല്ലാം പൊള്ളിപ്പോകില്ലേ?
2: അത് പോട്ടെ, വെള്ളം ഒരു തുള്ളി കുടിക്കാനുണ്ടാവുക
1: ഇല്ല.
0: മാത്രമല്ല ഈ കാടുകള് അതൊക്കെ തീ പിടിക്കും, കാട്ടുതീ ഉണ്ടാവും. ഈ കാട്ടുതീയൊക്കെ വന്നാൽ അന്തരീക്ഷത്തിന്റെ മൊത്തം ഊഷ്മാവും നമുക്ക് ജീവവർഗങ്ങളൊക്കെ നശിച്ചു പോകും, ചെടികൾ നശിച്ചു പോകും, നമ്മുടെ ആവാസ വ്യവസ്ഥ ആകെ തകിടം മറിയും അല്ലേ.
1: കണ്ടാമിന്താ, ഇപ്പൊ നിങ്ങള് പറഞ്ഞ നേരം ഞാനല്ലേ,
2: പിന്നെ ഞാൻ പറഞ്ഞില്ലേ നിനക്ക് എന്നോട് ചോദിച്ചാൽ മതി, വെറുതെയല്ലേ നീ കുട്ടിരാമേട്ടനോടെല്ലാം ചോദിക്കാൻ പോയി.
1: നിങ്ങൾ നിർത്ത്, കുട്ടിരാമേട്ടൻ പറയട്ട്.
0: ഇത് നമ്മളെ പുതിയ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു നിർദ്ദേശം, ഒരു മുന്നറിയിപ്പ്. എല്ലിനോ പ്രതിഭാസം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് നേരിടേണ്ടി വരും, അധികം വൈകാതെ
2: വരൾച്ച
0: നേരിടേണ്ടി വരും. കുടിവെള്ളത്തിന് വലിയ ക്ഷാമം സംഭവിക്കും, ഇത് നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും.
1: ആമിന്ത, ഇനിയിപ്പോ മര്യാദക്ക് കുളിക്കാൻ പറ്റുമോ, ഒരു മീൻ പിടിക്കാൻ പോകാൻ പറ്റുമോ?
2: അല്ല കാരണ, കുളിയെല്ലാം എടുക്കട്ട്, നമ്മളിവിടെ കുടിച്ച് വെള്ളം കുടിച്ച് എന്നിട്ടല്ലേ എന്റെ കുളി.
1: എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടാവില്ലേ?
2: ഉണ്ടാവൂട്ടാ പ്രതിവിധി.
0: പ്രതിവിധി നമ്മുടെ കാലാവസ്ഥ വ്യതിയാനത്തിന് പ്രതിരോധിക്കാൻ പ്രകൃതിയെ സംരക്ഷിച്ചു നിർത്തലാണ്. വരൾച്ചയെ പ്രതിരോധിക്കാൻ നമുക്ക് അന്തരീക്ഷത്തിലെ ജലാംശത്തെ വലിച്ച് ഭൂമിയിലേക്ക് സംഭരിക്കുന്നതാണല്ലോ സസ്യങ്ങള്, അതിന്റെ വേരുകള് അല്ലെ, അതിന്റെ ഇലകൾ, അത് പച്ചപ്പ് വ്യാപിപ്പിക്ക.
2: ഇനി പേടിയ മരല്ലേ ഉള്ള അല്ലം മുറിച്ച് മുറിച്ച് കളയുന്നല്ലേ, ഇനി എന്ത് സംരക്ഷിക്കാനാണ്?
1: അതന്നെയാണ്,
0: നമ്മുടെ ദക്ഷിണേന്ത്യയിലെ കേരളത്തിലൊക്കെ മഴ തരുന്ന ഒരു പ്രതിഭാസം എന്താണ്?
2: മൈസൂര്.
1: മൈസൂരാ?
2: ആ
1: മൈസൂരല്ല മൺസൂണ്.
2: അതന്നെയാണ് മൺസൂണ് ഞാൻ ഉദ്ദേശിച്ചത്, അങ്ങ് പറയും അങ്ങ് നാ കുളിക്കിപ്പോയതാടു.
0: അത് ഏതാണ്ട് അർത്ഥം നമുക്ക് മനസ്സിലായല്ലോ. ഈ മൺസൂൺ ആണ് നമ്മുടെ ദക്ഷിണേന്ത്യയിൽ കേരളം ഉൾപ്പെടെയുള്ള പ്രദേശത്തിൽ കൃത്യമായിട്ട് മഴ തരുന്ന ഒരു കാലാവസ്ഥ പ്രതിഭാസം. ഇത് ദുർബലപ്പെട്ടു പോകും, മൺസൂൺ കുറവായിരിക്കും. നമ്മുടെ ഈ വർഷം നമ്മൾ കണ്ടില്ലേ, ആവശ്യമായ മഴയേക്കാൾ ഒരുപാട് ശതമാനം കുറവാണ്.
2: തിരിയാതെ ഈ കരണ്ടും മഴയും തമ്മിൽ എന്നാടോ ബന്ധോ? അതാ നിനക്കൊന്നും
1: തിരിയാതെ. അതെങ്ങനെയാപ്പാ
2: വെള്ളത്തിന്ന് കരണ്ട് ഉണ്ടാവുക? നീ എന്നീ പറയുന്നു.
0: അതെല്ലാം കുറെ ശാസ്ത്രീയമായ കാര്യങ്ങളാണ്. നമ്മുടെ നാട്ടിലെ ജലവൈദ്യുത പദ്ധതികൾ എന്നൊരു പദ്ധതി ഉണ്ട്. നമ്മുടെ കേരളത്തിൽ ഒരുപാട് നദികളുണ്ടല്ലോ, വലിയ മലകളും, ആ മലകളുടെ മലയിടുക്കുകളിൽ നമ്മൾ അണകെട്ടും, എന്നിട്ട് ആ വെള്ളത്തെ അതിശക്തമായിട്ടൊരു സ്ഥലത്തേക്ക് പതിക്കുമ്പോൾ ചക്രങ്ങൾ കറങ്ങുന്നു, ജനറേറ്റർ കറങ്ങുന്നു, അങ്ങനെയാണ് വൈദ്യുതി ഉണ്ടാകുന്നത്.
1: അപ്പൊ
0: നമ്മുടെ താപ വൈദ്യുതി നിലയവും ആണവ വൈദ്യുത നിലയങ്ങളും വളരെ കുറവാണ്. നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ, അതായത് ജലവൈദ്യുത പദ്ധതികളാണ് കൂടുതൽ.
1: അപ്പം
0: മഴ കുറഞ്ഞാലും നമ്മുടെ ജലസംഭരണികളായ നദികൾ, റിസർവോയർ എന്ന് പറയും, അതിൽ വെള്ളം കുറയും. വെള്ളം കുറയുമ്പോൾ വൈദ്യുതി ഉൽപ്പാദനം കുറയും. അപ്പൊ നമ്മൾ എവിടുന്നെങ്കിലും തമിഴ്നാട്ടിനോ ആന്ധ്രയിൽനോ അല്ലെങ്കിൽ കർണാടകത്തിലോ ഉൽപ്പാദിപ്പിച്ച വൈദ്യുതി വാങ്ങേണ്ടി വരും. അപ്പൊ അങ്ങനെ വാങ്ങേണ്ടി വരുമ്പോ നമ്മൾ വൈദ്യുതി ഉപയോഗിക്കുന്ന നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും?
1: നമ്മൾ കൂടുതൽ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരില്ലേ?
2: അത് മാത്രല്ല കാരണം, പകലും രാത്രിയിലെല്ലാം പല പല റേറ്റ് ആവൂലൂ.
0: അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ വൈദ്യുതി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സമയം വൈകുന്നേരമാണ്, രാത്രി 10 മണി വരെയുള്ള ടൈമാണ്. ആ സമയത്ത് ഒരു നിരക്കും അതിനുശേഷം മറ്റൊരു നിരക്കും അങ്ങനെയൊക്കെ ആലോചിക്കുന്നുണ്ട്.
1: അതിനിപ്പം മറ്റേ കട്ടിംഗ് ഇല്ലേ,
2: കട്ടിംഗ്,
1: ആ മറ്റേ ഷെഡിൽ കൊണ്ടാക്കുന്ന പരിപാടി,
0: ലോഡ് ഷെഡിംഗ്
1: അല്ലേ? ആ അത് തന്നെ, ലോഡ് ഷെഡിംഗ്,
0: പവർ കട്ട്, പവർ സേവ് ചെയ്യാൻ നമ്മുടെ വൈദ്യുതി ഇന്ധനം കുറച്ച് നീക്കി വെക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഒരു പ്രത്യേക സമയത്ത് ഒരുപാട് പേര് വൈദ്യുതി ഉപയോഗിക്കും.
2: ചില വീട്ടിലല്ലോ കല്യാണപ്പുര പോലെയല്ലേ നിറയെ ബൾബെല്ലാം കത്തിച്ചു വെച്ചിട്ട് ഇപ്പൊ എന്തെല്ലാന്നോ കുഞ്ഞു കുഞ്ഞു ബൾബുകൾ കൊണ്ട് വീട് അലങ്കരിച്ച് വെക്കുന്നു.
1: പിന്നെ
2: അതിനെല്ലാം എത്ര കറണ്ട് ഉണ്ടാവും?
1: അത് തന്നെയാണ്, ഇതിനെല്ലാം കറണ്ടിന്റെ പൈസ കട്ടണ്ടേ അവർക്ക്.
2: പിന്നെന്താ,
0: അത് വളരെ ശരിയാണ്. നമുക്ക് വൈദ്യുതി അമൂല്യമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കാതെയാണ് പാഴായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ. ആ വലിയ നിറയെ വിളക്കുകളും വെളിച്ചങ്ങളും ഉള്ള വീടിൽ താമസിക്കുന്ന ഒന്നോ രണ്ടോ പേര് മാത്രമായിരിക്കും, ചിലപ്പോൾ ആള് തന്നെ ഉണ്ടാവണമെന്നില്ല. പക്ഷെ വൈകുന്നേരം ആകുമ്പം അവിടുത്തെ 100 കണക്കിന് ബൾബുകളും മറ്റ് വൈദ്യുതി ഉപകരണങ്ങളും ഓൺ ചെയ്തു വെക്കും. അതൊരു ദേശീയ നഷ്ടമാണ്. അപ്പം നമ്മൾ അമിതമായി ഈ വൈദ്യുതിയുടെ ഉപയോഗം നിയന്ത്രിക്കുക തന്നെ വേണം. കാരണം വൈദ്യുതി വളരെ അപൂർവമായൊരു വസ്തുവാണ്, നമുക്ക് സുലഭമായിട്ടില്ല എന്ന് നമ്മൾ ഉൾക്കൊള്ളണം. അതിന് കാരണം എന്താണ്? ജലവും അമൂല്യമാണ്. നമ്മൾ ആമനത്ത് പറഞ്ഞല്ലോ, കരണന് കുളിക്കാത്ത വിഷമാണോ, ആമനത്ത് വെള്ളം കുടിക്കാനില്ലാത്ത വിഷമാണ്. അപ്പൊ നമ്മൾ കുളി ഒരു ആഡംബരവും വെള്ളം കുടി ഒരു അത്യാവശ്യമായിട്ട് വരും അല്ലേ. അപ്പൊ നമ്മൾ എന്ത് വേണം? കുറച്ച് വെള്ളമുണ്ട്, അതുകൊണ്ട് കുളിക്കണോ അത് കുടിക്കണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യാ?
1: നമ്മൾ കുടിക്കണോ?
0: കുടിക്കും. അതുപോലെ ജലവും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന ഒരു കാലം വരും.
1: അല്ല, എല്ലാം ഇപ്പം പൈസ കൊടുത്തിട്ട് നമ്മൾ കുപ്പി വെള്ളം വാങ്ങി കുടിക്കുന്നത്.
0: വീടുകളിലും ഇതുപോലെ വെള്ളം വിതരണം ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടല്ലോ. നമ്മളിപ്പോ വരൾച്ച വരുമ്പോ നഗരസഭയും പഞ്ചായത്തുകാരൊക്കെ
1: പിന്നെ ആ ടാങ്ക് കണക്കിനല്ലേ വെള്ളം കൊണ്ടിരുന്നത്.
0: അത് എവിടുന്നെങ്കിലും ഉണ്ടാവണം, കൊണ്ടുവരാൻ ഒരു സ്ഥലത്തുണ്ടാവും. ആ ജലസ്രോതസ് കൂടി പറ്റിയാലത്തെ അവസ്ഥ എന്തായിരിക്കും?
1: അത് പിന്നെ പറയാനില്ല. വെള്ളം കുടിക്കാണ്ട് മരിക്കേണ്ടി വരും എന്റെ അമിന്ത.
2: പിന്നെന്താ?
0: നമ്മൾ ഇങ്ങനെ ഒരു ദുരന്തം ഭാവിയിൽ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം നമ്മൾ ഇന്ന് നമ്മുടെ വിഭവങ്ങളെ ഉപയോഗപ്പെടുത്താൻ. നേരത്തെ ആമനത്ത് പറഞ്ഞാൽ കുന്നടിക്കാതിരിക്കുക അല്ലേ, മരങ്ങൾ അധികം മുറിച്ച് കളയാതിരിക്കുക. അങ്ങനെയൊക്കെ വന്നാൽ ചെറിയ തോതിലെങ്കിലും എൽനിനോ പ്രതിഭാസം ഇവിടെയെല്ലാം ശാന്തസമുദ്രത്തിലാണ് ഉണ്ടാവുന്നത്, അത് അവിടെ ഉണ്ടാവുക തന്നെ ചെയ്യും. എന്നാലും അതിൻ്റെ ചൂട് കാറ്റ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ അമിതമായ വരൾച്ച ഒഴിവാക്കാനുള്ള ചില ചെറിയ ചെറിയ പ്രതിരോധങ്ങൾ നമ്മൾ ചെയ്യുക തന്നെ വേണം. എങ്കിലേ നമുക്ക് ചെറിയ തോതെങ്കിലും ഈ വലിയ സർവനാശത്തിൽ നിന്ന് മോചിതരാകാൻ സാധിക്കുള്ളൂ.
1: അപ്പോ അമിന്ത, നമ്മളെ കുട്ടിനാവട്ടെ പറഞ്ഞു വന്ന കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ.
2: ഓ,
1: അപ്പൊ നമ്മളെന്നാ ചെയ്യണ്ടേ?
2: എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യം.
1: അല്ല അമിന്ത, പല്ലില്ല, എല്ലേ ഉള്ളൂ.
0: എല്ലല്ല, എൽനിനോ.
1: ആ എൽനിനോ അല്ല, ഒന്നുകൂടി ഒന്ന് പറഞ്ഞാട്ടെ.
2: എല്ലിനോ.
1: ആ അത് എന്നേ.

0: ചിന്തിച്ചോളൂ, പക്ഷെ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ.
1: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
2: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
3: ആഹാ, അങ്ങനെ പറഞ്ഞ
2: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
3: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
4: മതി.
2: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
3: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
2: അതെന്താ?
3: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
5: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
6: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
6: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്,
6: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം, ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
6: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
2: 9447-371-836,
6: 8078-502-836.

0: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400
1: പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.
2: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നെയാ.
3: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു
2: അല്ല, അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
3: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
2: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന. ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
3: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
2: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
3: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
2: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
3: ആ പിന്നെന്നാ.
0: പെട്രോൾ, ഇലക്ട്രിക്, ടിവിഎസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ്, കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇഷ്ടങ്ങൾ ഈണങ്ങൾ അവതാരകരായി ശ്രോതാക്കൾ

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് ഇഷ്ടങ്ങൾ ഈണങ്ങളുടെ നേരമാണ്. നമ്മുടെ കൂടെയുള്ളത് ശിവപ്രിയ ആണ്. പാട്ടുകളെ കയ്യിൽ കരുതിയിട്ടില്ലേ? ഇഷ്ടങ്ങൾ ഈണങ്ങൾ കേൾക്കാറുണ്ടോ?
1: ഇടക്കിടക്ക് കേൾക്കാറുണ്ട്.
0: പാട്ടിഷ്ടാണോ? പാടാനാണോ കേൾക്കാനാണോ?
1: എന്റെ ഇഷ്ടം.
0: പറഞ്ഞാല് കുറച്ച് പാട്ടൊക്കെ പാടിത്തരില്ലേ? ആദ്യം നമുക്കൊരു പാട്ട് കേൾപ്പിച്ചുകൊണ്ട് തുടങ്ങിയാലോ?

0: രസായിട്ട് പാടിയല്ലോ. എങ്ങനെ പാട്ട് പഠിച്ചേ?
1: സ്വന്തമായിട്ട് പഠിച്ചേ.
0: പഠിക്കുന്നുണ്ടോ? പാട്ട് പഠിക്കുന്നു.
1: ആ പഠിക്കുന്നു.
0: എവിടെയാ?
1: ചാലോട് ശ്രീരാഗം.
0: ഓക്കെ. എത്ര വർഷമായി പാട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട്?
1: രണ്ടു വർഷമായി.
0: അത്രയായിട്ടുള്ളൂ. നമുക്ക് ഈ ഒരു പാട്ട് കേൾപ്പിച്ചാലോ എന്നാല്?
1: ആ.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശിവപ്രിയ പ്രശാന്ത് ആണ് നമ്മുടെ കൂടെയുള്ളത്. അടുത്ത പാട്ട് ഏതാണ്?
1: കിളിവന്ന കുഞ്ചിയം.
0: ജാലകവാതിൽ പ്രണയവർണ്ണങ്ങൾ എന്നുള്ള സിനിമയിലെ പാട്ടാണ്. ആ പാട്ട് ഇഷ്ടാണോ? പാടിക്കൂടെ?

0: എങ്ങനെയുള്ള പാട്ടാണ് ശിവപ്രിയക്ക് കൂടുതൽ ഇഷ്ടം?
1: പഴയ പാട്ടുകളോടാ ഇഷ്ടം.
0: ഈ പാട്ടൊക്കെ ആരാ സെലക്ട് ചെയ്തതെന്ന്?
1: ഇതമ്മ.
0: അമ്മക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളാണ്. അമ്മ പാടുവോ?
1: ചെറുതായിട്ട്.
0: അമ്മ പാടിത്തരാറുണ്ടോ വീട്ടിന്ന്? ഏത് പാട്ടാ പാടിത്തരുന്നത്?
1: അങ്ങനെയൊന്നുമില്ല, ഓരോ സമയം ഓരോ പാട്ടാ.
0: ഏത് പാട്ടാണോ തോന്നുന്നത് ആ പാട്ട് പാടും. ഓക്കെ, എന്നാലും ശിവപ്രിയ പാടിയ ഈ ഒരു പാട്ട് നമുക്ക് ശ്രോതാക്കളെ കേൾപ്പിക്കാം.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിമധുരമായി പാട്ടുകൾ പാടിത്തന്നുകൊണ്ട്, പാട്ടുവിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ശിവപ്രിയ പ്രശാന്ത് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. എവിടെയാണ് ശിവപ്രിയ വീട്?
1: എടയന്നൂര്.
0: ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്?
1: കൂടാളി.
0: എത്രയല്ല?
1: നയൻത്തിലെ.
0: സ്കൂളിലൊക്കെ പ്രോഗ്രാംസിന് പങ്കെടുക്കും?

0: ില്ലേ പാട്ട് പരിപാടി
1: പങ്കെടുക്കാറുണ്ട്.
0: ഏതൊക്കെ ഐറ്റംസ്?
1: കവിത, ലളിത ഗാനം, പിന്നെ ഗ്രൂപ്പായിട്ട് ദേശഭക്തി ഗാനം, നാടൻ പാട്ട്.
0: എങ്ങനെയുള്ള പാട്ട് പാടാൻ ഇഷ്ടം? കവിതയാണോ, ലളിത ഗാനാണോ, ഫിലിം സോങ്സ് ആണോ?
1: കവിത.
0: ഏറ്റവും ഇഷ്ടപ്പെട്ട കവിത ഏതാ?
1: ചിതറിത്തെറിക്കുന്ന.
0: അതാണ് ഇഷ്ടം. നമുക്കൊരു സിനിമ പാട്ട് ഒന്നുകൂടെ കേൾപ്പിക്കണ്ടേ? ഏതാണ്?

0: അടിപൊളി. ഇതെന്താ ഈ പാട്ട് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം?
1: അദ്ദേഹം കൊറേ സ്റ്റേജില് ഡാൻസ് കളിച്ചിട്ടുണ്ട്.
0: പാട്ട് മാത്രല്ല ഡാൻസും ഉണ്ട്. ക്ലാസിക്കലാണോ?
1: ക്ലാസിക്കലും
0: പഠിക്കുന്നുണ്ടോ?
1: ഇപ്പം പഠിക്കുന്നുണ്ട്.
0: കുറച്ച് കാലങ്ങളെ ആയുള്ളൂ പഠിക്കുന്നത്?
1: കുറച്ച് മാസങ്ങളെ ആയില്ലേ.
0: ഏതാ ഇഷ്ടം, പാട്ടോ ഡാൻസോ?
1: രണ്ടും ഇഷ്ടം,
0: ഒരുപോലെ ഇഷ്ടമാണ്. പാട്ടും ഡാൻസും ഒക്കെ ഇഷ്ടപ്പെടുന്ന ശിവപ്രിയയ്ക്ക് വേണ്ടിയിട്ട് ഈ പാട്ട് കേൾക്കാം.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നെയാ.
2: ഏയ് അടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. കൊടു.
0: അല്ല അത് ആടുന്നു വാങ്ങണ്ടെന്ന് അടുന്ന് പ്രശ്നമുണ്ടോ?
2: അടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മുടെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തുനിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810.
4: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
5: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
5: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
6: അല്ല, നമ്മൾ പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
0: ആഹാ, അങ്ങനെ പറഞ്ഞ
6: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
0: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
7: മതി.
6: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
0: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
6: അതെന്താ?
0: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
8: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയല്ലൂർ മട്ടന്നൂർ. ഇത് മലബാറിന്റെ മധുരസ്വരം. ഇന്ന് പാട്ടുകളുമായിട്ട് ശിവപ്രിയ പ്രശാന്താണ് കൂടെയുള്ളത്. അടുത്ത പാട്ട് ഏതാണ്?

0: ഈ പാട്ട് ആർക്കെങ്കിലും വേണ്ടിട്ട്
1: ഇടിക്കേറ്റ് ചെയ്യണോ? പാട്ട് ഭയങ്കര ഇഷ്ടം.
0: എങ്ങനെയുള്ള പാട്ടാ? പഴയ പാട്ടുകളാണ്?
1: എല്ലാ പാട്ടും ഇഷ്ടമാണ്.
0: അപ്പൊ ഈ പാട്ട് ആരാ സെലക്ട് ചെയ്തന്ന്? വെറുതെ അല്ല, വെല്ലുമ്മക്ക് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്തത്. എന്താ വെല്ലുമ്മയുടെ പേര്?
1: ബിന്ദു.
0: ബിന്ദു വെല്ലുമ്മക്ക് വേണ്ടിട്ട് ഇരിക്കട്ടെ ഈ ഒരു പാട്ട്.

0: മലബാറിലൂടെ ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശിവപ്രിയ, നമ്മള് പാട്ടുകളൊക്കെ പാടി പാട്ടുകളൊക്കെ ശ്രോതാക്കളെ കേൾപ്പിച്ചു. കൂടാളി സ്കൂളിലെ പഠിക്കുന്ന പറഞ്ഞില്ലേ, ആരാണ് ബെസ്റ്റ് ഫ്രണ്ട് ഒക്കെ?
1: വൈഷ്ണവി, സഹറ, പിന്നെ കുറച്ച് ആൾക്കാർ, ഇതാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്.
0: അവര് പാട്ട് പാടുവോ?
1: വൈഷ്ണവി പാടും.
0: നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് പാടും. ഇതില് ശിവപ്രിയോട് പാട്ട് പാടാൻ ആരെങ്കിലും ഒക്കെ പറയാറുണ്ടോ?
1: ആ പറയൂ, വൈഷ്ണവി, ദിഹാര, ഋതിക, അവരെല്ലാം പറഞ്ഞു കൊടുക്കും.
0: എന്നിട്ട് അവര് പറഞ്ഞു തരുമോ ഇന്നേ പാട്ടാ പാടണ്ടെന്ന് പറഞ്ഞു തരുമോ?
1: ആ,
0: ഏത് പാട്ടാ അപ്പൊ പാടിക്കൊടുക്കുന്നത്?
1: അങ്ങനെയൊന്നുമില്ല, നമ്മളിപ്പോ കാട്ടു ചെമ്പകലില്ലേ, നമ്മളിപ്പോ എല്ലാരും ഒരുമിച്ച് ഫ്രീ ടൈമിലെല്ലാം ഇരിക്കൂലേ, നേരെ തോന്നുന്ന പാട്ട് എല്ലാരും പാടും. ഒരാള് തുടങ്ങുമ്പോ ബാക്കി എല്ലാരും പാടും,
0: കൂടെ ചേർന്ന് പാടും. ക്ലാസ് ടൈമിലൊക്കെ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി ടീച്ചേഴ്സ് ഒക്കെ പറയില്ലേ ഒരു പാട്ട് പാടുമെന്ന്?
1: ഇല്ല,
0: അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇഷ്ടങ്ങൾ ഇണങ്ങൾ കഴിയുമ്പോഴേക്ക് ടീച്ചേഴ്സ് ഒക്കെ അങ്ങനെ പറയട്ടെ അല്ലേ? ഒരു രസല്ലേ ക്ലാസ് ഒക്കെ എടുത്ത് ക്ഷീണിച്ചിരിക്കുന്നത്,
1: കൊറേ പഠിക്കാനല്ലേ, അപ്പൊ ആരും അങ്ങനെ പറയലില്ല,
0: എല്ലാരും പോർഷൻ എടുത്ത് തീർക്കാനും തിരക്കില്ല. ഇനി അടുത്ത പാട്ട് ഏതാണ്?
1: ചക്കരപ്പന്തലി.
0: ആർക്ക് വേണ്ടി ഈ പാട്ട് ചോദിച്ചു?
1: അച്ചമ്മക്ക് വേണ്ടിട്ട്.
0: അച്ചമ്മക്കും പഴയ പാട്ടുകളാണ് ഇഷ്ടം. അച്ചമ്മ കൂടെ വന്നിട്ടുണ്ടോ ഇന്ന്?
1: ഇന്ന് വന്നിട്ടില്ല.
0: എന്താ പേര്?
1: രോഹിണി.
0: അപ്പൊ രോഹിണി അച്ചമ്മയോട് ഞങ്ങൾ അന്വേഷിച്ചു എന്ന് പറയണം.
1: ആ,
0: അച്ചമ്മക്ക് വേണ്ടി ശിവപ്രിയയുടെ ശബ്ദത്തില് രണ്ടുപേര് പാടിക്കൂടെ?
1: ആ പാടാം.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് മലബാറിന്റെ മധുരസ്വരം. നമ്മൾ ഇഷ്ടങ്ങൾ ഈണങ്ങളിലൂടെ പാട്ടുകൾ ഇങ്ങനെ ആസ്വദിച്ച് വരികയാണ്. പാട്ട് പാടിത്തരുന്നത് ശിവപ്രിയ പ്രശാന്താണ്. വീട്ടിൽ ആരൊക്കെയുള്ളത്?
1: അച്ഛൻ, അമ്മ, അച്ഛമ്മ, ഏട്ടൻ, ഞാൻ.
0: എല്ലാവരുടെയും പേര് പറഞ്ഞുതരോ?
1: അച്ഛൻ പ്രശാന്ത്, അമ്മ ബിജിന, അച്ഛമ്മ രോഹിണി, ഏട്ടൻ ശ്രീനിധി, ഞാൻ ശിവപ്രിയ.
0: ഇതല്ലേ ശിവപ്രിയ കൂടാതെ വേറെ ആരൊക്കെ പാട്ട് പാട?
1: അച്ഛൻ പാടും.
0: എന്നിട്ട് അച്ഛനെ കൂട്ടാണ്ട് വന്നെ?
1: തിരക്കേനു അച്ഛന്.
0: അച്ഛൻ ഇതുവരെ ഇഷ്ടങ്ങൾ ഇണങ്ങൾ ചെയ്തിട്ടില്ലല്ലോ.
1: അല്ല, അത് ചെയ്തിട്ടില്ല, ബാക്കി പരിപാടികളെല്ലാം ചെയ്യലുണ്ട്.
0: ഇനി എപ്പോഴും അച്ഛനെയും കൂട്ടിയിട്ട് ഇഷ്ടങ്ങൾ ഇണങ്ങൾ ചെയ്യാനായിട്ട് വരുന്നത്?
1: എപ്പോഴും വരാം.
0: ഓക്കെ, അടുത്ത ഗാനം ഏതാണ്?
1: മോഹം കൊണ്ടു ഞാൻ.
0: നല്ല പാട്ടാണ്, പാടിക്കൂടെ?
1: ആ.

0: ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽ നേഷൻ, നെടുവോട്ടുകുന്ന്, മട്ടന്നൂർ, ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17 7025-9000-15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
1: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
0: സി എം വിസ്താര, അവർ പ്രൊഡക്ട്സ് ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
1: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
0: ഫോൺ 9496420880 8111-933-600. സി എം വിസ്താര,
1: സി എം വിസ്താര നെല്ലൂന്നി. പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദനചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.
2: ഇഷ്ടങ്ങൾ, ഈണങ്ങൾ, അവതാരകരായ ശ്രോതാക്കൾ,

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിലൂടെ ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നല്ല നല്ല പാട്ടുകൾ ഇനിയും നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഏതാണ് അടുത്തതായി സെലക്ട് ചെയ്തത്?
1: ആവണി പൊന്നുങ്ങൽ.
0: വീണ്ടും അടിപൊളി പാട്ടാണ്. ആ സിനിമ കണ്ടിട്ടുണ്ടോ? ആവണി പൊന്നുങ്ങാൽ പാട്ടുള്ള
1: പകുതി കണ്ടിരുന്നു,
0: പിന്നെ കണ്ടിട്ടില്ല.
1: പാട്ട് കേട്ടിനെ, സിനിമ പകുതി ഫുള്ളായിട്ട് കണ്ടിട്ടില്ല.
0: ഇഷ്ടായിട്ടില്ല സിനിമ?
1: ഇഷ്ടായിനെ.
0: പിന്നെന്താ പകുതിയിൽ വെച്ച് നിർത്തിയ?
1: ഫുള്ള് കണ്ടിട്ടില്ല, ഇടുന്നല്ലോ ഇങ്ങനെ ഇടക്കിടക്ക് കാണുന്നേ.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. എല്ലാവരും മട്ടന്നൂർ ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശിവപ്രിയ പാട്ടുകളായിട്ട് കൂടെയുണ്ട്. സിനിമ കാണാറുണ്ടോ ശിവപ്രിയ?
1: തിയേറ്ററിലൊക്കെ
0: പോയിട്ട്?
1: ആ, കാണാറുണ്ട്.
0: അടുത്ത് കണ്ട സിനിമ ഏതാ?
1: ദൃശ്യം 3.
0: ഇഷ്ടായോ? ആരുടെ കൂടെ സിനിമക്ക് പോകുന്നേ?
1: ഫാമിലി ആയിട്ട്.
0: എല്ലാരും ഒരുമിച്ച്? ടിവിയിലെ സിനിമ കാണോ? ഫോണിലോ?
1: ഹോട്ട്സ്റ്റാർ കാണും.
0: സിനിമ ഇഷ്ടമാണ്, പാട്ടും ഇഷ്ടമാണ്. അടുത്ത പാട്ട് ഏതാണ്?

0: ഈ പാടിന് ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ആ ഉണ്ട്, അച്ചാച്ചന് വേണ്ടി.
0: അച്ചാച്ചന്റെ പേരെന്താ?
1: കരുണാകർ.
0: കരുണാകർ. അച്ചാച്ചൻ വന്നിട്ടുണ്ടോ കൂടെ?
1: ഇല്ല, വന്നിട്ടില്ല.
0: അച്ചാച്ചൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഇതാണോ?
1: അങ്ങനൊന്നുമില്ല, ഒരു പഴയ പാട്ടുകളാണ് ഇഷ്ടം.
0: ഇതിപ്പോ പാടിയ ഒരു ഭക്തിസാന്ദ്രമായിട്ടുള്ള പാട്ടാണല്ലോ.
1: ഞാൻ ഏത് പാട്ട് പാടിയാലും ഇഷ്ടം.
0: അച്ചാച്ചൻ ഇഷ്ടമാണ്. അച്ചാച്ചനാണോ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്?
1: ആ, പാട്ട് പഠിക്കാൻ സപ്പോർട്ട് ചെയ്യുന്നത്.
0: അപ്പൊ അച്ചാച്ചന് വേണ്ടി തന്നെ നമുക്ക് ഈ പാട്ട് കേൾപ്പിക്കാം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
1: റേഡിയോ മലബാറിലൂടെ ഇഷ്ടങ്ങൾ ഇണങ്ങൾ തുടരുകയാണ്. ശിവപ്രിയ നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട്, നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞു. വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ?
3: ഡ്രോയിങ്
1: ചെയ്യാറുണ്ട്. എഴുതാറുണ്ടോ?
3: ആ, കഥ എഴുതലുണ്ട്, കവിത എഴുതലുണ്ട്.
1: എന്നിട്ട് അതെന്താ ഞങ്ങൾക്ക് വായിച്ച് അയച്ചതരാത്തത്? ക്രെഡിറ്റ് സ്കൂളിലൊക്കെ കൊടുത്തൂടെ?
3: ആ, കൊടുക്കാം.
1: പക്ഷെ ഇതുവരെ തന്നിട്ടില്ലല്ലോ. ഇനി എഴുതി തരുമോ?
3: ആ,
1: എങ്ങനെയുള്ള കഥ എഴുതാറ്?
3: അത് വലിയ ആൾക്കാർക്കും ചെറിയ ആൾക്കാർക്കും ഒരുപോലെ വായിക്കാൻ പറ്റുന്ന
1: കഥ.
3: ആ,
1: ഏതെങ്കിലും എഴുതിയൊരു കഥയുടെ ത്രെഡ് ഓർമ്മയുണ്ടോ?
3: ഇങ്ങനെ കൊറേ എഴുതിനെ, ഭയങ്കര ഓർമ്മയില്ല.
1: സ്കൂളിൽ കോമ്പറ്റീഷന് പങ്കെടുക്കാറുണ്ടോ?
3: പങ്കെടുക്കും.
1: പ്രൈസ് കിട്ടാറുണ്ടോ?
3: കിട്ടാറുണ്ട്.
1: ഓക്കെ, അപ്പൊ പിന്നെ തീർച്ചയായിട്ടും വായിച്ചിട്ട് അയച്ചു തരണം. ഓക്കെ, ഇനി അടുത്ത പാട്ട് ഏതാണ്?

0: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാറിലൂടെ അതിമനോഹരമായ പാട്ടുകൾ നമ്മൾ കേട്ടു. ഇഷ്ടങ്ങൾ ഈണങ്ങളിൽ കൂടെ ഉണ്ടായിരുന്നത് ശിവപ്രിയ പ്രശാന്ത് ആണ്. ശിവപ്രിയക്ക് എന്താണ് പറയാനുള്ളത് ഇപ്പോ?
1: ഞാന് റേഡിയോ മലബാറില് 3 കൊല്ലമായി വരാൻ തുടങ്ങിച്ചു. നല്ല അനുഭവങ്ങളേനു. വല്യമ്മയാണ് റേഡിയോ ഇങ്ങനെ കേക്കല്, വല്യമ്മയാ പറഞ്ഞു ഇങ്ങനെ പോണോന്നല്ല.
0: രാമായണ പാരായണത്തിന്റെ സമയത്ത്
1: പിന്നെ നന്ദാട്ടനായിരുന്നു രാമായണ അയച്ച് സപ്പോർട്ട് ചെയ്ത കൂടുതൽ.
0: റേഡിയോ മലബാർ തുടങ്ങിയിട്ട് 3 വർഷം കഴിഞ്ഞു. ശിവപ്രിയ 3 വർഷങ്ങളായിട്ട് രാമായണ പാരായണം ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇപ്പോഴേതാ ഇഷ്ടങ്ങൾ ഇനങ്ങളും നമ്മൾ ചെയ്തില്ലേ, ഒരുപാട് മനോഹരമായിട്ടുള്ള പാട്ടുകളായിരുന്നു. പാട്ടുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. 1 മണിക്കൂർ നേരം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തതിൽ ഒത്തിരി സന്തോഷം.
1: താങ്ക് യു.
2: ഇഷ്ടങ്ങൾ ഈണങ്ങൾ അവതാരകരായി ശ്രോതാക്കൾ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
0: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ

0: ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037. സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
3: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
4: ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 ചിത്രപരിചയം. താഴ്വാരം എന്ന മലയാള ചലച്ചിത്രത്തിന്റെ ശബ്ദാഖ്യാനം കേൾക്കാം. അവതരണം ചന്ദ്രലേഖ മല്ലിശ്ശേരി. ഉച്ചയ്ക്ക് 12 മണിക്ക് സ്ത്രീതരംഗം. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1 മണിക്ക് റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0490209786. 2 മണിക്ക് അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പ്രതികരണം. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവയ്ക്കുള്ള മറുപടിയും. 6 മണിക്ക് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം. തുടർന്ന് സന്ധ്യാഗീതങ്ങൾ കേൾക്കാം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ അറ്റ് സ്കൂൾ. 9 മണിക്ക് നാടകനേരത്തിൽ നാടകം നെല്ലിക്ക 2, മുഴുവൻ ഭാഗത്തിന്റെ 1-ാം അധ്യായം. നാടകരചന കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. സഹസംവിധാനവും ശബ്ദമിശ്രണവും അശ്വിനി കവിണിശ്ശേരി. 10:00 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140, 7025 9000.

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോറ്റിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. സ്റ്റിച്ച് വെൽ ബൊട്ടീക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. വെള്ളിയാഴ്ച രാത്രി തൃശൂർ കയ്പമംഗലം പനമ്പിക്കുന്നിൽ നിർത്തിയിട്ട ചരക്ക് ലോറിയിലേക്ക് കാർ ഇടിച്ചു കയറി തമിഴ്നാട്ടുകാരായ 8 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ മരിച്ചു. നിർമ്മാണം നടക്കുന്ന ദേശീയപാത 66 കയ്പമംഗലം പനമ്പിക്കുന്ന സെന്ററിൽ സുരക്ഷാ ബോർഡുകളോ സൂചനാ ബോർഡുകളോ ഇല്ലാതിരുന്നതാണ് വൻ ദുരന്തത്തിനിടയാക്കിയതെന്നാണ് റിപ്പോർട്ടുകൾ. കുറച്ചല്പം മാറി സർവീസ് റോഡിലേക്ക് തിരിയാനുള്ളിടത്താണ് സൂചനാ ബോർഡ്. ഇത് മറയ്ക്കും വിധം നിർത്തിയിട്ട 3 ലോറികളിലൊന്നിലേക്ക് വിദ്യാർത്ഥികളുടെ കാർ ഇടിച്ചു കയറുകയായിരുന്നു. നിർത്തിയിട്ട ലോറികളിൽ റിഫ്ലക്ടറുകളോ മറ്റ് മുന്നറിയിപ്പ് സംവിധാനങ്ങളോ ഉണ്ടായിരുന്നില്ല. വെള്ളിയാഴ്ച രാത്രി 11:40 അപകടം. തമിഴ്നാട് ഡിണ്ടിഗൽ PSNA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് തൽക്ഷണം മരിച്ചത്. കാർ നിശേഷം തകർന്നു. വ്യവസായും മുൻ MPയുമായ സുഭാഷ് ചന്ദ്രയ്ക്ക് CBIയുടെ കുരുക്ക്. ആസ്തിമൂല്യം പെരുപ്പിച്ചുകാട്ടി വായ്പയെടുത്തെന്നും LFC ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡിന് 1322 കോടി രൂപയിലധികം നഷ്ടമുണ്ടാക്കിയെന്നുമാണ് ആരോപണം. ഇതിൽ SL ഗ്രൂപ്പ് ചെയർമാനും C ഗ്രൂപ്പ് സ്ഥാപകനും മുൻ രാജ്യസഭാംഗവുമായ സുഭാഷ് ചന്ദ്ര ഉൾപ്പെടെ 4 പേരിൽ CBI ഇന്നലെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തു. അർജന്റീന ഫുട്ബോൾ ടീമിനെയും മെസ്സിയെയും കേരളത്തിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് കായിക രംഗവുമായി ബന്ധമില്ലാത്ത കമ്പനിക്ക് സ്പോൺസർഷിപ്പ് നൽകിയത് ഗുരുതര വീഴ്ചയെന്ന് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി N. പ്രശാന്തിന്റെ 2 റിപ്പോർട്ട്. നേപ്പാൾ പ്രളയത്തെ തുടർന്ന് റിസുവ ജില്ലയിലെ അപ്പർ തൃശൂലി ജലവൈദ്യുതി പദ്ധതിയുടെ തുരങ്കത്തിൽ കുടുങ്ങിയ ചൈനീസ് പൗരനെ ഇന്നലെ ജീവനോടെ പുറത്തെടുത്തു. പ്രളയമുണ്ടായി 11 ശേഷമാണ് അത്ഭുത രക്ഷാപ്രവർത്തനം. ജമ്മുകശ്മീരിലെ ബഡ്ഗാം ജില്ലയിൽ വെള്ളിയാഴ്ചയുണ്ടായ ഏറ്റുമുട്ടലിൽ കൊടുംഭീകരൻ യാസിറിനെ സുരക്ഷാസേന വധിച്ചു. പാകിസ്ഥാൻ സ്വദേശിയായ ഇയാൾ നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുടെ കമാൻഡറാണ്. സുരക്ഷാ ഭീഷണി നിലവിലില്ലാത്തവരുടെ പോലീസ് സുരക്ഷയും വസതിക്ക് മുന്നിൽ ഏർപ്പെടുത്തിയ കാവലും പിൻവലിക്കാൻ നീക്കം. സംസ്ഥാനത്ത് പോലീസ് കാവലുള്ള എല്ലാ നേതാക്കളുടെയും സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചും നിലവിൽ സുരക്ഷാ ഭീഷണിയുണ്ടോ എന്ന കാര്യവും അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ആഭ്യന്തരവകുപ്പ് നിർദ്ദേശം നൽകി. 1 റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. പോലീസ് സ്റ്റേഷനുകളുടെ സുരക്ഷ നോക്കുന്ന പാറാവ് ഡ്യൂട്ടിക്കാർ ഡ്യൂട്ടി സമയത്ത് മൊബൈലും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉപയോഗിച്ച് സമയം പോക്കരുതെന്ന് നിർദ്ദേശം. സ്റ്റേഷനിൽ അനാവശ്യമായി സംസാരിച്ച് നടക്കുന്നതും അലസമായി ഇരിക്കുന്നതും കണ്ടാൽ നടപടിയുണ്ടാകും. സഹപാഠികളായ വിദ്യാർത്ഥിനികളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് അശ്ലീല ചിത്രങ്ങളാക്കി മൊബൈൽ ഫോണിൽ സൂക്ഷിച്ച എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി അറസ്റ്റിൽ. ഏറ്റുമാനൂരിലെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജ് 4 BTech വിദ്യാർത്ഥി ചങ്ങനാശ്ശേരി സ്വദേശിയെയാണ് ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. ബീഹാറിൽ കനത്ത മഴയെ തുടർന്ന് ഗംഗാനദിയിലെ ജലനിരപ്പ് ഉയർന്നു. 11 ജില്ലയിൽ പ്രളയക്കെടുതിയുണ്ടായി. 10 ലക്ഷത്തിലധികം പേരെ ഇത് ബാധിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി കണ്ണൂരിൽ നിന്ന് മാറ്റിയത് ജില്ലയിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതിനിടെയെന്ന് റിപ്പോർട്ടുകൾ. അപ്രതീക്ഷിതമായുള്ള വേദി മാറ്റത്തിൽ പ്രതിഷേധവുമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി. കുട്ടികളിലെ ലഹരിമരുന്ന് ഉപയോഗം ആശങ്കയുണ്ടാക്കുന്നതാണെന്നും അവരുടെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അധ്യാപകർ സസൂക്ഷ്മം നിരീക്ഷിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കുട്ടികളുടെ അക്കാദമിക് പ്രകടനത്തിനപ്പുറം അവരുടെ പെരുമാറ്റത്തിലും ദൈനംദിന ജീവിതത്തിലും അതീവ ശ്രദ്ധ പുലർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ഔദ്യോഗിക വസതിയിൽ ദേശീയ അധ്യാപക പുരസ്കാര ജേതാക്കളുമായി സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തുന്ന വാഹനങ്ങളിൽ നിന്ന് പ്രവേശന ഫീസ് ഈടാക്കുന്നത് നിർത്തിവെക്കണമെന്ന് സജീവ് ജോസഫ് MLA ജില്ലാ വികസന സമിതി യോഗത്തിൽ ആവശ്യപ്പെട്ടു. നിശ്ചിത സമയം കഴിഞ്ഞ ശേഷം തിരികെ പോകുന്ന വാഹനങ്ങളിൽ നിന്ന് ഫീസ് ഈടാക്കുന്ന രീതി മറ്റ് വിമാനത്താവളങ്ങളിൽ ഉണ്ടെങ്കിലും പ്രവേശിക്കുന്ന എല്ലാ വാഹനങ്ങളിൽ നിന്നും ഫീസ് ഈടാക്കുന്നത് കണ്ണൂരിൽ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിലെ ഉരുവച്ചാൽ 17 വാർഡിലെയും പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ബാവോഡ് ഈസ്റ്റ് 6 വാർഡിലെയും ഉപതെരഞ്ഞെടുപ്പ് 28 നടക്കും. 10 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. 11 സൂക്ഷ്മ പരിശോധന. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി 14 ഹരിത കേരളം മിഷൻ നെറ്റ് സീറോ എമിഷൻ പദവി നേടി കണ്ണപുരം സർവീസ് സഹകരണ ബാങ്ക്. പ്രഖ്യാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും ബുധനാഴ്ച വൈകിട്ട് 3 മണി

0: കണ്ണപുരം പഞ്ചായത്ത് ഹാളിൽ നടക്കും. പഴയ പാലങ്ങൾ റെയിൽവേ ആക്രി വിലയ്ക്ക് വിൽക്കുന്നു എന്ന റിപ്പോർട്ടുകൾ. 1907 ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കാര്യങ്കോട് റെയിൽവേ പാലം പൊളിച്ചു തുടങ്ങി. ധർമ്മടം കൂടക്കടവ് പഴയ പാലം പൊളിക്കാൻ ടെൻഡറായി. ധർമ്മടം പുഴയിലെ പാലം, ഏഴിമല പാലം എന്നിവയാണ് ഇനി ലേലത്തിന് വെക്കുന്നത്. പഴയ പാലത്തിന് പകരം റെയിൽവേ പുതിയ പാലങ്ങൾ നിർമ്മിച്ചിരുന്നു. കഴിഞ്ഞ വർഷം സ്ക്രാപ്പ് ഇനത്തിൽ 6,813 കോടി രൂപയാണ് റെയിൽവേ നേടിയത്. KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ ഉൾപ്പെടെ 5 KSU പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ 6 SFI പ്രവർത്തകരുടെ പേരിൽ കൂത്തുപറമ്പ് പോലീസ് കേസെടുത്തു. മുഴക്കുന്ന് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുഴക്കുന്ന് പിഞ്ഞാണപ്പാറയിൽ പൂട്ടിക്കിടന്ന വീട്ടിൽ നിന്ന് വൻ സ്ഫോടക വസ്തുശേഖരം പിടിച്ചു. പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് 2 ചാക്കുകളിലായി സൂക്ഷിച്ച ഉഗ്രശേഷിയുള്ള 197 ഇലക്ട്രിക് ഡിറ്റണേറ്ററുകൾ കണ്ടെത്തിയത്. കേസെടുത്ത് 3 വർഷമായിട്ടും CBI കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ തന്നെ കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് ജെറ്റ് എയർവേസ് ചെയർമാൻ നരേഷ് ഗോയൽ പ്രത്യേക കോടതിയിൽ ഹർജി സമർപ്പിച്ചു. തമിഴ്നാട് ടൈഗർ റിസർവ് കേന്ദ്രമായ മുതുമല മസനഗുടി വഴി ഊട്ടിയിലേക്കുള്ള പാത മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് വീണ്ടും ഭാഗികമായി തുറന്നു. 200 വാഹനങ്ങൾക്ക് മാത്രമാണ് ഒരു ദിവസം യാത്ര അനുവദിക്കുക. വടകരയ്ക്കും മാഹിക്കും ഇടയിൽ മുക്കാളി റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ മണ്ണിറക്കുന്ന ലോറി നിയന്ത്രണം വിട്ട് ട്രാക്കിലേക്ക് മറിഞ്ഞു. ഇന്നലെ രാവിലെ 7:30 പരശുരാം എക്സ്പ്രസ് വരുന്നതിന് ഏതാണ്ട് 10 മിനിറ്റ് മുൻപാണ് അപകടം. അപകടത്തെ തുടർന്ന് കണ്ണൂർ കോഴിക്കോട് പാതയിൽ തീവണ്ടി ഗതാഗതം 1 മണിക്കൂറോളം നിലച്ചു. ലോറി മാറ്റിയ ശേഷം 8:30 ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ബംഗളൂരുവിൽ വാഹനാപകടത്തിൽ മലയാളി യുവാവിന് ദാരുണാന്ത്യം. കണ്ണൂർ കാപ്പാട് അരക്കിണർ ഗോവിന്ദത്തിൽ മഹീഷിന്റെ മകൻ OM അഭിഷേകാണ് മരിച്ചത്. ഇന്നലെ രാവിലെ ഹൊസൂർ റോഡിലെ ഗസ്റ്റ് ലൈൻ ബസ് സ്റ്റോപ്പിന് സമീപത്തായിരുന്നു അപകടം. കവിയും ഭക്തിഗാന രചയിതാവുമായ കുഞ്ഞിരാമൻ മേമുണ്ട കണ്ണൂരിൽ വാഹനാപകടത്തിൽ മരിച്ചു. ലോകനാർക്കാവ് ക്ഷേത്രം ഉൾപ്പെടെ ഒട്ടേറെ ക്ഷേത്രങ്ങൾക്ക് വേണ്ടി 100 കണക്കിന് ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. സംസ്ഥാനത്തെ ലഹരി മാഫിയയെ തകർക്കാൻ ആഭ്യന്തര വകുപ്പ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ഇനി വീടുകളിലേക്ക്. ഇതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ചേർന്നുള്ള പദ്ധതിയുടെ 2ാം ഘട്ടം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കോഴിക്കോട് പ്രഖ്യാപിച്ചു. മന്ത്രി KM ഷാജിക്കൊപ്പം നടത്തിയ പത്രസമ്മേളനത്തിലായിരുന്നു പ്രഖ്യാപനം. രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ATM ഉപയോഗവുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ മാറ്റം വരുത്തുന്നു. ശമ്പള പാക്കേജ് അക്കൗണ്ടുകളിൽ സൗജന്യ ATM ഇടപാടുകളുടെ എണ്ണം കുറയ്ക്കുന്നതാണ് പ്രധാന മാറ്റം. ഇതനുസരിച്ച് മറ്റ് ബാങ്കുകളുടെ ATMകളിലും പണം നിക്ഷേപിക്കാനുള്ള മെഷീനുകളിലും സൗജന്യ ഇടപാടുകളുടെ എണ്ണം 5 കുറച്ചു. നിലവിൽ 10 ഇടപാടുകൾ വരെ സൗജന്യമായിരുന്നു. റാണിപുരം വിനോദസഞ്ചാര കേന്ദ്രത്തിലെ സിപ് ലൈനിൽ നിന്ന് വീണ് ജീവനക്കാരന് ദാരുണാന്ത്യം. ബളാന്തോട് ചാമുണ്ടിക്കുന്ന് വാതിൽമടിയിലെ കൃഷ്ണന്റെ മകൻ സനൂപാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 5 അപകടം. വിനോദസഞ്ചാര കേന്ദ്രത്തിലെത്തിയ യുവതി സിപ് ലൈനിൽ സഞ്ചരിക്കാനുള്ള സുരക്ഷാ ബെൽറ്റ് അണിഞ്ഞ് പുറപ്പെടുന്നതിനിടെ അബദ്ധത്തിൽ ജീവനക്കാരന്റെ കയ്യിൽ കയറി പിടിച്ചതാണ് അപകടകാരണമെന്നാണ് റിപ്പോർട്ടുകൾ. ഇരിട്ടി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ക്ഷാമവും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും അടിയന്തരമായി പരിഹരിക്കണമെന്ന് താലൂക്ക് വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു. ചാലൂടിനെ ശുചിത്വ സുന്ദരവും മാതൃകാപരവുമായ ടൗണാക്കി മാറ്റുന്നതിനായി കീഴലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ബീക്കൺ ടൗൺ പദ്ധതിക്ക് തുടക്കമായി. ഇറാന്റെ തന്ത്രപ്രധാനവും അതിസംരക്ഷിതവുമായ ഭൂഗർഭ ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന പിക് എക്സ് മല ഉടൻ ആക്രമിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന് നേരെ ആക്രമണങ്ങൾ പുനരാരംഭിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഭീഷണി. വനിതാ ഏഷ്യൻ കപ്പിൽ പാകിസ്ഥാനെ 7 തോൽപ്പിച്ച് ഇന്ത്യ. വനിതാ 2020 പാക് ടീം ഏറ്റവും കുറഞ്ഞ സ്കോറിന് പുറത്തായി. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ഡൈറ്റൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്
1: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
2: 9447-371-836,
1: 8078-502-836.
3: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094 9745220163 7523

0: PVC doors and windows, membrane doors, FRP doors, PVC and UPVC doors and windows, തുടങ്ങിയ എല്ലാവിധ doors and windowsകളും മിതമായ നിരക്കിൽ. For more details, contact 949-674-2000, 944-624-2000. SK Doors, Thalassery Road, Mattanur.
1: കേൾവിയുടെ കേളിക്കുട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
2: ചിത്രപരിചയം.
3: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദവ്യാഖ്യാനം.
4: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാർ 89.6 FM ചിത്രപരിചയത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരു സിനിമയെ വെറുതെ ഓർമ്മിക്കുകയല്ല, ആ സിനിമയുടെ ആത്മാവിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ചിത്രപരിചയം പൊതുവെ ചെയ്യുന്നത്. ഓരോ ഫ്രെയിമിനും പിന്നിലെ കഥയും ഓരോ കഥാപാത്രത്തിന്റെയും മനസ്സും സംവിധായകന്റെ കാഴ്ചപ്പാടും സംഗീതത്തിന്റെ നിശബ്ദ ഭാഷയും ചേർന്നൊരു സിനിമാനുഭവം, അതാണ് ചിത്രപരിചയം.
5: എന്താ ലിക്കുന്നത്? ഒരു കാര്യം നമ്മള് ശരിക്കും വളർത്തു, അത് തന്നെ ഇതകത്ത് പോണതും വരണതും ഇവറ്റകൾ കാണില്ല. അതൊരു നേക്ക നിന്റെ എല്ലിപ്പ വെള്ളായന് എന്റെ തൂവാലയം പോയി. ചേട്ടാ രണ്ട് ചായ. എന്റെ ബാല, അവിടെ ഒരു പകച്ചുണ്ട്, അവക്കൊരു 25 ജോലിച്ച സമാധാനമായിട്ട് ലാസ്റ്റ് ബസ് കയറാം.
6: ബസ് കയറ്റി എവിടെ നട്ടം തിരിയും പറഞ്ഞേക്കാം.
5: വാടു,
6: ഞാനില്ല. ഇന്നലെ കൂപ്പിലെത്തണമെന്ന് പറഞ്ഞ കണാരേട്ടൻ, അവര് വേറെ ആളെ എടുത്താ കുത്തനെ മടങ്ങേണ്ടി വരും. നീ വരണ്ടാ,
5: ബസ് കയറ്റോ ലോറി കിട്ടും, നീ വാ.
6: ഞാനില്ല, കച്ചറ ഉണ്ടാക്കി നിലയും വെളിയും കൂട്ടിയാ ഞാൻ.
4: ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ വേറിട്ടൊരു ഇടം നേടിയ ചിത്രത്തിലേക്കാണ്. പ്രതികാരത്തിന്റെ കഥയാണെങ്കിലും അത് ഒരിക്കലും വെറും പ്രതികാര സിനിമയാകുന്നില്ല. സൗഹൃദം, വിശ്വാസവഞ്ചന, നഷ്ടം, ഏകാന്തത, മനുഷ്യന്റെ ഉള്ളിലെ തീ, ഇതെല്ലാം പ്രകൃതിയുടെ വിശാലതയിൽ ചേർത്ത് ഒരു ദൃശ്യകാവ്യമാക്കിയ സിനിമ ഭരതൻ സംവിധാനം ചെയ്ത താഴ്വാരം. ചില സിനിമകൾ കണ്ടുകഴിഞ്ഞാൽ കഥ മാത്രമാണ് ഓർമ്മയിൽ നിൽക്കുന്നത്. ചില സിനിമകൾ കണ്ടുകഴിഞ്ഞാൽ കഥാപാത്രങ്ങൾ മനസ്സിൽ തങ്ങി നിൽക്കും. എന്നാൽ അപൂർവം ചില സിനിമകൾ മാത്രമേയുള്ളൂ അവയുടെ അന്തരീക്ഷം പോലും വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മളെ വിട്ടുപോകാത്തത്. താഴ്വാരം അത്തരമൊരു സിനിമയാണ്. മഞ്ഞുമൂടിയ മലകൾ, കാറ്റിൽ തലോടുന്ന പുല്ലുകൾ, ദൂരെ ഒരിടത്ത് പക്ഷികളുടെ ശബ്ദം, പ്രകൃതി അതിൻ്റെ സൗന്ദര്യം മുഴുവൻ തുറന്നു വെച്ചിരിക്കുകയാണ്. പക്ഷേ ആ പ്രകൃതിയിലൂടെ നടന്നുവരുന്ന മനുഷ്യന്റെ മനസ്സിൽ പൂക്കൾ വിരിയുന്നില്ല, പ്രതികാരത്തിന്റെ തീയാണ് ജ്വലിക്കുന്നത്. മലയാള സിനിമയിലെ ഏറ്റവും വ്യത്യസ്തമായ പ്രതികാര കഥകളിലൊന്നായ ഭരതൻ MT വാസുദേവൻ നായർ കൂട്ടുകെട്ടിന്റെ അനശ്വര സൃഷ്ടിയാണ് താഴ്വാരം. സംഭാഷണങ്ങളെക്കാൾ നിശബ്ദത സംസാരിച്ച ചിത്രം, മനുഷ്യന്റെ പകയും വേദനയും പ്രകൃതിയുടെ പശ്ചാത്തലത്തിൽ അതീവ ശക്തിയായി പകർത്തിയ ചിത്രം. മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൊന്നായി വിലയിരുത്തപ്പെടുന്ന ചിത്രം. 1990 ജൂൺ 1 ചിത്രം റിലീസ് ചെയ്തത്. വേണുവാണ് ഛായാഗ്രഹണം നിർവഹിച്ചത്, ജോൺസൺ ആണ് പശ്ചാത്തല സംഗീതം, VBK മേനോനാണ് ചിത്രം നിർമ്മിച്ചത്. ചിത്രത്തിലെ മോഹൻലാൽ ബാലൻ എന്ന പ്രധാന കഥാപാത്രമായി എത്തുന്നു. രാജുവും രാഘവനുമായിട്ട് സലിൻ ഗൗസ് ആണ് ചിത്രത്തിലെത്തുന്നത്. കൊച്ചുകുട്ടിയായിട്ട് സുമലതയും, രാജിയായി അഞ്ജുവും, നാണുവേട്ടനായി ശങ്കരാടിയും, കണാരേട്ടനായി ബാലൻ കെ നായരുമാണ് ചിത്രത്തിലെത്തുന്നത്. ഈ സിനിമയുടെ മറ്റൊരു പ്രധാന കഥാപാത്രം ആരാണെന്ന് ചോദിച്ചാൽ അതിനൊരേ ഒരു ഉത്തരമേയുള്ളൂ, പ്രകൃതി. മലകളും താഴ്വരകളും മഞ്ഞും കാറ്റും നിശബ്ദതയും ഇവ വെറും പശ്ചാത്തലമല്ല, കഥ പറയുന്ന കഥാപാത്രങ്ങളാണ്. ഈ സിനിമയുടെ ചിത്രീകരണത്തിനായി തിരഞ്ഞെടുത്ത മലനിരകൾ കഥയുടെ സ്വഭാവത്തിനനുസരിച്ചായിരുന്നു. ഭരതന് വേണ്ടിയിരുന്നത് മനോഹരമായ ഒരു ലൊക്കേഷൻ മാത്രമായിരുന്നില്ല, ബാലന്റെ മനസ്സിലെ ഏകാന്തത പ്രേക്ഷകന് അനുഭവിക്കാവുന്ന ഒരു ഭൂപ്രകൃതിയായിരുന്നു. അതുകൊണ്ടാണ് വേണുവിന്റെ ക്യാമറ പലപ്പോഴും മോഹൻലാലിനെ ദൂരെയാക്കി കാണിക്കുന്നത്. വിശാലമായ പ്രകൃതിക്കിടയിൽ ഒരു ചെറിയ മനുഷ്യൻ, അയാളുടെ ഉള്ളിലെ വേദന ആ മലകളെക്കാളും വലുതാണ്. ഒരു വാക്കുപോലും പറയാതെ അയാൾ നടക്കുകയാണ്. ആ നടത്തത്തിൽ തളർച്ചയില്ല, പക്ഷെ സമാധാനവുമില്ല. എന്താണ് ഈ മനുഷ്യൻ അന്വേഷിക്കുന്നത്? ആരാണ് അയാളെ ഈ മലകളിലേക്ക് എത്തിച്ചത്? ഈ ചോദ്യങ്ങൾ പ്രേക്ഷകന്റെ മനസ്സിൽ ജനിപ്പിച്ച

0: ശേഷമാണ് ഭരതൻ കഥ തുറക്കാൻ തുടങ്ങുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ രംഗങ്ങളിലെ ജോൺസന്റെ സംഗീതം പോലും വളരെ മൃദുവായാണ് വരുന്നത്. കാരണം ഇവിടെ നിശബ്ദതയ്ക്ക് സംഗീതത്തെക്കാൾ വലിയ ശബ്ദമുണ്ട്. സാധാരണ പ്രതികാര സിനിമകളിൽ നായകനെ ആദ്യമേ തന്നെ ശക്തനായി കാണിക്കും. പക്ഷേ ഇവിടെ ബാലനെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് മറ്റൊന്നാണ്. അയാൾ ക്ഷീണിതനാണ്, ജീവിതം തോൽപ്പിച്ച മനുഷ്യൻ. പക്ഷേ തോറ്റ മനുഷ്യൻ എല്ലാ സമയത്തും ദുർബലനാവണമെന്നില്ല. ചില തോൽവികൾ മനുഷ്യനെ അതിശക്തനാക്കും. ബാലന്റെ യാത്ര അങ്ങനെയൊരു യാത്രയാണ്.
1: അച്യുതം കേശവം രാമനാരായണ കൃഷ്ണരാമ വാസുദേവം ഭജേ ശ്രീധരം ജാനകി നായകം രാമചന്ദ്രം ഭജേ അച്യുതം കേശവം സത്യഭാമാധവം മാധവം ശ്രീധരം രാധിയാരായണ ഇന്ദിരാ മന്ദിരം ചേതസാ സുന്ദരം
2: ദേവീ വിസ്തരിച്ച പിന്നെ മതി, ആദ്യം തൊട്ടുകൂട്ടാൻ വല്ലോണ്ട്
3: കഴിക്കാറായിരിക്കണോ? ഇനി വേറെ വിസ്തരിക്കാൻ നിക്കണ്ട അച്ഛാ, ഇനി രാത്രി മുഴുവൻ അയ്യോ ആവുന്ന ഒച്ചയിട്ട് ഓരോന്ന് പറയാൻ തുടങ്ങും. അച്ഛൻ
2: രാഘവൻ അടിവാരത്തുനിന്ന് കൊണ്ടുവന്ന നല്ല സാധനം ആയതുകൊണ്ട് ഒരു ലേശം എടുക്കണം
3: എന്ന് ലേശായിട്ടാണ് തുടങ്ങല്. രാഘവേട്ടിന്റെ തുണക്കിരിക്കണോന്ന് പറയാൻ ഇപ്പൊ ഒരു ന്യായം ഉണ്ടല്ലോ അച്ഛന്. ആ അടിവാരത്ത് പോണോന്ന് എന്തേ പറയാഞ്ഞേ, എനിക്ക് ചില സാധനങ്ങൾ വേണ്ടിയിരുന്നു.
4: പോണോ ഉദ്ദേശില്ല, ഇറങ്ങുമ്പോ നാളെ അങ്ങാടി പോണുണ്ട്.
3: ആ പപ്പടം തീർന്നു, ഒരു വാരസോപ്പം വേണം,
4: പിന്നെ
3: വേറൊന്നും വേണ്ട. തെക്കേ മലയിൽ ആരാച്ച തീയിട്ടിരിക്കണ?
4: എവിടെ?
2: കരിക്കച്ചവടക്കാര് കേറി കേറി ഇവിടെ എത്തിയോ?
3: ഇവിടെ കരിക്കാൻ എവിടെ മരം?
4: ഞാനൊന്ന് നോക്കിട്ട് വരാം.
2: അതാ ഇരുളര് വലതും ചുട്ടു തന്നെയാവും. താ ഇരിക്കടോ, ബ്ലോക്ക് ഓഫീസിൽ അറിഞ്ഞു കൊടുത്തില്ലേ?
4: കൊടുത്തില്ല, വിവരം അന്വേഷിച്ച്.
2: സർക്കാര് പല വകുപ്പിലും തരണ്ടെന്ന് റേഡിയോക്കാര് കാർഷിക രംഗത്തിൽ പറയണ്ടല്ലോ, എന്തിനാ വേണ്ടെന്ന് നോക്കണേ? ഇപ്പൊ ഇതിനൊക്കെ അടിവാരം വരെ പോയാ മതിയല്ലോ. ഞങ്ങള് കൃഷി തുടങ്ങിയ കാലത്ത് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പാലക്കാട്ട് തന്നെ പോണം. ഇരിക്കണോ?
3: അച്ഛൻ നിത്യം കൂട്ടിന് വിളിച്ചിരുത്തി, ഇപ്പൊ രാഘവേട്ടിന് ഇതൊരു പതിവാക്കിയല്ലേ.
4: എന്നാണ് കേട്ടോ സ്വന്തം കൃഷിയല്ലേ കഴിക്കണേ, ഒന്ന് സ്വാദ് മാറട്ടെ വെച്ചിട്ട് ഇത് വാങ്ങി.
2: പേരെന്ത് പറഞ്ഞാലും ഇത് കരിമ്പുംചണ്ടി തന്നെയാ, കാശ് അധികം കൊടുക്കണമെന്നൊരു വ്യത്യാസം മാത്രം അല്ലേ രാഘവ.
3: അച്ഛാ രാഘവേട്ടന്റെ കയ്യിൽ കാശ് കൊടുത്തയക്കണം, മറക്കണ്ട.
4: പപ്പടം സോപ്പ് അത്രയല്ലേ ഉള്ളൂ, കണക്ക് ഞാൻ പിന്നെ തരാം.
3: ഇന്നാളും രാഘവേട്ടന്റെ കയ്യിൽ നിന്ന് എന്തൊക്കെയോ ചെലവായിട്ടുണ്ട്, അച്ഛനത് കൊടുത്തോ, കണക്ക് ചോദിച്ചോ.
2: തുടങ്ങി അവളുടെ ഒരു കണക്ക്, ഇങ്ങനെ നുള്ളു നുറുങ്ങു കാര്യങ്ങൾക്ക് കണക്ക് പറയുന്ന ഒരു ചേപ്പറയല്ലേ കൊച്ചുട്ടി, അന്യന്മാരല്ലല്ലോ.
4: കൊച്ചുട്ടി പേടിക്കണ്ട, ഒന്നിച്ചൊരു കണക്ക് തരാം. അങ്ങനെയല്ല നോക്കിയാ ഞാൻ ഇവിടുന്ന് കഞ്ഞിയും ചോറും കഴിക്കണേന് കണക്ക് വയ്ക്കേണ്ടി വരുമല്ലോ.
3: അത് വ്യത്യാസമുണ്ട്, രാഘവേട്ടന് അനുഭവം എടുക്കാറായിട്ടില്ലല്ലോ, അപ്പൊ കാശിന് ആവശ്യമുണ്ടാവും, അതുകൊണ്ടാ പറയണേ.
4: കാശ് വരുമ്പോ ഞാനത്ര സാരാക്കാറില്ല.
2: ചോറിന്റെ ഏർപ്പാട് നോക്കിക്കോ. എടോ ഇത് സാധനം നന്ന്, അവരാച്ചൻ ഇത് മാത്രമേ കഴിക്കൂന്ന് പറയുന്നത് വെറുതെ അല്ല.
3: അവരാച്ചന് ആറാറ് മാസത്തിൽ 50,000-60,000 കിട്ടുമ്പോ ഇതൊക്കെ ആവാം, അത് കണ്ട് അച്ഛനിവിടെ കിടന്ന് തുള്ളിയാലുണ്ടല്ലോ.
2: മുൻകോപം, ഇവളുടെ അമ്മയുടെയും സ്വഭാവം ഇങ്ങനെ തന്നെയായിരുന്നു.
0: ഒരു സാധാരണ മലവീട്, മുറ്റത്തുണക്കാനിട്ട കുരുമുളക്, അടുക്കളയിൽ നിന്ന് ഉയരുന്ന പുക, വീട്ടുമുറ്റത്ത് നിൽക്കുന്ന കൊച്ചുട്ടി. ഈ വീട്ടിൽ സമാധാനമുണ്ട്. പക്ഷേ ആ സമാധാനത്തിലേക്ക് കടന്നു വരുന്നത് കൊടുങ്കാറ്റാണ്. നാണുവേട്ടൻ അതറിയില്ല, കൊച്ചുട്ടിക്കതറിയില്ല. പക്ഷെ ബാലനറിയാം ഈ വീടിനുള്ളിൽ എവിടെയോ തന്റെ ജീവിതം തകർത്ത മനുഷ്യൻ ജീവിക്കുന്നുണ്ടെന്ന്.
3: രാമാ ഒരു 3 ആള് വന്നാ മതി, ആവശ്യമില്ലാത്തപ്പോ 100 ആള് പണിക്ക് വരും, ആവശ്യമുള്ളപ്പോഴോ മഷിയിട്ട് നോക്കിയ ഒന്നിനെയും കാണൂല. ആരാ?
5: രാജു എണീറ്റില്ലേ?
3: ഏത് രാജു?
5: ഇവിടെ താമസിക്കുന്ന രാജു.
3: അച്ഛാ ഏതോ രാജുവിനെ ചോദിക്കണോ?
2: മനസ്സിലായില്ല.
5: രാജു ഇല്ലേ, കുറച്ചു കാലമായി രാജു ഇവിടാണ് താമസം ആരോ പറഞ്ഞു.
2: രാഘവൻ, രാഘവനാ ചോദിക്കണല്ലേ?
5: അതെ അതെ, ഞങ്ങൾ നാട്ടിൽ വിളിക്കണതാ രാജു.
2: അങ്ങനെ പറയൂ, രാഘവന്റെ നാട്ടിൽ നിന്നല്ലേ, വരൂ അവിടെയാ. എടോ രാഘവ എണീറ്റില്ലേടോ, ഒരു വിരുന്നുണ്ട്,
5: ഞാൻ വിളിച്ചോളാം.
2: രാത്രി ഒരേ വർത്താനം പറഞ്ഞ എന്റെ നേരം കുറയായി ഇന്നലെ കിടക്കുമ്പോ. ആ നാഗമ്മയുടെ ഒരു വിവരമില്ലോ കൊച്ചോട്ടി, 4 ദിവസം എന്ന് പറഞ്ഞു പോയിട്ട്.
3: നെല്ലും കാശും തീർന്നാ വരും, അങ്ങനെയാണല്ലോ അതിന്റെ പതിവ്. ആ രാഘവേട്ടൻ എണീറ്റില്ലേ?
5: അവിടെ ആരുമില്ല.
3: രാവിലെ പോവെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഇത്ര നേരത്തെ പോവാറില്ല സാധാരണ, ചെലപ്പോ കേറിയിരിക്കൂ.
2: രാഘവനെ കണ്ടില്ലേ?
5: അവിടില്ല.
3: ഈ രാഘവേട്ടൻ ഇത്ര നേരത്തെ എങ്ങോട്ടാ പോയത്?
2: ചെലപ്പോ വെറുതെ തോട്ട വെച്ചതൊക്കെ നോക്കാൻ ഇറങ്ങിയിടാവും. ഞങ്ങൾക്ക് ഇവിടെ ഒരാൾ

0: ും വരാനില്ല. രാഘവന് ചങ്ങായിമാരായിട്ട് ചിലരെങ്കിലും ഉണ്ടല്ലോ, പേരെന്താന്നാ പറഞ്ഞേ?
1: ബാലൻ.
0: ആ ഇവിടെ വന്ന് പെടാനാ പാട് അല്ലേ? വന്ന് പെട്ടാൽ ഒരു വിഷമമില്ല. എന്തു തോന്നി?
1: നല്ല സ്ഥലം.
0: ലോറിയിലോ ഒന്നോ അതോ ജീപ്പിലോ?
1: ജീപ്പില്.
0: കരി കയറ്റാൻ പറഞ്ഞ ലോറിക്കാർക്കൊക്കെ എന്നെ അറിയാം. നാണേട്ടന്റെ അടുത്തേക്കാന്ന് പറഞ്ഞാൽ ഒരുമാതിരിക്കാരൊക്കെ കയറ്റും. ഞാനാ ഈ ഭാഗത്ത് ആദ്യം വന്നത്.
1: ഞാൻ പോയിട്ട് പിന്നെ വരാം.
0: അതാപ്പോ നന്നായി. ഇക്കണ്ട ദൂരം വന്നിട്ടും ചെങ്ങായിയെ കാണാണ്ട് പോവേ. രാഘവൻ ഞങ്ങൾക്ക് അന്യനൊന്നും അല്ല. കൊച്ചുട്ടി, വരണ വിവരത്തിന് രാഘവൻ ഒരു കാർഡ് ഇടായിരുന്നില്ലേ?
2: എന്നിട്ട് എന്താച്ചാ വിശേഷം? ആ തപാൽക്കാരൻ ഈ കുന്നുകറി ഇറങ്ങോ? താഴത്തങ്ങാടിയിൽ കൊടുത്തിട്ട് പോവും, അത്ര തന്നെ.
0: ഇക്കണ്ട ദൂരം നടക്കാൻ അയാൾക്കും കഷ്ടം തന്നെ. അല്ല, ഞങ്ങൾക്ക് ഇവിടെ എഴുത്തും കുത്തൊന്നും വരാനില്ലാന്നും വെച്ചോളൂ. രാഘവന്റെ അടുത്ത് തന്നെ വീട്. ബാലി കയറാമല എന്നൊക്കെ പറയണ പോലെ ഒരു സ്ഥലം അല്ലേ ബാല? ആദ്യം വരണവർക്ക് അങ്ങനെ തോന്നു. ഓരോ തലയിലെഴുത്തിന്റെ ഫലമായിട്ട് ഓരോരുത്തർ ഇവിടെ വന്നു വിടുന്നു. അല്ലാണ്ട് എന്താ പറയാ, ബാലന്റെ വീടിനൊന്നും പറ്റിയില്ല. വല്ലാത്തൊരു തലയിലെഴുത്ത് തന്നെയാ ഈ രാഘവന്റെ. മലവെള്ളം വന്ന് ഒറ്റ രാത്രി കൊണ്ട് വീടും കുടിയും ഒന്നും ഇല്ലാണ്ടാവുക വെച്ചാൽ. വീടും മുതലും ഒക്കെ പിന്നെ ഉണ്ടാക്കാന്ന് വെച്ചോ. അമ്മയും താഴെയുള്ളവരൊക്കെ അങ്ങോട്ട് ഇല്ലാണ്ടായാൽ പണിസ്ഥലത്തായതുകൊണ്ട് രാഘവൻ രക്ഷപ്പെട്ടു അല്ലേ? അവരെ അച്ഛൻ തോമാസ് നായിക്കരെ ഇപ്പൊ ഈ മലവാരത്തിൽ നിറച്ച ആളായി. ഇവരൊക്കെ ഞാൻ വന്നതിന് ശേഷം സ്ഥലം വാങ്ങിയവരാ. ഞാൻ വന്ന കാലത്ത് ഇവിടുത്തെ താഴ്ത്തങ്ങാടിൽ പകലൂടെ കുറുക്കനും പന്നിയിറങ്ങും. ഇപ്പൊ ഒരു നേരം പീടിക കണ്ടില്ലേ? വേണ്ട, നമുക്ക് നെല്ലുണക്കാനുണ്ടേ കൊച്ചുകുട്ടിയെ. നാട്ടില് കൃഷി ഉണ്ടാവും? നാട്ടിലെ കൂലി ചെലവ് കേൾക്കുമ്പോ കൃഷി കൊണ്ട് ഒറ്റ ലാഭം ഉണ്ടാവില്ല. അധ്വാനിച്ചാൽ അതിന്റെ ഫലം ഉണ്ടാവും ഇവിടെ. പക്ഷെ അതിലൊരു താല്പര്യം വേണം. ബാലന്റെ ചങ്ങായിക്ക് വലിയ ഉത്സാഹമൊന്നുമില്ല. പേരിന് സ്ഥലം വാങ്ങേണ്ടെന്നല്ലാതെ ഒന്നും ചെയ്യണില്ല. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, ഓരോ സമയത്ത് ഓരോ കമ്പ രാഘവൻ ഇരിക്കൂട്ടോ. തീരായിട്ട് നിൽക്കുന്ന ഒരു തള്ളയുണ്ട്, അതുണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. ദിവസം ഒരു ഉറുപ്പിയുടെ പുകല തിന്നും ഇല്ലേ കൊച്ചുട്ടിയെ?
2: അത് സാരമില്ല, പക്ഷെ മേലനങ്ങ മടിയുള്ള സൈസ, എനിക്കതാ ദേഷ്യം.
1: ഞാൻ അങ്ങാടിയിലോ അടിവാരത്തിലോ വെച്ച് കണ്ടോളാം.
0: ഇരിക്കുന്നു. ബാലന് ഒരു വഴിക്ക് ഇറങ്ങുമ്പോ ചെങ്ങായി വേറൊരു വഴിക്ക് കയറും. രാഘവന്റെ നാട്ടിൽ നിന്ന് ഒരു ചെങ്ങായി വന്നിട്ട് കുളിക്കണോ? ഇത് അങ്ങോട്ട് ഇറങ്ങിയ ഞങ്ങളുടെ പുഴയാണ്, നല്ല അസല് വെള്ളം. തോർത്ത് വേണോ?
1: വേണ്ട, ഞാനൊന്ന് നടന്നിട്ട് വരാം.
3: ബാലൻ കണ്ണുകളിലൂടെ അഭിനയിക്കാമെന്ന് തെളിയിച്ച കഥാപാത്രമാണ്. സൗഹൃദത്തിന്റെ മുഖം മൂടി ധരിച്ച വിശ്വാസ വഞ്ചകനായിട്ടാണ് രാഘവൻ അല്ലെങ്കിൽ രാജു എത്തുന്നത്. നിഷ്കളങ്കതയുടെ പ്രതീകമായിട്ടാണ് ഇതിലെ സുമലത. മനുഷ്യത്വത്തിന്റെ മുഖമായിട്ടാണ് നാണുവേട്ടൻ എത്തുന്നത്. ഇനി നമുക്ക് അറിയാനുള്ളത്, ബാലൻ എന്തിനാണ് അയാളെ തേടിയെത്തിയത്? ബാലന്റെയും രാജുവിന്റെയും സൗഹൃദം, സരിൻ ഗൗസിനെ ഭരതൻ എന്തുകൊണ്ടാണ് തിരഞ്ഞെടുത്തത്?
1: രാജുവിന് രാഘവന് ഇവിടെ എത്ര സ്ഥലമുണ്ട്?
2: 2 ഏക്കർ. അത് ചെറിയ വിലക്ക് കിട്ടി. പിന്നല്ലേ പള്ളിക്കാരും മലവാരും വാങ്ങി വില കൂട്ടിയത്. കൃഷി ചെയ്ത് കൂടണോ ദുബായി പോണോ ഒന്നിനും ഒരു നിശ്ചയമില്ല രാഘവേട്ടന്. ഓരോ സമയത്ത് ഓരോന്ന് പറയും. 10,000-15,000 കൊടുത്ത് ദുബായി പോയിട്ട് എന്ത് കിട്ടാനാവോ?
1: പണം കൊടുത്തോ?
2: കൊടുത്തിട്ടില്ല. ആ കാശുകൊണ്ട് ഒരു ചെറിയ വീടുണ്ടാക്കാലോ, അച്ഛൻ അതാ പറഞ്ഞത്. ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ എന്ന് വെച്ച് മിണ്ടാതിരിക്കാൻ പറഞ്ഞ അച്ഛൻ കേക്കില്ല.
1: അത്രയ്ക്കൊക്കെ കാശുണ്ടോ രാഘവന്?
2: 2 ഏക്കർ നിസ്സാര വിലക്കല്ലേ അച്ഛൻ വാങ്ങിച്ചു കൊടുത്തെ. നാട്ടിൽ നിന്ന് സ്ഥലം വിറ്റ് കിട്ടിയ കാശ് അങ്ങനെ നാനാവിധാക്കിയിട്ടൊന്നുമില്ല.
1: രാഘവൻ ഈ സ്ഥലം കണ്ടുപിടിച്ചതാ അത്ഭുതം.
2: അച്ഛന്റെ ഉപദേശമാണ്. അങ്ങാടിയിൽ വെച്ച യാദർച്ചയെ കണ്ടപ്പോ നിർബന്ധിച്ചു കൊണ്ടുവന്നല്ലേ സ്ഥലം കാണിക്കാൻ. അച്ഛൻ ആർക്കെങ്കിലും ഒക്കെ ഉപദേശം കൊടുത്തിട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല. ഇവിടെ ഇനി ഉപദേശം തുടങ്ങും, നോക്കിക്കോളൂ.
1: നാണുവേട്ടനൊരു സഹായായി രാഘവൻ വന്നതല്ലേ.
2: പക്ഷെ പണിയെടുപ്പിക്കാനൊന്നും രാഘവേട്ടൻ അറിഞ്ഞൂടാ.
4: ഹിന്ദി പാഠം സമാപിക്കുന്നു.
2: ഓ, 9 ആയി, അരിയിടാൻ നോക്കട്ടെ.
1: സമയം ഇത്ര കൃത്യമായിട്ട്?
2: അതിനല്ലേ ആകാശവാണി. ഹിന്ദി പാഠം കഴിഞ്ഞ അരിയെടുപ്പ് തിടാന്നാ കണക്ക്. രാമ, ഇതാ കാപ്പി എല്ലാവർക്കും കൊടുക്ക്. കുറുമ്പം വന്നില്ലേ? അവൻ ഇങ്ങോട്ട് തരാനാ ഇപ്പോ. നീ പറഞ്ഞിട്ടാ കൊടുത്തത്, നിന്റെ കൂലിന്ന് അത് കിഴിക്കു നോക്കിക്കോ. എന്റെ അടുത്ത് വിളവ് നടക്കില്ലെന്ന് പറഞ്ഞേക്ക് അവനോട്. അച്ഛാ, കോതയുടെ പെണ്ണ് 5 റുപ്യ അധികം പറ്റിയിട്ടുണ്ട്, അത് മറക്കണ്ട.
3: താഴ്വാരത്തിന്റെ ഏറ്റവും വലിയ ശക്തി അതിന്റെ നോൺ ലീനിയർ കഥ പറച്ചിലാണ്. ബാലന്റെ ഓർമ്മകളിലൂടെ നമുക്ക് പഴയ സംഭവങ്ങൾ കാണാം.
5: തരില്ല, മിനിഞ്ഞാന്ന് 10 റുപ്യ വാങ്ങി എന്റെ കണക്കെവിടെ?
1: അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ബനിയം വാങ്ങി, 2 റുപ്യക്ക് ചായ കുടിച്ചു. ടൗണിൽ പോകുമ്പോ എന്തെങ്കിലുമൊക്കെ ചെലവുണ്ടാവില്ലേ രാജി?
5: ഈ മാസം ബാലായിട്ട് സൂക്ഷിക്കാൻ തന്നത് എത്രയാന്നറിയോ?

0: നാനൂറ്.
1: തെറ്റ്, 600 തന്ന അപ്പൊ തന്നെ അതിന് 25 എടുത്തില്ലേ കള്ള. പിന്നെ 15-ഉം 10-ഉമായിട്ട് 60 പറ്റി, എന്നെ പറ്റിക്കാൻ നോക്കണ്ട.
0: ഓ ശരിയാണ്, മറന്നു.
1: മറന്നോ? ഇങ്ങനെ ചെലവാക്കാൻ തുടങ്ങിയല്ലേ, ലോറി ഓടിച്ച് മരം കയറ്റി പ്രമാണിയായി നടക്കണത് സ്വപ്നത്തിൽ എന്നെ ഉണ്ടാവുള്ളൂ. പറഞ്ഞേക്കാം. ഇപ്പൊ ഇത് മതി പോരെ. ഈ ബാങ്കിൽ എത്രയാണെന്ന് അറിയണ്ടേ ബാക്കി?
0: നീ കണക്ക് വെക്കണുണ്ടല്ലോ, അത് മതി, എനിക്കറിയണ്ട.
1: അറിയണം. നാട്ടിലെ സ്ഥലം വിറ്റ് 20,000 അങ്ങനെയുണ്ട്. അതിന്റെ മീതെ മാസം വീണത് 100-200 രൂപ. ഇങ്ങനെ പോയാലേ 40 എത്തി ലോറി എടുക്കുമ്പോഴേക്കും ബാലേട്ട തന്തപ്പടിയാവും.
0: ഓ ശരിയാണ്, ഒറ്റ വഴിയേ ഉള്ളൂ കാര്യം എളുപ്പത്തിൽ നടക്കാൻ. ശ്രീധന തുക എന്താണ് നിശ്ചയിച്ച്? അത് നേരത്തെ ഈട്ടത്തിലിടാൻ പറ അച്ഛനോട്. കല്യാണം വരെ കാക്കണമെന്നില്ല. എന്തേ, ഒറ്റ മോളെ ആർക്കാ കെട്ടിച്ചു കൊടുത്തത്? 4 പേര് ചോദിച്ചാ ഈർച്ചക്കാരനെന്ന് പറഞ്ഞ നാണക്കേരല്ലേ. മരുമകൻ ആരാ? ചൂ അറിയില്ലേ? ആ ലോറിയും കരാറു പണിയൊക്കെ ഉള്ള ബാലൻ. ആർക്കാ എന്റെ അന്തസ്?
1: എന്നാലേ ഇത് ഇവിടെ ഇരിക്കട്ടെ. ബാലേട്ടോ, തരില്ല തരില്ല.
2: എന്താ എന്താ അത്?
0: ഒരു 10 രൂപ ചോദിച്ചാ കിട്ടാൻ പ്രയാസാകണേട്ടാ.
1: തരണത് മുഴുവൻ വാങ്ങണ്ടേ, ചപ്പിന്റെ എന്തിനാ സൂക്ഷിക്കാൻ തരണേ.
3: അച്ഛന്റെ സ്വഭാവം മോൾക്കും. ഇരുമ്പ് കുടിച്ച വെള്ള ഇവളുടെ കയ്യിൽപ്പെട്ട കാശ്.
2: ആ ബാലാ, ഒരാഴ്ച കൊണ്ട് ചുമര് പൊന്തു. കഴുക്കോലിന് പറ്റിയ കഷ്ണങ്ങൾ മൂപ്പനോട് പറഞ്ഞോ?
0: ഇരുമുള്ളിന്റെ പിറവട്ട് എടുക്കാന്നാ മൂപ്പൻ പറഞ്ഞ്.
2: ആശേരി കുത്തുണ്ടാക്കണ്ട്, അത് നിന്റെ കയ്യിൽ തരാം.
3: എന്തോ, എന്നും ഈ ചായപ്പുഴയുടെ ചായപ്പിൽ കിടന്നാ പോരാന്ന് ഒരു നല്ല ബുദ്ധി തോന്നിയല്ലോ നിന്റെ അച്ഛന്. അതും ദുശ്ശലവാന്ന് ആ മകളുടെ കണക്ക് ബാലാ.
1: ഇപ്പെന്താ, നമ്മൾ ഇവിടെ താമസിക്കണില്ലേ?
3: ഇത് മതിയോ? ഒരറ വേണ്ടടി. ഇവിടെ ഒരു മുക്കിൽ കിടന്നോളൂ കല്യാണം കഴിഞ്ഞാൽ നീയും നിന്റെ ആളും. ചോദിച്ചു നോക്ക്, ഒന്ന് മിണ്ടി പറഞ്ഞിരിക്കാൻ സ്ഥലം ഉണ്ടോടി ഇവിടെ?
0: മിണ്ടി പറഞ്ഞിരിക്കാന്ന് വെച്ചാ എന്താന്ന് മനസ്സിലായ നിനക്ക്?
1: 900 പറയാണ്ട് പോണ്ടോ വേഗം?
0: വീട് പണി കഴിഞ്ഞാലും ശ്രീധനം വകയില് ഒരു സംഖ്യ തരാൻ കാണില്ലേ അച്ഛന്റെ കയ്യിൽ? ചായക്ക് 60 കാശ്, ഊണിന് 1.25, അറക്കണുണ്ടല്ലോ ശരിക്ക്. സംഖ്യ കുറച്ച് കാണണമല്ലോ അപ്പോ.
1: ഉവ്വ ഉണ്ടാവും. അതെ, ആ കാശേ പെണ്ണിന്റെ കഴുത്തിലും കാതിലും പൊന്നായിട്ട് കിടക്കും. വെള്ളി ഉറുപ്പിയ 1 എണ്ണം ആ വകയിൽ എന്റെ കുട്ടിക്ക് തൊടാൻ കിട്ടില്ല.
0: നീ പോയി ആ ഷർട്ടും മുണ്ടൊക്കെ ഒന്ന് ഇസ്തിരിട്ട് വെക്കേ. കോലോം പറമ്പത്ത് കാവടിക്ക് പോകുമ്പോ ഇടാം. വൃത്തിയും വെടുപ്പമായിട്ട് വരാമെങ്കിൽ നിനക്കും കൂടെ വരാം. കാട്ടുജാതിയും കൊണ്ടാണ് ഞാൻ നടക്കുന്നതെന്ന് തോന്നരുതല്ലോ പരിചയക്കാര് കാണുമ്പോ.
1: എന്താ പറഞ്ഞേ, എന്താ പറഞ്ഞേ? കാട്ടുജാതിയോ? ഇനി പറയോ.
0: ചെലപ്പോ
4: പ്രിയ ശ്രോതാക്കളെ, താഴ്വാരം എന്ന സിനിമയിൽ ഒരു ഗാനം മാത്രമാണുള്ളത്. പക്ഷേ ആ ഒറ്റ ഗാനം തന്നെ സിനിമയുടെ വികാര ലോകത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. കൈതപ്രത്തിന്റെ വരികൾക്ക് ഭരതൻ സംഗീതം നൽകിയ ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് യേശുദാസാണ്. പ്രകൃതിയും മനുഷ്യഹൃദയവും ഒന്നാകുന്ന ഒരു അനുഭവമാണ് ഈ ഗാനം. നമുക്കിപ്പോൾ കേൾക്കാം.

0: ഈ ഗാനത്തിന് ഈണം മാഞ്ഞാലും അതിന്റെ വികാരം സിനിമയിൽ തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഇനി താഴ്വാരം മറ്റൊരു വഴിയിലേക്കാണ് പോകുന്നത്.
1: ഞാൻ നടക്കട്ടെ.
2: അപ്പൊ രാഘവേട്ടൻ വന്നാ
1: വഴിക്ക് കാണാൻ നോക്കും. എനിക്ക് നാട്ടിലെത്തും വേണം.
2: ഇന്ന് തന്നെ നാടെത്തണോ വെച്ചാൽ
1: വേണം.
2: അടിവാരത്തുനിന്ന് ബസ് കിട്ടാൻ ഇപ്പൊ തന്നെ പോണ്ടി വരും. എന്നാലും വന്നിട്ട് കാണാണ്ട് പോണത്
1: പിന്നെ വരാം. സ്ഥലം മനസ്സിലായല്ലോ. വന്നില്ലെങ്കിലും കഷ്ടപ്പാടൊന്നും വരാതെ നിങ്ങളൊക്കെ നന്നായിരിക്കട്ടെ എന്ന് ഉള്ളിൽ എപ്പോഴും ഒരു വിചാരം ഉണ്ടാവും. നടക്കട്ടെ.
0: 1980s അവസാനവും 1990s തുടക്കവും ഭരതന്റെ സുവർണ കാലമായിരുന്നു. ഓരോ സിനിമയിലും പുതിയൊരു ദൃശ്യഭാഷ പരീക്ഷിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ആ യാത്രയിൽ അദ്ദേഹത്തിന് ഏറ്റവും ശക്തമായ തുണയായി നിന്നത് എഴുത്തുകാരൻ എം ടി വാസു.

0: ദേവൻനായരായിരുന്നു. എം ടിയുടെ തിരക്കഥകളിൽ മനുഷ്യ മനസ്സിൻ്റെ സങ്കീർണതകൾക്ക് വലിയ സ്ഥാനമുണ്ട്. ഭരതന്റെ സംവിധാനത്തിൽ അത് ദൃശ്യങ്ങളായി മാറുന്നു. ഈ കൂട്ടുകെട്ട് മുമ്പും മലയാള സിനിമയ്ക്ക് അനശ്വര സൃഷ്ടികൾ സമ്മാനിച്ചിട്ടുണ്ട്. താഴ്വാരം ആ കൂട്ടുകെട്ടിൻ്റെ ഏറ്റവും വ്യത്യസ്തമായ ചിത്രങ്ങളിൽ ഒന്നാണ്. ഈ സിനിമയിൽ സംഭാഷണങ്ങൾ മനഃപൂർവ്വം കുറച്ചിട്ടുണ്ട്. കാരണം കഥാപാത്രങ്ങളുടെ ഉള്ളിലെ വികാരങ്ങൾ പറയാൻ ഭരതൻ തിരഞ്ഞെടുത്തത് വാക്കുകളെയല്ല, ദൃശ്യങ്ങളെയാണ്.
1: മനസ്സിൽ ചില കണക്കുകൂട്ടലുകളൊക്കെ ഉണ്ട്. രാഘവന്റെ സ്വന്താളാന്ന് അറിയാം, എന്നാലും ചോദിക്ക, ആളെങ്ങനെയാ? തെറ്റൊന്നുമില്ലല്ലോ.
2: ഏ,
1: അന്യോന്യം ഒന്നും പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. പറയാണ്ട് തന്നെ രാഘവനും അറിയും. ഗുരുവായൂർ നടക്കി വെച്ച് അതൊന്നും അങ്ങോട്ട് വ്യവസ്ഥയാക്കിയാലോ എന്നാ വിചാരം. എന്താ തെറ്റുണ്ടോ? എന്താ ഒന്നും പറയാത്തേ?
2: ഏ, ഒന്നുമില്ല.
1: അവനും ഒറ്റാൻ തടി. ഏതോ ദൈവനിശ്ചയം കൊണ്ടാവും അവൻ വന്ന് പെട്ടത് അല്ലേ. ആ, ബാലൻ രാഘവനെ കണ്ടിട്ട് എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? അത് ഞാൻ ചോദിച്ചില്ല.
2: ഒന്നുമില്ല, വെറുതെ വെറുതെ ഒന്ന് കാണാൻ.
0: പ്രിയ ശ്രോതാക്കളെ, ചില കൂടിക്കാഴ്ചകൾ യാദൃശ്ചികമല്ല, വർഷങ്ങളായി കാത്തിരുന്ന ഒരു നിമിഷം വിധി തന്നെ ഒരുക്കി വയ്ക്കുന്നതാണ്. നാണുവേട്ടന്റെ വീടിന്റെ മുറ്റത്തേക്ക് ഒരു ജീപ്പ് കയറി വരുന്നു. പൊടിപടലങ്ങൾ ഉയരുന്നു. ജീപ്പിൽ നിന്ന് ഒരാൾ ഇറങ്ങുന്നു. അയാളുടെ മുഖത്ത് ആത്മവിശ്വാസമുണ്ട്. വീട്ടുകാരോട് സംസാരിക്കുമ്പോൾ സൗമ്യതയുമുണ്ട്. പക്ഷേ ആ മനുഷ്യനെ കണ്ട നിമിഷം ബാലന്റെ കണ്ണുകളിൽ മറ്റൊരു ലോകം തുറക്കുന്നു. വർഷങ്ങളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന മുഖം ഒരിക്കലും മറക്കാൻ കഴിയാത്ത ആ മനുഷ്യൻ, അതേ മുഖം, അതേ നോട്ടം. നാണുവേട്ടന് അയാൾ രാഘവനാണ്, ഈ നാടിന്റെ വിശ്വസ്തനായ കൃഷിക്കാരൻ. എന്നാൽ ബാലന് അയാൾ മറ്റൊരാളാണ്, അയാൾ രാജു.
3: നല്ല ആളാ, ഒന്നും പറയാണ്ട് പുലർച്ചയ്ക്കൊരു പോക്ക്.
4: നേരത്തെ കൃഷി ആഫീസിൽ ചെല്ലാന്ന് പറഞ്ഞിരുന്നു, എന്നപ്പോ ആഫീസർ ഇല്ല.
3: രാഘവേട്ടന് ഇനി രാജുവേട്ടനെന്ന് മാറ്റി വിളിക്കേണ്ടി വരുമല്ലോ. രാജു എന്നാ നാട്ടിലെല്ലാരും വിളിക്കുക അല്ലേ?
4: ആര് പറഞ്ഞു?
3: അതൊക്കെ എനിക്കറിയാം. ചങ്ങാതി വിളിച്ചായപ്പോ എത്തി, ഇക്കണ്ട നേരം കാത്തിരുന്നു. വൈകുന്നേരത്തെ ബസ് പിടിക്കണോന്ന് പറഞ്ഞ് ഇത്തിരി മുമ്പാ പോയത്. വഴിക്ക് കണ്ടില്ലേ?
4: ആര്?
3: ബാലൻ. ഞങ്ങൾ ഊണൊക്കെ കൊടുത്തിട്ടേ വിട്ടുള്ളൂ. അടുത്ത ചങ്ങാതിയാണല്ലേ.
4: അവൻ അവനെങ്ങനെ ഇവിടെ
1: നിക്കാൻ? ഞാൻ കുറെ നിർബന്ധിച്ചു, പിന്നെ വരാന്ന് പറഞ്ഞു പോയി.
4: ബാലൻ തനിച്ചാണ് വന്നത്?
1: ഒറ്റയ്ക്ക്. ഈ മണ്ണ് കണ്ടിട്ട് ബാലനും ഇത്തിരി കാര്യമായിട്ടുണ്ടെന്ന് തോന്നുന്നു. അയലക്കാരല്ലേ. ചങ്ങായിക്ക് എന്തോ ഒരു ബേജാറുണ്ട്.
4: ബാലൻ എന്തു പറഞ്ഞു?
3: പാവം, എന്തു പറയാൻ. കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശു മുഴുവൻ കട്ടുപോയിന്ന് അച്ഛൻ പറഞ്ഞപ്പോഴാ ഞാൻ അറിയണേ. വരണ വഴിയിലേക്ക് എന്നെ നോക്കി ഒറ്റ ഇരിപ്പായിരുന്നു. നാട്ടില് പോലീസ് ഉണ്ടായിട്ട് എന്താ കാര്യം? ആ കള്ളനെയൊക്കെയാണ് പിടിച്ചിഞ്ച ചതിക്കും പോലെ ചതിക്കേണ്ടത്. തോട്ടവയ്ക്ക് ഞാനാണെങ്കിൽ ഇങ്ങനെ തോറ്റനെയായിരിക്കും.
0: രാഘവൻ ഇപ്പോൾ മനസ്സിലായിരിക്കുന്നു, ബാലൻ യാദൃശ്ചികമായി ഈ വീട്ടിലെത്തിയതല്ല, അയാൾ വന്നത് തന്നെ തേടിയാണ്. ആ തിരിച്ചറിവ് ഒരു മനുഷ്യനെ എത്രത്തോളം ഭയപ്പെടുത്തുമെന്ന് സലിം ഗൌസ് അത്ഭുതകരമായി അവതരിപ്പിക്കുന്നു. മുമ്പ് ആത്മവിശ്വാസത്തോടെ നടന്നിരുന്ന മനുഷ്യൻ ഇപ്പോൾ ഓരോ ശബ്ദവും ശ്രദ്ധിക്കുന്നു, ഓരോ ചുവടും സംശയത്തോടെ നോക്കുന്നു. പ്രതികാരം ചെയ്യാൻ വന്നത് ബാലനാണെങ്കിലും ഭയത്തിൽ ജീവിക്കാൻ തുടങ്ങുന്നത് രാഘവനാണ്. ഈ ഘട്ടത്തിൽ ഭരതൻ കഥാപാത്രങ്ങളെക്കാൾ കൂടുതൽ ചിത്രീകരിക്കുന്നത് പ്രകൃതിയാണ്. കാറ്റ് ശക്തമാകുന്നു, മേഘങ്ങൾ കറുക്കുന്നു, മഴയുടെ സൂചനകൾ. പ്രകൃതി പോലും വരാനിരിക്കുന്ന ഏറ്റുമുട്ടലിന് തയ്യാറെടുക്കുന്നത് പോലെ തോന്നും. പ്രിയ ശ്രോതാക്കളെ, മനുഷ്യന്റെ ഉള്ളിലെ ഭയം പലപ്പോഴും അവനെ അപകടകാരിയാക്കും. രാഘവൻ ഇപ്പോൾ അങ്ങനെയൊരു അവസ്ഥയിലാണ്. വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത കുറ്റം വീണ്ടും അവന്റെ മുന്നിൽ നിൽക്കുകയാണ്. ബാലൻ സംസാരിക്കുന്നില്ല, ചോദിക്കുന്നില്ല, ഭീഷണിപ്പെടുത്തുന്നില്ല. ആ നിശബ്ദതയാണ് രാഘവനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത്. ഇന്നവർ രണ്ടുപേരും മലവഴിയിലൂടെ നടക്കുകയാണ്. ചുറ്റും മനുഷ്യരില്ല, കാറ്റിന്റെ ശബ്ദം മാത്രം. ഈ യാത്ര എവിടെ എത്തുമെന്ന് പ്രേക്ഷകനും അറിയില്ല. ശ്രദ്ധിച്ചാൽ കാണാം, ഭരതൻ ഇവിടെ പ്രകൃതിയെ ഒരു സാക്ഷിയാക്കുകയാണ്. പാറകളും മരങ്ങളും കാറ്റും എല്ലാം ഈ രണ്ട് മനുഷ്യരെയും നിശബ്ദമായി നോക്കി നിൽക്കുന്നു. ഇത് വെറും വഴി നടത്തമല്ല, മനസ്സുകളുടെ യുദ്ധമാണ്. ഈ രംഗങ്ങളിൽ ക്യാമറ പലപ്പോഴും ദൂരെയായിരിക്കും. കാരണം ഭരതൻ നമ്മളെ കഥാപാത്രങ്ങളുടെ അടുത്ത് നിർത്തുന്നില്ല, പ്രകൃതിയുടെ കാഴ്ചപ്പാടിൽ നിന്ന് അവരെ കാണിക്കുന്നു. അതുകൊണ്ട് അവരുടെ ഏകാന്തത കൂടുതൽ അനുഭവപ്പെടുന്നു.
4: ഞാൻ എന്റെ പാട് നോക്കി വല്ലതെങ്കിലും പഠിച്ചോട്ടെ. ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാം. ബുദ്ധിമോശം കൊണ്ട് അന്ന് അങ്ങനെയൊക്കെ പറ്റി. ഒരു കയ്യബദ്ധം പാല പാല.
0: ഈ രംഗത്തിൽ ഭരതൻ ക്ലോസ്ആപ്പുകൾ വളരെ കുറവാണ് ഉപയോഗിക്കുന്നത്. ബാലനും രാഘവനും ഒരേ ഫ്രെയിമിൽ നിൽക്കുമ്പോഴും അവരുടെ മനസ്സുകൾ തമ്മിലുള്ള അകലം ക്യാമറയുടെ ഫ്രെയിമിങ്ങിലൂടെ പ്രേക്ഷകർ അനുഭവിക്കുന്നു. വാക്കുകളില്ലാതെ സംഘർഷം സൃഷ്ടിക്കുന്ന ഭരതന്റെ സിനിമാ ഭാഷയുടെ മികച്ച ഉദാഹരണമാണിത്. ബാലു എന്ന പ്രതികാരദാഹിയായ യുവാവിന്റെ മനസ്സിലെ പൊള്ളുന്ന പകയും രാജു എന്ന വില്ലന്റെ നിഷ്ഠൂരതയും എം ടി വാക്കുകളില്ലാതെയും കുറഞ്ഞ സംഭാഷണങ്ങളിലൂടെയും വെള്ളിത്തിരയിലെത്തി.

0: എത്തിച്ചു. കാറ്റിന്റെ ശബ്ദവും വെന്തുരുകിയ ആ ഭൂമിയും ചിത്രത്തിന്റെ പ്രധാന കഥാപാത്രങ്ങളായി മാറുകയായിരുന്നു. ആ നിമിഷം സിനിമയിൽ വലിയ സംഭാഷണങ്ങളൊന്നുമില്ല. പക്ഷെ രണ്ടു കണ്ണുകൾ തമ്മിൽ സംസാരിക്കുന്ന ഭാഷ 100 സംഭാഷണങ്ങൾക്ക് തുല്യമാണ്. മോഹൻലാലും സലീം ഗൗസും ഈ രംഗത്തിൽ അഭിനയിക്കുകയല്ല, ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഭാഗത്ത് പ്രതികാരത്തിന്റെ തീ, മറുഭാഗത്ത് ഭൂതകാലം തിരിച്ചെത്തിയെന്ന ഭയം. ജോൺസന്റെ പശ്ചാത്തല സംഗീതം പതുക്കെ ഉയരുന്നു, പ്രേക്ഷകന്റെ ഹൃദയമിടിപ്പിന്റെ വേഗവും അതിനൊപ്പം കൂടുന്നു. ഒരു നിമിഷം അത്രമാത്രം മതി ജീവിതം മാറിമറിയാൻ. പിന്നിൽ നിന്ന് വരുന്ന ഒരു തള്ളൽ. കാൽക്കീഴിലെ മണ്ണ് വഴുതുന്നു, പാറയിൽ തട്ടി താഴെ കുരുണ്ടു വീഴുന്നു ശരീരം. മല മുഴുവൻ ആ ശബ്ദം മുഴങ്ങുന്നു. രാഘവൻ കരുതുന്നു എല്ലാം അവസാനിച്ചുവെന്ന്. വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത കുറ്റം പോലെ ഇതും മലകൾ വിഴുങ്ങിക്കളയുമെന്ന്. ഈ രംഗം മലയാള സിനിമയിലെ ഏറ്റവും യാഥാർത്ഥ്യബോധമുള്ള ആക്ഷൻ രംഗങ്ങളിൽ ഒന്നാണ്. അമിതമായ പശ്ചാത്തല സംഗീതമില്ല, അതിശയോക്തിയുള്ള അഭിനയമില്ല. വീഴുന്നത് ഒരു ശരീരം മാത്രമല്ല, പ്രതികാരം ചെയ്യാനുള്ള അവസരവും കൂടിയാണെന്ന് ഒരു നിമിഷം നമുക്ക് തോന്നും. ഈ രംഗങ്ങൾ ചിത്രീകരിക്കുമ്പോൾ സുരക്ഷാ സംവിധാനങ്ങൾ ഇന്നത്തെ പോലെ വികസിച്ചിരുന്നില്ല. അതുകൊണ്ട് മലഞ്ചെരിവുകളിലെ ചിത്രീകരണം ഏറെ ശ്രദ്ധയോടെയാണ് നടത്തിയത്. യഥാർത്ഥ ലൊക്കേഷനുകളുടെ ഉപയോഗമാണ് ഈ രംഗങ്ങൾക്ക് ഇന്നും യാഥാർത്ഥ്യത്തിന്റെ ശക്തി നൽകുന്നത്.
1: അടിവാരത്തൊരു പോലീസ് സ്റ്റേഷൻ കണ്ടു. സൂത്രപ്പണി വല്ലതും ഉണ്ടെങ്കിൽ ആലോചിച്ചോ. ഇത് വാരിക്ക് താഴ്ത്താൻ അങ്ങനെയെങ്കിലും ഒരു ചാൻസ്
2: ഈ കാട്ടുമുക്കി ഞാൻ എങ്ങനെയും കഴിഞ്ഞ നിനക്കെന്താ ചെയ്തോ?
1: ഇവിടുത്തെ സൗകര്യങ്ങൾ വിട്ടുപോകാൻ സങ്കടം തോന്നും. ഒരു കയ്യബദ്ധം പറ്റിക്കിട്ടാനാണ് ഞാനും കാത്തു നടക്കുന്നത്.
2: എന്ത് സൗകര്യം പാല, നീ കണ്ടില്ലേ കഷ്ടപ്പാട്?
1: 25 കൊല്ലം അധ്വാനിച്ച് കുറച്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അറിയുമ്പോ അതൊരു സൗകര്യം.
2: അതിന്
1: വിട്ടുപോകാൻ സങ്കടം. പിന്നെ ഒരു സൗകര്യം കൂടെ ഉണ്ടല്ലോ, ഒരു മകളും.
2: അവര് നിന്റെ ആരാ? നിനക്കെന്ത് കാര്യം?
1: ആരുമല്ല, പക്ഷെ അവര് തന്ന ഒരു പിടി ചോറുണ്ടു. ആ നന്ദിയുണ്ട്, അത് നിനക്ക് മനസ്സിലാവില്ലടാ കുരുപ്പേ.
2: പല പല ഞാൻ പറഞ്ഞു കേക്ക്, എനിക്ക് 2 ഏക്കർ സ്ഥലമുണ്ട്.
1: അതിന്റെ ആവശ്യം വരില്ല, 6 അടി മണ്ണേ വേണ്ടു തൂക്കി കഴിഞ്ഞാൽ.
2: എന്നെ പിടിച്ചിന് പോലീസ് ഏൽപ്പിച്ചു, നിനക്കെന്ത് കിട്ടാനാ?
1: വേണ്ട, അതാ ഞാനും ആലോചിക്കുന്നു. ഇപ്പോ കേസ് നടത്താൻ സർക്കാരിന് കാശ് ചെലവല്ലേ? സർക്കാരിന്റെ കാശെന്ന് പറഞ്ഞാ നമ്മുടെയൊക്കെ കാശാണെന്നല്ലേ പഠിപ്പുള്ളവര് പറയുന്നത്. കേസ് നമുക്ക് തീർക്കാം, നടക്ക്.
2: ബാല, നമ്മൾ ഒരു വായി കിടന്നവരല്ലേ ബാല?
1: അത് ഓർമ്മ വന്നില്ലല്ലോ അന്ന്.
2: ബാല, ഞാൻ ഏതെങ്കിലും അന്യ നാട്ടിൽ പോയിക്കോളാം, എന്നെ വിടു ബാല. ബാല, എന്റെ സ്ഥലം നീ എടുത്തു ബാല. ബാല ബാല ബാല ബാല ബാല, ഞാൻ നിന്റെ കാല് പിടിക്കാം ബാല. എന്നെ വിടു ബാല. ബാല, എന്റെ പൊന്നു ബാലനല്ലേ?
0: രാഘവൻ എന്ന കഥാപാത്രത്തിന് ഭരതൻ ഒരു പതിവ് മലയാള നടനെ തിരഞ്ഞെടുത്തില്ല. അതിനൊരു കാരണമുണ്ടായിരുന്നു. ഈ കഥാപാത്രം കണ്ടാൽ തന്നെ പ്രേക്ഷകന് ഒരു ദുരൂഹത തോന്നണം. ആ സമയത്ത് ഇന്ത്യൻ സിനിമയിൽ ശക്തമായ വില്ലൻ കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയിരുന്ന സലീം ഗൗസിനെ ഭരതൻ ഈ കഥാപാത്രത്തിനായി തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിന്റെ മുഖഭാവവും ശബ്ദവും ശരീരഭാഷയും രാഘവന് ഒരു പ്രത്യേക തീവ്രത.
3: രണ്ട് ദിവസം താഴെ ഇവിടെ കാവലിരിക്കേണ്ടി വരും. കാര്യമായ പണിയൊന്നും ഇല്ല. അപ്പോ
4: അതിനെന്താ ഞാനിരിക്കാം?
3: കള്ളന്മാരുടെ ശല്യക്കണ്ട കാര്യം ഉണ്ടായിട്ടില്ല. എന്നാലും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതുണ്ടല്ലോ. തുള്ളി നുറുമ്പി ഉണ്ടാക്കി വെച്ചുള്ള ചില പൊന്നിന്റെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ, അത് നമ്മൾ സൂക്ഷിക്ക അല്ലേ. കേട്ടില്ലേ ആ ബാലന്റെ കേസ്? അല്ല, നമ്മൾ നാളെ പോണ നേരത്ത് പിന്നെയും വരുമോ ചങ്ങായി?
4: ഇല്ല, വരില്ല.
3: അങ്ങനെ
4: അത്യാവശ്യമൊന്നുമില്ലല്ലോ, പിന്നെ എപ്പോഴെങ്കിലും വരുമായിരിക്കും.
3: എന്താണോ ഒരു മട്ടിപ്പ്?
4: വേണ്ട, നല്ല സുഖം തോന്നല്ല.
3: കഴിക്കണോ?
5: വേണ്ടാന്ന് പറയണോരെ അച്ഛൻ നിർബന്ധിച്ച് കഴിപ്പിക്കണോ? രാഘവേട്ടൻ ഒരു തരത്തിലൊരു ഭാഗ്യമുള്ള ആളാ. രാഘവേട്ടനെ തെരഞ്ഞ് ഒരാളെങ്കിലും നാട്ടിന്ന് വന്നല്ലോ. ഇക്കണ്ട കാലത്തിനിടയ്ക്ക് അച്ഛനെ ചോദിച്ച് ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇവിടെ?
3: അത് ശരിയാ.
5: രാവിലെ ചായ കുടിച്ചിട്ടല്ലേ പോണുള്ളൂ.
4: അച്ഛൻ കിടന്നോ?
5: കുപ്പിയില് ബാക്കിയുള്ളത് അപ്പടി അച്ഛനല്ലേ കുടിച്ചത്. ഇനി ഇങ്ങനത്തെ ഓരോന്നും ഇവിടെ കൊണ്ടുവരുന്നു.
4: അച്ഛൻ പറയുമ്പോ ഒക്കെ മൂളി കേൾക്കുന്നല്ലാതെ ഇവിടെ കുറച്ച് കൃഷി ഉണ്ടാക്കിട്ടെന്താ കാര്യം? ഇടയ്ക്കതാ ഞാൻ ആലോചിക്കണേ.
5: പിന്നെ സ്ഥലം വെറുതെ ഇട്.
4: ഈ മലയിൽ എന്ത് സൗകര്യം ഉള്ളത്?
5: എന്താ ഇപ്പൊ ഇവിടെ ഒരു കുറവ്?
4: ആളുകളുടെ മനുഷ്യരുടെ ഇടയിൽ ഇടയ്ക്ക് നടക്കണം തോന്നില്ലേ?
5: ഇവിടെ ആളുകളില്ലേ?
4: വല്ലപ്പോഴും ഒരു സിനിമ കാണണമെന്നൊക്കെ തോന്നാറില്ലേ?
5: ഓ, സിനിമ ഞാനൊരിക്കൽ കണ്ടിട്ടുണ്ട്, അകളി പോയപ്പോ. നിക്ക് ഇഷ്ടായില്ല?
4: പറയട്ടെ
5: നോക്ക്, എനിക്കത്

0: ഒന്നും ഇഷ്ടമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്.
1: നീ ഒരുമാതിരി ആളെന്ന് ഉണപ്പിക്കുള്ളൂ അല്ലേ? വാ, അപ്പുറത്തേക്ക് വാ.
0: എന്നും കാണുന്ന ആളല്ലേ, കഞ്ഞിയും ചോറും ഇവിടുന്ന് കഴിക്കണതല്ലേ, കുറച്ച് വർത്താനം പറയണോ വെച്ചിട്ട് വിടോ, ലോഹ്യം പറയണോ ചിരിക്കണോ വെച്ചിട്ട്. അങ്ങനെ വെച്ചാൽ ഇവിടുത്തെ ആണുങ്ങൾ പണിക്കാരൊക്കെ എന്നെ കയറി പിടിക്കണമല്ലോ.
1: ഓ, അങ്ങനെയാണോ വിചാരം? അച്ഛൻ കെട്ടിച്ചു തരാൻ പോകുന്നത് എനിക്കാണെന്നറിയില്ലേ? അപ്പോഴോ?
0: അതപ്പോഴാലോചിക്കാം.
2: പക്ഷെ വിധി ഇനിയും ബാലനൊരു അവസരം ബാക്കി വെച്ചിരുന്നു. മരണത്തിന്റെ അരികിൽ കിടക്കുന്ന അയാളെ കണ്ടെത്തുന്നത് കൊച്ചുകുട്ടിയാണ്. അവൾക്കറിയില്ല രക്ഷിക്കുന്നത് ഒരു സാധാരണ മനുഷ്യനെയല്ല, ജീവിതം മുഴുവൻ വേദനയുമായി നടന്ന ഒരാളെയാണെന്ന്. ഇവിടെ കൊച്ചുകുട്ടി പ്രതികാരത്തിന്റെ കഥയിൽ കരുണയുടെ മുഖമായി മാറുന്നു. മനുഷ്യന്റെ ഉള്ളിൽ എത്ര ഇരുട്ടുണ്ടെങ്കിലും മറ്റൊരാളുടെ നന്മ ആ ഇരുട്ടിലേക്ക് ഒരു ചെറിയ വെളിച്ചം കൊണ്ടുവരുമെന്ന് ഭരതൻ പറയാതെ പറയുന്നു. ഓർമ്മകൾ അവസാനിച്ചു, പക്ഷേ അവ സമ്മാനിച്ച മുറിവുകൾ അവസാനിച്ചിട്ടില്ല. ബാലൻ പതുക്കെ കണ്ണു തുറക്കുന്നു. പുറത്തിപ്പോഴും അതേ മലകൾ, അതേ കാറ്റ്, അതേ താഴ്വാരം. പക്ഷേ ഇപ്പോൾ അയാളുടെ മനസ്സ് കൂടുതൽ ഉറച്ചിരിക്കുന്നു. ഇനി രാജുവിനെ തേടേണ്ട ആവശ്യമില്ല. വിധി അവനെ നേരെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നു. ഇനി ബാക്കിയുള്ളത് കാത്തിരിപ്പാണ്. പക്ഷേ ആ കാത്തിരിപ്പും എളുപ്പമല്ല.
0: എന്തേ പറ്റിയത്?
1: വീണു.
0: എങ്ങനെ?
1: കാല് തെറ്റി അവിടെ ആ കൊല്ലിയിൽ.
0: ഈശ്വരാ, എന്നിട്ട്?
1: വള്ളിയിൽ തടഞ്ഞത് കൊണ്ട് ചാകാതെ രക്ഷപ്പെട്ടു.
0: ദൈവാധീനം. നടക്കാൻ വയ്ക്കോ, വീട്ടിൽ പോയി കിടക്കാം. കാലമർത്തി വെക്കണ്ട, തോളിൽ പിടിച്ചോളൂ.
3: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ.
4: നീ കളിക്കലേ.
3: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
5: ആനാട് ഒരു ഒച്ചപ്പാടലും കേക്കുന്നു.
4: മോള് സ്കൂളിൽ പോന്നില്ല പോലും.
5: പോന്നില്ലേ, എന്തിട്ട്?
6: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
5: പരീക്ഷന്റെ തലേന്നല്ല മോള് കുത്തിരുന്ന് പഠിക്കുന്നോണ്ടിനല്ലോ, പിന്നെന്നാ?
6: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
5: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
6: എന്ത്?
5: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
6: ശരിക്കോ?
5: ആന്ന്.
7: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 9430 9497414141.
8: ഓണം നബിദിന ആശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
9: 916 BASHUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
8: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
9: ഫോൺ നമ്പർ 9656120022.
10: കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6

0: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദ വ്യാഖ്യാനം.
1: നോക്കൂ, ആരാ വന്നിരിക്കണ നോക്കൂ. അച്ഛാ, എന്തോ ഒരു ഭാഗ്യം കൊണ്ട് വള്ളിയമ്പല് തങ്ങിയിരുന്നു. ഞാൻ ബൈക്കുട്ടിയെ തെളിക്കുമ്പോഴാ കണ്ടത്.
2: ആട്ടുംകൊല്ലി എന്ന് പേര് വന്ന എങ്ങനെയെന്നറിയാമോ? ഇരളന്മാര് മുമ്പ് കാട്ടാടനെ പായിപ്പിച്ച് ചാടിക്കും. താഴെ ഇറച്ചി പറക്കാൻ നേരത്തെ ആള് പോയിട്ടുണ്ടോ?

0: ദൈവാധീനം. ആ വഴിക്ക് ആരെങ്കിലും നടക്കുവോ ബാല? പോട്ടെ, വലിയ അപകടമൊന്നും പറ്റിയില്ലല്ലോ. സമാധാനം.
1: അങ്ങനെ എളുപ്പം ചാവില്ല.
0: അസൽ പനിയുണ്ടല്ലോ, നോക്കട്ടെ. പടം തിരിഞ്ഞതാ, എല്ലിനൊന്നും പറ്റിയിട്ടൊന്നും തോന്നില്ല.
2: അവിടെ കിടത്താം.
1: വേണ്ട
0: വേണ്ട വേണ്ട, എന്തിനാ അത്? ഇവിടെ കിടക്കട്ടെ, വയ്യാത്തോട് തനക്കണ്ട.
3: പനിയുള്ളപ്പോ കഞ്ഞി മതി, കഴിക്കാൻ വെച്ചിട്ടുണ്ട്. പതുക്കെ എഴുന്നേറ്റിരുന്നോളൂ, വയ്യ എണീക്കാൻ.
4: അച്ഛനാ കോഴിക്കൂടൊന്ന് ശരിയാക്കോ, ഇല്ലെങ്കിൽ ഓരോന്നോരോന്നായി കോഴികൾ ഇല്ലാണ്ടാവും, അത്രേ ഉള്ളൂ.
2: കരഞ്ഞോളൂ, പെണ്ണുങ്ങളോട് കരഞ്ഞു പിഴിഞ്ഞ് പയ്യാരം പറയുന്നാണ് ഞാൻ കരുതിയത്. ഇത് നമ്മൾ ആണുങ്ങൾ തമ്മിൽ തീർക്കേണ്ട കാര്യമാണ് അല്ലേ? നീ അത് ചെയ്യില്ലെന്നറിയാം, ഉശിരു വിട്ടുള്ള കളിയില്ലല്ലോ എന്നും.
1: നീ സ്ഥലം വിടുമെന്ന് വിചാരിച്ചു, പോയില്ലേ?
2: എന്തിന്? എന്റെ അല്ല ഇവിടെ അല്ലേ, എന്തിനോടണം? ഓ, നീ ഉണ്ടല്ലോ ഒന്നാവും. അമ്പലത്തിലെത്തിയ ചൂതുവെട്ടില്ലെന്ന് പറയില്ലേ, കുട്ടിക്കാലത്ത് തായം കളിക്കുമ്പോ. തൽക്കാലം അതുപോലെ എന്ന് വെച്ചു, ധൈര്യമായി കിടന്നു. ഒരു സന്ധി, നീ ഒന്നും ഇവിടെ മിണ്ടില്ല എന്ന വ്യവസ്ഥ. ഇവിടെ വെച്ച് ഞാനൊന്നും ചെയ്യില്ല, അതിന് കൈയടിക്കാം. മിണ്ടിയാലും ഇവിടെ ഒരാളും വിശ്വസിക്കാനും പോണില്ല. ചുമ്മാ തെണ്ടി തിരിഞ്ഞു വന്നാൻ പറയുന്ന കള്ളക്കഥ അല്ലാതെന്ത് സമ്മതിച്ചോ ഞാൻ പറഞ്ഞത്?
5: നാണുവേട്ടന്റെ വീട്ടിലെല്ലാം പതിവ് പോലെ നടക്കുകയാണ്. കൊച്ചുകുടി അടുക്കളയിൽ തിരക്കിലാണ്. നാണുവേട്ടൻ കൃഷിയുടെ കാര്യങ്ങൾ സംസാരിക്കുന്നു, രാഘവൻ ചിരിക്കുന്നു, ബാലനും ചിരിക്കുന്നു. പക്ഷേ ആ രണ്ട് ചിരികൾക്കും ഒരേ അർത്ഥമല്ല. ഒരാൾ തന്റെ ഭൂതകാലം മറിക്കാൻ ചിരിക്കുന്നു, മറ്റൊരാൾ ശരിയായ സമയം വരുന്നതുവരെ തന്റെ വികാരങ്ങൾ മറച്ചു വയ്ക്കാൻ ചിരിക്കുന്നു. ഈ ഭാഗത്താണ് ഭരതന്റെ സംവിധാനത്തിന്റെ മികവ് ഏറ്റവും വ്യക്തമായി കാണുന്നത്. ഒരേ വീട്ടിൽ ജീവിക്കുന്ന രണ്ട് ശത്രുക്കൾ, ഒരാൾക്ക് മറ്റേയാളുടെ രഹസ്യം അറിയാം, പക്ഷേ വീട്ടിലുള്ള മറ്റാർക്കും ഒന്നും അറിയില്ല. ഈ സംഘർഷം സൃഷ്ടിക്കാൻ സംവിധായകൻ വലിയ സംഭാഷണങ്ങൾ ഉപയോഗിക്കുന്നില്ല. ഒരു നേർനോട്ടം, ഒരു ചെറിയ മൗനം, ഭക്ഷണം കഴിക്കുമ്പോൾ പരസ്പരം നോക്കുന്ന ഒരു നിമിഷം, അതുമതി. സിനിമയുടെ ചിത്രീകരണ സമയത്ത് ഭരതൻ അഭിനേതാക്കളോട് പല രംഗങ്ങളിലും സംഭാഷണത്തേക്കാൾ മുഖഭാവത്തിന് പ്രാധാന്യം നൽകാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നാണ് സഹപ്രവർത്തകർ പിന്നീട് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് മോഹൻലാലിന്റെ പല രംഗങ്ങളിലും വികാരം കണ്ണുകളിലൂടെ മാത്രം പ്രകടിപ്പിക്കാനാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ ബാലൻ ഇന്നും മോഹൻലാലിന്റെ ഏറ്റവും അണ്ടർപ്ലേ ചെയ്ത കഥാപാത്രങ്ങളിൽ ഒന്നായി വിലയിരുത്തപ്പെടുന്നു. ഇനി നമുക്ക് ബാലന്റെയും രാജീവിന്റെയും പഴയകാല സൗഹൃദങ്ങളിലേക്ക് പോകാം. ഓർമ്മകൾക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട്. നമ്മൾ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ് അവ ഏറ്റവും കൂടുതൽ ഓർമ്മിപ്പിക്കുന്നത്. രാത്രിയുടെ നിശബ്ദതയിൽ ബാലന്റെ മനസ്സ് വർഷങ്ങൾ പിന്നിലേക്ക് സഞ്ചരിക്കുന്നു. അവിടെ പ്രതികാരമില്ല, പകയില്ല, സൗഹൃദം മാത്രമേ ഉള്ളൂ. ഒരുമിച്ച് ചിരിച്ച ദിവസങ്ങൾ, ഒരുമിച്ച് സ്വപ്നം കണ്ട കാലം. ബാലന് രാജു സുഹൃത്ത് മാത്രമായിരുന്നില്ല, സ്വന്തം സഹോദരനെ
2: പോലെയായിരുന്നു. സ്മൈൽ എന്ന് പറഞ്ഞാൽ ചിരിക്കാൻ എന്താ ഇങ്ങനെ?
6: കള്ളക്കളിയാ
7: ഈ പരിപാടി, ഇവിടെ പറ്റത്തില്ല.
2: എന്താണ് എലിക്കുന്നത്? ഒരു കൈ നമ്മൾ ശരിക്ക് വളർത്തു, അത് തന്നെ. ഇതകത്ത് പോണതും വരണതും ഇവറ്റുകൾ കാണില്ല. അതൊരുനേക്ക
7: നാക്ക്, നിന്റെ എല്ലിപ്പൊ വെള്ളായന്. എന്റെ തൂവാലയം പോയി. ചേട്ടാ രണ്ട് ചായ.
2: എന്റെ ബാല, അവിടെ ഒരു പകച്ചുണ്ട്, അവക്കൊരു 25 പോലിച്ച സമാധാനമായിട്ട് ലാസ്റ്റ് ബസ് കയറാം.
7: ബസ് കയറ്റിയ എവിടെ നട്ടം തിരിയും പറഞ്ഞേക്കാം.
2: വാടോ,
7: ഞാനില്ല. ഇന്നലെ കൂപ്പിലെത്തണം എന്ന് പറഞ്ഞ കണാരേട്ടൻ, അവര് വേറെ ആളെ എടുത്താ കുത്തനെ മടങ്ങേണ്ടി വരും. നീ വരണ്ടാ,
2: ബസ് ഏറ്റവും ലോറി കിട്ടും, നീ വാ.
7: ഞാനില്ല, കച്ചറ ഉണ്ടാക്കി നിലയും വെളിയും കൂട്ടിയാ ഞാൻ.

0: ഇല്ല, പറഞ്ഞേക്കാം. നീ പറഞ്ഞോ.
1: ഇത് നമ്മുടെ സ്വന്തം സ്ഥലവാ, നീ ഓളെന്ന് കണ്ടുപോക്ക്.
0: നീ എവിടെ പോയി തുളഞ്ഞാലും വേണ്ടില്ല, ഞാനില്ല.
2: കഥ തുടരുകയാണ്. രാത്രി കൂടുതൽ നിശബ്ദമാകുകയാണ്. മലമുകളിലൂടെ കാറ്റ് വീശുന്നു. പുറത്തെല്ലാം ഉറങ്ങുകയാണ്. പക്ഷെ ബാലന്റെ മനസ്സുണർന്നിരിക്കുകയാണ്. ഉറക്കം അയാളെ വിട്ടുപോയിട്ട് വർഷങ്ങളായി. ഒരു മനുഷ്യനെ കൊല്ലണമെന്ന് തീരുമാനിക്കുന്ന നിമിഷം മുതൽ മനുഷ്യന്റെ ഉള്ളിലെ സമാധാനമാണ് ആദ്യം മരിക്കുന്നത്. ബാലൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്നു. ദൂരെ ഒരു വിളക്ക് മാത്രം. ആ വെളിച്ചത്തിനപ്പുറത്താണ് തന്റെ ജീവിതം തകർത്ത മനുഷ്യൻ ഉറങ്ങുന്നത്.
3: ബാലൻ ഉറങ്ങിയില്ല അല്ലേ?
0: ഇല്ല.
3: രാത്രി ഇക്കാലത്ത് ഒരു ഈറം കാറ്റുണ്ട്. ഇതുകൂടെ പൊതിച്ചോളൂ, നല്ല ചൂടുണ്ട്. രാഘവൻ അവരാച്ചന്റെ അവിടെ കിടന്നുണ്ടാവും എന്നാ തോന്നണേ. ഞാൻ അങ്ങാടിയിൽ വെച്ച് ഈ രാഘവനെ ആദ്യം കാണുമ്പോ വെളിച്ചം കണ്ടാ പേടി, ആളുകളെ പേടി. അറിഞ്ഞ തത്വജ്ഞാനൊക്കെ പറഞ്ഞ് പാറ ചേറാക്കി നിർബന്ധിച്ചിട്ടാ ഞാൻ ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഒക്കെ ഒരു നിമിത്തമെന്ന് പറയാം. പിന്നെ ബാലൻ സുഖമായി പോണേന് മുമ്പ് മറ്റേ കാര്യം ഒന്ന് അന്വേഷിക്കണം. നാട്ടില് വല്ലവരോടും ചോദിക്കാനുണ്ടോ രാഘവന്?
0: വേറെ വല്ല ആലോചനയും നടത്തിയിട്ട് പോരെ.
3: ഉദ്യോഗവും കോപ്പും ഉള്ളവരാരും ഇവിടെ പെണ്ണു തെരഞ്ഞു വരുമെന്ന് മോഹിക്കാൻ വയ്യല്ലോ ബാല. അമ്മ കേൾക്കാവ് വാരിത്ത എന്ന് പറയാം, പേരുള്ള വീട് ആൾക്കാർ. പക്ഷെ ഞാനാരാന്ന് ചോദിച്ചാൽ പാണൻ ചങ്കന്റെ മകൻ നാണുന്നല്ലേ പറയാൻ വയ്ക്കൂ. ഇങ്ങനെ ഒരാൾ വന്നു പെട്ടപ്പോ അതും ഒരു നിമിത്താന്ന് കണക്കാക്കണ്ടേ? വേണ്ടേ?
4: ഓ ഗുരുവായൂരപ്പാ, ഓരോന്ന് ആലോചിച്ച് ഉറക്കേ വരണില്ല. പോണേന് മുമ്പ് നമുക്ക് ഇതൊന്ന് വ്യവസ്ഥയാക്കണം. വേണ്ടേ ബാല?
2: കൊച്ചുകുട്ടിക്ക് ബാലനൊരു സാധാരണ അതിഥിയാണ്. അയാളുടെ മനസ്സിൽ എന്ത് കൊടുങ്കാറ്റാണ് വീശുന്നതെന്ന് അവൾക്കറിയില്ല. അവളുടെ വാക്കുകളിൽ നിഷ്കളങ്കതയുണ്ട്. ആ നിഷ്കളങ്കത ബാലന്റെ ഉള്ളിൽ വർഷങ്ങൾക്ക് ശേഷം മറന്നുപോയ ഒരു മനുഷ്യത്വത്തിന്റെ ഓർമ്മ ഉണർത്തുന്നു. പ്രതികാരത്തിന്റെ തീയിൽ കത്തുന്ന മനുഷ്യന്റെ മനസ്സിലും ചിലപ്പോൾ ഒരു മഴ പെയ്യാറുണ്ട്. കൊച്ചുകുട്ടിയുടെ സാന്നിധ്യം അത്തരമൊരു മഴയാണ്. ഒരു തളിക ഭക്ഷണം, ഒരു സാധാരണ ചോദ്യം, ഒരു പുഞ്ചിരി. ഇതൊന്നും കഥയെ മുന്നോട്ട് നയിക്കുന്ന സംഭവങ്ങളല്ല, പക്ഷേ കഥാപാത്രങ്ങളെ പ്രേക്ഷകനോട് അടുപ്പിക്കുന്ന നിമിഷങ്ങളാണ്. എം ടിയുടെ തിരക്കഥയുടെ സൗന്ദര്യം അതാണ്. ബാലൻ പ്രതികാരം ചെയ്യാൻ വന്നതാണ്. എന്നാൽ സിനിമ ഒരിക്കലും അയാളെ പ്രതികാരം മാത്രം ചിന്തിക്കുന്ന മനുഷ്യനായി അവതരിപ്പിക്കുന്നില്ല. അയാൾക്ക് ഇന്നും കരുണയുണ്ട്. സ്നേഹിക്കാൻ കഴിയും, വേദനിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ബാലൻ വെറും നായകനല്ലാതെ ഒരു മനുഷ്യനായി മാറുന്നത്.
0: അമ്പത് ഉറുപ്പ്യുണ്ട്, നീ എവിടെയെങ്കിലും കൊണ്ടുപോയി തുടങ്ങോ.
1: വേണ്ട, ഇതിനല്ല ഞാൻ വന്നത്.
0: പിന്നെ
1: ഒച്ചയും വിളിയൊക്കെ അടങ്ങിയിരിക്കുന്നു, ഞാനിവിടെ പണിയെടുത്തു നിന്നോളാം.
0: ഇവിടെയാ? ഇനി ഒളിപ്പിച്ചാവും, എനിക്ക് പോലീസുകാരെ ചവിട്ടും കുത്തും. നീ പോ.
1: ഒരാളും ഇവിടെ തെരഞ്ഞു വരില്ല. എന്നെ ഈ ഭാഗത്ത് ഒരുത്തിനും അറിയൂല്ല. ചെലവ് നടക്കണ്ടേ?
0: വേറെ വല്ല ദിക്കിലും പോ,
1: പണി കിട്ടണ്ടേ? ആകെ അറിയുന്ന പണി ഇതാ. നീ പറ.
0: ഒരുത്തനവിടെ തെരഞ്ഞു വരില്ല ബാല, നീ വിശ്വസിക്ക്.
1: ഒരു കിളുന്തുപെണ്ണിന്റെ മിന്നാട്ടം കണ്ടല്ലോ വീഡിയോയില്.
0: കഴുത്തില് കയറ് വീഴുന്നത് എപ്പോഴാന്നറിയാണ്ടിരിക്കുമ്പോഴും വെടക്ക് സ്വഭാവം വിടില്ല. അല്ലടാ,
1: ഞാൻ വെറുതെ പറഞ്ഞല്ലേ. ഓ, നീ പണ്ട് പറഞ്ഞത് പെണ്ണ് ഇതാ അല്ലേ? അല്ല ബാല, വീടിയുണ്ടോ?
0: ഇല്ല.
1: നീ അടവിന് ലോറി എടുക്കാൻ പോണോ?
0: ആര് പറഞ്ഞു?
1: അതൊക്കെ ഞാൻ അറിയില്ലേ. നാട്ടിലെ സ്ഥലം നല്ല വിലക്ക് പോയി എന്ന് പറഞ്ഞു. ലോറി പണിക്കും ഒരാള് കൂടെ വേണ്ടേ?
0: അതിന് നീയോ? എടാ, നീ നേരെ പോയി. നിന്റെ പ്രാണം പോവ് വെച്ച് തടഞ്ഞതാണെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് കീഴടങ്ങിക്കോ. അപ്പൊ ചെറിയ ശിക്ഷ കൊണ്ട് രക്ഷപ്പെടും.
1: അന്നാണെങ്കിൽ പറ്റുമായിരുന്നു. സത്യത്തിൽ അത് തന്നെയല്ല ഉണ്ടായത്, ഒരു കയ്യബദ്ധം.
0: അതുകൊണ്ടുണ്ടായത്, ഒരാളുടെ ജീവൻ പോയി.
1: പണിയെടുത്ത ആവുന്നത്ര കാലം ഞാൻ ഇവിടെ തന്നെ നിൽക്കട്ടെ. വേറെന്ത് ചെയ്യാൻ? നമ്മുടെ യോഗ ഇതായിരിക്കും. തൊപ്പിക്കാർ വന്നാൽ ഞാൻ മുങ്ങിക്കോളാം. ചിലപ്പോ അവരെ കേസ് തന്നെ മറക്കും. ചീട്ട് വീഴുന്ന എങ്ങനെയാന്ന് അറിയില്ലല്ലോ.
0: ദേ ഞാനൊന്ന് പറയാം. ഈ കാട്ടിലും മലയിലും വന്ന് പണിയെടുക്കുമ്പോ ആകെയുള്ളൊരു സമാധാനം ഒരുത്തം വീണാ വേറൊരുത്തം താങ്ങുന്നുള്ളതാ. അതിന്റെ ഇടയിൽ ഒരു കുരുത്തം കിട്ടോ നീ വന്ന് വെട്ടാൽ?
1: ബാല, എന്നെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല. പട്ടിണി കിടന്ന് നട്ടം തിരിഞ്ഞിരിക്കുന്നു. ചീട്ട് ഞാൻ നിർത്തി. ചാരായം തൊടുന്നേ ഇല്ല ഞാൻ. കാശില്ലാഞ്ഞിട്ട് നിർത്തിയതാണെന്ന് വെച്ചോ, പക്ഷേ ഇനി തൊടുന്നില്ല. നിന്റെ കാല് തൊട്ട് ഞാൻ സത്യം ചെയ്യാം. പിഴച്ചോട്ടറ ബാല, നിന്റെ നാട്ടുകാരനാണെന്ന് പറഞ്ഞ പിന്നെ ആരും എന്നെ വിസ്തരിക്കാൻ പോണില്ല.
0: കണാരേട്ടൻ എന്റെ നാട്ടുകാരനാണ്. അയാൾക്കറിയാത്ത ഏത് നാട്ടുകാരൻ?
1: പരിചയക്കാരെന്ന് പറ അതിനെന്താ? വല്ല രാമൻകുട്ടിന്ന് കൃഷ്ണൻകുട്ടിന്ന പേര് പറ. രാജു എന്ന് വിളിക്കണ്ട. പണ്ടാറടക്കാനട്ടാ, അത് എനിക്ക് ഓർമ്മ ഉണ്ടാവണല്ലോ. ആ പകച്ചെടുത്ത് പറഞ്ഞിരുന്ന പേരാ രാമൻകുട്ടി. വേണ്ട, രാമൻകുട്ടിന്ന് വേണ്ട. ബാല, രക്ഷയ്ക്ക്, നിന്റെ അടുത്തല്ല ഞാൻ എവിടെ വരും ബാല. നിൽക്കക്കല്ലുള്ള ഒരു സ്ഥലം വേറെ ഞാൻ കാണുന്നില്ല ബാല.
0: മര്യാദയ്ക്ക് പണിയെടുത്ത് ഇവിടെ നിന്നില്ലെങ്കിൽ മിനിറ്റ് വെച്ച് കൈയും കാലും കെട്ടി എത്തിക്കടുത്ത് എത്തിക്കും, ഉറപ്പ്. അത് ഓർമ്മ വെച്ചോ.
2: ഭരതൻ ഫ്ലാഷ് ബാക്കിന് പ്രത്യേക നിറങ്ങളോ സാങ്കേതിക വിദ്യകളോ ഉപയോഗിക്കുന്നില്ല. കാരണം അത്

0: അലന്റെ ഓർമ്മയാണ്. ഓർമ്മകൾക്ക് പ്രത്യേക നിറമില്ല, അവയ്ക്ക് വികാരങ്ങൾ മാത്രമേ ഉള്ളൂ.
1: എന്താ എന്താ വാല? എന്താ എന്താ ഒരു ശബ്ദം കേട്ടത്?
2: മൂത്രം ഒഴിക്കാൻ എന്നിട്ടിപ്പോ ഒന്ന് തട്ടിത്തടഞ്ഞു
1: വീണോ? വല്ലതും പറ്റിയോ? എന്നെ വിളിക്കായിരുന്നില്ലേ? ഞാൻ ഇപ്പൊ അങ്ങോട്ട് മയങ്ങിയിട്ടേ ഉള്ളൂ. ഓ, വല്ലാത്തൊരു രാത്രി തന്നെ. നാട്ടിലിപ്പൊ മലയ്ക്ക് നോമ്പിടുന്ന കാല അല്ലേ?
2: അതെ,
1: ഒരിക്കലൊന്ന് മല ചവിട്ടിയാ കൊള്ളാന്നുണ്ട്. കൊച്ചുട്ടി ഇവിടെ ഒറ്റയ്ക്കാവുമ്പോ ആ പണിക്കാരുണ്ടായാ മതി, അവക്ക് പേടിയൊന്നുമില്ല. എന്നാലും എനിക്ക് പോവാനൊരു മടി. ബാലൻ പോയിട്ടുണ്ടോ
2: ഒരിക്കൽ?
1: ഇപ്പൊ പമ്പഴ അടുത്തുവരെ ബസ് ചെല്ലുമെന്നല്ല കേക്കണ. തലയിലെ മുറിവ് തുറന്നു വന്നല്ലോ. ഞാൻ ഇപ്പൊ വരാം കേട്ടോ.
2: കുഴപ്പമില്ല.
1: രാഘവ, തോട്ടപൊട്ടണ ശബ്ദമല്ലേ കേട്ടത്? വല്ലതും കുടുങ്ങിണ്ടാവും. ബാ,
3: രാവിലെ നോക്കാം.
1: താൻ എന്ത് മണ്ടത്തരോട് പറഞ്ഞ? രാവിലേക്ക് കുറുക്കന്മാർ വല്ലതും ബാക്കി വെച്ചേക്കുവോ? വാട്.
4: പാവം, തല പൊളിഞ്ഞാലും പന്നി ഒരുപാട് ദൂരെ ഓടിയിട്ടാണ് അത്ര വീഴ. പനി എങ്ങനെയുണ്ട്?
3: കുറവുണ്ട്.
4: നാട്ടിൽ വരെ സ്വന്തക്കാരാരുമില്ലേ?
3: അച്ഛനുണ്ട്, കാണാറില്ല. വയസ്സുകാലത്ത് ഒരു കല്യാണം കഴിക്കാൻ തോന്നിയപ്പോ ഓരോ കഷ്ണ സ്ഥലം നിന്ന് മക്കളെയൊക്കെ കൊത്തിയാട്ടി.
4: ആ കുട്ടിയുടെ രാജിയുടെ വീട്ടിലോ?
3: പെട്ട വിലക്കെല്ലാം വിറ്റുപറക്കി കണാരത്നം ദേവിയേട്ടത്തിയും പോയി.
4: എവിടേക്ക്?
3: അറിഞ്ഞൂടാ, ഞാൻ പിന്നെ അന്വേഷിച്ചിട്ടില്ല.
4: ഇനി അച്ഛൻ ഏത് നേരത്തെ വരാന്നറിയില്ല, കിടന്നോളൂ. നാമം ചോദിച്ചു കിടന്നാ മതി. വേറെ ഓരോ വിചാരമായി ഉറങ്ങാണ്ടിരുന്ന പനി വിടില്ല.
3: ഇന്നുറങ്ങും, സമാധാനമായിട്ട് ഉറങ്ങും.
4: തല നനയ്ക്കണ്ടെന്നാ തോന്നണേ, മുറിവ് ഉണങ്ങണ വരെ. പതുക്കെ
3: സാരല്ലേ,
5: കൂടെ ചെന്ന് കുളിപ്പിച്ചു കൊടുക്കാരുന്നല്ലേ.
1: എടോ, ആ നികുതി ചീട്ട് മേടിക്കണ്ടേ?
5: ഞാൻ കടം വാങ്ങണില്ല, കൃഷി നടത്താനും പോണില്ല.
1: താൻ എന്താ ഈ പറയണത്?
5: ലാഭം വേണ്ട, തലത്തിന് കൊടുത്ത കാശ് കയറ്റുന്ന മതി ആരെങ്കിലും. ഞാൻ എന്റെ പാട് നോക്കി പോവാ.
1: ഇതെന്താണോ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ?
5: നിങ്ങൾക്കൊക്കെ ഞാനിപ്പോ ഒരു ശല്യമാ, എനിക്കറിയാം.
1: ഞാൻ അതൊന്നും വിചാരിച്ചിട്ടല്ല നിന്നോട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറയണത്. ഒരു തരത്തിൽ നീ ഇവിടെ വന്ന് വിട്ടത്
5: നാണുവേട്ടന് തോന്നുന്നുണ്ടാവില്ല.
1: ഓ, അത് ശരി. കൊച്ചുട്ടി ചെലപ്പോ മുൻചുണ്ടി കൊണ്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് വകവെക്കണ്ട. ഞാൻ വിചാരിച്ച ചില കാര്യങ്ങള് ബാലൻ പറയും.
5: ബാലനോ?
1: ആ,
5: പോയി പോയിപ്പോ മദ്യസം പറയാനും ബാലൻ വേണമെന്നായോ?
1: ഏ, അതല്ല ബാലൻ.
5: കള്ള തിരുമാലി, അയ്യോഭാവം തോന്നിക്കാൻ അവൻ ഇല്ലാത്ത സൂക്കേട് ഒരു ചെറുക്കല്ലേ. അവൻ ഏതാ സാധനം നിങ്ങൾക്കറിയോ? നിങ്ങളെ വലിയ കാര്യപ്രാപ്തിയിലെ മോളില്ലേ, അവക്കറിയോ?
1: ബാലനോ? എന്താ ഈ പറയണത്?
5: തരം കിട്ടി ആറാം മുറിച്ച് കക്കും. എന്റെ ചെങ്ങായിയൊക്കെ ആയിരുന്നു പണ്ട്. പറയായിരുന്ന പിന്നെ അത് എന്റെ പേരിലൊരു തെറ്റാവും.
1: ഈശ്വരാ, കൊച്ചൂട്ടി ഒറ്റയ്ക്ക് അവിടെ
5: ഇല്ല. ഇവിടെ ഞാനുള്ളതുകൊണ്ട് അതിന് ധൈര്യം വരില്ല എന്ന് വെച്ചോളൂ. കക്കണതല്ല പേടിക്കേണ്ടത്, അതിലും വലിയ സംഗതി മേലാ നോട്ടം.
1: ഏ,
5: കൊച്ചൂട്ടി എടുത്ത് കൊഞ്ചലും കുഴലും ഞാൻ കാണുന്നുണ്ട്. അവൻ ഞഞ്ഞാമിഞ്ഞ നാല് വർത്തമാനം പറഞ്ഞ ആരും വീഴും. അവന്റെ കളവ് കേസ് കേട്ടപ്പോ നിങ്ങളൊക്കെ തലയെ കൈവച്ചില്ലേ? അതാ അവന്റെ സാമർത്ഥ്യം. ഇനിയും കഥകൾ വരും.
1: നുണയാണോ?
5: കാൽ കാശില്ലാത്തവന് കട്ടുപോകാൻ കെട്ടിയിരിപ്പല്ലേ. അങ്ങനെ ഇല്ലാത്തൊക്കെ പറഞ്ഞു മയക്കി മോളെ ചാടിച്ചുകൊണ്ട് പോകാനോ മടിക്കില്ല. അവനതിൽ അപ്പുറം ചെയ്യും.
1: എന്റെ മോളോ? അങ്ങനെ ആർക്കും മയക്കാനൊന്നും അവളെ കിട്ടില്ല, ആ പേടിയൊന്നും എനിക്കില്ല.
5: ഓ, പണ്ട് അങ്ങനെ വിചാരിച്ചിരുന്നിട്ടുണ്ടാവും ഏതോ.

0: കാര്യത്തെ കാരണവന്മാരും അല്ലേ?
1: വഴിയുണ്ട്, ഇറങ്ങിക്കോ. പടിയുംകുത്തി പതുക്കെ പതുക്കെ സ്ഥലം വിട്ടോന്ന് ഞാൻ ഇപ്പൊ പറയാലോ. നല്ലത് വിചാരിച്ച് ഓരോന്ന് ചെയ്യുമ്പോ.
0: വേണ്ട, ഇപ്പൊ മനസ്സിൽ വെച്ചാ മതി, നടക്കാറായിന്ന് കണ്ട ഞാൻ തന്നെ കൂട്ടിക്കൊണ്ട് വിട്ടോളാം. വല്ലതും 10 50 കൊടുത്ത് തുലയ്ക്കാം, അതിനല്ലേ വന്നത്.
1: ബസ് കൂലി അതിൽ കൂടുതൽ കാശ് കൊടുക്കരുത്, നയിച്ചുണ്ടാക്കട്ടെ.
2: പശുകുട്ടി ലോഹി ആവണുണ്ടോ?
3: രക്ഷപ്പെടുത്താൻ ഒരു കാരണം ഇതുവാണല്ലോ. ആ നന്ദി പറയാണ് ഞാൻ. മൂത്തവരാണെന്ന് വെച്ചാ എന്താ പ്രതിഷ്ഠ?
2: എന്തോ കോഴിയും കള്ളും ഒക്കെ ഇഷ്ടമുള്ള ആളാ അല്ലേ നാഗമ്മേ? എന്നാലൊരു കാവല്ലേ.
4: ചിത്താരം കാറ്റിൽ മൽമരം.
5: ഓരോ മനുഷ്യ ജീവിതത്തിലും ഒരു പ്രകാശമുണ്ട്. ബാലന്റെ ജീവിതത്തിൽ ആ പ്രകാശത്തിന്റെ പേരാണ് രാജി. സ്നേഹവും വിശ്വാസവും നിറഞ്ഞൊരു പെൺകുട്ടി. ബാലന്റെ സ്വപ്നങ്ങൾക്ക് കൂട്ടായി നിന്നവൾ. അവളുടെ വരവോടെ ജീവിതം കൂടുതൽ മനോഹരമാകുമെന്ന് ബാലൻ വിശ്വസിച്ചു. പക്ഷേ വിധി മറ്റൊന്നാണ് എഴുതി വെച്ചിരുന്നത്. ഈ രംഗങ്ങളിൽ ഭരതൻ ഒരു കാര്യം മനഃപൂർവ്വം ചെയ്യുന്നുണ്ട്, പ്രേക്ഷകനെയും രാജിയുമായി അടുപ്പിക്കുന്നു. കാരണം പിന്നീട് സംഭവിക്കുന്ന ദുരന്തം പ്രേക്ഷകന്റെ മനസ്സിലും വേദനയാകണം. ബാലൻ എന്ന കഥാപാത്രം വളരെ കുറച്ച് സംസാരിക്കുന്നു. ഇത്തരം കഥാപാത്രങ്ങൾ അഭിനയിക്കുക എളുപ്പമല്ല. കണ്ണുകളിലും മുഖഭാവത്തിലും ശരീരഭാഷയിലുമാണ് വികാരങ്ങൾ മുഴുവൻ എത്തിക്കേണ്ടത്. ഈ കഥാപാത്രത്തെ മോഹൻലാൽ അവതരിപ്പിച്ച രീതിയെ ഇന്നും സിനിമാ പ്രേമികളും നിരൂപകരും അദ്ദേഹത്തിന് മികച്ച പ്രകടനങ്ങളിൽ ഒന്നായി ചൂണ്ടിക്കാണിക്കുന്നു.
3: റൈറ്ററേ, ഒന്ന് തിരിഞ്ഞേക്കേ. വല്ലവരുടെ സാരി കടം വാങ്ങി വഴി വലിച്ച് ചുറ്റിയതുപോലുണ്ട്.
2: അത്ര പരിഷ്കാരം മതി.
3: പോരാ, ഞാൻ ഇനി പഠിപ്പിച്ചു തരുന്നുണ്ട് ചിലത്.
0: അമ്പലത്തിൽ 100 ആളുണ്ടാവും, മാരണം. അതുകൊണ്ടാ ഞാൻ മരാഞ്ഞ. വീട് കൂടലിന് വേറെ പാർട്ടി നടത്താണ്ട് കഴിഞ്ഞു കാരണവർക്ക് അല്ലേ?
3: ഇനിയും പണി കുറെ ബാക്കിയുണ്ട്.
5: മോഹൻലാലിന്റെ മുഖത്ത് ചിരിയുണ്ട്, സലിം ഗൗസിന്റെ മുഖത്തും ചിരിയുണ്ട്. പക്ഷെ ഇന്ന് ഈ രംഗങ്ങൾ കാണുമ്പോൾ പ്രേക്ഷകൻ അറിയാം ഈ ചിരി അധികം വൈകാതെ അവസാനിക്കുമെന്ന്.
0: നീ ഒരു ഭാഗ്യവാനാണ്ടോ, ഒരു കൊല്ലം തുള്ളി തൊട്ടിട്ടില്ല. രണ്ട് ഗ്ലാസ് എടുക്കാൻ പറഞ്ഞ എന്റെ വീട്ടുകാർക്ക്.
3: വേണ്ട വേണ്ട,
0: പറ്റില്ല എന്റെ ഒരു സന്തോഷത്തിന്. ഓ, രണ്ട് ഗ്ലാസ് എടുക്കും, കുറച്ച് വെള്ളവും. ഇന്ന് നമ്മൾ കൂടിയിട്ടില്ല പിന്നെ എന്നാ? നാളെ ഞാൻ എവിടെയാണെന്ന് ആര് കണ്ടു? ഓളൊന്നും പറയില്ല, നീ അത് പേടിക്കണ്ട. കഴിക്ക്, ഇതെന്റെ വക ആഘോഷമാണ്. ഈ പണി കഴിയാൻ നിൽക്കണല്ലോ ഞാൻ, നേരെ തമിഴ്നാട്ടിലേക്ക് വിട്ടാലോ എന്ന് ആലോചന. കഴിക്കേ, നമ്മൾ ഒരുമിച്ച് ഇനി ഒരു കൂടലുണ്ടാവില്ല. കഴിക്കേ, ചിലര് വിളിച്ചോടുത്ത് വരും പടച്ചോൻ അല്ലേ? സേട്ടുവിന്റെ കമ്പനിയാണ് കടം തരുന്നു പറഞ്ഞു. ജോറിക്ക്
3: ആദ്യത്തെ അടവിനുള്ളത് ആയിട്ടില്ല.
0: അപ്പൊ കാരണം ഒരു ബാക്കി വരില്ലേ? കഴിക്ക് കഴിക്ക്.
2: എന്നോട് ഈ ദിവസം തന്നെ വേണം കുടിച്ചിട്ട് ബോധമില്ലാതാവൻ.
3: നിന്റെ അച്ഛൻ കുടിക്കില്ലേ?
2: അതുപോലെയാ.
3: നിനക്ക് ഇഷ്ടമല്ല, വേണ്ട. ഇനി ഞാൻ തൊടില്ല. എനിക്കങ്ങനെ വലിയ കമ്പൊന്നുമില്ല. അവൻ നിർബന്ധിച്ചപ്പോ വേണേ സത്യം ചെയ്യാം, ഇനി തൊടില്ല.
5: പ്രിയ ശ്രോതാക്കളെ, സൗഹൃദം, സ്നേഹം, വിശ്വാസം എല്ലാം മനോഹരമായി മുന്നോട്ട് പോകുന്നത് പോലെ തോന്നുന്നു. പക്ഷെ ജീവിതം ഒരൊറ്റ രാത്രി കൊണ്ട് എല്ലാം മാറ്റിമറിക്കാം. ബാലന്റെ ജീവിതത്തിലും അങ്ങനെ ഒരു രാത്രി വരാനിരിക്കുകയാണ്.
0: ഉത്സവം എങ്ങനെ ഉണ്ട്? നിനക്കെന്താ ഇപ്പൊ ഒരു മിണ്ടാട്ടമില്ലാത്ത മാതിരി? അവൻ കുറുകുറുന്ന് പറയുന്ന കേൾക്കാൻ വലിയ രസമല്ലേ? ശുശ്രൂഷ ഏത് നേരത്തും കുളൂസവനെ കുറിച്ച് കൂറുന്നുണ്ട്. ഞാൻ തൊട്ടാ മാത്രമേ തമ്പുരാട്ടി കൈത്തുള്ളൂ.
2: നേരെ ശരി, ഞാൻ പോട്ടെ.
0: കള്ളക്കഥകൾ ചിലവാലെന്ന് കണ്ട വന്നവൻ പോവും. ഒരു ദിവസം അവനെ കാണില്ല. ഇവിടെ നിനക്ക് നന്നേക്കും, പിന്നെ ഞാനൊരുത്തിനും ഉണ്ടാവും. അത് മനസ്സിലാക്കോ. അവൻ ഏതാ തരാമെന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അറിയണമെന്നുണ്ടെങ്കിൽ ചോദിച്ചു നോക്ക്.
1: ഇവൻ എന്തിനാ നിന്നെ തിരഞ്ഞ് ഇങ്ങോട്ട് വന്നത്?
0: കാശ് എതിമുട്ടിയ എന്നും എന്റെ അടുത്ത് വരും.
1: നീ എടുത്ത് കൊടുക്കുകയും ചെയ്യും.
0: കൊറേ ചീത്ത പറയും, ഉപദേശിക്കും. അവസാനം എന്തെങ്കിലും കൊടുക്കുമെന്ന് അവൻ അറിയാം.
1: അതാ തെറ്റ്. ഇങ്ങനത്തവരോട് ദയ പാടില്ല, ഒരിക്കലും പാടില്ല. ഞാൻ പുറത്താ കിടക്കണേ. ഈ വാതലിലൊന്നും ഒരു അടച്ചുറപ്പില്ല. ഉറക്കത്തിൽ വല്ലവന് അകത്ത് കിടന്നാൽ തന്നെ നമ്മൾ അറിയില്ല.
6: രാഘവൻ പറഞ്ഞില്ലേ
1: അകത്ത് വല്ലാത്ത ചൂടെടുക്കണം. പറയുമ്പോ മകരമാസം കാല.
2: നടക്കാനിപ്പോ
3: കഷ്ടിച്ച് പറ്റും, വെക്കോളാം, പേടിക്കണ്ട.
2: അതുകൊണ്ട് ചോദിച്ചല്ല.
3: എന്നെ പേടിച്ച് അച്ഛൻ കാവലി കിടക്കാൻ തുടങ്ങിയ നന്നായി. പാതിരയ്ക്ക്

0: തലയ്ക്കടിച്ച് പണി തീർക്കുമെന്ന വിചാരമില്ലാതെ കിടന്നുറങ്ങായപ്പോ കൊല്ലിയിലിട്ടപ്പോ തീർന്നെന്ന് കരുതി. പിന്നെയും ഞാൻ അങ്ങനെ എളുപ്പം ചാവാൻ പറഞ്ഞവനായിരിക്കില്ല ഈ ബാലൻ. കൊല്ലാൻ ഇനിയും നോക്കും അവൻ, ചാവാതിരിക്കാൻ ഞാനും.
1: ആര്? എന്തായി പറയണേ? ആര് കൊല്ലാൻ? എനിക്ക് ഒന്നും മനസ്സിലാവണില്ല. കൊല്ലണതും ചാവണതും ഒക്കെ എന്തിനാ പറയണേ?
0: അധികം മനസ്സിലായാൽ വേണ്ട. ഒരു കാര്യം മാത്രമേ എനിക്കറിയണ്ടു. അച്ഛൻ ഗുരുവായൂർ നടക്കൽ വെച്ച് ഒരു കല്യാണക്കാര്യം വലിയ മോഹമായിട്ട് പറയുകയുണ്ടായി. മകൾക്കും അത് തന്നെയാണോ മോഹം എന്നൊന്നറിയണം.
1: അച്ഛൻ എങ്ങനെ പറഞ്ഞു എന്നല്ലാതെ ഞാൻ.
0: കല്യാണക്കാരിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്നോട് സ്നേഹം കാണിച്ചവര്, ദയ കാണിച്ചവര്, അവർക്ക് ആപത്തൊന്നും വരരുത് എന്നുണ്ട് എന്റെ മനസ്സിൽ. അതുകൊണ്ട് ചോദിച്ചാണ്.
1: എന്താപത്ത് പറയൂ, എന്താപത്ത്?
0: അച്ഛനോ മകൾക്കോ രാജിക്ക് പറ്റിയതുപോലെ എന്തെങ്കിലും ആപത്ത്.
1: രാജിക്ക്?
0: രാജി മരിച്ചതല്ല,
1: പിന്നെ
0: കൊന്നതാണ്.
1: ആര്?
0: അച്ഛൻ മകൾക്ക് കണ്ടുവച്ച ഇവൻ, ഇവൻ തന്നെ. ആരും കേൾക്കാത്തൊരു വെള്ളപ്പൊക്കം തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ഇവിടെ നിങ്ങളും.
1: എല്ലാം കളവോ?
0: അവൻ കാക്കും കളവ് പറയും, വേണ്ടി വന്നാൽ കൊല്ലും. രാജുവിനെ എനിക്കറിഞ്ഞൂടെ.
1: ഈ രാഘവേട്ടനോ കൊല്ലേ?
0: അതിന് അവന് പറയാനുണ്ടാവും കയ്യബദ്ധം. മുമ്പൊരു കയ്യബദ്ധത്തിൽ ഒരാൾ ചത്ത കേസ് നിലവിലുണ്ട്. അടുത്ത കയ്യബദ്ധത്തിന് ഞാനാവേണ്ടതായിരുന്നു, നടന്നില്ല.
1: പറയൂ, എന്താ ഉണ്ടായേ? പറയൂ. എനിക്ക് പേടിയാവണോ?
0: ഞാൻ മുഴുവൻ പറഞ്ഞില്ല.
1: വേണ്ട, എനിക്ക് കേക്കണ്ട. നമ്മളിപ്പോ എന്താ ചെയ്യാ?
0: നമ്മൾ
2: കൊച്ചുട്ടി, നിനക്ക് നടക്കാന്നായല്ലോ ഇപ്പോ, എന്നാ വൈകിക്കണ്ട, നടന്നോ. ഇതാ ഇത് ബസ് കൂലിക്ക് വെച്ചോ.
1: ബാലേട്ടന് സുഖായിട്ടില്ല, ഇപ്പൊ പോണില്ല.
2: ആരാടി നിനക്കൊരു ബാലേട്ടൻ? അകത്ത് പോയി നിന്റെ ജോലി എന്താ വെച്ചാ ചെയ്താ മതി.
1: പോണ്ട, എവിടേക്കും പോണ്ട, ഞാനാ പറയണേ.
3: ചില സന്തോഷങ്ങൾക്ക് ആയുസ് വളരെ ചെറുതാണ്, പക്ഷേ ആ നിമിഷങ്ങളുടെ ഓർമ്മ ഒരു ജീവിതകാലം മുഴുവൻ മനുഷ്യനെ പിന്തുടരും. ബാലന്റെ ജീവിതത്തിലും അങ്ങനെ ഒരു ചെറിയ സ്വർഗകാലം ഉണ്ടായിരുന്നു. രാജിയോടൊപ്പമുള്ള ആ ദിവസങ്ങൾ, നാളെയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ, ചെറിയ സ്വപ്നങ്ങൾ, സാധാരണ മനുഷ്യരുടെ സാധാരണ ജീവിതം. ഭരതൻ ഈ രംഗങ്ങളിൽ വലിയ നാടകീയത സൃഷ്ടിക്കുന്നില്ല. വീട്ടിലെ ചെറിയ ചിരികൾ, അടുക്കളയിലെ തിരക്കുകൾ, ഒരു നേർനോട്ടം, ഇതൊക്കെയാണ് ഈ ബന്ധത്തിന്റെ ആഴം നമ്മളെ അറിയിക്കുന്നത്. സന്തോഷരംഗങ്ങൾ ഭരതൻ വളരെ ലളിതമായാണ് ചിത്രീകരിക്കുന്നത്. കാരണം ഈ സന്തോഷം നീണ്ടു നിൽക്കില്ലെന്ന് സംവിധായകനറിയാം. അതുകൊണ്ട് തന്നെ ഈ ശാന്തത പിന്നീടുണ്ടാകുന്ന ദുരന്തത്തിന്റെ ആഘാതം ഇരട്ടിയാക്കുന്നു. ഒരു മനുഷ്യനെ നശിപ്പിക്കുന്നത് പലപ്പോഴും ശത്രുക്കളല്ല, അയാൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ആളാണ്. രാജു ബാലന്റെ സുഹൃത്ത്, അവന്റെ ജീവിതത്തിലെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന മനുഷ്യൻ. വിശ്വാസം നേടിയെടുത്ത ഒരാൾക്ക് വഞ്ചന എളുപ്പമാണ്. കാരണം അയാൾക്കായി വാതിലുകൾ തുറന്നു കിടക്കുന്നു. ഈ രാത്രിയിൽ രാജുവിന്റെ കണ്ണുകളിൽ അസ്വസ്ഥതയുണ്ട്. ബാലൻ അത് മനസ്സിലാകുന്നില്ല. രാത്രി സിനിമയിലെ മറ്റൊരു കഥാപാത്രമാകുന്നു. നിശബ്ദത ഒരു മുന്നറിയിപ്പ് പോലെ അനുഭവപ്പെടുന്നു. ജോൺസന്റെ പശ്ചാത്തല സംഗീതം പോലും ഇവിടെ പ്രേക്ഷകനോട് പറയുന്നത് ഒന്നാണ്, എന്തോ സംഭവിക്കാൻ പോകുന്നു. ജോൺസന്റെ പശ്ചാത്തല സംഗീതത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ അത് രംഗത്തെ നിയന്ത്രിക്കില്ല, മറിച്ച് രംഗത്തിന്റെ വികാരത്തെ മാത്രം ഉയർത്തിക്കാട്ടും. താഴ്വാരം അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നാണ്. ഇനി കാണാൻ പോകുന്ന രംഗം താഴ്വാരം എന്ന സിനിമയുടെ ഹൃദയമാണ്. ഒരു രാത്രി കൊണ്ട് ബാലന്റെ ജീവിതം അവസാനിക്കുന്നു. ശാരീരികമായി അല്ല, മാനസികമായി. സൗഹൃദം തകരുന്നു, വിശ്വാസം മരിക്കുന്നു, സ്നേഹം നഷ്ടമാകുന്നു. അതിന്റെ ചാരത്തിൽ നിന്ന് ജനിക്കുന്നത് പ്രതികാരമാണ്.
1: എന്തോ ഒരു ശബ്ദം കേട്ടല്ലോ ബാലേട്ടാ.
0: ഒന്നുമില്ല, കിടക്ക്.
3: ഈ സംഭവത്തിന് ശേഷം പഴയ ബാലനില്ല. ഇനി കാണാൻ പോകുന്നത് മറ്റൊരു മനുഷ്യനെയാണ്. വർഷങ്ങൾ കഴിഞ്ഞ്

0: പക്ഷേ ആ രാത്രിയുടെ ഓർമ്മ അവസാനിച്ചില്ല. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് ബാലനെ പിന്തുടരുന്നു. ആ ഓർമ്മയാണ് അയാളെ മലകളിലേക്ക് എത്തിച്ചത്. ഇനി കഥ വർത്തമാനത്തിലേക്ക് മടങ്ങുകയാണ്. ബാലനും രാജുവും തമ്മിലുള്ള അവസാന പോരാട്ടത്തിലേക്കാണ് സിനിമ സഞ്ചരിക്കുന്നത്.
1: ഇതെന്താ കാശ? അരപ്പട്ടിന് കിടന്ന് ഞാൻ ഉണ്ടാക്കിയ കാശ്, ഉറും വരുമണി സൂക്ഷിക്കും പോലെ രാജ ഈട്ടം കൂട്ടി വെച്ച കാശ്.
2: അവ നൂറ് മോഹം വെച്ച് നുള്ളിപ്പറക്കി വെച്ച കാശു എടുത്ത് ഒറ്റ പോക്ക് അല്ലേടാ നായേ.
1: നന്നേട്ടാ,
2: മതിയായില്ലേ? ഇവിടത്തെ വെള്ളം കുടിച്ച് ഈ ഉമ്മറത്ത് കിടന്നതല്ലേ, അതുകൊണ്ട് പോലീസിനെ ഏൽപ്പിക്കണില്ല. ഇറങ്ങടാ.
1: നന്നേട്ടാ.
2: ഇറങ്ങാൻ
1: കൊച്ചുട്ടി, ഞാൻ പറഞ്ഞതൊക്കെ നേരാണ്.
3: നേരോ നുണയോ ആർക്കറിയാം. ഞങ്ങളിവിടെ ഇത്തിരി സ്വയരായിട്ട് കഴിഞ്ഞിരുന്നവരാ. കടന്നു പോട്ടെ, രണ്ടാളും കടന്നു പോട്ടെ. അച്ഛൻ നമ്മൾ മതി, എല്ലാരും കടന്നു പോട്ടെ.
2: നീ പറഞ്ഞപ്പോ മുഴുവൻ അങ്ങോട്ട് വിശ്വാസം ആയില്ലെന്ന് വെച്ചോളൂ, പക്ഷെ ദൈവം കണ്ണി കാണിച്ചു.
1: എന്താ
2: മുഴുവൻ വിശ്വസിച്ചില്ല എന്നത്? എന്റെ കയ്യിൽ വന്ന തെറ്റ്.
1: എന്താ പറയണേ?
2: കളവ് കയ്യോടെ പിടിച്ചു എന്ന് പറഞ്ഞാ മതിയല്ലോ. ഉള്ള കാശ് ഒന്നുകിൽ അകത്ത് സൂക്ഷിക്ക, അല്ലെങ്കിൽ അടിവാരത്തുകൊണ്ട് ബാങ്കിലിടുക. ഒന്നും പോയില്ല എന്നുള്ളത് ദൈവാസീനം. അവൻ നിന്റെ കാശെടുത്തു, ഞാൻ കയ്യോടെ പിടിക്കുകയും ചെയ്തു.
1: എന്നിട്ട് അവനോട്?
2: പേടിക്കണ്ട, ഒരു ദമ്പടി എടുക്കാൻ അവന് സമയം കിട്ടിയിട്ടില്ല.
1: എവിടെ അവനെന്നാ ചോദിച്ചത്?
2: കേസിനും കൂട്ടത്തിനും ഒക്കെ നിന്നാൽ പിന്നെ അതുമായിട്ട് കെട്ടി മറിയേണ്ടി വരും. വിട്ടു, പോയി തൊലയട്ടെ.
1: അവൻ എവിടെ നിന്ന്
2: പോയി? മുതൽ പോയില്ല, പിന്നെന്താ? ഉച്ചക്ക് ഇറക്കി വിട്ടു. ഇനി അബദ്ധം പറ്റരുതല്ലോ. അകത്ത് അടച്ചുറപ്പുള്ള പെട്ടിയിൽ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു കാശ് അവന് കൈകൊണ്ട് ഓടാൻ കിട്ടിയിട്ടില്ല. വേണമെങ്കിൽ ഒന്ന് എണ്ണ ചെയ്തോളൂ. വരൂ, എണ്ണി നോക്കിക്കോ.
0: സത്യം പുറത്തുവരും, മുഖമൂടികൾ അഴിയും. അവസാന ഏറ്റുമുട്ടലിനായി കഥ തയ്യാറെടുക്കുകയാണ്. സത്യം പുറത്തു വരുന്നു. പ്രതികാരത്തിന്റെ അവസാനം, ഒരു സിനിമയുടെ അനശ്വരത. ബാലൻ സുഖം പ്രാപിച്ച് വീണ്ടും രാഘവനെ നേരിടാൻ തയ്യാറെടുക്കുന്ന രംഗങ്ങളാണ് അടുത്തത്. പ്രിയ ശ്രോതാക്കളെ, മനുഷ്യനെ കൊല്ലാൻ എളുപ്പമാണ്, പക്ഷേ ഒരു ലക്ഷ്യത്തെ കൊല്ലാൻ കഴിയില്ല. പാറക്കെട്ടിൽ നിന്ന് വീണ ബാലൻ മരണത്തെ തോൽപ്പിച്ചാണ് തിരിച്ചു വന്നത്. ശരീരത്തിലെ മുറിവുകൾ ഉണങ്ങാൻ സമയമെടുക്കും, പക്ഷെ മനസ്സിലെ മുറിവുകൾ, അവ ഉണങ്ങുന്നത് നീതി ലഭിക്കുമ്പോഴാണ്. ഇപ്പോൾ ബാലന്റെ മുഖത്ത് പഴയ വികാരങ്ങളൊന്നുമില്ല. കോപമില്ല, ഭയമില്ല, ഒരു തീരുമാനത്തിന്റെ ശാന്തത മാത്രം. ഇവിടെയാണ് താഴ്വാരം സാധാരണ പ്രതികാര സിനിമകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. ബാലൻ പ്രതികാരം ചെയ്യാൻ ഓടുന്നില്ല, അയാൾ കാത്തിരിക്കുന്നു. കാരണം സമയം തന്നെ തന്റെ ഭാഗത്താണെന്ന് അയാൾക്കറിയാം. ഒരു നുണയ്ക്ക് എത്ര കാലം ജീവിക്കാൻ കഴിയും? സത്യം വൈകി എത്തിയാലും അതെത്തുന്ന നിമിഷം നുണയുടെ ആയുസ് അവസാനിക്കും. നാണുവേട്ടൻ പതുക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. വർഷങ്ങളായി വിശ്വസിച്ച മനുഷ്യൻ, അയാൾ കരുതിയതുപോലെയല്ല. ഈ തിരിച്ചറിവിന്റെ വേദന ശങ്കരാടി അതിഗംഭീരമായി അവതരിപ്പിക്കുന്നു. ശങ്കരാടിയുടെ കഥാപാത്രം ചിത്രത്തിൽ അധികം നേരം വരില്ല, എന്നാൽ കഥയുടെ ധാർമ്മികത അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിലൂടെയാണ് നിലനിൽക്കുന്നത്. നല്ല മനുഷ്യർ പലപ്പോഴും ചതിക്കപ്പെടുന്നു എന്ന യാഥാർത്ഥ്യം ഈ കഥാപാത്രം ഓർമ്മിപ്പിക്കുന്നു.
1: ശബ്ദം പുറത്തു കേട്ട ആർക്കും ഞാൻ
0: സത്യം പുറത്തു വരുന്നു. രാജു നാണുവേട്ടനെയും കൊച്ചൂട്ടിയെയും ആക്രമിച്ച് ഒളിച്ചോടുന്നു. അപ്പോൾ താഴ്വാരത്ത് ബാലൻ കാത്തു നിൽക്കുന്നുണ്ട്. അവസാനം രണ്ടു മനുഷ്യർ ഒരേ താഴ്വാരത്തിൽ വീണ്ടും നേർക്കുനേർ. ഇനി വാക്കുകൾക്ക് സ്ഥാനമില്ല. വർഷങ്ങളായി മനസ്സിൽ കത്തിയ തീയുടെ അവസാന ജ്വാലയാണിത്. കാറ്റ് ശക്തമാകുന്നു, മരങ്ങൾ ഉലയുന്നു, പ്രകൃതി പോലും ശ്വാസമടക്കി നിൽക്കുന്നത് പോലെയാണ്. സംഭാഷണങ്ങളില്ലാതെ അവസാനിക്കുന്ന ആ രംഗം മലയാള സിനിമയുടെ ചരിത്രത്തിൽ മറക്കാനാകാത്ത ഒരു ദൃശ്യമാണ്. മലയാളത്തിലെ മികച്ച വെസ്റ്റേൺ സ്റ്റൈൽ സിനിമകളിൽ ഒന്നാണിത്. ആദ്യവും അവസാനവും നീണ്ട നിശബ്ദ രംഗങ്ങള്, വേണുവിന്റെ ഛായാഗ്രഹണം ചിത്രത്തിന്റെ വലിയ ശക്തിയാണ്. ജോൺസന്റെ പശ്ചാത്തല സംഗീതം കഥയുടെ ആവേശം വർദ്ധിപ്പിക്കുന്നു. സലീം ഗൗസിന്റെ ആദ്യ മലയാള ചിത്രം കൂടിയാണ് ഇത്. ഈ പോരാട്ടത്തിൽ ജയിക്കുന്നത് ആരാണ് എന്നതിനേക്കാൾ ഈ പോരാട്ടത്തിൽ തോൽക്കുന്നത് ആരാണ് എന്നതാണ് പ്രധാനം. രാഘവൻ തോൽക്കുന്നു, പക്ഷേ ബാലനും വിജയിക്കുന്നില്ല. കാരണം പ്രതികാരം ഒരു

മനുഷ്യന് സമാധാനം തരണമെന്നില്ല, അതൊരു കണക്ക് തീർക്കൽ മാത്രമാണ്. ക്ലൈമാക്സിൽ ഭരതൻ അനാവശ്യ വീരപരിവേഷം സൃഷ്ടിക്കുന്നില്ല, നായകനെ ആഘോഷിക്കുന്നില്ല, മനുഷ്യന്റെ ഉള്ളിലെ ശൂന്യതയാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഈ അവസാന രംഗം ഇന്നും മനസ്സിൽ നിലനിൽക്കുന്നത്. മലയാള സിനിമയിൽ ഏറ്റവും മനോഹരമായി ചിത്രീകരിച്ച ക്ലൈമാക്സുകളിൽ ഒന്നായാണ് താഴ്വാരം പല സിനിമാ നിരൂപകരും വിശേഷിപ്പിക്കുന്നത്. മലനിരകളുടെ പശ്ചാത്തലവും പ്രകൃതിദത്ത വിളിച്ചവും ചേർന്ന് ക്ലൈമാക്സിന് അസാധാരണമായ യാഥാർത്ഥ്യ ബോധം നൽകുന്നു. രാജുവിന് പരിക്കേൽക്കുന്നു, തോട്ടപ്പുരക്ക് തീ പിടിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, 30 വർഷങ്ങൾ പിന്നിട്ടിട്ടും താഴ്വാരം ഇന്നും പുതുമ നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഈ സിനിമ ഒരു കാലഘട്ടത്തിന്റെ കഥയല്ല, മനുഷ്യവികാരങ്ങളുടെ കഥയാണ്. വിശ്വാസവും വഞ്ചനയും സ്നേഹവും പ്രതികാരവും ഈ വികാരങ്ങൾക്ക് കാലഹരണപ്പെടില്ല. ഭരതൻ സിനിമകൾ സംവിധാനം ചെയ്തിരുന്നില്ല, അദ്ദേഹം കവിതകൾ വരച്ചിരുന്നു. ഓരോ ഫ്രെയിമും ഒരു ചിത്രകാരന്റെ ക്യാൻവാസ് ആയിരുന്നു, ഓരോ നിശബ്ദതയും ഒരു കവിതയുടെ വരിയായിരുന്നു. താഴ്വാരം അതിന് ഏറ്റവും മനോഹരമായ തെളിവാണ്. MT വാസുദേവൻ നായർ കഥ എഴുതുമ്പോൾ കഥാപാത്രങ്ങളെ വിധിക്കാറില്ല, അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് ബാലനെയും രാഘവനെയും നമ്മൾ വെറുക്കുകയോ സ്നേഹിക്കുകയോ മാത്രം ചെയ്യാതെ അവരെ മനസ്സിലാക്കാനും ശ്രമിക്കുന്നത്. ജോൺസന്റെ പശ്ചാത്തല സംഗീതം ഈ സിനിമയുടെ അദൃശ്യ കഥാപാത്രമാണ്. സംഗീതമില്ലാത്തിടത്ത് പോലും ജോൺസന്റെ നിശബ്ദത കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, ഒരു നല്ല സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തിയേറ്റർ വിട്ടിറങ്ങും. പക്ഷെ ഒരു മഹത്തായ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ സിനിമ നമ്മളെ വിട്ടുപോകില്ല. ഭരതന്റെ താഴ്വാരം അത്തരമൊരു സിനിമയാണ്. ഇന്ന് ചിത്രപരിചയത്തിലൂടെ നമ്മൾ ഓർത്തെടുത്തത് ഒരു സിനിമ മാത്രമായിരുന്നില്ല, മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഒരു ദൃശ്യകാവ്യമായിരുന്നു. ഇതോടെ ഇന്നത്തെ ചിത്രപരിചയം ഇവിടെ പൂർത്തിയാകുന്നു. അടുത്തയാഴ്ച മറ്റൊരു ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി കേൾക്കാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ചന്ദ്രലേഖ മല്ലിശ്ശേരി. നന്ദി, നമസ്കാരം.
1: ചിത്രപരിചയം. ചിത്രപരിചയം.
2: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വെളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദവ്യാഖ്യാനം.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: ഞാൻ ടി വി എസിന് ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നെയാ.
1: ഏയ് അടന്ന് വാങ്ങണ്ടേ, വേറെ എവിടത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു
2: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
1: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന്റെ ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
2: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
0: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
1: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
2: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
1: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടോ?
2: ഏയ് എനിക്കെന്ത് പ്രശ്നം?
1: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810.
4: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.

0: അച്ഛനെന്നാ ഇത്ര സന്തോഷം? ഹാള് കിട്ടിയാ?
1: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
3: ഓണം നബിദിനാശംസകളോടെ മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.

0: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ, അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 04902471400, 7025900018.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600.
0: സിഎം വിസ്താര നെല്ലൂന്നി.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവ ബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
1: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.
2: നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
3: ആഹാ, അങ്ങനെ പറഞ്ഞ
2: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
3: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
4: മതി.
2: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
3: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
2: അതെന്താ?
3: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
5: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
6: Are you ready to break it down? Yeah! And keep it real!

0: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
1: നീ കളിക്കല്ലേ?
0: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
2: ആന്നാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
2: പോകുന്നില്ലേ, എന്തിട്ട്?
1: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
2: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
1: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
2: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
1: എന്ത്?
2: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
1: ശരിക്കു
2: ആന്ന്.
3: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400111330 9496 974 141.
4: എസ് കെ ഡോർസ്, എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, എഫ് ആർ പി ഡോർസ്, പി വി സി ആൻഡ് യു പി വി സി ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000. SK Doors, Talasheri Road, Mattanur.

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിന് പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999447-6836, 9447-371-836, 8078-502-836.

ഞങ്ങളുടെ ഈ ഭവനത്തെ അങ്ങയുടെ ആലയമായി സ്വീകരിക്കണമേ. ദുഃഖങ്ങളിൽ ആശ്വാസവും ആവശ്യങ്ങളിൽ സഹായവും നൽകി എല്ലാ ദിവസവും ഞങ്ങളോടുകൂടി വസിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേ

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. നമസ്കാരം. FM ബാൻഡിൽ 89.6 മെഗാ ഹെഡ്സിൽ ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: സ്ത്രീ തരംഗം,
2: പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്ത്രീ തരംഗത്തിലേക്ക് സ്വാഗതം. സ്ത്രീ തരംഗത്തിൽ ഇന്ന് ഒരു ഇന്ത്യ അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരിയും എയ്റോസ്പേസ് എഞ്ചിനീയറുമായിരുന്ന കൽപ്പന ചൗളിയെ കുറിച്ചറിയാം. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിച്ചിരുന്ന ഒരു ബഹിരാകാശ സഞ്ചാരിയായിരുന്നു കൽപ്പന ചൗള. അവർ നിരവധി വെല്ലുവിളികളെ നേരിട്ടു, പക്ഷേ ഒരിക്കലും തൻ്റെ സ്വപ്നങ്ങൾ ഉപേക്ഷിച്ചില്ല. ശക്തമായ ദൃഢനിശ്ചയവും അജ്ഞാതമായ കാര്യങ്ങൾ പര്യവേഷണം ചെയ്യുന്നതിൽ ആഴമായ സ്നേഹവും ഉള്ളതിനാൽ അവർ നക്ഷത്രങ്ങളെ സമീപിച്ചു. 1962 March 17 ഇന്ത്യയുടെ വടക്കൻ ഭാഗത്തുള്ള ഹരിയാന സംസ്ഥാനത്തെ കർണാൽ എന്ന ചെറിയ പട്ടണത്തിലാണ് കൽപ്പന ചൗള ജനിച്ചത്. 2 മൂത്ത സഹോദരിമാരും ഒരു മൂത്ത സഹോദരനുമുള്ള കുടുംബത്തിലെ ഏറ്റവും ഇളയ കുട്ടിയായിരുന്നു അവർ. അവരുടെ മാതാപിതാക്കളായ ബനാറസി ലാൽ ചൗളയും സഞ്ജ്യോതി ചൗളയും അവർക്ക് ഭാവന എന്നർത്ഥമുള്ള ഒരു പേര് നൽകി. അത് അവരുടെ ജിജ്ഞാസയും സാഹസികതയും നിറഞ്ഞ സ്വഭാവത്തിന് തികച്ചും അനുയോജ്യമായിരുന്നു. കുട്ടിയായിരിക്കുമ്പോൾ കൽപ്പന ഊർജ്ജസ്വലതയും ജിജ്ഞാസയും നിറഞ്ഞവളായിരുന്നു. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ അവൾ എപ്പോഴും ആകാംക്ഷയുള്ളവളുമായിരുന്നു. ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് പലപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. ആകാശവും വിമാനങ്ങളും അവളെ പ്രത്യേകിച്ച് ആകർഷിച്ചിരുന്നു. ചെറുപ്പത്തിൽ പോലും പറക്കാനും ആകാശം പര്യവേഷണം ചെയ്യാനും അവൾ സ്വപ്നം കണ്ടു. വിമാനങ്ങളുടെ ചിത്രങ്ങൾ വരയ്ക്കാനും മേഘങ്ങൾക്ക് മുകളിൽ ഉയരത്തിൽ പറക്കുന്ന ഒരു പൈലറ്റായി സ്വയം സങ്കല്പിക്കാനും അവൾ മണിക്കൂറുകൾ ചെലവഴിക്കുമായിരുന്നു. കൽപ്പനയുടെ അച്ഛൻ ബനാറസി ലാൽ ചൗള കഠിനാധ്വാനിയായ ഒരു ബിസിനസ്സുകാരനായിരുന്നു. കർണാലിൽ അദ്ദേഹത്തിന് ഒരു ചെറിയ ടയർ ഫാക്ടറി ഉണ്ടായിരുന്നു. കുടുംബം സമ്പന്നരല്ലെങ്കിലും അവർ സുഖമായി ജീവിച്ചു. അമ്മ സംജ്യോതി ചൗള ഒരു വീട്ടമ്മയായിരുന്നു. കുടുംബത്തെ പരിപാലിക്കുന്നതിനായി സമയം ചെലവഴിച്ചു. അക്കാലത്തെ പരമ്പരാഗത പ്രതീക്ഷകൾ ഉണ്ടായിരുന്നിട്ടും കൽപ്പനയുടെ മാതാപിതാക്കൾ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തിൽ വിശ്വസിക്കുകയും കുട്ടികളുടെ സ്വപ്നങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്തു. കർണാലിലെ ടാഗോർബാൽ നികേതൻ സീനിയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച കൽപ്പന കഠിനാധ്വാനിയായ ഒരു വിദ്യാർത്ഥിയായി അറിയപ്പെട്ടിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ ശാസ്ത്രത്തിൽ, പ്രത്യേകിച്ച് ബഹിരാകാശം, പറക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവർക്ക് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. അക്കാലത്ത് പെൺകുട്ടികൾ ശാസ്ത്രത്തിലോ എഞ്ചിനീയറിംഗിലോ കരിയർ പിന്തുടരുന്നത് സാധാരണമല്ലായിരുന്നെങ്കിലും കൽപ്പനയുടെ കുടുംബം അവളുടെ താല്പര്യങ്ങളെ പിന്തുണച്ചു. പുരുഷന്മാർ ആധിപത്യം പുലർത്തുന്ന മേഖലകളിലേക്ക് കടക്കേണ്ടി വന്നാലും അവളുടെ അഭിനിവേശം പിന്തുടരാൻ അവർ അവളെ പ്രോത്സാഹിപ്പിച്ചു. ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം വിമാനങ്ങളുടെയും ബഹിരാകാശ പേടകങ്ങളുടെയും രൂപകൽപ്പനയും നിർമ്മാണവും പഠിക്കുന്ന എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ കൽപ്പന തീരുമാനിച്ചു. ചണ്ഡീഗഡിലെ പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർന്ന അവർ അവിടെ തൻ്റെ ക്ലാസ്സിലെ ചുരുക്കം ചില സ്ത്രീകളിൽ ഒരാളായിരുന്നു. പുരുഷാധിപത്യ മേഖലയായിരുന്നതിൻ്റെ വെല്ലുവിളികൾക്കിടയിലും പഠനത്തിൽ മികവ് പുലർത്തി. 1982 എഞ്ചിനീയറിംഗ് ബിരുദം നേടി. എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കൽപ്പന ആഗ്രഹിച്ചതിനാൽ കൂടുതൽ പഠനത്തിനായി അവർ അമേരിക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചു. 1982 ആർലിംഗ്ടണിലെ ടെക്സസ് സർവകലാശാലയിൽ ചേർന്നു. അവിടെ നിന്ന് 1984 എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ ആദ്യത്തെ മാസ്റ്റർ ഓഫ് സയൻസ് ബിരുദം നേടി. പക്ഷേ അവിടെ നിന്നില്ല. കൽപ്പന തന്റെ വിദ്യാഭ്യാസം തുടരുകയും 1986 കൊളറാഡോ ബൗൾഡർ സർവകലാശാലയിൽ നിന്ന് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ രണ്ടാമത്തെ മാസ്റ്റർ ബിരുദവും 1988 എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ PhD നേടുകയും ചെയ്തു. ബഹിരാകാശ യാത്ര എന്ന തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ആവശ്യമായ കഴിവുകളും അറിവും അവരുടെ

വിദ്യാഭ്യാസം അവർക്ക് നൽകി. 1983 കൽപ്പന ചൗള ജീൻ പിയറി ഹാരിസണെ വിവാഹം കഴിച്ചു. ഫ്രാൻസിൽ നിന്നുള്ള ജീൻ പിയറി ഒരു ഫ്ലൈയിംഗ് ഇൻസ്ട്രക്ടറും വ്യോമയാന എഴുത്തുകാരനുമായിരുന്നു. കൽപ്പന അമേരിക്കയിൽ പഠിക്കുന്ന സമയത്താണ് അവർ കണ്ടുമുട്ടിയത്. പറക്കലിനോടും സാഹസികതയോടുമുള്ള ഇഷ്ടം ഇരുവരും പങ്കിട്ടു. അത് അവരെ കൂടുതൽ ആഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കാൻ സഹായിച്ചു. കൽപ്പനയുടെ സ്വപ്നങ്ങളെ ജീൻ പിയറി പിന്തുണക്കുകയും ഒരു ബഹിരാകാശ യാത്രിക എന്ന നിലയിൽ തന്റെ കരിയർ പിന്തുടരുമ്പോൾ അവർക്കൊപ്പം നിൽക്കുകയും ചെയ്തു. പരസ്പര ബഹുമാനത്തിലും പൊതുവായ താല്പര്യങ്ങളിലും അധിഷ്ഠിതമായിരുന്നു അവരുടെ ബന്ധം. കൽപ്പന ചൗളയ്ക്കും ജീൻ പിയറി ഹാരിസണിനും കുട്ടികളില്ലായിരുന്നു. കൽപ്പന തന്റെ ജോലിയോടും ബഹിരാകാശ പര്യവേഷണത്തോടുള്ള അഭിനിവേശത്തോടും ആഴമായ പ്രതിബദ്ധത പുലർത്തിയിരുന്നു. ജീവിതത്തിന്റെ ഭൂരിഭാഗവും അവർ തന്റെ കരിയറിനായി സമർപ്പിച്ചു. ശാസ്ത്രത്തിന് ഗണ്യമായ സംഭാവനകൾ നൽകുകയും ലോകമെമ്പാടുമുള്ള ആളുകളെ പ്രചോദിപ്പിക്കുകയും ചെയ്തു. ബഹിരാകാശ യാത്ര നടത്തുക എന്നതായിരുന്നു കൽപ്പനയുടെ സ്വപ്നം. 1994 അവർ ആ ലക്ഷ്യത്തിലേക്ക് ഒരു വലിയ ചുവടുവെപ്പ് നടത്തി. നാസ അവളെ ഒരു ബഹിരാകാശ യാത്രികയാകാൻ തിരഞ്ഞെടുത്തു. ഇത് ഒരു വലിയ നേട്ടമായിരുന്നു. കാരണം ബഹിരാകാശ ദൗത്യങ്ങളിൽ പങ്കെടുക്കാൻ അവൾക്ക് പരിശീലനം ലഭിക്കുമായിരുന്നു. ബഹിരാകാശ പേടകങ്ങൾ എങ്ങനെ പ്രവർത്തിക്കാമെന്നും ബഹിരാകാശത്ത് പരീക്ഷണങ്ങൾ എങ്ങനെ നടത്താമെന്നും അടിയന്തര സാഹചര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നും പഠിക്കാൻ അവൾ നിരവധി മാസങ്ങൾ പരിശീലനം ചെലവഴിച്ചു. 1988 നാസയിൽ കൽപ്പന ചൗള തന്റെ കരിയർ ആരംഭിച്ചു. കാലിഫോർണിയയിലെ ആമേസ് റിസർച്ച് സെന്ററിൽ ഗവേഷണ ശാസ്ത്രജ്ഞയായി നിയമിതയായി. വിമാനങ്ങൾക്ക് ചുറ്റും വായു എങ്ങനെ സഞ്ചരിക്കുന്നുവെന്ന് പഠിക്കുന്ന പ്രോജക്റ്റുകളിൽ പ്രവർത്തിക്കുക എന്നതായിരുന്നു അവരുടെ ജോലി. മികച്ചതും സുരക്ഷിതവുമായ വിമാനങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിന് ഈ ഗവേഷണം പ്രധാനമായിരുന്നു. വായുപ്രവാഹം വിമാനങ്ങളെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ കൽപ്പന കമ്പ്യൂട്ടർ മോഡലുകൾ ഉപയോഗിച്ചു. ഇത് അവയുടെ പ്രകടനം മെച്ചപ്പെടുത്താൻ സഹായിച്ചു. കൽപ്പന ചൗളയുടെ ആദ്യ ബഹിരാകാശ യാത്ര കൊളംബിയ സ്പേസ് ഷട്ടിൽ ആയ STS-87 ദൗത്യത്തിലായിരുന്നു. 1997 നവംബർ 19 ആ ദൗത്യം വിക്ഷേപിക്കപ്പെട്ടു. നാസയുടെ സ്പേസ് ഷട്ടിൽ പ്രോഗ്രാമിന്റെ ഭാഗമായിരുന്നു ഈ ദൗത്യം. ഏകദേശം 16 ദിവസം നീണ്ടുനിന്നു ഈ ദൗത്യം. കൽപ്പന ഒരു മിഷൻ സ്പെഷ്യലിസ്റ്റായി സേവനമനുഷ്ഠിച്ചു. ഷട്ടിലിന്റെ റോബോട്ടിക് ഭുജം പ്രവർത്തിപ്പിക്കുക എന്നതായിരുന്നു അവരുടെ പ്രധാന ജോലി. ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുന്നതിനും ഷട്ടിലിന് പുറത്ത് ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും റോബോട്ടിക് ഭുജം ഉപയോഗിച്ചിരുന്നു. STS-87 ദൗത്യത്തിന്റെ പ്രാഥമിക ലക്ഷ്യങ്ങൾ ബഹിരാകാശത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുക, ഒരു ബഹിരാകാശ നിരീക്ഷണാലയം വിന്യസിക്കുക, വീണ്ടെടുക്കുക എന്നിവയായിരുന്നു. വിവിധ ഭൗതിക പ്രക്രിയകളിൽ മൈക്രോഗ്രാവിറ്റിയുടെ സ്വാധീനം പഠിക്കുന്നതും ദൗത്യത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. ദൗത്യം അതിന്റെ ലക്ഷ്യങ്ങൾ വിജയകരമായി പൂർത്തീകരിച്ചു. റോബോട്ടിക് കൈകളുമായുള്ള കൽപ്പനയുടെ പ്രവർത്തനം പരീക്ഷണങ്ങളുടെ വിജയത്തിന് കാരണമായി. ബഹിരാകാശ സാഹചര്യങ്ങൾ വ്യത്യസ്ത പ്രതിഭാസങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞരെ സഹായിച്ച വിലപ്പെട്ട ഡാറ്റ ദൗത്യം നൽകി. കൽപ്പന ചൗളയുടെ രണ്ടാമത്തെ ബഹിരാകാശ യാത്രയും കൊളംബിയ സ്പേസ് ഷട്ടിൽ STS-107 ദൗത്യത്തിലായിരുന്നു. 2003 ജനുവരി 16 ആരംഭിച്ച ഈ ദൗത്യം 16 ദിവസത്തെ ശാസ്ത്ര ഗവേഷണ ദൗത്യമായിരുന്നു. ഈ പറക്കലിൽ ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്ക് അവർ സംഭാവന നൽകി. ജീവശാസ്ത്രം, ഭൗതികശാസ്ത്രം, മെറ്റീരിയൽ സയൻസ് എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിലാണ് ദൗത്യം ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. STS-107 പ്രധാന ലക്ഷ്യം ബഹിരാകാശത്തിന്റെ സവിശേഷമായ അന്തരീക്ഷത്തിൽ മാത്രം ചെയ്യാൻ കഴിയുന്ന പരീക്ഷണങ്ങൾ നടത്തുക എന്നതായിരുന്നു. തീജ്വാലകൾ എങ്ങനെ കത്തുന്നു, വസ്തുക്കൾ ബഹിരാകാശത്ത് എങ്ങനെ പ്രതികരിക്കുന്നു തുടങ്ങിയ വ്യത്യസ്ത ജൈവ ഭൗതിക പ്രക്രിയകളിൽ മൈക്രോഗ്രാവിറ്റിയുടെ സ്വാധീനം പഠിക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. ദാരുണമായ അപകടത്തിനു മുമ്പ് ക്രൂ നിരവധി പ്രധാനപ്പെട്ട പരീക്ഷണങ്ങൾ നടത്തുകയും വിലപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. നിർഭാഗ്യവശാൽ 2003 ഫെബ്രുവരി 1 ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പുനഃപ്രവേശിക്കുന്നതിനിടെ കൊളംബിയ സ്പേസ് ഷട്ടിൽ വിഘടിച്ചപ്പോൾ ദൗത്യം ദുരന്തത്തിൽ അവസാനിച്ചു. കൽപ്പന ചൗള അന്തരിച്ചു. ബഹിരാകാശത്ത് ശാസ്ത്രീയ ഗവേഷണം നടത്തുക എന്ന ദൗത്യത്തിലായിരുന്ന കൊളംബിയ എന്ന സ്പേസ് ഷട്ടിലിൽ ആയിരുന്നു അവർ. വിജയകരമായ ഒരു ദൗത്യത്തിനു ശേഷം ഷട്ടിൽ ഭൂമിയിലേക്ക് മടങ്ങേണ്ടതായിരുന്നു. ഷട്ടിൽ ഭൂമിയുടെ

അന്തരീക്ഷത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുമ്പോൾ എന്തോ കുഴപ്പം സംഭവിച്ചു. വിക്ഷേപണത്തിനിടെ ഫോം ഇൻസുലേഷന്റെ ഒരു ഭാഗം പൊട്ടി ഷട്ടിലിൽ ഇടിച്ചപ്പോൾ കൊളംബിയയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഈ കേടുപാടുകൾ കൃത്യസമയത്ത് ശ്രദ്ധയിൽപ്പെട്ടില്ല. കൂടാതെ ഷട്ടിൽ അന്തരീക്ഷത്തിലൂടെ തിരികെ വന്നപ്പോൾ ചൂട് കാരണം കേടുപാടുകൾ സംഭവിച്ച ഭാഗം പരാജയപ്പെടാൻ കാരണമായി. ടെക്സാസിന് മുകളിലൂടെ ആകാശത്ത് ഷട്ടിൽ പൊട്ടി. കൽപ്പന ഉൾപ്പെടെ 7 ബഹിരാകാശ യാത്രികരും മരിച്ചു. കൽപ്പനയ്ക്കന്ന് 40 വയസ്സായിരുന്നു. കൽപ്പന ചൗളയെ ഒരു നായികയായും പ്രചോദനമായും ഓർമ്മിക്കപ്പെടുന്നു. അവരുടെ ദാരുണമായ മരണശേഷം നിരവധി ആളുകളും സംഘടനകളും അവരുടെ നേട്ടങ്ങളെയും ബഹിരാകാശ ശാസ്ത്രത്തിന് നൽകിയ സംഭാവനകളെയും ആദരിച്ചു. നിരവധി സ്കൂളുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കൽപ്പന ചൗളയുടെ പേര് നൽകിയിട്ടുണ്ട്. ഇത് അവരുടെ ഓർമ്മകൾ സജീവമായി നിലനിർത്താൻ സഹായിക്കുകയും വിദ്യാർത്ഥികളെ അവരുടെ സ്വപ്നങ്ങൾ പിന്തുടരാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. യുവശാസ്ത്രജ്ഞരെയും എഞ്ചിനീയർമാരെയും അംഗീകരിക്കുന്നതിനായി അവരുടെ പേരിൽ അവാർഡുകളും സ്കോളർഷിപ്പുകളും നൽകുന്നുണ്ട്. അടുത്ത തലമുറയിലെ പര്യവേഷകരെയും ഗവേഷകരെയും പിന്തുണയ്ക്കാനും പ്രചോദിപ്പിക്കാനും ഉദ്ദേശിച്ചുള്ളതാണ് ഇവ. അവരോടുള്ള ബഹുമാനാർത്ഥം കൽപ്പന 1 എന്നു പേരുള്ള ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചു. ഇത് ബഹിരാകാശവുമായുള്ള അവരുടെ ബന്ധം സജീവമായി നിലനിർത്തുകയും ബഹിരാകാശ പര്യവേഷണത്തിലെ അവരുടെ പാരമ്പര്യം തുടരുകയും ചെയ്യുന്നു. അവരുടെ ജീവിതകഥ പുസ്തകങ്ങളിലും സിനിമകളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് അവരുടെ അവിശ്വസനീയമായ യാത്രയെയും നേട്ടങ്ങളെയും കുറിച്ച് കൂടുതൽ ആളുകളെ അറിയിക്കാൻ സഹായിച്ചു. ശാസ്ത്രം, സാങ്കേതിക വിദ്യ, പര്യവേഷണം എന്നീ മേഖലകളിലെ സ്വപ്നങ്ങൾ പിന്തുടരാൻ നിരവധി ആളുകളെ, പ്രത്യേകിച്ച് യുവതികളെയും പെൺകുട്ടികളെയും അവരുടെ ജീവിതകഥ പ്രചോദിപ്പിക്കുന്നു. നക്ഷത്രങ്ങൾ കീഴടക്കാനുള്ള അഭിനിവേശവും സ്ഥിരോത്സാഹവും ഉണ്ടെങ്കിൽ ആകാശം പോലും പരിധിയല്ലെന്ന് കൽപ്പന ചൗള തെളിയിച്ചു. പ്രിയ ശ്രോതാക്കളെ, എയറോസ്പേസ് എഞ്ചിനീയറും ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ വംശജയുമായിരുന്ന കൽപ്പന ചൗളയുടെ വിശേഷങ്ങളായിരുന്നു ശ്രോതാക്കൾ സ്ത്രീ തരംഗത്തിലൂടെ ഇതുവരെ കേട്ടത്.

0: ഇതോടുകൂടി ഇന്നത്തെ സ്ത്രീതരംഗം ഇവിടെ പൂർണ്ണമാകുന്നു.
1: സ്ത്രീതരംഗം, പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.

പ്രിയ ശ്രോതാക്കളെ, നാട്ടിലെ പാട്ട് ഇനി മുതൽ എല്ലാ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ രാത്രി 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ രാവിലെ 9:15. മറക്കാതെ കേൾക്കുക നാട്ടിലെ പാട്ട്.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സിയാബ് പൊയിൽക്കാവ്. പ്രധാന വാർത്തകൾ. 7.8% ത്രൈമാസ വളർച്ചാ നിരക്ക് ഇന്ത്യയുടെ സാമ്പത്തിക കരുത്താണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ആദ്യ ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണത്തിന് നാളെ തിരൂരിൽ തുടക്കമാകും. പിഎംശ്രീ പദ്ധതിയിൽ സംസ്ഥാന ഗവൺമെന്റിന് തിടുക്കമില്ലെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ. സംസ്ഥാനത്തെ പഞ്ചായത്തുകളിൽ ലഹരിമുക്ത കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ ചട്ടഭേദഗതി വരുത്തുമെന്ന് മന്ത്രി കെ എം ഷാജി. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് ജയം. വാർത്തകൾ വിശദമായി. മുൻ തലമുറകളെ അപേക്ഷിച്ച് വലിയ സ്വപ്നങ്ങൾ കാണാനും ആഗോളതലത്തിൽ കൺസൾട്ടിംഗ് അക്കൌണ്ടിംഗ് ധനകാര്യ നിയമസ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ യുവതയെ ആഹ്വാനം ചെയ്തു. ഡൽഹി സർവകലാശാലയിലെ ശ്രീരാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ

ശതാബ്ദി ആഘോഷങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ കൈവരിച്ച 7.8% ത്രൈമാസ വളർച്ചാ നിരക്ക് രാജ്യത്തിന്റെ സാമ്പത്തിക കരുത്താണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും നയപരമായ നിശ്ചലാവസ്ഥയിൽ നിന്ന് ഊർജ്ജസ്വലമായ നയരൂപീകരണത്തിലേക്ക് ഇന്ത്യ വലിയ ദൂരം പിന്നിട്ടതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്നു മുതൽ 4 ദിവസങ്ങളിൽ അസം, മേഘാലയ, മണിപ്പൂർ, അരുണാചൽ പ്രദേശ് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. ചരിത്രപരവും സാമൂഹ്യ ദേശീയ പ്രാധാന്യവുമുള്ള സ്ഥാപനങ്ങൾ സന്ദർശിക്കുന്നതിനു പുറമെ അക്കാദമിക്, സാംസ്കാരിക പൊതുപരിപാടികളിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഇന്ന് ഗുവാഹട്ടിയിൽ ഗീതാനഗർ കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിലും ശ്രീമന്ത ശങ്കരദേവ യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് 4 ദിവസത്തെ സൌദി അറേബ്യ സന്ദർശനത്തിന് റിയാദിലെത്തി. സൌദിയിലെ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരുമായും പ്രവാസി ഇന്ത്യക്കാരുമായും വ്യവസായ പ്രമുഖരുമായും സന്ദർശനവേളയിൽ ചർച്ചകളും കൂടിക്കാഴ്ചകളും നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. മാനവ വിഭവശേഷി, നൈപുണ്യ വികസനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം, അന്താരാഷ്ട്ര കാര്യങ്ങൾ എന്നീ മേഖലകളിൽ പരസ്പരം താൽപര്യപ്പെടുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ഇന്ത്യയും സൌദി അറേബ്യയും തമ്മിൽ ബഹുമുഖ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും സന്ദർശനം ഇരുപക്ഷത്തിനും അവസരമൊരുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി സേവ്യർ ബെറ്റൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് നാളെ ഇന്ത്യയിലെത്തും. ന്യൂഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിൽ വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കറുമായി അദ്ദേഹം നാളെ കൂടിക്കാഴ്ച നടത്തും. മറ്റന്നാൾ IIT മദ്രാസിലെ പരിപാടികളിലും SES ക്യാമ്പസിന്റെ ഉദ്ഘാടന ചടങ്ങിലും സേവ്യർ ബെറ്റൽ പങ്കെടുക്കും. സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിടുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി VE അബ്ദുൽ ഗഫൂർ നാളെ മലപ്പുറത്ത് നിർവഹിക്കും. മലപ്പുറം തിരൂർ താലൂക്കിലാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണം, ക്ഷേമം, സാമൂഹിക സുരക്ഷ, അവസര സമത്വം, സ്വയം പര്യാപ്തത എന്നിവ ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. രാജ്യത്ത് ആദ്യമായാണ് ഭിന്നശേഷിക്കാർക്കായി പുനരധിവാസ ഗ്രാമം നിലവിൽ വരുന്നത്. ദേശീയപാതയിലെ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിന് പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കുമെന്ന് മന്ത്രി PK ബഷീർ അറിയിച്ചു. പാത തുറന്നുകൊടുക്കുമ്പോൾ റോഡ് സുരക്ഷ പൂർണ്ണമായി ഉറപ്പാക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. PM-ശ്രീ പദ്ധതിയിൽ സംസ്ഥാന ഗവൺമെന്റിന് തിടുക്കമില്ലെന്ന് മന്ത്രി N ഷംസുദ്ദീൻ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതിയുടെ തീരുമാനം നടപ്പാക്കുമെന്നും മന്ത്രി കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. സ്ത്രീ ശാക്തീകരണത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് KPCC പ്രസിഡന്റ് കൂടിയായ മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. മുഖ്യമന്ത്രി ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ സ്ത്രീ ശാക്തീകരണത്തിന് പ്രാധാന്യം നൽകി സംസാരിക്കുന്നത് ഇതുകൊണ്ടാണ്. രാഷ്ട്രീയ രംഗത്ത് തർക്കങ്ങളുണ്ടാകുമ്പോൾ പക്വതയോടെ അത് നേരിടുകയാണ് നേതാക്കൾ ചെയ്യേണ്ടത്. എന്നാൽ ചിറയും കീഴ് കയ്യാങ്കളി പാർട്ടിക്ക് ഏറെ നാണക്കേടുണ്ടാക്കുകയാണ് ചെയ്തത്. കോൺഗ്രസിലെ വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ പറയണമെന്ന അഭിപ്രായമാണ് നേതാക്കളോട് പറയാനുള്ളതെന്നും ഗവൺമെന്റിനെക്കുറിച്ച് നല്ല അഭിപ്രായമാണെന്നും സണ്ണി ജോസഫ് കണ്ണൂരിൽ പറഞ്ഞു. ചിറയൻകീഴ് കയ്യാങ്കളിയിൽ KPCC നിയോഗിച്ച അന്വേഷണ സമിതി തിരുവനന്തപുരത്ത് യോഗം ചേരുന്നു. ഇരുവിഭാഗത്തിന്റെയും മൊഴിയെടുത്ത ശേഷം അന്തിമ റിപ്പോർട്ട് ഇന്ന് തന്നെ KPCC സമർപ്പിക്കുമെന്ന് അന്വേഷണ സമിതി തലവൻ MM ഹസൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നാർക്കോ ഹണ്ടാണ് ഓപ്പറേഷൻ തൂഫാനെന്നും കേരളത്തിൽ നിന്ന് അയൽ സംസ്ഥാനങ്ങളിലേക്ക് വരെ ഇതിന്റെ സ്വാധീനം വളർന്നതായും മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരള പോലീസിന്റെ യെസ് ടു സ്പോർട്സ്, നോ ടു ഡ്രഗ്സ് ദീപശിഖ പ്രയാണത്തിന് സിറ്റി പോലീസ് കോഴിക്കോട് ബീച്ചിൽ നൽകിയ സ്വീകരണവും മാരത്തോൺ റാലിയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും ലഹരി വിമുക്ത കേന്ദ്രങ്ങൾ തുടങ്ങുവാൻ ചട്ടഭേദഗതി ഉടൻ നടപ്പാക്കുമെന്ന് മന്ത്രി KM ഷാജി പറഞ്ഞു. പല പഞ്ചായത്തുകളിലും ഡി അഡിക്ഷൻ സെന്ററുകൾ തുടങ്ങുവാൻ സാധിക്കുന്നില്ലെന്ന പരാതിയെ തുടർന്നാണ് ഭേദഗതി നടപ്പിലാക്കുന്നതെന്ന് മന്ത്രി കോഴിക്കോട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ 18th ബ്രിക്സ് ഉച്ചകോടിയനുബന്ധിച്ച് ഈ മാസം 12-13 തീയതികളിൽ പ്രഥമ IBRICS ഉച്ചകോടി സംഘടിപ്പിക്കും. ധനമന്ത്രിമാർ, നിക്ഷേപകർ, വ്യവസായ പ്രമുഖർ എന്നിവർ 2 ദിവസത്തെ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ റൺവേ മഴവെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നുവെന്ന് വിവിധ സാമൂഹ്യ മാധ്യമ അക്കൌണ്ടുകളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. 2024 ഏപ്രിലിൽ ദുബായ് വിമാനത്താവളത്തിലുണ്ടായ വെള്ളക്കെട്ടിന്റെ ദൃശ്യങ്ങളാണ് ഡൽഹി വിമാനത്താവളത്തിലേതെന്ന് വ്യാജേന പ്രചരിക്കുന്നതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ദുബായിൽ 7 വിക്കറ്റിനാണ് ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയത്.
ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത പാകിസ്ഥാനെ ഇന്ത്യൻ ബൌളർമാർ 18.1 ഓവറിൽ 55 റൺസിന് പുറത്താക്കി. അടുത്ത മാസം 25 മുതൽ 31 വരെ കോഴിക്കോട് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഈ വർഷവും സ്കൂൾ ഒളിമ്പിക്സ് രീതിയിൽ സംഘടിപ്പിക്കുന്ന കായികമേളയുടെ പ്രധാനവേദി കോഴിക്കോട് NIT ഗ്രൌണ്ടായിരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ചൈനീസ് മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ്, റങ്കി റെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും മൂന്നാം തവണയും ഫൈനലിൽ പ്രവേശിച്ചു. ലോക റാങ്കിംഗിൽ 5 സ്ഥാനത്തുള്ള ഈ സഖ്യം സെമിഫൈനലിൽ മലേഷ്യ സഖ്യത്തെയാണ് പരാജയപ്പെടുത്തിയത്. യുവജനങ്ങളുടെ നൈപുണ്യശേഷി പ്രകടിപ്പിക്കാൻ അവസരമൊരുക്കുന്ന ഇന്ത്യ സ്കിൽസ് 2026 മത്സരങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയവും NSDCയും സംഘടിപ്പിക്കുന്ന മത്സരങ്ങൾക്ക് സംസ്ഥാനത്ത് കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസ് ആണ് നേതൃത്വം നൽകുന്നത്. 16 വയസ്സിന് മുകളിൽ പ്രായക്കാർക്ക് പങ്കെടുക്കാം. കേന്ദ്ര ഗവൺമെന്റ്, നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയവും സംസ്ഥാന തൊഴിൽ വകുപ്പും ചേർന്ന് നടത്തുന്ന പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേള നാളെ രാവിലെ 10 മുതൽ കാസർകോട് ITI നടക്കും. വ്യാവസായിക പരിശീലന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് മേള നടത്തുന്നത്. മലപ്പുറം വണ്ടൂരിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. ഉപ്പട, ഉതിരംകുളം, മാങ്ങാട്ടുതൊടിക പ്രജീഷാണ് മരിച്ചത്. സംസ്ഥാന പാതയിൽ വണ്ടൂരിനും ചെറുകോടിനും ഇടയിലെ താടിവളവിൽ പുലർച്ചെയായിരുന്നു അപകടം. ദേശീയപാതയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. മലപ്പുറം ദേശീയപാത 66 ചേലേമ്പ്ര ഇടിമുഴിക്കലിന് സമീപം പുലർച്ചെയായിരുന്നു അപകടം. മലപ്പുറം സ്വദേശികളായ ഹാരിസ്, ജംഷീർ എന്നിവരാണ് മരിച്ചത്. കാറിലുണ്ടായിരുന്ന 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട കാർ റോഡരികിൽ നിർത്തിയിട്ട ബൈക്കിലിടിച്ച് ദമ്പതികളും 3 വയസ്സുകാരനായ മകനും മരിച്ചു. ചാവക്കാട് എടക്കഴിയൂർ പഞ്ചവടി സ്വദേശികളായ മുനീർ, ഭാര്യ സഫ്ന, മകൻ യമീൽ ഐബക് എന്നിവരാണ് മരിച്ചത്. ജപ്പാനിലെ ഗിഫുവിൽ ട്രെയിൻ തട്ടി മരിച്ച കണ്ണൂർ സ്വദേശിനി ദേവികയുടെ സംസ്കാരം ജപ്പാനിൽ തന്നെ നടക്കും. ഇരിക്കൂർ പടിയൂർ സ്വദേശിനിയായ ദേവിക കഴിഞ്ഞ 2 തീയതിയാണ് അപകടത്തിൽ മരിച്ചത്. കാസർകോട് ജില്ലയിലെ വിവിധ ഗ്രാമീണ മേഖലകളിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് 5 പുതിയ റെഗുലർ സ്റ്റേജ് കാരേജ് പെർമിറ്റുകൾക്ക് റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി അനുമതി നൽകി. എറണാകുളം ജില്ലയിൽ വില വിവരപ്പട്ടിക പ്രദർശിപ്പിക്കാത്ത കഫേകൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. നഗരത്തിലെ മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിൽ മന്ത്രി അനൂപ് ജേക്കബിന്റെ നിർദ്ദേശപ്രകാരം റെയ്ഡ് നടത്തിയ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സ്പെഷ്യൽ സ്ക്വാഡാണ് കഫേകൾക്കെതിരെ കേസെടുത്തത്. തപാൽ വകുപ്പ് കേരള സർക്കിൾ മധ്യമേഖല പ്രാദേശിക ഡാക് അദാലത്ത് ഈ മാസം 16 ഓൺലൈനായി നടത്തും. കൌണ്ടർ സേവനങ്ങൾ, സേവിംഗ്സ് ബാങ്ക്, മണി ഓർഡറുകൾ തുടങ്ങി തപാൽ സേവനവുമായി ബന്ധപ്പെട്ട പരാതികൾ അദാലത്തിൽ പരിഗണിക്കും. സംസ്ഥാന വനിതാ കമ്മീഷന്റെ പരാതി പരിഹാര അദാലത്ത് ഈ മാസം 23 കാസർകോട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തും. രാവിലെ 10 സിറ്റിംഗ് ആരംഭിക്കുന്നത്. കോൺഗ്രസിന്റെ ആശയാദർശങ്ങൾ ഉയർത്തിപ്പിടിച്ച വ്യക്തിത്വമായിരുന്നു PP ഉമ്മർകോയ എന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പ്രമുഖ ഗാന്ധിയനും മന്ത്രിയുമായിരുന്ന PP ഉമ്മർകോയ അനുസ്മരണം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. 7.8% ത്രൈമാസ വളർച്ചാ നിരക്ക് ഇന്ത്യയുടെ സാമ്പത്തിക കരുത്താണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ആദ്യ ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണത്തിന് നാളെ തിരൂരിൽ തുടക്കമാകും. PM പദ്ധതിയിൽ സംസ്ഥാന ഗവൺമെന്റിന് തിടുക്കമില്ലെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്തെ പഞ്ചായത്തുകളിൽ ലഹരിമുക്ത കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ ചട്ടഭേദഗതി വരുത്തുമെന്ന് മന്ത്രി KM ഷാജി. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്: 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0409029708 96. 2 അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 പ്രതികരണം. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവയ്ക്കുള്ള മറുപടിയും. 6 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40

കൃഷ്ണകഥാമൃതം. തുടർന്ന് സന്ധ്യാഗീതങ്ങൾ കേൾക്കാം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ അറ്റ് സ്കൂൾ. 9:00 നാടകനേരത്തിൽ നാടകം നെല്ലിക്ക 2 മുഴുവൻ ഭാഗത്തിൻ്റെ 1-ാം അധ്യായം. നാടകരചന കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. സഹസംവിധാനവും ശബ്ദമിശ്രണവും അശ്വിനി കവിണിശ്ശേരി. 10:00 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: നാട്ടുവിശേഷം. അഞ്ചു ദിവസങ്ങളിലായി നടക്കുന്ന പ്രസിദ്ധമായ കണ്ണവം വെളുമ്പത്ത് മഖാം ഷെരീഫ് ഉറൂസിന് തുടക്കമായി. തലശ്ശേരി ഒ ചന്തുമേനോൻ സ്മാരക വലിയ മാടാവിൽ യു പി സ്കൂൾ ഒ ചന്തുമേനോൻ സ്മൃതി കഥ കവിതാ ശില്പശാല സംഘടിപ്പിക്കും. യു പി എച്ച് എസ് വിഭാഗം വിദ്യാർത്ഥികൾക്കായുള്ള മത്സരം ഈ മാസം 7-ാം തീയതി രാവിലെ 10 മണിക്ക് ആരംഭിക്കും. കവി വീരൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. രവി ഏഴോം പ്രഭാഷണം നടത്തും. കണ്ണൂർ തോട്ടട വനിതാ ഐ ടി ഐയിൽ തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേള നടക്കും. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയവും സംസ്ഥാന തൊഴിലും നൈപുണ്യവും വകുപ്പും ചേർന്ന് വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിലുള്ള കണ്ണൂർ RI സെന്ററിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. എഞ്ചിനീയറിംഗ് നോൺ എഞ്ചിനീയറിംഗ് ട്രേഡുകളിൽ ITI യോഗ്യത നേടി ഇതുവരെ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിംഗ് ലഭിക്കാത്തവർ ഹാജരാകണം. ഫോൺ 0479274588 അല്ലെങ്കിൽ 9446268648. നാട്ടുവിശേഷമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ആ, വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
2: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
3: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരുമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരുമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടു വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരുമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുകുന്ന് മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 4 ദിവസത്തെ വടക്കുകിഴക്കൻ സംസ്ഥാന സന്ദർശനത്തിന് തുടക്കമായി. രാജ്യത്തിന്റെ പ്രതിരോധ ഉൽപാദനം 2 ലക്ഷം കോടി രൂപ കടന്ന് എക്കാലത്തെയും ഉയർന്ന നിലയിലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ കയറ്റുമതി 40,000 കോടി രൂപ കവിഞ്ഞെന്നും പ്രധാനമന്ത്രി. പ്രഥമ ഐബ്രിക്സ് ഉച്ചകോടിക്കൊരുങ്ങി. രാജ്യം ഈ മാസം 12-13 തീയതികളിൽ നടക്കുന്ന ഉച്ചകോടിയിൽ 500-ലധികം വൻകിട നിക്ഷേപകർ പങ്കെടുക്കും. തൃശൂർ കയ്പമംഗലം അപകടത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാരം പരിഗണനയിലെന്ന് തമിഴ്നാട് മന്ത്രി എസ് രാജേഷ് കുമാർ. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ സമഗ്ര

0: ഭിന്നശേഷി പുനരധിവാസ ഗ്രാമം നിർമ്മാണ ഉദ്ഘാടനം നാളെ മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ മലപ്പുറത്ത് നിർവഹിക്കും. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗിരെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ഫൈനലിൽ. വാർത്തകൾ വിശദമായി. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 4 ദിവസത്തെ സന്ദർശനത്തിന് തുടക്കമായി. ഗുവാഹട്ടിയിലെ ലോകപ്രിയ ഗോപിനാഥ് ബെർദോളോയ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അസം ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ, മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ തുടങ്ങിയവർ ഉപരാഷ്ട്രപതിയെ സ്വീകരിച്ചു. അസമിന് പുറമെ മേഘാലയ, മണിപ്പൂർ, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളും അദ്ദേഹം സന്ദർശിക്കും. ഗുവാഹട്ടിയിൽ ഗീതാ നഗർ കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളും ശ്രീമന്ത ശങ്കരദേവ ആരോഗ്യ സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങുമാണ് ഇന്ന് ഉപരാഷ്ട്രപതിയുടെ പരിപാടികൾ. രാജ്യത്തിന്റെ പ്രതിരോധ ഉൽപാദനം എക്കാലത്തെയും ഉയർന്ന നിലയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹി സർവകലാശാലയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. 2 ലക്ഷം കോടി രൂപയുടെ പ്രതിരോധ ഉൽപാദനവും 40,000 കോടിയിലധികം രൂപയുടെ പ്രതിരോധ കയറ്റുമതിയും രാജ്യം നേടിയതായി പ്രധാനമന്ത്രി പറഞ്ഞു.
1: आज भारत करीब करीब 2 लाख करोड़ रुपए का डिफेंस प्रोडक्शन कर रहा है. 2013-14 में हम 600-700 करोड़ रुपए का डिफेंस एक्सपोर्ट करते थे. आज ये आंकड़ा करीब करीब 40,000 करोड़ रुपए तक पहुंच चुका है.
0: കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഗോവയിലെത്തി. പശ്ചിമമേഖലാ സമിതിയുടെ 28-ാം യോഗത്തിൽ അദ്ദേഹം അധ്യക്ഷനാകും. BJP ഗോവ സംസ്ഥാന സമിതിയുടെ പുതിയ ഓഫീസും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ന്യൂഡൽഹിയിൽ നടക്കുന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് ഈ മാസം 12-13 തീയതികളിൽ പ്രഥമ ഐബ്രിക്സ് ഉച്ചകോടി സംഘടിപ്പിക്കും. 500-ലധികം നിക്ഷേപകർ, ധനമന്ത്രിമാർ, വ്യവസായ പ്രമുഖർ എന്നിവർ 2 ദിവസത്തെ ഉച്ചകോടിയിൽ പങ്കെടുക്കും. 21 ബ്രിക്സ് അംഗരാജ്യങ്ങളിലും പങ്കാളിത്ത രാജ്യങ്ങളിലുമുള്ള അടിസ്ഥാന സൌകര്യ വികസനം, ഊർജ്ജം, ഡിജിറ്റൽ പദ്ധതികൾ എന്നിവയിലേക്ക് നിക്ഷേപങ്ങൾ എത്തിക്കുകയാണ് ഉച്ചകോടിയുടെ പ്രധാന ലക്ഷ്യം. നേപ്പാൾ പ്രളയത്തിൽ ഇതുവരെ 1,344 പേരുടെ മരണം സ്ഥിരീകരിച്ചു. വിദേശികളുൾപ്പെടെ 5,000-ത്തോളം പേരെ കാണാതായി. 13,000-ത്തിലധികം പേരെ രക്ഷപ്പെടുത്തി. മരിച്ചവരെ തിരിച്ചറിയാൻ DNA പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അജ്ഞാത മൃതദേഹങ്ങളുടെ വിവരങ്ങൾ നേപ്പാൾ പോലീസിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചതായി അധികൃതർ അറിയിച്ചു. ഇന്ത്യയുടെയും ചൈനയുടെയും സഹായത്തോടെ ജലവൈദ്യുത പദ്ധതി പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവിയർ ബെറ്റൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി നാളെ ഇന്ത്യയിലെത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. IIT മദ്രാസിലെ പരിപാടികളിലും ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി പങ്കെടുക്കും. വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് 4 ദിവസത്തെ സന്ദർശനത്തിനായി സൌദി അറേബ്യയിലെത്തി. സൌദിയിലെ മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രിയുമായും നയതന്ത്ര പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. സൌദി അറേബ്യയിലെ ഇന്ത്യൻ പ്രവാസികളുമായും വ്യവസായ സംരംഭകരുമായും കേന്ദ്ര സഹമന്ത്രി സംവദിക്കും. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ പുതിയ ലഫ്റ്റനന്റ് ഗവർണറായി ഡോക്ടർ ദിനേശ് ശർമ്മയെ രാഷ്ട്രപതി ദ്രൗപദി മുർമു നിയമിച്ചു. 2017 ഒക്ടോബർ മുതൽ പദവിയിൽ തുടരുന്ന അഡ്മിറൽ ദേവേന്ദ്രകുമാർ ജോഷിക്ക് പകരക്കാരനായാണ് ഡോക്ടർ ശർമ്മ നിയമിതനാകുന്നത്. സ്വച്ഛതാ ഹി സേവയെ യഥാർത്ഥ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർ ലാൽ. സ്വച്ഛതാ ഹി സേവാ പ്രചാരണത്തിന്റെ 9-ാം പതിപ്പിലേക്ക് രാജ്യം കടക്കുമ്പോൾ ശുചിത്വമുള്ളതും ആരോഗ്യകരവുമായ ഭാരതത്തിനായുള്ള പ്രതിജ്ഞാബദ്ധത ആവർത്തിക്കുകയാണെന്ന് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന ഉത്തർപ്രദേശ് മാധ്യമ പര്യടനത്തിന് തുടക്കമായി. വിവിധ മാധ്യമ സ്ഥാപനങ്ങളിലെ 11 മാധ്യമപ്രവർത്തകരാണ് ഈ മാസം 12 വരെ നടക്കുന്ന പര്യടനത്തിൽ പങ്കെടുക്കുന്നത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, കാർഷിക വിദഗ്ധൻ പത്മശ്രീ രാംശരൺ വർമ്മ എന്നിവരുമായി മാധ്യമപ്രവർത്തകർ കൂടിക്കാഴ്ച നടത്തിയേക്കും. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന സമഗ്ര ഭിന്നശേഷി പുനരധിവാസ ഗ്രാമം നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ നാളെ മലപ്പുറത്ത് നിർവഹിക്കും. ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ വിവിധ പുനരധിവാസ സേവനങ്ങൾ ഒരേ കുടക്കീഴിൽ ലഭ്യമാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള സമഗ്ര പുനരധിവാസ സംരംഭം എന്ന നിലയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. തൃശൂർ കയ്പമംഗലം ദേശീയപാതയിലെ

0: ത്തിന്റെ കാരണം വിശദമായി പരിശോധിക്കുമെന്ന് തമിഴ്നാട് വിനോദസഞ്ചാര മന്ത്രി എസ് രാജേഷ് കുമാർ. കേരള സർക്കാർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ തമിഴ്നാടിന് കൈമാറി. കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാരം പരിഗണനയിലാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു.
1: ഗവൺമെന്റ് ഇടപെട്ട് ഇവിടെ എല്ലാം പോസ്റ്റ്മോർട്ടം എല്ലാം ചെയ്തിട്ട് പാടി അവിടെ വന്നത് അത് തമിഴ്നാട് ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട്. ഇനി അതിനെ അനുസരിച്ച് അവർ എന്താ നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്, അന്റെ ഫാമിലിക്ക് എന്താ ചെയ്യുന്നത് വെച്ച് അത് അസംബ്ലിയിൽ നാളെ അസംബ്ലി ഉണ്ട്, അത് പരിഹരിക്കും.
0: ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു 8 പേരുടെ മരണത്തിനിടയാക്കിയ അപകടം. തമിഴ്നാട് ദിണ്ടിഗൽ PSN എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. കൈപ്പമംഗലം വാഹനാപകടത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയപാതാ അതോറിറ്റി പ്രോജക്ട് ഡയറക്ടറും തൃശൂർ RTOയും 2 ആഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം വി ഗീത ആവശ്യപ്പെട്ടു. ചരക്ക് ലോറികളുടെ അനധികൃത പാർക്കിംഗും കൃത്യമായ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാത്തതുമാണ് അപകട കാരണമെന്ന ആരോപണം പ്രത്യേകം അന്വേഷിക്കണം. വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. കൈപ്പമംഗലം അപകടത്തിന്റെ നടുക്കം മാറും മുമ്പേ തൃശൂരിൽ വീണ്ടും അപകടം. കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിച്ച് ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചു. ചാവക്കാട് സ്വദേശികളായ മുനീർ, ഭാര്യ സപ്ന, മകൻ യമിൽ ഐബക് എന്നിവരാണ് മരിച്ചത്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗിരെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ഫൈനലിൽ. 3rd തവണയാണ് ഇന്ത്യൻ സഖ്യം ഫൈനലിലെത്തുന്നത്. സെമിഫൈനലിൽ ഇവർ മലേഷ്യയെ പരാജയപ്പെടുത്തി. ഇന്ന് ഉച്ചയ്ക്ക് നടക്കുന്ന ഫൈനലിൽ ഇന്ത്യൻ സഖ്യം ചൈനയെ നേരിടും. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാൻ പരിപാടി അവസാനിക്കില്ലെന്നും ഘട്ടംഘട്ടമായി തുടരുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കോഴിക്കോട് ഓപ്പറേഷൻ തൂഫാൻ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരെ കൊച്ചി സിറ്റി പോലീസ് സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ മെഗാ മാരത്തോൺ ഇന്ന് വൈകിട്ട് 4 യെസ് ടു സ്പോർട്സ് നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശവുമായാണ് മാരത്തോൺ സംഘടിപ്പിക്കുന്നത്. ജനപ്രതിനിധികളും സിനിമാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പോലീസ് ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുക്കും. കഴുകന്മാരെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര അവബോധ ദിനത്തിന്റെ ഭാഗമായി ഹരിയാനയിലെ പഞ്ച്കുലയിൽ ദേശീയതല ശില്പശാല സംഘടിപ്പിച്ചു. പ്രതിസന്ധിയിൽ നിന്ന് വീണ്ടെടുപ്പിലേക്ക്, ഇന്ത്യയിലെ കഴുകന്മാരുടെ സംരക്ഷണം എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച ശില്പശാല കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് ഉദ്ഘാടനം ചെയ്തു. ബീഹാർ, കിഴക്കൻ രാജസ്ഥാൻ, ഹരിയാന, ചണ്ഡീഗഡ്, ഡൽഹി, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും ജമ്മു കാശ്മീർ, പശ്ചിമബംഗാൾ, സിക്കിം എന്നിവിടങ്ങളിലും ശക്തമായ ഇടിമിന്നലിലും കാറ്റിനും സാധ്യതയുണ്ട്. തമിഴ്നാട്, കാരക്കൽ, മേഘാലയ എന്നിവിടങ്ങളിലും സമാന കാലാവസ്ഥ അനുഭവപ്പെടും. ചൈനയിലെ ജിയാങ്സി പ്രവിശ്യയിലുണ്ടായ മണ്ണിടിച്ചിലിൽ 2 മരണം, 10 പേരെ കാണാതായി. ദിവസങ്ങളായി പെയ്ത കനത്ത മഴയാണ് ദുരന്തത്തിന് കാരണമായത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 4 ദിവസത്തെ വടക്കു കിഴക്കൻ സംസ്ഥാന സന്ദർശനത്തിന് തുടക്കമായി. രാജ്യത്തിന്റെ പ്രതിരോധ ഉൽപാദനം 2 ലക്ഷം കോടി രൂപ കടന്ന് എക്കാലത്തെയും ഉയർന്ന നിലയിലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ കയറ്റുമതി 40,000 കോടി രൂപ കവിഞ്ഞെന്നും പ്രധാനമന്ത്രി. പ്രഥമ ഐബ്രിക്സ് ഉച്ചകോടിക്ക് ഒരുങ്ങി രാജ്യം. ഈ മാസം 12-13 തീയതികളിൽ നടക്കുന്ന ഉച്ചകോടിയിൽ 500-ലധികം വൻകിട നിക്ഷേപകർ പങ്കെടുക്കും. തൃശൂർ കൈപ്പമംഗലം അപകടത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാരം പരിഗണനയിലെന്ന് തമിഴ്നാട് മന്ത്രി എസ് രാജേഷ് കുമാർ. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ സമഗ്ര ഭിന്നശേഷി പുനരധിവാസ ഗ്രാമം നിർമ്മാണ ഉദ്ഘാടനം നാളെ മന്ത്രി VE അബ്ദുൽ ഗഫൂർ നിർവഹിക്കും. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗിരെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്നത്തെ റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുകയാണ്. ഈ പരിപാടിയിലേക്ക് എല്ലാവരും വിളിക്കാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണെന്നറിയാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 04-902-97-08-96. ആദ്യ കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാ നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ
2: ഹലോ
1: നമസ്കാരം.
2: നമസ്കാരം നമസ്കാരം.
1: ആഹാ, എന്താണ് ഇന്ന് ലൈവിലേക്കെല്ലാം വിളിക്കാൻ തോന്നിപ്പോയേ?
2: കൊറേ ആയി നമ്മൾ ഇങ്ങനെ ശ്രമിച്ചു നോക്കും, പിന്നെ കിട്ടാണ്ടിരിക്കുമ്പോ മടിച്ച് നിർത്തും.
1: ആഹാ, അപ്പൊ ഇന്ന് നേരത്തെ
2: ഒന്ന് കിട്ടിപ്പോയി.
1: അതെ അല്ലേ, സന്തോഷം.
2: പ്രത്യേകിച്ച് എന്താന്ന് വെച്ചാൽ നമ്മള് ഫോണിലാണ് കിട്ടുന്നത്, നമുക്ക് റേഡിയോയിൽ കിട്ടാറില്ല.
1: അതുകൊണ്ട് ഫോണില് നമുക്ക് ശരിയാക്കി എടുക്കാം, കിട്ടും എന്തായാലും.
2: അതെ അതെ, അതുകൊണ്ട് ഫോണിൽ തന്നെ ആവുമ്പോ നമുക്ക് അതിനെ ഡിപെൻഡ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അല്ല കോളും വന്നാൽ കട്ടാവും.
1: ഓക്കെ, അപ്പോ ഇന്ന് എന്താ വിളിച്ചതിന് കാരണം?
2: ഒന്നുമില്ല, ഇന്നലെയും ഇന്നും ആയിട്ട് എന്റെ രണ്ടു മക്കളുടെയും പിന്നെ വിവാഹ വാർഷികമായിരുന്നു. ഇളയവന്റെത് ഇന്നലെ, മൂത്തയാളുടെ ഇന്ന്.
1: ആഘോഷിച്ചോ?
2: ആഘോഷമൊന്നുമില്ല. ഇളയവൻ ബാംഗ്ലൂരാ ഉള്ളത്, അവരവിടെ താമസിച്ചിട്ടുണ്ട്. മൂത്തയാളുടെ മക വൈഫ് പ്രസവിച്ചു, അപ്പൊ അവളുടെ വീട്ടിലാ ഉള്ളത്.
1: അതിനു മുന്നേ ഞാൻ, എനിക്ക് ഈ സൗണ്ട് മനസ്സിലായി, പക്ഷേ
2: എന്റെ പേര് ലീന.
1: ലീന ടീച്ചർ നമ്മുടെ പാട്ടും പൊരുളിന്റെ ആളാണ്. ഇടക്കിങ്ങനെ ശബ്ദം വരും തോന്നണം വിളിക്കാൻ.
2: അതാണ്,
1: ഒന്ന് പാട്ട് കൂടി പറഞ്ഞോളൂ. എന്തെങ്കിലും ഫോൺ കട്ടായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പാട്ട്.
2: ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആരണ്യകം എന്ന് പറയുന്ന സിനിമ, അത് അതിലുള്ള ഒരു ONV കുറുപ്പ് സാറിന്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു വരികളാണ്. യേശുദാസിന്റെ ആരാധനത്തില് രഘുനാഥ് സേത്ത് സംഗീത സംവിധാനം നിർവഹിച്ച നല്ലൊരു പാട്ട്. അത് ആ ഒരു പാട്ടിന്റെ ഒരു ലിറിക്സിന്റെ ഒരു താല്പര്യവും യേശുദാസിന്റെ ആലാപനവും അതാണ് അതിനെ ഇഷ്ടപ്പെട്ടതാക്കിയത്. പിന്നെ വിചാരിക്കാതെ വന്നത് എങ്ങനെയാന്ന് വെച്ചാൽ 1988 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത്. ആ കാലഘട്ടത്തിലാണ്
1: ഇറങ്ങിയതും. എന്തെങ്കിലും ഒരു പിന്നെ
2: ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ
1: പാടി തന്നെ നമുക്ക്
2: പാട്ട് കേൾക്കുന്ന
1: അതൊക്കെ. പക്ഷെ നമുക്ക് ലീന ടീച്ചർ പാട്ട് അത് രണ്ടുപേര് കേട്ടാലും കുഴപ്പമില്ല.
2: അങ്ങനെ
1: അടിക്കോളൂ.
2: ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ

0: ബാക്കി യേശുദാസ് പാടുന്നതാണ്
1: നല്ലത്.
0: ടീച്ചറെ
1: പാട്ട് ഇഷ്ടക്കേടൊന്നും ഇല്ല, ഇഷ്ടാണ്, പക്ഷെ നമ്മുടെ ആ ഒരു ഫോർമാലിറ്റി ആണല്ലോ. പിന്നെ വേറെന്തുണ്ട് വിശേഷം? എന്നിട്ട് എന്തൊക്കെയായിരുന്നു, അമ്പലത്തിലൊക്കെ പോയോ?
0: പിന്നെ അങ്ങനെ അമ്പലത്തിലൊന്നും പോയില്ല, എല്ലാം മനസ്സിൽ
1: മനസ്സിൽ അല്ലെ. കൊച്ചുമക്കളൊക്കെ ഉഷാറായി പോകുന്നു?
0: ഓ, കൊച്ചുമക്കളൊക്കെ സുഖമായിരിക്കുന്നു. അവര് അവരുടേതായ സന്തോഷത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതല്ലേ വേണ്ടത് നമുക്ക്?
1: അതാണ് ഇനി നമ്മുടെ സന്തോഷം.
0: അവരുടെ തീർച്ചയായിട്ടും അതാണ്.
1: ബാംഗ്ലൂർ പോയിട്ടുണ്ടായില്ലേ?
0: ബാംഗ്ലൂർ കഴിഞ്ഞ ആഴ്ച പോയിരുന്നു. ആ കുഞ്ഞുബാവേനെ കണ്ടു. അത് കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ ഇവിടെ അടുത്ത് തന്നെയാണ് മൂത്തയാളുടെ പിന്നെ വൈഫിന്റെ വീട്, പരിയാരത്ത് തന്നെ. അപ്പൊ അവിടെയും പോയി, കുഞ്ഞുബാവേനെ ഇന്നലെ കണ്ടു.
1: അപ്പൊ ഇന്നലെ ആഘോഷിച്ച വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചവരുടെ കപ്പിൾസിന്റെ പേരൊന്ന് പറയോ.
0: അവര് മകൻ വിഷ്ണോയ്, മകള് വിനയ, കൊച്ചുമോളുടെ പേര് ഏക.
1: ഏക
0: ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന മകൻ, മൂത്ത മകൻ പ്രണോയ്, മകൾ തേജ, കൊച്ചുമോൾ

0: നമ
1: അടിപൊളി പേരാണ്, വ്യത്യസ്തമായ പേരാണ്.
0: അതൊക്കെ അവരുടെ തന്നെ സെലക്ഷൻ ആണ്, മക്കളുടെ സെലക്ഷൻ.
1: അതെയാ, നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചത് മാത്രം അല്ലേ?
0: അല്ല, അഭിപ്രായം ഒന്നുമല്ല, അതൊക്കെ അവരുടെ നമ്മളുടെ നമുക്ക് പേരിട്ടത് അച്ഛനും അമ്മയല്ലേ, അതുപോലെ നമ്മളെ മക്കൾക്കും നമ്മൾ പേരിടുന്നു.
1: അങ്ങനെ അപ്പൊ പിന്നെ അത്
0: നല്ല പേരായിരുന്നു, എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട പേര് അവർ സെലക്ട് ചെയ്തത്. അതെ,
1: രണ്ടുപേരും ടീച്ചറേ
0: മക്കൾ രണ്ടുപേരും പാടും, മക്കളുടെ ഭാര്യമാരും പാടും.
1: അതെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ വാവയുള്ളത് കൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും, നാട്ടിൽ വന്നാൽ എന്തായാലും ഇവിടെ വരണം,
0: വരാൻ പറയാം.
1: എന്നുവെച്ച് രണ്ടുപേരും നമുക്ക് രണ്ടുപേരും കൂടി ചേർത്തിട്ട് നമുക്ക് അങ്ങനെ ഒരു ഇഷ്ടങ്ങൾ.
0: അങ്ങനെ നമ്മുടെ മക്കളുടെ എന്റെ ഹസ്ബൻഡ് കുറെ ലളിതഗാനങ്ങൾ എഴുതിയിരുന്നു, കോവിഡ് കാലത്തൊക്കെ ആയിരുന്നു. ആ സമയത്ത് കുറെ അഞ്ചെട്ട് ലളിതഗാനങ്ങൾ എഴുതിയിരുന്നു, അതില് രണ്ടു മൂന്നെണ്ണം ഞാൻ പാടിയത്, പിന്നെ മക്കള് പാടിയതുണ്ടായിരുന്നു, പിന്നെ രണ്ട് മക്കളുടെയും ഭാര്യമാര് കൂടി ഒരു ഡ്യുവറ്റ് പോലെ ഒരു ലളിതഗാനം അതും പാടിയിട്ടുണ്ടായിരുന്നു.
1: അതെല്ലേ,
0: അങ്ങനെ
1: എന്തായാലും നമ്മളെ ശ്രോതാക്കൾക്കൊരു കേൾക്കാനുള്ള ഒരു അവസരം ഒരുക്കണം എന്തായാലും അടുത്ത തവണ.
0: ആയിക്കോട്ടെ, ആയിക്കോട്ടെ.
1: അപ്പൊ എല്ലാവിധ ആശംസകളും രണ്ടു പേർക്കും, രണ്ട് മക്കൾക്കും, രണ്ട് എന്താ പറയാ കപ്പിൾസിന്, രണ്ട് കപ്പിൾസിനും നമ്മുടെ റേഡിയോ മലബാർ ടീമിന്റെ ആശംസകളും.
0: ഓക്കെ,
1: അപ്പൊ വിളിച്ചതിൽ സന്തോഷം. പാട്ട് പാടി
0: മക്കൾക്ക് വേണ്ടിയും നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയും ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
1: ഓക്കെ, മാഷ് അവിടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ചോദിച്ചു എന്ന് പറയാ. അപ്പൊ പാട്ട് കേൾക്കാം അല്ലേ, അവർക്ക് അവരോട് പറയാ ഇങ്ങനെ പാട്ട് കൊടുത്തിട്ടുണ്ടെന്ന്. ഓക്കെ,
0: ആയിക്കോട്ടെ, ഓക്കെ, ശരി എന്നാ.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ TVSന് ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് അടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ.
0: അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ, ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
4: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി.
3: CM വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
4: big exclusive studio kannur of Simbolo and Collar, other brands Grand Force, Hutik, Vox Lanit.
3: Phone 9496420880,
4: 8111933600.
3: CM vistara.
4: CM വിസ്താര നെല്ലൂന്നി. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കോക്കനട്ട് മേഡ് മാജിക്.
4: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
5: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
4: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കോക്കനട്ട്.
4: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
5: ഫോൺ 9188951780.
6: മലബാർ ഇഷ്ടഗാനങ്ങളുടെ അടുത്ത കോളർ വെയിറ്റ് ചെയ്യാണ്. ഹലോ.
7: ഹലോ,
6: നമസ്കാരം.
7: നമസ്കാരം
6: ചന്ദ്രഭാനു ഏട്ടാ, സുഖല്ലേ?
7: ആണ്,
6: ശബ്ദം പിന്നെ നമുക്ക് ഫെമിലിയർ ആണല്ലോ. എന്തുണ്ട് വിശേഷം?
7: സന്തോഷമായിട്ട് പോകുന്നു. ഇന്ന് പ്രത്യേക ദിവസമാണ് എനിക്ക്.
6: അതെയാ? എന്താണ്?
7: ഇന്ന് എന്റെ മകൾ നവ്യ
6: ടീച്ചറുടെ
7: 11ാം വിവാഹവാർഷികം.
6: ഓക്കെ, ഹസ്ബൻഡിന്റെ പേര് കൂടി പറഞ്ഞോളൂ.
7: ഹസ്ബൻഡിന്റെ പേര് നിഷാന്ത്. നിഷാന്ത് ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ വർക്ക് ചെയ്യുന്ന.
6: ശ്രോതാക്കൾക്ക് ചിലപ്പം അറിയില്ലായിരിക്കാം, ഇനി മനസ്സിലാവും.
7: ഓക്കെ
6: ഓക്കെ, അവരുടെ വിവാഹവാർഷികമാണ്.
7: അപ്പോ അവർക്ക് രണ്ടാൾക്കും എല്ലാവിധ സന്തോഷവും ആയിരാരോഗ്യ സുഖവും നേരുകയാണ്.
6: അവർക്ക്
7: രണ്ട് മക്കളുണ്ട്.
6: പേര് പറഞ്ഞോളൂ, മക്കളുടെ പേര് കൂടി പറഞ്ഞോളൂ.
7: മക്കളുടെ പേര് നിവിൻ ദേവ്, നിമേത് ദർശൻ.
6: നിമേത് ദർശൻ.
7: നിമേത് ദർശൻ.
6: ആരാണ് ഇപ്പൊ ലീന ടീച്ചർ പറഞ്ഞതുപോലെ പേര്? അവര് തന്നെയാണോ സെലക്ട് ചെയ്തത്?
7: അവര് തന്നെയായിരിക്കും.
6: ആ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്നായിരിക്കും അല്ലേ?
7: ഇല്ല, അതൊക്കെ പുതിയ തലമുറ അവരവരുടെ പേരിട്ടുള്ള നമ്മള്.
6: അതെ അല്ലേ? പിന്നെ ഇന്ന് എന്തെങ്കിലും പരിപാടി ഉണ്ടോ?
7: പരിപാടി ഹസ്ബൻഡ് ഇവിടെ ഇല്ല. പുള്ളി

0: രണ്ടു ദിവസം കഴിഞ്ഞ് വരുന്ന പറഞ്ഞു. അപ്പൊ അപ്പോഴേ കേക്ക് ഒക്കെ കട്ട്
1: ചെയ്യാറുണ്ട്.
0: നമ്മളൊരു ചിക്കൻ കറിയും നെയ്ച്ചോറൊക്കെ
1: ആക്കിയിട്ടുണ്ട്. ടീച്ചർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? പാട്ടൊന്ന് പറഞ്ഞിട്ട് കൊടുക്കാം.
0: പാട്ട് ഇപ്പം 1977 ഇവനന്റെ പ്രിയപുത്രൻ എന്ന സിനിമക്ക് വേണ്ടിട്ട് യേശുദാസും സുശീലയും സംഘവും പാടിയ ഭൂമിയിൽ സ്വർഗം പണിതുയർത്തിയിടും പൂർണിമയല്ലോ സ്നേഹം എന്ന് തുടർന്ന പാട്ട്.
1: നല്ല അടിപൊളി വരികളാണ്. സെലക്ട് ചെയ്ത് വെച്ച് തന്നെയാണല്ലേ?
0: അതെ അതെ, ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന പാട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. സന്തോഷം തുടിക്കുന്ന വരികളും തോന്നുന്നു അതിനകത്ത്.
1: അതെ അതെ അതെ. വേറെ എന്തുണ്ട് വിശേഷം? ഇത് തന്നെ വിശേഷം.
0: ഭക്ഷണം കഴിച്ചില്ല, ഭക്ഷണം റെഡിയാക്കൊണ്ടിരിക്കുന്നത്.
1: ഇതിന്റെ ഈ പാട്ടിന്റെ കൂടെ കഴിക്കാൻ പറ്റുമോ? അപ്പോഴത്തേക്കായോ?
0: ആയി വരുന്നുണ്ട്. പിന്നെ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വാങ്ങി.
1: ജ്യോതിയേച്ചി ഇങ്ങനെ അടുക്കളയിൽ നിന്ന് ഓടുമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ?
0: അതെ അതെ അതെ.
1: അപ്പൊ ഒന്ന് ടീച്ചറോട്
0: പറയാം.
1: ഞങ്ങളുടെ തിരക്കിലായിരിക്കും അല്ലേ ടീച്ചറ്? ബുദ്ധിമുട്ടിക്കണ്ട, നമുക്ക് വേറൊരു അവസരത്തിൽ സംസാരിക്കാം. അപ്പൊ ഞങ്ങളുടെ റേഡിയോ മലബാർ ടീമിന്റെ ആശംസകൾ കൂടി അറിയിക്കുക. എനിക്ക് തോന്നുന്നു ഇന്ന് നല്ല മുഹൂർത്തമുള്ള ദിവസമായിരുന്നു തോന്നി. ഇപ്പൊ ലീന ടീച്ചർ വിളിച്ചു, ഒരുപാട് പേരുടെ വിവാഹ വാർഷികങ്ങൾ നടക്കുന്ന ദിവസമാണെന്ന് തോന്നുന്നു അല്ലേ? വിവാഹം നടന്ന ദിവസമാണെന്ന്
0: തോന്നുന്നു.
1: ഓക്കെ, അപ്പം വേറെന്താ ചന്ദ്രബാനേട്ടാ, ഇത്രക്കേലുള്ളൂ? പരിപാടികളെല്ലാം ഇപ്പോഴും തുടർന്ന്
0: കേട്ടുകൊണ്ടേ
1: കിട്ടി, സന്തോഷം. ഓക്കെ, അപ്പൊ എല്ലാരോടും അന്വേഷണം പറയാ, ഒരിക്കൽ കൂടി ആശംസകൾ നേരുകയാണ്. മനോഹരമായ ഒരു പാട്ട്, എന്തായാലും ടീച്ചറോട് കേൾക്കാൻ പറയൂ.
0: ഓക്കെ,
1: സന്തോഷം വിളിച്ചു.
0: താങ്ക് യു.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: അച്ഛനെന്ന എത്ര സന്തോഷോ, ഹാള് കിട്ടിയാ.
3: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
1: ആഘോഷങ്ങൾക്ക് മറ്റു കൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടൻ റോഡ്. 200 പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ, 100 പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
3: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
1: അരോമ, ദി ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
4: SK Doors, എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, FRP ഡോർസ്, PVC ആൻഡ് UPVC ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
5: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാരിഷ ഗാനങ്ങൾ തുടരുന്നു. ഹലോ
1: ഹലോ,
0: നമസ്കാരം.
1: ഞാൻ നെല്ലൂരിൽ നിന്ന് വിളിക്കുന്നതാണേ.
0: ആദ്യമായിട്ട് വിളിക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ? എന്താണ് ഇന്ന് ആദ്യമായിട്ട് വിളിക്കുമ്പോ എന്തെങ്കിലും വിശേഷം ഉണ്ടോ?
1: ചെറിയൊരു വിശേഷമുണ്ട്. അനിയത്തിയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്
0: ഇന്ന്,
1: 18th വെഡിങ് ആനിവേഴ്സറി.
0: അതെയോ? അനിയത്തിയുടെയും ഭർത്താവിന്റെ പേര് കൂടി പറഞ്ഞോളൂ.
1: ജീന ഷനിൽ. അവര് ചാവശ്ശേരി കായലൂരാണ് താമസം.
0: ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് എല്ലാം വിശ്വാസം അറിയിച്ചുകൊണ്ടുള്ള പാട്ട് ചോദിച്ചുകൊണ്ടാണ് ഇന്നത്തെ കോള്. ആദ്യത്തെ രണ്ട് കോളും അങ്ങനെയായിരുന്നു. ഇന്ന് നല്ല ദിവസമായിരുന്നു തോന്നുന്നു. നല്ല ദിവസമാണ്. എന്തൊക്കെയാണ് പരിപാടി?
1: ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല.
0: അല്ല, സാധാരണ ഇങ്ങനത്തെ ആനിവേഴ്സറി, ബർത്ത്ഡേ അങ്ങനെ എന്തെങ്കിലും പരിപാടികള് നിങ്ങൾ ഒരുമിച്ച് കൂടാറുണ്ടോ? എങ്ങനെയാ?
1: ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോ ഒന്ന് രണ്ടു വർഷമായിട്ടില്ലേ. ചെലപ്പോ വിളിക്കുമായിരിക്കും, വിളിച്ചാ പോവും.
0: അതെ അല്ലേ? ഓക്കേ, ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: അനശ്വരം മൂവിയിലെ ശ്യാമാംബരം, സോറി, താരാപഥം.
0: താരാപഥം, നല്ല പാട്ട്. ഓക്കേ, ഇനി വിനയെ ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി.
1: ഞാൻ നെല്ലൂരിലാണ് താമസം. വിനയ ഷാജി. ഞാനിപ്പം റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു.
0: മട്ടന്നൂർ തന്നെ?
1: മട്ടന്നൂർ. നെല്ലൂരി
0: അല്ല വർക്ക് ചെയ്യുന്നത്, മട്ടന്നൂർ
1: ഓഫീസ്. ഓഫീസ് മട്ടന്നൂരാണ്, ലാൻഡ് അക്വിസിഷൻ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്.
0: പിന്നെ വീട്ടില് ആരൊക്കെയുള്ളത്? ഷാജി ഹസ്ബൻഡ്.
1: ഹസ്ബൻഡ് പേരാവർ ബ്ലോക്ക് ഓഫീസിലാണ്. ജോയിൻ വീഡിയോ. മക്കള് രണ്ടുപേരും, കാർത്തിക പാർവതി. പ്ലസ് ഒരാൾ പ്ലസ് ടു കഴിഞ്ഞു, മറ്റേ ആൾ പ്ലസ് വണ്ണിന് പഠിക്കുന്നു.
0: എവിടെയാ പഠിക്കുന്നേ?
1: മട്ടന്നൂർ ഹയർ സെക്കൻഡറി. മൂത്തയാള് പ്ലസ് ടു
0: കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ജീനയോടും ഷനിലിനോടും റേഡിയോ മലബാർ ടീമിന്റെ ആശംസ കൂടി അറിയിക്കണം. ഇപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും വിശേഷ ദിവസങ്ങൾ മാത്രമാക്കണ്ട, ഇടയ്ക്ക് വിളിക്കുക. അതുപോലെ നമ്മുടെ പരിപാടികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ അവസരങ്ങളുണ്ട്. ഷാജിയേട്ടനെ കൂട്ടി വരിക.
1: ഓക്കെ,
0: ഭക്ഷണം കഴിച്ചിട്ടാണോ വിളിക്കുന്നത്? ഇല്ല അല്ലേ. ഓക്കെ, അപ്പൊ ഇന്ന് ലീവ് ഇങ്ങനെ ആസ്വദിക്കുകയാണ്. ശരി വിനിയ, എന്നാലും ഓക്കെ.
1: ഓക്കെ,
0: പാട്ട് കേട്ടോളൂ. ഓക്കെ ഓക്കെ,
1: ശരി.

0: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
1: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം. 0409029708896. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ.
3: ഹലോ
2: ഹലോ, നമസ്കാരം.
3: ഹലോ നമസ്കാരം.
2: ഓ, വടക്കാഞ്ചേരി. ജയപ്രകാശ് ചേട്ടനാണോ? കുറച്ചായി നമ്മള് സംസാരിച്ചിട്ടല്ലേ. സുഖാണോ?
3: സുഖം തന്നെ.
2: എന്തുണ്ട് വിശേഷം?
3: നല്ല വിശേഷം തന്നെ. നല്ല വേല നിന്ന്.
2: മഴ മാറി വെയിലേക്ക് പോയില്ലേ?
3: വെയിലേക്ക് പോയി. നല്ല ചൂടുണ്ട്.
2: ചൂടുണ്ട്. ഇപ്പൊ എല്ലാരും പറയുന്നുണ്ട് മഴ നിൽക്കുമ്പോഴേക്കും.

0: ചൂട് വന്നു. ഇടക്കൊരു മഴക്കാറൊക്കെ വരാറുണ്ടായിരുന്നു, അത് ഇന്നില്ല. ഓക്കെ, ഇന്ന് ഏത് പാട്ട് കേൾക്കാനാ വിളിച്ചത്?
1: എനിക്കൊരു നീ ഒരു പുഴയായി പിന്നെ
0: തിളക്കത്തിലെ പാട്ട്. പരിപാടിയൊക്കെ കേൾക്കാറില്ലേ ജയപ്രകാശ്?
1: നാട്ടിലെന്തൊക്കെയുണ്ട്
0: വിശേഷം? ഓണത്തിനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
1: ഓണത്തിന് പരിപാടികളിൽ
0: ഉണ്ടായിരുന്നു അല്ലേ. പാട്ട് പാടലുണ്ടോ?
1: പാട്ട് ചെറുപ്പം പാടും.
0: അതെയാ? ഏതെങ്കിലും ഒരു പാട്ടിന്റെ രണ്ടുപേരും മൂളി തരുമോ?
1: ഇതന്നെ പാടാ. ഒരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും, പ്രണയമയൂരം നീയാണെങ്കിൽ പ്രേമക്കടലായി പൊഴിയും ഞാൻ. നീയൊരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും.
0: അടിപൊളി. ആരൊക്കെയോ വെച്ച ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, അവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ വീട്ടില്? അവരെന്തോ കമന്റ് അടിക്കുന്നുണ്ടെന്ന് തോന്നല്ലേ. പാടാൻ പറഞ്ഞിട്ട് നന്നായിട്ട് പാടി, നന്നായിട്ട് പാടി. ആണോ? അപ്പൊ അത് കേട്ടോണ്ടായിരിക്കും പെങ്ങള് വന്നിട്ടുണ്ടാവുക. സംസാരിക്കണോ അവർക്ക്? കൊടുത്തോളൂ. അപ്പം ജയപ്രകാശായിട്ട് ചിരി അടക്കാൻ പറ്റുന്നില്ല എനിക്ക് തോന്നുന്നു. നിങ്ങള് ബാക്കി ഈ പാട്ട് കേട്ടോണ്ട് സംസാരിച്ചോളൂ. നമുക്ക് പാട്ട് കേട്ടാലോ എന്നാല്?
1: ആയിക്കോട്ടെ ആയിക്കോട്ടെ.
0: ഓക്കെ, താങ്ക് യു.

0: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
1: നീ കളിക്കലേ?
0: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
2: ആനാടോ ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
2: പോകുന്നില്ലേ? എന്തിട്ട്?
1: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
2: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
1: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
2: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
1: എന്ത്?
2: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
1: ശരിക്കോ?
2: ആന്ന്.
3: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 3030 9496 974 141.
4: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
5: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. അടുത്ത കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ.
6: ഹലോ
5: ഹലോ നമസ്കാരം.
6: ഹലോ, നമസ്കാരം.
5: നമസ്കാരം, ആരാണ്? എന്റെ ശബ്ദം എനിക്ക് കേൾക്കുന്നു. കുറച്ച് മാറി നിൽക്കോ, റേഡിയോന്റെ മുന്നിലാണോ ഉള്ളത്? അബ്ദുറഹ്മാൻ കി അല്ലേ? ഹലോ, ഒന്നുകൂടി പറയോ. ഇക്കാണ്. എന്തിന്റെ വിശേഷം? ആണോ? എവിടെയുള്ളത് ഇപ്പം? കണ്ണൂർ തന്നെയാണോ? വീട്ടിലുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണോ വിളിക്കുന്നത്? ആണോ? അപ്പോ ഇന്ന് ഏത് പാട്ട കേൾക്കണ്ടേ?
6: ഇന്ന് പഞ്ചതന്ത്രം കഥയിലെ നദിയിലെ പാട്ട്.
5: ആ, സുശീലാമ്മ പാടി പാട്ട്. പഴയ ബാലകൃഷ്ണാണോ ഡെഡിക്കേഷൻ?
6: ബാബു ബാല ബാബു ബാലൻ ബാബുടെ വെറു അവർക്കെല്ലാം മടി.
5: ഓക്കെ, അവരെല്ലാം കേൾക്കുന്നുണ്ടാവും വിചാരിക്കാം. എല്ലാവർക്കും വേണ്ടിട്ടാണ് ഇക്ക ഈ പാട്ട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ പാട്ട് കേട്ടാലോ? വേറെ വിശേഷം ഒന്നും ഇല്ലല്ലോ പറയാൻ. ഓക്കെ.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
2: ആഹാ, അങ്ങനെ പറഞ്ഞ
1: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
2: അതിപ്പൊ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
1: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതൊന്തൊരത്ഭുത.
2: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
1: അതെന്താ?
2: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റ് ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
4: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹലോ.
5: ഹലോ,
4: നമസ്കാരം.
5: നമസ്കാരം.
4: ആരാണ്? ഹലോ, ആരാണ്? ശോഭേച്ചി. നെല്ലൂന്നേ ശോഭേച്ചി? ആഹാ, എന്തുണ്ട് ശോഭേച്ചി, സുഖല്ലേ? ഓ, അത് സുഖത്തിനൊരു കുറവുള്ള പോലെ ആന്നാക്കുന്നുണ്ട്, അപ്പൊ തന്നെ തോന്നി ചൂട് കൊണ്ട് നിക്കാൻ പറ്റുന്നില്ല. ഇപ്പഴേ ഇങ്ങനെ പറഞ്ഞ കുറച്ച് കഴിഞ്ഞാ എന്താ ചെയ്യാ നമ്മൾ? ഓരോ എല്ലാം സമയത്തിനൊന്നും വരുന്നില്ലല്ലേ. മഴ വരുവായിരിക്കും തുലാവർഷം. രാവിലെ ചിരിയും ചിന്തയിലും പറഞ്ഞതുപോലെ, ആമിനത്തെ പറയുന്ന പോലെ.
5: ഏക്കാര്യോ,
4: രാവിലെ ചിരിയും ചിന്തയും കേട്ടിട്ടില്ലേ?
5: ഓ, എല്ലാം
4: അതെല്ലേ.
5: മഴയാ ഇന്ന് രാവിലെ.
4: സൂര്യ ചേച്ചിയും ബൈജു ഏട്ടനും പരിപാടി.

0: ഉഷാറാക്കിനെ.
1: ചിരിയും
0: ചിന്തയും, ചിരി അരങ്ങ് എന്നുള്ള പുതിയ പേരും കൂടി വന്നു. അതിന് വേറെന്തൊക്കെ പരിപാടിയാ കേൾക്കാറ്?
1: എല്ലാ പരിപാടിയും മറ്റേ നാട്ടുവഴിയില്, നാട്ടിലെ പാട്ടില്ല, അത് എന്റെ മാമന്റെ ഭാര്യ.
0: ഏത്? ഈ കഴിഞ്ഞ
1: കഴിഞ്ഞാഴ്ച മാധവി ചേച്ചി.
0: ഞങ്ങള് അവിടത്തേക്ക് വന്ന് വന്നതാണ് എടുക്കാൻ.
1: അതെയാങ്ങളിയാണ്, ഞങ്ങള് എന്റെ ഭാര്യയാണ് മാധവി ചേച്ചി, ഓറം മോന്റെ ഭാര്യ, ലെനിന്റെ ഭാര്യ.
0: ഞങ്ങൾ അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ശ്രീനിവാസേട്ടനും അതെ അല്ലേ? അത് ശരി. അപ്പൊ നിങ്ങളെ റിലേറ്റീവ്സ് എല്ലാം ചുറ്റുപാട് തന്നെയാണ്? അപ്പോ ഇനി അടുത്ത വരവ് അങ്ങോട്ടായിരിക്കും എന്നാല്? ഇല്ല, നമ്മള് നോക്കി ഓരോ ഏരിയയിൽ അങ്ങനെ പോകുന്നുണ്ട്, നോക്കാം എത്തും എന്തായാലും.
1: ഞാൻ ഓണത്തിന് വന്നു, ഞാൻ എന്നിട്ട് നമ്മളെ മച്ചുണ്ട് സി കെ സത്യാച്ച ഓനോട് ചോദിച്ചു, അന്നേരം പറഞ്ഞു അറിയില്ല മച്ചു എപ്പോ
0: വന്നു. ഞങ്ങള് ഓണത്തിന് മുന്നേ, ഓണത്തിന് മുന്നേയാണോ അതിന് ശേഷമാണോ എന്ന് ഓർമ്മയില്ല. ഞങ്ങളിങ്ങനെ കൊറേ ഫീൽഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, ഇടക്കിടക്ക് പോകും. വേറെ എന്താ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: ഇന്ന് ഒരു ആൽബം സോങ് ആണ്, ഒരു കല്യാണ സദ്യക്ക് വന്നു ചേരണം പഴം പാപ്പടം കൂട്ടി ഉണ്ണണം പറഞ്ഞു
0: പാടുന്നോ?
1: അയ്യോ ഇല്ലേ,
0: പണ്ട് പാട്ടൊക്കെ പാടാറുണ്ടെന്ന് ഞാൻ കേട്ടല്ലോ.
1: ഇല്ലേ ഒന്നോ ഇല്ല ഇല്ല.
0: ഏ കളവ് അറിയരുത്, ആ ചിരിയില് തന്നെ ഉണ്ട് പാടാറുണ്ടെന്ന്. എന്നാൽ ഈ പാട്ടിന്റെ ഒരു വരി പാടിത്തേച്ചി.
1: ഞാൻ കലാഭവമണിന്റെ ഒരു പാട്ട് രണ്ടുപേര്.
0: ആയിക്കോട്ടെ, കലാഭവമണിന്റെ മതി.
1: ഓടേണ്ട ഓടേണ്ട ഓടി തളരേണ്ട, ഓമനപ്പൂമുഖം വാടിടേണ്ട, ഓമനപ്പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തൊരുമ നൽക. റോഡാണ് റോഡിനരികാണ് വീടിനടയാളം തീമക്കൊന്ന.
0: അത്ര മതി അല്ലേ? പക്ഷെ രസമുണ്ട്, എനിക്കിഷ്ടായി. പാടൂല എന്ന് പറഞ്ഞിട്ട് നാടൻ പാട്ടിനോടാണ് ഇഷ്ടം. ആണ് കലാഭവമണിന്റെ പാട്ടിനോട് ഭയങ്കര ഇഷ്ടാണല്ലേ?
1: മറ്റേ പിന്നെ ഇവിടെ ചാന്തുകോട്ടിലെ, പിന്നെ കരുമാടിക്കുട്ടെ,
0: അതെ അതെ, അത് അപ്പൊ നിങ്ങളാണ് അതിന്റെ ആളല്ലേ? അപ്പൊ കൊറേ ശോഭേജ് പറഞ്ഞു, നീ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞാ മതി. നല്ല ഹാപ്പിയാണ് ഇന്ന്, എന്താണ് ഇത്ര സന്തോഷം? സംസാരിക്കുമ്പോ തന്നെ നമുക്ക് സന്തോഷല്ലേ അല്ലേ?
1: രാവിലെ വിജയിച്ചു വന്നേരം പറഞ്ഞു വിളിച്ചാളെന്നെ വിളിച്ചോണ്ട് കറേച്ചി പറഞ്ഞു.
0: അവർക്ക് വിളിച്ചാളെന്നെ സംസാരിക്കുമ്പം ഒന്നും പുതിയതായിട്ട് കേൾക്കാനുണ്ടാവില്ലല്ലോ, അതുകൊണ്ടായിരിക്കും.
1: ഞാനോനോട് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച നെല്ലിക്കന്റെ നാടകത്തിന്റെ എല്ലാം അഭിപ്രായം എഴുതി അയക്കാഴ്ചടാ, അയക്കണേ നീ എന്നല്ല ഓനോട് ഇങ്ങനെ പറയലേ.
0: നമുക്ക്
1: സമയത്തി കേക്കായ അതാണെന്ന്
0: പറഞ്ഞു. ഓ കേട്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും.
1: സമയമില്ല, പമ്പ് പോന്നോണ്ട്.
0: നിങ്ങൾ കേട്ടായിരുന്നോ നാടകം? കേട്ടോ?
1: ആ കേട്ട്, അല്ല അടിപൊളി.
0: അതെയാ, എന്താ പറയാനുള്ളേ?
1: നല്ല
0: അപ്പൊ എല്ലാരെയും അറിയിക്കല്ലേ, നല്ലതാണെന്ന് പറഞ്ഞു എന്ന് പ്രതികരണത്തിൽ എഴുതാൻ പറ്റാത്തത് കൊണ്ട് ലൈവായിട്ട് തന്നെ പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ ചേച്ചി?
1: എല്ലാ മലബാർ റേഡിയോയിലെ എല്ലാ ശ്രോതാക്കൾക്കും,
0: എല്ലാ ശ്രോതാക്കളും കേൾക്കട്ടെ അല്ലേ? അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, എന്താ പാട്ട് കേട്ടോളൂ, പാട്ട് കേട്ടോളൂ ചേച്ചി.

0: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാറിൻ്റെ ഇഷ്ടഗാനങ്ങൾ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. വിളിച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിൻ്റെ സ്നേഹം. ഈ പരിപാടിയിൽ ഇതുവരെ കൂടെയുണ്ടായത് ചന്ദ്രലേഖ മല്ലിശ്ശേരി, സാങ്കേതിക സഹായം നൽകിയത് സൂര്യ ഇടവന.
1: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC and IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
1: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: ഫോൺ നമ്പർ 9656120022.
3: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
4: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
3: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
4: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്

0: Well, Boutique Beauty Parlor and Uniforms, 2nd Floor, Links Mart, Mattanur. Phone 799-447-6836, 947-371-836, 8078-502-836. കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
1: ഏയ് ടാക്സി,

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നമസ്കാരം.

ചോദ്യം. നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.

0: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
1: നീ കളിക്കലേ?
0: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
2: ആനാട് ഒരു ഒച്ചപ്പാടലും കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
2: പോകുന്നില്ലേ? എന്തിട്ട്?
1: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
2: പരീക്ഷന്റെ തലേന്നല്ല മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
1: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
2: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
1: എന്ത്?
2: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
1: ശരിക്കു
2: ആന്ന്.
3: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1 3030.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
0: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.

പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചുരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി.

0: ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പടി റോഡ്, പാലോട്ടുപള്ളി, മുന്നാസ് ലേഡീസ് കളക്ഷൻസ്. പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
1: ഹേ റോസ്, ഹേ റോസ്.

ഓണം നബിദിനാശംസകളോടെ മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പ്.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio kannur of simbolo and collar, other brands grand force, hutik, vox lanit,
1: phone 9496420880
0: 8111933600.
1: cm vistara,
0: cm vistara nilluni.

അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140, 7225900018.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 04972 762400.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോർസ് പോന്നിയാ.
2: ഏയ് അടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ.
0: അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അത് ബിജുട്ടൻ തിരിച്ചു വരുന്ന
1: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം, കൊതേരി AK മോട്ടോർസ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പണിതീരാത്ത വീട് എന്ന ചിത്രത്തിലെ ലതയാലപിച്ച ഗാനം.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
1: എല്ലാ ശ്രോതാക്കൾക്കും ഈ ആഴ്ചയിലെ പ്രതികരണം പരിപാടിയിലേക്ക് സ്വാഗതം.
2: സ്വാഗതം.
1: കത്തുകൾ ഒരുപാടുണ്ട്, നമുക്ക് നേരിട്ട് കത്തുകളിലേക്ക് തന്നെ പോവാം. പ്രത്യേകിച്ചും നെല്ലിക്ക നാടകത്തിന്റെ അവസാന ഭാഗം കേട്ട പ്രതികരണമാണ് കൂടുതൽ. ആദ്യത്തെ പ്രതികരണം ബാബു ആണിക്കേരി എഴുതിയതാണല്ലേ?
2: അതെ,
1: വായിച്ചോളൂ.
2: പ്രതികരണത്തിന്, പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയെ ഇതിവൃത്തമാക്കി റേഡിയോ മലബാർ ഒരുക്കിയ നെല്ലിക്ക നാടകത്തിന്റെ ആദ്യ ഭാഗത്തിന്റെ വിജയം ഉൾക്കൊണ്ടുകൊണ്ട് രണ്ടാം ഭാഗവും അതിഗംഭീരമാക്കി അഭിനേതാക്കളെല്ലാം ചേർന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് മാഫിയകളുടെ ശക്തമായ ഇടപെടലും നാടകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. നാടകത്തിന്റെ അണിയറ പ്രവർത്തകർക്കെല്ലാം അഭിനന്ദനം നേരുന്നു.
1: ജനകീയത്തിൽ കൂടി രണ്ട് ദിവസമായി പ്രക്ഷേപണം ചെയ്ത മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് സംഗീത അധ്യാപിക ആനന്ദവല്ലി ടീച്ചറുടെ അനുഭവങ്ങൾ പങ്കുവച്ച പരിപാടിയും ഇഷ്ടമായി. ആക്ഷേപഹാസ്യ പരിപാടിയായ ചിരിയും ചിന്തയിൽ കൂടി അമനത്താത്തയും കരുണനും കുട്ടിരാമേട്ടനും ചേർന്ന് തെരുവ് നായ്ക്കളുടെ പുനരധിവാസത്തിനായി ഷെൽട്ടറുകൾ സ്ഥാപിക്കാനുള്ള സുപ്രീംകോടതി വിധിയെക്കുറിച്ചുള്ള പരിപാടിയും ഇഷ്ടമായി. സ്നേഹത്തോടെ ബാബു ആണിക്കരി. സന്തോഷം ബാബു. അടുത്തത് കെ പി ജാനകി പരിപ്പായിയുടെ ഒരു കത്താണ്. ഏത് പരിപാടിയെക്കുറിച്ചാണ്?
2: ലീന ടീച്ചർ അവതരിപ്പിച്ച ജാനകി അനുസ്മരണ പരിപാടിയെക്കുറിച്ചാണ്. ആഗസ്റ്റ് 31 രാവിലെ ലീന ടീച്ചർ അവതരിപ്പിച്ച എസ് ജാനകിയുടെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി വളരെ നന്നായി. ടീച്ചറുടെ അവതരണം വളരെ ഇഷ്ടമായി. ജാനകി അമ്മയുടെ ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് അവതരിപ്പിച്ച ലീന ടീച്ചർക്ക് അഭിനന്ദനങ്ങൾ.
1: സന്തോഷം. മറ്റൊരു കാര്യം കൂടി അവർ എഴുതിയിരിക്കുന്നുണ്ട്. ആഗസ്റ്റ് 31 രാത്രി പ്രക്ഷേപണം ചെയ്ത മധുരഗീതങ്ങൾ 1 എന്ന പദം ഉൾപ്പെടുന്ന ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ബൈജു സുന്ദരം അവതരിപ്പിച്ച എല്ലാ ഗാനങ്ങളും വളരെയേറെ ഇഷ്ടപ്പെട്ടു. ആ ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് അവതരിപ്പിച്ച ബൈജു സുന്ദരനെ സ്നേഹാശംസകൾ അറിയിക്കുകയാണ് കെ പി ജാനകി പരിപ്പായി. സന്തോഷം. അടുത്ത പ്രതികരണം പ്രസീത പ്രകാശൻ കാരയാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് പ്രസീത പ്രകാശൻ പറയുന്നത്?
2: കുറച്ചാഴ്ചകളായി പ്രക്ഷേപണം ചെയ്തു വന്ന റേഡിയോ മലബാറിന്റെ നാടകങ്ങളിൽ വളരെ പോപ്പുലറായ നാടകം നെല്ലിക്കയുടെ രണ്ടാം ഭാഗവും സമാപിച്ചു. അവസാന ഭാഗം വിചാരിക്കാത്ത തലത്തിലേക്ക് കൊണ്ടെത്തിക്കുകയായിരുന്നു. റേഡിയോ മലബാറിന്റെ ശ്രോതാക്കളായ ചന്ദ്രഭാനു തില്ലങ്കേരിയും നന്ദാത്മജൻ കൊതേരിയും ഒപ്പം അഭിനയിച്ചവരും എല്ലാം വളരെ ഗംഭീരമാക്കി.
1: റേഡിയോ നിലത്തിലെ എല്ലാവരും ഒന്നിനൊന്നും മെച്ചമായി അഭിനയിച്ചു. കാളിയമ്മയായി അഭിനയിച്ച നമ്മുടെ ചന്ദ്രലേഖ മല്ലശ്ശേരിയുടെ അഭിനയം ഏറ്റവും മികച്ചു നിന്നു. പശ്ചാത്തല സംഗീതവും മറ്റുമൊരുക്കിയ സഹസംവിധായിക അശ്വിനി കവണിശ്ശേരിയുടെ കഴിവ് എടുത്തു പറയാതിരിക്കാൻ വയ്യ. നാടകരചയിതാവിനും സംവിധായകനും സാങ്കേതിക സഹായം നൽകിയവർക്കും അഭിനയിച്ചവർക്കും എല്ലാം പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു.
2: തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലെ ജനകീയത്തിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ സംഗീത അധ്യാപികയായിരുന്ന ആനന്ദവല്ലി ടീച്ചർ തന്റെ പഴയകാല ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് സംസാരിച്ചത് കേട്ടപ്പോൾ ടീച്ചർ ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ വരുന്നതും പാട്ട് പഠിപ്പിക്കുന്നതും പാട്ട് പാടിത്തരുന്നതുമൊക്കെ ഒരു നിമിഷം ഓർമ്മയിൽ തെളിഞ്ഞു വന്നു. ടീച്ചറിന്റെ ആ മധുര ശബ്ദം റേഡിയോയിൽ കൂടി ഇപ്പോഴും കേൾക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷം. ഇത്തരത്തിലുള്ള പരിപാടികൾ ശ്രോതാക്കൾക്കായി കേൾപ്പിച്ചു തരുന്ന റേഡിയോ മലബാറിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഒത്തിരി സ്നേഹത്തോടെ, പ്രസീത പ്രകാശൻ കാര.
1: സന്തോഷം പ്രസീത പ്രകാശൻ. തുടർന്നും എഴുതുക, ഈ പ്രതികരണം ശ്രീദേവി അമ്മ കുളത്തൂർ ബാംഗ്ലൂരിൽ നിന്നാണ് അയച്ചിരിക്കുന്നത്. റേഡിയോ മലബാർ പ്രക്ഷേപണം ചെയ്ത നാടകം നെല്ലിക്കയുടെ രണ്ടാം ഭാഗവും സമാപിച്ചു. റേഡിയോ മലബാറിന്റെ ശ്രോതാക്കളും ഒപ്പം റേഡിയോ നിലയത്തിന്റെ ജീവനാഡിയായ അവതാരകരും ഭംഗിയായി അഭിനയിച്ച നാടകം ഗംഭീരമായിരുന്നു. ചന്ദ്രലേഖ കാളിയമ്മയായി തകർത്ത് അഭിനയിച്ചു എന്നാണ് പറയുന്നിരിക്കുന്നത് ശ്രീദേവി അമ്മ.
2: പശ്ചാത്തല സംഗീതവും സഹസംവിധാനവും ഒപ്പം ഒരു കഥാപാത്രത്തിന് ശബ്ദവും നൽകിയ അശ്വിനി കവണിശ്ശേരിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നാടകരചയിതാവായ കൃഷ്ണകുമാർ സാറിനും സംവിധായകൻ രാമകൃഷ്ണൻ പഴശിക്കും സാങ്കേതിക സഹായം നൽകിയവർക്കും അഭിനയിച്ചവർക്കും എല്ലാം ആശംസകൾ.
1: രണ്ട് ദിവസങ്ങളിലായി ജനകീയത്തിൽ കൂടി പ്രക്ഷേപണം ചെയ്ത ആനന്ദവല്ലി ടീച്ചറുടെ ജീവിത അനുഭവങ്ങൾ ഏറെ ഹൃദ്യമായി തോന്നി. ടീച്ചർ ഈ നാട്ടുകാരി അല്ല എന്നുള്ളതൊരു പുതിയ അറിവായിരുന്നു. വർഷങ്ങളായി ടീച്ചർ അറിയാമെങ്കിലും അങ്ങനെ

0: ഒരു കാര്യം മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. ടീച്ചറുടെ സ്കൂൾ കാലഘട്ടത്തിലൂടെ ടീച്ചർ പഠിപ്പിച്ച കുട്ടികളെക്കുറിച്ച് ഓർമ്മിച്ചതും പറഞ്ഞതും വല്ലാത്തൊരു ജീവിതാനുഭവമായി തോന്നി. അന്ന് ഇന്നത്തെ പോലെയല്ലോ മിക്ക വീടുകളിലും പട്ടിണി തന്നെയായിരിക്കും. അതെല്ലാം അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. കേൾപ്പിച്ച റേഡിയോ മലബാറിനും ആനന്ദവല്ലി ടീച്ചർക്കും നന്മകൾ നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീദേവി വീമക്കുളത്തൂർ കത്ത് ചുരുക്കുന്നത്. വളരെയധികം സന്തോഷം പരിപാടി ശ്രദ്ധാപൂർവം കേട്ടതിന്.
1: അടുത്ത പ്രതികരണം വായിക്കുകയാണ്. സുനിത അശോക് മരുതായി എഴുതിയ പ്രതികരണമാണ്. പ്രിയ പ്രതികരണത്തിലേക്ക്. നാടകം നെല്ലിക്ക സൂപ്പർ. അച്ഛനും അമ്മയ്ക്കും റോജിയെ തിരിച്ചു കിട്ടിയല്ലോ, നന്നായി. രചയിതാവിന്, സംവിധായകന്, സഹസംവിധായകയ്ക്കും റേഡിയോ മലബാറിനും പ്രത്യേക അഭിനന്ദനങ്ങൾ. ഓണപ്പരിപാടികളെല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നുവെന്നും പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല. എല്ലാം സൂപ്പർ. ഈ ആഴ്ചയിലെ എല്ലാ മധുര ഗീതങ്ങളും. ജാനകിയമ്മയുടെ ഓർമ്മയിൽ ലീന ടീച്ചറുടെ അവതരണവും നന്നായി.
0: എല്ലാ ഗാനങ്ങളും ആസ്വദിച്ചു. ഹാസ്യഗാനങ്ങളിൽ രാമകൃഷ്ണൻ സാറിന്റെ അവതരണത്തിൽ ഞങ്ങൾ ഇതുവരെ കേൾക്കാത്ത ഗാനങ്ങളും കേട്ടു. എല്ലാ ഗാനങ്ങളും അടിപൊളിയായി. ജനകീയത്തിൽ ആനന്ദവല്ലി ടീച്ചറുടെ അഭിമുഖം ശ്രദ്ധയിൽപ്പെട്ടു, നന്നായി. ചാരുകസേരയിലെ കഥകളും ഇഷ്ടപ്പെട്ടു. മാഷനും സൂര്യക്കും അശ്വിനിക്കും അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഇനിയും നല്ല നല്ല പരിപാടികൾ ശ്രോതാക്കളിൽ എത്തുമാറാകട്ടെ എന്ന ആശംസയുമായിട്ടാണ് സുനിത അശോക് മരുതായി പറയുന്നത്. സന്തോഷം സുനിത, തീർച്ചയായിട്ടും തുടർന്നും ഇത്തരം പരിപാടികൾ കേൾക്കുക.
1: അടുത്ത പ്രതികരണം നെല്ലിക്ക നാടകത്തെ കുറിച്ചാണ്. തമ്പാൻ മട്ടന്നൂരാണ് അയച്ചിട്ടുള്ളത്.
0: നെല്ലിക്ക നാടകം ഉദ്വേഗജനകമായ മുഹൂർത്തങ്ങളിലൂടെ കടന്നുപോയി. നല്ലൊരു പര്യവസാനമുണ്ടായി. അതിന് മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചവരെല്ലാം നമുക്ക് സുപരിചിതരാണ്. എന്നാൽ ഏറ്റവും തിളങ്ങിയത് കാളിയമ്മയെ അവതരിപ്പിച്ച ചന്ദ്രലേഖ മല്ലേശ്വരിയാണ് എന്ന് പറയാതെ വയ്യ. കാളിയമ്മയായി അവർ ജീവിക്കുകയായിരുന്നു എന്ന് തന്നെ തോന്നി. ഒറിജിനൽ തമിഴ് കലർന്ന സംസാരം. ചന്ദ്രലേഖ മാഡത്തിന് പ്രത്യേക അഭിനന്ദനം കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരിട്ടന്നെ ഏറ്റുവാങ്ങിക്കുള്ള ചന്ദ്രലേഖ, ഒരു മറുപടിയും കൂടി പറഞ്ഞോളൂ.
1: തമ്പാനിട്ട സന്തോഷം, അഭിനന്ദനം ഏറ്റുവാങ്ങുകയാണ്. തീർച്ചയായിട്ടും ഇതുവരെയുള്ള ഒരു നാടക അനുഭവത്തിൽ വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തെയാണ് മാഷ എന്നെ ഏൽപ്പിച്ചത്. അത് ശ്രോതാക്കള് സ്വീകരിച്ചു എന്നറിഞ്ഞതിലുള്ള സന്തോഷം
0: തീർന്നിട്ടില്ല. രാഗ നെല്ലിക്കയെ കുറിച്ച് എഴുതുകയാണ്. രാഗപുവത്തൂരാണ്. നെല്ലിക്ക നാടകത്തിന്റെ രണ്ടാം ഭാഗത്തിൽ എല്ലാ എപ്പിസോഡുകളും സസൂക്ഷ്മമാണ് കേട്ടത്. ഇന്ന് നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ നമ്മുടെ ചുറ്റും മയക്കുമരുന്ന് മാഫിയകൾ കാണാവല വിരിച്ച് നിൽക്കുകയാണ്. ഈ വലയിൽ ചെന്ന് കുടുങ്ങിക്കഴിഞ്ഞാൽ അത് പൊട്ടിച്ച് പുറത്തേക്ക് വന്ന് ജീവിതഗേഹം പോകുക എന്നത് ജലരേഖ മാത്രമാണ്. ഖേദകരമെന്ന് പറയട്ടെ, മയക്കുമരുന്ന് വലയിൽ കുടുങ്ങുന്നത് പലപ്പോഴും ഭാവിയുടെ വാഗ്ദാനമായി മാറേണ്ട കൗമാരക്കാരാണ്. ഈ പ്രവണത തുടർന്നു പോയാൽ മാതാപിതാക്കൾക്ക് മക്കളെയും മക്കൾക്ക് വിലയേറിയ സ്വന്തം ജീവിതവുമാണ് ഇല്ലാതായിത്തീരുന്നത്. മയക്കുമരുന്ന് മാഫിയയുടെ പിടിയിൽപ്പെട്ട റോജിയുടെയും സങ്കടക്കടലിൽ താണുപോയ അവളുടെ കുടുംബത്തിൻ്റെയും കഥ പ്രമേയമാക്കി അവതരിപ്പിച്ച ഈ നാടകം സമൂഹത്തിന് നല്ലൊരു സന്ദേശമാണ് നൽകിയത്. വീണ്ടും കാളിയമ്മ വരികയാണ്. കാളിയമ്മയ്ക്ക് ശബ്ദം നൽകിയ ചന്ദ്രലേഖ, മുരുകനായി പ്രത്യക്ഷപ്പെട്ട ശ്രീഹരി, മുത്തുവായി എത്തിയ നന്ദേട്ടൻ, ഇവരൊക്കെ തങ്ങളുടെ കഥാപാത്രങ്ങളെ ഗംഭീരമാക്കി. മറ്റുള്ളവരും വളരെ നന്നായി അഭിനയിച്ചു. എങ്കിലും ഒന്നു പറയാതിരിക്കാൻ വയ്യ. അന്വേഷണ ഉദ്യോഗസ്ഥനായി വന്ന കലാകാരൻ ശബ്ദത്തിൽ കുറച്ചുകൂടി കരുത്ത് കാട്ടണമായിരുന്നു. അതുപോലെ സഹയാത്രക്കാരായ ഹിന്ദിക്കാരന് ശബ്ദം നൽകിയ ചന്ദ്രഭാനുചേട്ടനും വ്യത്യസ്തത പുലർത്തി.
1: സാമൂഹിക പ്രാധാന്യമുള്ള വിഷയം ഭാവനയുടെ കൂട്ടുപിടിച്ച് നാടകമായി മാറ്റിയ കൃഷ്ണകുമാർ സാറിനും പശ്ചാത്തല സംഗീതത്തിന്റെ മാന്ത്രികതയൊരുക്കിയ അശ്വിനിക്കും സംവിധാന കൂട്ടിൽ കഥാപാത്രങ്ങളെ ഒരുമിച്ച് നിർത്തിയ രാമകൃഷ്ണൻ പഴശ്ശിക്കും ഒപ്പം ശബ്ദം നൽകിയ എല്ലാവർക്കും 1000 നന്ദി.
0: നമുക്ക് നാടകത്തെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾക്ക് പ്രതികരണത്തിന്റെ ഒടുവിൽ ഒരു കമന്റ് പറയാം. ഒന്ന് രണ്ട് കഥകൾ കൂടി ഉണ്ടല്ലേ.
1: അതെ,
0: ഇത് ചന്ദ്രികയും ഗീതയുമാണ്. വട്ടിപ്പുറത്ത് നിന്ന് നെല്ലിക്കയെക്കുറിച്ച് തന്നെയാണ് തുടങ്ങുന്നത്. നെല്ലിക്ക നാടകത്തിൽ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിലെ കൂട്ടുകാരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും മറികടന്ന് ജീവിതത്തെ മുന്നോട്ട് നയിച്ച കൂട്ടുകാരുടെ കഥ സൂപ്പറായിരുന്നു. നാടകം തുടക്കം മുതൽ നെല്ലിക്കയുടെ രുചി പോലെ തന്നെ ആദ്യം കുറച്ച് ചവർപ്പാണെങ്കിലും അവസാനം അതൊരു മധുരത്തിലേക്ക് തന്നെ എത്തി. എല്ലാവരും നന്നായി അഭിനയിച്ചു. അവസാന ഭാഗം സുരേഷും ഇൻസ്പെക്ടറും റോജിയെ തിരിച്ചു കിട്ടാൻ വേണ്ടി നന്നായി പരിശ്രമിച്ചു. പിന്നെ കാളിയമ്മയെ പറ്റി പറയാതെ വയ്യ. അമ്മ വേഷത്തിലും മുത്തശ്ശി വേഷത്തിലും നല്ല സൂപ്പറായി അഭിനയം കാഴ്ചവെക്കുന്ന നമ്മുടെ ചന്ദ്രലേഖ മല്ലേശ്ശേരി തമിഴ് റോളിലും അതിഗംഭീരമാക്കി. ചന്ദ്രലേഖയ്ക്ക് ഒരു പ്രത്യേക അഭിനന്ദനം അറിയിച്ചു കൊള്ളുന്നു. ഗീതയും ചന്ദ്രികയും ശ്രദ്ധിച്ചുള്ള ചന്ദ്രലേഖ കൂടെ തന്നെയുണ്ട്. നിങ്ങളുടെ ആശംസകൾ നേരിട്ട് കേൾക്കുന്നുണ്ട്.
1: ഗീതശ്ശി, ഒരുപാട് സന്തോഷം. ഒരുപാട് പേര് കാളിയമ്മയെ സ്വീകരിച്ചിട്ടുണ്ട്. പറഞ്ഞതുപോലെ നമുക്ക് നാടക ചർച്ചയിൽ കൂടുതൽ ഇതിനെക്കുറിച്ചിട്ട് വിശദമായിട്ട് പറയാം, കാരണം പ്രതികരണത്തിന്റെ സമയം അത്രയേ ഉള്ളൂ.
0: തുടർന്ന് വായിച്ചോളൂ.
1: ഈ കഥ രചിച്ച കൃഷ്ണകുമാർ സാറിനും സംവിധാനം ചെയ്ത രാമകൃഷ്ണൻ സാറിനും സഹസംവിധാനം ശബ്ദമിശ്രണം ചെയ്ത അശ്വിനിക്കും ഇത് നന്നായി അവതരിപ്പിച്ച റേഡിയോ മലബാർ ടീമിനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനം അറിയിച്ചുകൊള്ളുന്നു.
0: തിങ്കളാഴ്ച മധുരഗീതത്തിൽ ONV കുറുപ്പിന്റെ രചനയിൽ യേശുദാസ് പാടി മനോഹരമാക്കിയ കുറേ നല്ല ഗാനങ്ങൾ

0: അതിൻ്റെ ഓരോ വരികളുടെയും സവിശേഷതകൾ വർണ്ണിച്ചുകൊണ്ട് മാഷുടെ നല്ല അവതരണത്തിലൂടെ കേട്ടു. ഗാനങ്ങളെല്ലാം ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവതരിപ്പിച്ച മാഷിന് നല്ലൊരു അഭിനന്ദനം അറിയിക്കുന്നു. സന്തോഷം. നമുക്ക് അടുത്ത പ്രതികരണത്തിലേക്ക് പോവാം. ഇത് വട്ടിപ്പുറത്ത് നിന്ന് ഗീതയാണ് അയച്ചിരിക്കുന്നത് അല്ലേ?
1: അതെ.
0: ഏത് പരിപാടിയെ കുറിച്ചാണ്?
1: ചാരുകസേരയെ കുറിച്ചാണ്.
0: വായിച്ചോളൂ.
1: ബുധനാഴ്ച ചാരുകസേരയിൽ മഹാഭാരതത്തിലെ അമ്മമാരുടെ കഥയിൽ കൗരവ പാണ്ഡവ പക്ഷത്തിന്റെ അമ്മമാരുടെയും അവരുടെ മക്കളെ പറ്റിയും എല്ലാം വിസ്തരിച്ച് മാഷുടെ നല്ല അവതരണത്തിലൂടെ കേട്ട കഥ സൂപ്പറായിരുന്നു. അവതരിപ്പിച്ച മാഷിനും കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു.
0: തിങ്കളാഴ്ച വായനശാല എന്ന പരിപാടിയിൽ ടി പത്മനാഭന്റെ കഥ ജീവിക്കാൻ മറന്നുപോയ മനുഷ്യൻ, കുമാരൻ നായർ എന്ന കഥാപാത്രത്തെക്കുറിച്ച് രാമകൃഷ്ണൻ പഴശ്ശി അവതരിപ്പിച്ച കഥ സൂപ്പറായിരുന്നു. രാമകൃഷ്ണൻ സാറിനും നല്ലൊരു അഭിനന്ദനം അറിയിക്കുന്നു. ബുധനാഴ്ച മധുരഗീതത്തിൽ സൂര്യ അവതരിപ്പിച്ച തുമ്പി എന്ന പദം വരുന്ന കുറേ ഗാനങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുപോലെ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ കൃഷ്ണകുമാർ സാർ അവതരിപ്പിച്ച കുറേ കൃഷ്ണൻ്റെ പാട്ടും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവതരിപ്പിച്ച മാഷിനും സൂര്യക്കും നല്ലൊരു അഭിനന്ദനം അറിയിക്കുന്നു. സന്തോഷം. വട്ടിപ്പുറത്തെ ഗീത. നമുക്ക് ടി കെ രാഘവൻ പ്രാന്തഞ്ചാൽ ഒരു ബിഗ് സാല്യൂട്ട് തരുന്നുണ്ട്. എന്തിനാണ്?
1: ദേശീയ അധ്യാപക ദിനത്തിൽ സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ ധന്യ ടീച്ചറുമായി നടത്തിയ അഭിമുഖം മികച്ചതായിരുന്നു എന്നാണ് രാഘവേട്ടൻ പറഞ്ഞിട്ടുള്ളത്.
0: തീർച്ചയായിട്ടും ധന്യ ടീച്ചർക്കും എല്ലാ അധ്യാപകർക്കും റേഡിയോ മലബാറിന്റെ ബിഗ് സല്യൂട്ട് ഞങ്ങൾ കൂടി നൽകുകയാണ്. ദിലീപ് വി മുഹമ്മദ് മൂവാറ്റുപുഴയുടെ പ്രതികരണം വന്നിട്ടുണ്ട്, വായിച്ചു തുടങ്ങാം.
1: വിജയകുമാർ ബ്ലാത്തൂർ ആനയെക്കുറിച്ച് പറഞ്ഞു തന്ന വിവരങ്ങൾ വളരെ വിലപ്പെട്ടതായിരുന്നു. എന്നു മാത്രമല്ല ആനയെപ്പോലെ വിസ്മയകരവുമായിരുന്നു. ഇത്രയധികം അറിവുകൾ പറഞ്ഞു തന്ന പ്രഭാഷകന് അഭിനന്ദനങ്ങൾ.
0: ഗോളാന്തര വാർത്ത എന്ന ചലച്ചിത്രത്തെ അവതരിപ്പിച്ച ചിത്രപരിചയം ഗംഭീരമായി. നല്ല കൈയടക്കത്തോടെ ബൈജുവേട്ടൻ ആഖ്യാനം നടത്തി ചിത്രത്തെ ശ്രോതാക്കളിൽ എത്തിച്ചു.
1: 34 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച സംഗീതാധ്യാപിക ആനന്ദവല്ലി ടീച്ചർ രണ്ടു ദിവസങ്ങളിലായി അനുഭവങ്ങൾ പങ്കുവച്ച ജനകീയം അവരുടെ അധ്യാപക ജീവിതത്തിലെ അനർഘ നിമിഷങ്ങൾ വരച്ചിടുന്നതായി.
0: ചലച്ചിത്ര നടൻ മുകേഷിന്റെ അഭിനയ ജീവിതം പരിചയപ്പെടുത്തിയ താരസ്വരം ഏറെ ആസ്വാദ്യകരമായി. മലയാള സിനിമയിലെ ഒരു മുകേഷ് ടച്ച് ഉണ്ടല്ലോ, അത് ശരിക്കും അനുഭവ വേദ്യമാക്കുന്നതായി തിരഞ്ഞെടുത്ത് കേൾപ്പിച്ച അഭിനയ മുഹൂർത്തങ്ങൾ.
1: കാവ്യ സൗരഭത്തിൽ അക്കിത്തത്തിന്റെ വരികളുടെ ആസ്വാദനം സുധാമണി ടീച്ചർ നന്നായി അവതരിപ്പിച്ചു. നല്ല ആലാപനവും അതിനൊത്ത ആഖ്യാനവുമായിരുന്നു.
0: ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ രാവിലെ മധുരഗീതങ്ങളിൽ ഉൾപ്പെടുത്തിയ മലയാള സിനിമയിലെ ശ്രീകൃഷ്ണ ഗാനങ്ങൾ മധുരകരമായി. ആ ഗണത്തിൽ ഇനിയും ധാരാളം ഗാനങ്ങൾ ഉണ്ടെങ്കിലും മാഷ് തിരഞ്ഞെടുത്ത് അവതരിപ്പിച്ച ഗാനങ്ങൾ എല്ലാം മികച്ചതായിരുന്നു. ചുവന്ന സന്ധികൾ എന്ന ചിത്രത്തിലെ കാളിന്തി കാളിന്തി, കണ്ണന്റെ പ്രിയസഖി കാളിന്തി എന്ന ഗാനം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും കേൾക്കാൻ സാധിക്കാത്തതിൽ ചെറിയ നിരാശ തോന്നി.
1: പതിവ് പോലെ പാട്ടും പൊരുളും പരിപാടിയുടെ അവതരണവും മികച്ചതായി.
0: ഇവിടത്തിലെ ശ്രീകൃഷ്ണ ഭക്തി ഗാനങ്ങൾ ധാരാളം മലയാള സിനിമയിലുണ്ട്. അതിൽ കുറച്ച് മാത്രമേ നമുക്ക് ആ ഒരു മണിക്കൂറിനുള്ളിൽ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അന്ന് രാവിലെയും ഉച്ചക്കൊക്കെ ആയിട്ട് മറ്റ് ഒരുപാട് ഗാനങ്ങൾ കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നു. ഏതായാലും നല്ല പ്രതികരണത്തിന് നന്ദി. അടുത്ത കത്താരുടേതാണ്?
1: ചന്ദ്രഭാനു തില്ലങ്കേരിയുടേതാണ്.
0: ഒരു ദീർഘമായ പ്രതികരണമാണ്, നമുക്ക് നോക്കാം. ഓഗസ്റ്റ് 30 ഞായറാഴ്ച രാത്രി പ്രക്ഷേപണം ചെയ്ത നെല്ലിക്ക നാടകത്തിന്റെ അവസാന ഭാഗം കേട്ടു. സന്തോഷ പര്യവസായി നാടകം അവസാനിച്ചതിൽ അണിയറ പ്രവർത്തകർ കാതിമേ എന്റെ നന്ദി അറിയിക്കുന്നു. അവസാന ഭാഗത്തെക്കുറിച്ച് എന്റെ എളിയ അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. കാളിയമ്മയുടെയും മുരുകന്റെയും കയ്യിൽ നിന്നും റോജയെ ഇൻസ്പെക്ടർ രാഘു മോചിപ്പിച്ചു കൊണ്ടുവരുന്നതോടെ അതുവരെ വലിയ സങ്കടക്കടൽ ഉള്ളിൽ കൊണ്ടു നടന്നിരുന്ന മല്ലികയും ജയദേവനുമൊപ്പം നെല്ലിക്ക ഗ്രൂപ്പിലെ മുഴുവൻ പേരും ആശ്വാസത്തോട് പരസ്പരം സന്തോഷം പങ്കിടുന്നത് കാണാം. അവസാന ഭാഗത്ത് പെരിയ തങ്കച്ചി കാളിയമ്മ എന്ന തമിഴ് സ്ത്രീ ഇടിവിട്ട് പ്രകടനമാണ് നടത്തിയതെന്ന് പറയാം. കാരണം പുഷ്പം കൈകാര്യം ചെയ്യും പോലെ അത്രയ്ക്ക് അനായാസമായി ഈ തമിഴ് വില്ലത്തിയുടെ സൂപ്പർ ഡ്യൂപ്പർ തമിഴ് സംഭാഷണങ്ങൾ അനുഭവപ്പെട്ടു. അതേസമയം കാളിയമ്മയുമായി സംഭാഷണത്തിൽ ഏർപ്പെടുന്ന മുത്തു എന്ന കഥാപാത്രം മലയാളമാണ് കൂടുതലും സംസാരിച്ചു കേട്ടതെന്നതും പറയാതെ പോകുന്നില്ല. മുത്തു ഒരു മലയാളി കൂടിയാണല്ലേ?
1: അതെ അതെ.
0: കാളിയമ്മയുടെ മുമ്പിൽ എത്തുമ്പോഴാണ് കുറച്ച് കുറച്ച് തമിഴൊക്കെ പറയാൻ ശ്രമിക്കുന്നത്. ഏതായാലും കാളിയമ്മക്ക് തന്നെയാണ് മാർക്ക് കിട്ടുന്നത്. മുരുകനെ കുറിച്ച് എന്തോ പറഞ്ഞിട്ടുണ്ടല്ലോ.
1: മുരുകൻ എന്ന മയക്കുമരുന്ന് വിൽപ്പനക്കാരനും അവസാന ഭാഗത്ത് തന്റെ സാന്നിധ്യം സജീവമാക്കി നിലനിർത്തിയിട്ടുണ്ട്. ഡയലോഗുകളിൽ വില്ലൻ സ്വഭാവം എടുത്തു കാട്ടുന്നുണ്ടായിരുന്നു.
0: പെരിയ തങ്കച്ചി കാളിയമ്മയായി ചന്ദ്രലേഖയും മുരുകനായി ശ്രീഹരിയും തങ്ങളുടെ കഥാപാത്രങ്ങളോട് നന്നായി നീതി പുലർത്തിയിട്ടുണ്ട്. കൃഷ്ണകുമാർ കണ്ണോത്ത്, രാമകൃഷ്ണൻ പഴശ്ശി, അശ്വിനി കവണിശ്ശേരി ത്രയങ്ങൾ ഇത്തവണയും നാടകത്തെ ഒരു കുറവും വരുത്താതെ പൂർവാധികം ഭംഗിയായി ശ്രോതാക്കളിൽ എത്തിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. കളിയമ്മക്ക് എന്താണ് മറുപടി പറയാനുള്ളത്? ചന്ദ്രഭാനുട്ടനോട്?
1: ചന്ദ്രഭാനുട്ടൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശ്രോതാക്കള് സ്വീകരിച്ചു എന്നറിഞ്ഞതിലുള്ള സന്തോഷം. വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തെ വിശ്വസിച്ച് എന്നെ ഏൽപ്പിച്ച മാഷിനോടും സംവിധായകനോടും അതുപോലെ ശബ്ദമിശ്രണം സഹസംവിധാനം എന്നിവ നടത്തിയ അശ്വിനിയോടും തന്നെയാണ് ഇതിനുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നത്.
0: ചന്ദ്രഭാനുട്ടൻ തുടരുകയാണ്.
1: സെപ്റ്റംബർ 4 വെള്ളിയാഴ്ച രാത്രി

0: 8:30 പ്രക്ഷേപണം ചെയ്ത റേഡിയോ എട്ട് സ്കൂളിൽ മട്ടന്നൂർ ശ്രീശങ്കര വിദ്യാപീഠം സ്കൂളിലെ കുട്ടികൾ പ്രാർത്ഥനയിൽ ആരംഭിച്ചു തുടങ്ങി അവതരിപ്പിച്ച കവിത, മലയാള സിനിമാഗാനം, ഹിന്ദി പദ്യം എന്നിവ കേട്ടപ്പോൾ തന്നെ പങ്കെടുക്കുന്ന കുട്ടികളിലെ ടാലന്റ് മനസ്സിലാവുന്നുണ്ടായിരുന്നു. 2 സെപ്റ്റംബർ 6 ഞായറാഴ്ച വരെ നിർനിമേഷനായി കാത്തിരിക്കുന്നു. തുടർന്നും നല്ല പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുമെന്ന പ്രതീക്ഷയിൽ സർവ്വവിധ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ചന്ദ്രഭാനു തില്ലങ്കേരി.
1: ആശംസകൾക്ക് നന്ദി ചന്ദ്രഭാനുട്ടാ. അടുത്ത പ്രതികരണം
0: അഭിലാഷ് കെ പി പരിപ്പായിയുടേതാണ്.
1: അഭിലാഷ് കെ പി പരിപ്പായി അല്പം ദീർഘമായി തന്നെ എഴുതിയെന്നുണ്ട്, നമുക്ക് വായിക്കാം. ആദ്യം നാടകത്തെ കുറിച്ചാണല്ലേ.
0: അതെ.
1: നെല്ലിക്ക നാടകം 2 ശ്രദ്ധിച്ചു. നെല്ലിക്ക 1 നാടകാന്ത്യത്തിൽ റോജ എന്നേക്കുമായി മരണത്തിന് കീഴടങ്ങി എന്നാണ് എല്ലാവരും വിചാരിച്ചത്. ജയദേവനും മല്ലികക്കും 2 റോജയെ തിരിച്ചു കിട്ടിയതിൽ ഏറെ സന്തോഷം. എന്നാൽ 2 ഗായത്രി ലോകത്തോട് വിടപറഞ്ഞു പോയതിൽ വിഷമം തോന്നി. പ്രസ്തുത നാടകത്തിന്റെ കഥ ഒന്ന് ഉഷാറായത് പെരിയ തങ്കച്ചി കാളിയമ്മ രംഗപ്രവേശം ചെയ്തത് മുതലാണ്. ആ കഥാപാത്രത്തിന് ശബ്ദം കൊടുത്ത ശ്രീമതി ചന്ദ്രലേഖ മല്ലേശ്വരി മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. വീണ്ടും അഭിനന്ദനങ്ങളാണ്, തുടർന്ന് വായിച്ചോളൂ.
0: ഒപ്പം മറ്റൊന്നുകൂടി സൂചിപ്പിച്ചുകൊള്ളട്ടെ, പെരിയ തങ്കച്ചി കാളിയമ്മ എന്ന പേര് കേൾക്കാൻ നല്ല രസമുണ്ട്. എന്നാൽ ഈ പേര് കേട്ടപ്പോൾ ഒരു വൈരുദ്ധ്യം തോന്നി. പെരിയ എന്നാൽ മൂത്ത വലിയ എന്നും തങ്കച്ചി എന്നാൽ അനുജത്തി ചെറിയവൾ എന്നുമാണ് തമിഴിൽ അർത്ഥം. അപ്പോൾ പെരിയ തങ്കച്ചി കാളിയമ്മ എന്ന് കേൾക്കുമ്പോൾ മൂത്ത അനിയത്തി കാളിയമ്മ എന്ന് പറയുന്നത് പോലെ ആയിപ്പോയി. ആ കഥാപാത്രത്തിന്റെ പേര് പെരിയ അക്ക കാളിയമ്മ അല്ലെങ്കിൽ ചിന്ന തങ്കച്ചി കാളിയമ്മ എന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടി അനുയോജ്യമാകുമായിരുന്നു എന്ന് തോന്നി.
1: ഈ തങ്കച്ചി എന്നത് അതിന്റെ വാക്കിന്റെ അർത്ഥം നോക്കിയാൽ അനുജത്തിയാണ്, ഇളയ സഹോദരി തന്നെയാണ്. പക്ഷെ അങ്ങനെ അല്ലാതെയും ആ പേര് നമുക്ക് വിളിക്കാം. തങ്കച്ചിക്ക് മുതിർന്ന ജീവിച്ചിരിപ്പില്ലാത്ത ഒരുപാട് ചേച്ചിമാരുണ്ട് എന്ന് തൽക്കാലം നമുക്ക് വിശ്വസിക്കാം അഭിലാഷ്. അതും ഒരു പെരിയ തങ്കച്ചിയാണല്ലോ. ഏതായാലും പുതിയ കുറെ പേരുകളൊക്കെ നിങ്ങൾ നിർദ്ദേശിച്ചു, അത് നല്ലത് തന്നെ. നമുക്ക് തുടർന്ന് വായിക്കാം. 9 പ്രക്ഷേപണം ചെയ്ത സർഗജാലകത്തിൽ മേഘരാജീവൻ എഴുതി ആലപിച്ച നിൻനിഴല എന്ന കവിതയും, ദീപ ബിബീഷ് നായർ രചിച്ച് ആനന്ദവല്ലി ടീച്ചർ ആലപിച്ച ഗുരുവന്ദനം എന്ന കവിതയും ശ്രവണ സുന്ദരമായി.
0: മോഹൻദാസ് വടക്കുംപുറം രചിച്ച കഥ, കനലിൽ വിരിഞ്ഞ കവിത ഏറെ ഹൃദ്യമായി. ഓരോരുത്തരുടെയും ജന്മസിദ്ധമായ പ്രതിഭാശേഷിയെ എവിടെയും തളച്ചിടാനാവില്ല. അത് കുടുംബക്കാർക്കായാലും സമൂഹത്തിനായാലും എന്നെങ്കിലും ഒരു നാൾ അംഗീകരിക്കപ്പെടേണ്ടി വരും. ആ യാഥാർത്ഥ്യത്തെ കവിത എന്ന എഴുത്തുകാരിയിലൂടെ കഥാകൃത്ത് കാട്ടിത്തരുന്നു.
1: 17 രാത്രി 10 ഓണം ഗാനോത്സവത്തിൽ പ്രക്ഷേപകനും ഗായകനുമായ ശ്രീ അശോക് കുമാർ അവതരിപ്പിച്ച ഇഷ്ടഗാനങ്ങളെല്ലാം തന്നെ ഗംഭീരമായി. വളരെയധികം സന്തോഷം അഭിലാഷ്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിനന്ദനങ്ങളും ഞങ്ങൾ സ്വീകരിക്കുന്നു, ഏറ്റുവാങ്ങുന്നു. ഇനി ഒരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. തമ്പാൻ മട്ടന്നൂരിന്റെ 2 പ്രതികരണമാണ്, എന്താണത്?
0: അഷ്ടമി രോഹിണി ദിവസം രാത്രി 9 മുതൽ റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്ത കൃഷ്ണഭക്തി ഗാനങ്ങൾ നല്ലൊരു പരിപാടിയായിരുന്നു. അന്ന് തന്നെ സർഗജാലകത്തിലെ ഓലച്ചൂട്ട് എന്ന രൂപകം അല്പസമയമെങ്കിലും ശ്രോതാക്കളെ ആ പഴയകാല അനുഭവങ്ങളിലേക്ക് എത്തിക്കാൻ പര്യാപ്തം. തനത് കണ്ണൂർ ഭാഷ കൊണ്ട് മികച്ചു നിന്നു.
1: വളരെയധികം സന്തോഷം തമ്പാൻ മട്ടന്നൂർ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരുപാട് കത്തുകൾ വന്നിരുന്നു. ഒരു വലിയ നാടകം തീർന്ന ഒരാഴ്ചയായതുകൊണ്ടാവാം ഇത്ര ദീർഘമായ പ്രതികരണം. ഏറ്റവും കൂടുതൽ ശ്രോതാക്കൾ സ്വീകരിച്ച കഥാപാത്രങ്ങളാണ് പെരിയ തങ്കച്ചി കാളിയമ്മയും അതുപോലെ മുരുകനും ഒക്കെ. എല്ലാ കഥാപാത്രങ്ങളും അവരുടെ റോള് വളരെ ഗംഭീരമാക്കി. തീർച്ചയായിട്ടും അടുത്ത 3 ഈ 8 പ്രക്ഷേപണം ചെയ്യുന്ന നാടകത്തിൻ്റെ സംക്ഷിപ്ത രൂപം നിങ്ങൾക്ക് കേൾക്കാം. ആദ്യത്തെ 3 പ്രക്ഷേപണം ചെയ്യുന്ന നാടകങ്ങൾ ഇന്ന് കേൾക്കാം, ബാക്കി ഭാഗം അടുത്ത 2. ഈ 3 നാടകത്തിൻ്റെ പുനഃപ്രക്ഷേപണത്തിന് ശേഷം നെല്ലിക്ക നാടകത്തിൽ അഭിനയിച്ച അഭിനേതാക്കളോട് ശ്രോതാക്കൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നൊരു സംവാദം ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്, ആസൂത്രണം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രതികരണങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. ഇതുവരെ ഞങ്ങളോട് പ്രതികരിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. വീണ്ടും പ്രതികരിക്കുക. പ്രതികരണം കേരള സ്റ്റേഷൻ ഡയറക്ടർ, റേഡിയോ മലബാർ, അയ്യല്ലൂർ, മട്ടന്നൂർ എന്ന വിലാസത്തിൽ.
0: വാട്സ്ആപ്പ് നമ്പർ 9037008960.
2: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ. സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങൾ അറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446903345. മറ്റൊരു നമ്പർ 9495532542.

ും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.

എസ്കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിത

0: ഉചിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK ഡോർസ് തലശ്ശേരി റോഡ് മട്ടന്നൂർ.
1: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.6 FM.

പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയലൂർ മട്ടന്നൂർ. ഇപ്പോൾ കേൾക്കാം ഞങ്ങൾ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 ആകാശവാണിയിൽ നിന്നുള്ള സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും കേൾക്കാം. 6:40 കൃഷ്ണകഥാമൃതം. 7:00 സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. 7:35 സർഗജാലകം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ അറ്റ് സ്കൂൾ, ഇതിൽ മട്ടന്നൂർ ശ്രീ ശങ്കരവിദ്യാപീഠം സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുക്കുന്നു. 9:00 നാടകനേരത്തിൽ നെല്ലിക്ക 2 നാടകത്തിന്റെ പൂർണ്ണരൂപം 1-ാം ഭാഗം കേൾക്കാം. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, സഹസംവിധാനം ശബ്ദമിശ്രണം അശ്വിനി കവിണിശ്ശേരി. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്. ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. രാവിലെ 5:00 പ്രഭാതഗീതങ്ങൾ, തുടർന്ന് ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത. തുടർന്ന് മലബാർ ഡയറിയിലൂടെ ആദ്യം കേൾക്കാം റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചങ്ങമ്പുഴിയുടെ മനസ്സുനി എന്ന കവിത കുഞ്ഞികൃഷ്ണൻ പരിയാരം ആലപിക്കുന്നു. തുടർന്ന് ചരിത്രപദം, വചനാമൃതം, സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, പത്രവിശേഷം. 6:30 കൃഷ്ണകഥാമൃതം. 6:45 പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ജനകീയം, ഇതിൽ ആര്യപ്രകാശ് പങ്കെടുക്കുന്നു. 7:25 ആകാശവാണിയിൽ നിന്നുള്ള മലയാളത്തിൽ വാർത്തകളാണ്. 7:35 റേഡിയോ അറ്റ് സ്കൂളിന്റെ പുനഃപ്രക്ഷേപണം. മട്ടന്നൂർ ശ്രീ ശങ്കരവിദ്യാപീഠം വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് പങ്കെടുക്കുന്നത്. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം പത്രവിശേഷം. 9:15 നാടകനേരം, ഇതിൽ നെല്ലിക്ക 2 നാടകത്തിന്റെ പൂർണ്ണരൂപം 1-ാം ഭാഗം. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, സഹസംവിധാനം ശബ്ദമിശ്രണം അശ്വിനി കവിണിശ്ശേരി. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12:00 സർഗജാലകം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. ഉച്ചയ്ക്ക് 1:00 പ്രിയരാഗം ചലച്ചിത്ര ഗാന പരിപാടി. 2:00 ഒരുവട്ടം കൂടി എന്ന പരിപാടിയിൽ ചാരുകസേരിയുടെ പുനഃപ്രക്ഷേപണം, എഴുത്തച്ഛൻ 3-ാം ഭാഗം കേൾക്കാം. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. 5:45 നാടൻ പാട്ടുകൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളാണ്. തുടർന്ന് പ്രാദേശിക വാർത്തകൾ. 6:40 കൃഷ്ണകഥാമൃതം. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. 8:30 വായനശാല, ഇതിൽ മാധവിക്കുട്ടിയുടെ ഹംസധ്വനി എന്ന കഥാസമാഹാരത്തിലെ ചെറുകഥ ഒരു വിവാഹത്തിന്റെ അന്ത്യം അവതരണം, ചന്ദ്രലേഖ മല്ലിശ്ശേരി. 9:00 നാട്ടിലെ പാട്ട്. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരോ.
3: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
4: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140, 7225900018.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762 400.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: Summit Early Intervention and Rehabilitation Center, Palottupalli, Mattannur. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. Our facilities: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർട്ട് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: ഏഎം ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചിക നിധി ഝാ. ആദൌ മുഖ്യാഃ വാർത്താഃ. ഊനത്രിംശദധികദ്വിസഹസ്രതമവർഷം യാവത് ഭാരതം മാദകദ്രവ്യം മുക്തം വിധാതും ഏകാ ത്രിവാർഷികീ മാർഗദർശിക പ്രസ്തുത. ആഗാമി ത്രിവർഷേഷു ഷത് അന്താരാഷ്ട്രീയ തഥാ അന്താരാജ്യീയ മാദക സഞ്ജാലാനി ഖണ്ഡയിതും കേന്ദ്രീയ ഗൃഹമന്ത്രിണാ അമിതഷാഹേന നിർധാരിതം ലക്ഷ്യം. ഭാരതസ്യ ആർത്ഥിക ശക്തിഹി നീതി ഗതിശീലത ച ദേശം വികസിത ഭാരതസ്യ ലക്ഷ്യം പ്രതി നയതഃ. ഭാരതീയ പ്രതിഷ്ഠാനാനി ജാഗതിക സ്തരെ നേതൃത്വം കുര്യുഹു ഇതി പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ ഓജസ്വയുതം ആഹ്വാനം. സംയുക്തരാഷ്ട്ര സംസദി സമാന ക്ഷേത്രഫല മാനചിത്ര പ്രസ്താവസ്യ ഭാരതേന കൃതം സമർത്ഥനം. സംപ്രഭുത പ്രാദേശിക അഖണ്ഡതയോ അക്ഷുണ്ണതാം രേഖാങ്കയത് ഭാരതേന പ്രോക്തം യത് ജമ്മുകശ്മീര ലഡാക്ക് സമേത്യ സമസ്ത ക്ഷേത്രസ്യ പ്രദർശനം കേവലം ആധികാരിക മാനചിത്രാനുഗുണം ഏവ സ്വീകാര്യം. മധ്യപ്രദേശസ്യ സാഗര മണ്ഡലെ സന്ദിഗ്ധ വിഷാക്ത മദ്യപാനേന ദശ ജനാഃ മൃത്യുമുപഗതാഃ പഞ്ചത്രിംശത് ജനാഃ ചികിത്സാലയേഷു പ്രവേശിതാഃ കതിപയ സന്ദിഗ്ധാഃ ആരക്ഷിദലേന ഗൃഹീതാഃ. അപി ച ചീനദേശസ്യ ഷെൻഝേൻ നഗരെ ആയോജിതായാം ബാഡ്മിന്റൺ പ്രതിസ്പർധായാം ചൈന മാസ്റ്റേഴ്സ് പുരുഷ യുഗല പ്രതിയോഗിതായാഃ ചഷകം ഭാരതസ്യ സാത്വിക് സായ്രാജ് രങ്കിരെഡ്ഡി ചിരാഗ് ഷെട്ടി യുഗലേന വിജിതം. അഥ വാർത്താഃ വിശദീകൃത്യ. കേന്ദ്രീയ ഗൃഹമന്ത്രി അമിതഷാഹ അദ്യ ഗോവാരാജ്യേ വാർത്താഹരസമ്മേളനെ ഊനത്രിംശദധികദ്വിസഹസ്രതമവർഷം യാവത് ഭാരതം മാദകദ്രവ്യം മുക്തം കർത്തും രൂപരേഖാം പ്രാകടയത്. തേന മാദക പദാർത്ഥ വിരോധി ത്രിവാർഷിക രാഷ്ട്രീയ അഭിയാനസ്യ ആഹ്വാനം കൃതം. ഗൃഹമന്ത്രിണാ സംസൂചിതം യത് പ്രശാസനേന ശത മാദക സഞ്ജാലാനി ഖണ്ഡയിതും ശത അപരാധിനഃ ഭാരതം ആനേതും തഥാ ശത അവൈധിക പ്രയോഗശാലാഃ വിനഷ്ടം കർത്തും ഉച്ച ലക്ഷ്യം വിനിർധാരിതം. നവദെഹല്യാം ശ്രീരാം കോളേജ് ഓഫ് കോമേഴ്സ് മഹാവിദ്യാലയസ്യ ശത വർഷേ സമ്പൂർണേ സതി ആയോജിതെ ശതാബ്ദി സമാരോഹെ പ്രധാനമന്ത്രി മോദി മുഖ്യ അഭ്യാഗതഃ ആസീത്. തേന ജെൻസി യുവാ ഉദ്യമിനഃ പ്രോത്സാഹയിതും ഉച്ച ലക്ഷ്യധാരണസ്യ മന്ത്രോ ദത്തഃ. തേന പ്രോദീരിതം യത് ഭാരതീയ മേധാ ജാഗതിക വ്യാപാര ജഗത് നൂത്നാം ദിശം ദർശയതി എഐ പ്രൌദ്യോഗിക്യാ ഉപയോഗേന ച ദേശഃ ആർത്ഥിക സമൃദ്ധിം പ്രാപ്നോതി.
1: ഹം ഗർവ സേ കഹതേ ഹേ ആജ് ഭാരതീയ ദുനിയാ കി ടോപ് കമ്പനീസ് കോ ലീഡ് കർ രഹേ ഹേ. അഗർ ഭാരതീയ ദുനിയാ കി ടോപ് കമ്പനിയോ കോ ലീഡ് കർ രഹേ ഹേ തോ ഭാരതീയോ കി ബനായി കമ്പനിയാ ദുനിയാ കോ ക്യോ ലീഡ് ന കരേ ഹേ.
0: ആർത്ഥിക ദൃഢതാം പ്രതിപാദയൻ പ്രധാനമന്ത്രി അവോചത് യത് പശ്ചിമേഷ്യ സങ്കടാവധൌ അപി ഭാരതേന സപ്ത ദശാംശ അഷ്ട പ്രതിശതം യാവത് അഭൂതപൂർവ സംവൃദ്ധി മാനമർജിതം. അനേന ഭാരതസ്യ ആന്തരിക ശക്തേഹ പരിചയഃ ലഭ്യതെ. തേന പ്രഖ്യാപിതം യത് വൈശ്വിക സങ്കടേഷു ഭാരതസ്യ ദൃഢ നീതി സഞ്ചാലനമദ്യ ജാഗതിക സ്തരേ ശ്ലാഘനീയം വർത്തതെ.

0: ഭാരതേന കൃതം സമർത്ഥനം. മധ്യപ്രദേശസ്യ സാഗർമണ്ഡലെ സന്ദിഗ്ധ വിഷാക്ത മദ്യപാനേന ജനാഃ മൃത്യുമുപഗതാഃ ഇതി വാർത്താഃ.
1: സമയം 6 മണി കഴിഞ്ഞ 30 മിനിറ്റ്. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: Let's premium, more bonus, most suitable for your loved ones. RPL Life, nothing better than this.
3: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
4: ചേട്ടാ, കുറെ കാലമായല്ലോ കണ്ടിട്ട്.
5: അതേടോ, അതെ, താടി പഠിക്കാൻ എത്രയാവും?
4: അത് തന്നെ നമ്മുടെ 60 രൂപ.
5: ചേട്ടാ, ക്യാഷ് ആയിട്ട് 30 രൂപയുള്ളു കയ്യില്.
4: ഒരു കാര്യം ചെയ്യേ, രണ്ട് വഴിയുണ്ട്. ഒന്ന്, പകുതി താടി പഠിക്കുക.
5: രണ്ടാമത്തേതോ,
4: UPI മുഖേന ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യേ.
5: ഇതാ UPI എന്നെ രക്ഷിച്ചു. ഇഷ്ടാ,
4: എന്നാ ഒരു കാര്യം ചെയ്യേ, ഫേഷ്യലും ചെയ്തോ, ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്താ മതി.
6: ഭാരതം ചെയ്യുന്നു ഡിജിറ്റൽ പേയ്മെന്റ്.
7: എല്ലാ ഇടപാടുകളും ഇപ്പോൾ എളുപ്പം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഉത്തരവാദിത്വമുള്ള പൌരന്മാരായി വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഭിന്നശേഷിക്കാർക്കായി മലപ്പുറത്ത് സമഗ്ര പുനരധിവാസ ഗ്രാമം ഒരുങ്ങുന്നു. നിർമ്മാണോദ്ഘാടനം തിരൂരിൽ നാളെ മന്ത്രി VE അബ്ദുൾ ഗഫൂർ നിർവഹിക്കും. GST 2nd തലമുറ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ദേശീയ സെമിനാറിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. തൃശൂർ കയ്പമംഗലം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ആഭ്യന്തരമന്ത്രിയുമായി ചർച്ച നടത്തി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. സുരക്ഷാ മുന്നൊരുക്കങ്ങൾ കൃത്യമായി പാലിച്ചില്ലെന്ന് കേന്ദ്രസഹമന്ത്രി. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്നു. ചൊവ്വാഴ്ച വരെ 4 ഡിഗ്രി സെൽഷ്യസ് അധികമായി താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം ഇന്ത്യയുടെ സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യത്തിന്. ഉത്തരവാദിത്വമുള്ള പൌരന്മാരായി വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. അസമിലെ ഗുവാഹട്ടിയിൽ ഗീതാനഗർ കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിൽ മാത്രമാകരുത് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, ഗവേഷണം, സ്വഭാവ രൂപീകരണം എന്നിവ രാജ്യപുരോഗതിക്ക് അനിവാര്യമാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു.
8: An institution of higher education, however, must do more than the prepare individuals for careers. It must prepare citizens for democracy and the society. I am therefore pleased to note that the college commitment to community engagement through the National Service Scheme, Red Ribbon Club, environmental initiatives, literacy and health awareness programs, disaster relief activities and other outreach efforts.
1: രാജ്യത്തെ 2029 ലഹരി മുക്തമാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇതിനായി 3 വർഷത്തെ കർമ്മരേഖയും അദ്ദേഹം അവതരിപ്പിച്ചു. ഗോവയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 10 വർഷത്തിനിടെ 1.89 ലക്ഷം കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുത്തതായി ശ്രീ അമിത്ഷാ പറഞ്ഞു. സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന സമഗ്ര ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണോദ്ഘാടനം നാളെ മന്ത്രി VE അബ്ദുൾ ഗഫൂർ നിർവഹിക്കും. മലപ്പുറം തിരൂർ താലൂക്കിലെ പുത്തനത്താണി ചുങ്കത്ത് 5 ഏക്കറിലാണ് ഭിന്നശേഷി പുനരധിവാസ കേന്ദ്രം യാഥാർത്ഥ്യമാകുന്നത്. ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ പുനരധിവാസ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനുള്ള സമഗ്ര സംരംഭം എന്ന നിലയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ചരക്ക് സേവന നികുതി 2nd തലമുറ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആന്റ് ടാക്സേഷൻ സംഘടിപ്പിക്കുന്ന ദേശീയ സെമിനാറിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചിന്റെ സഹകരണത്തോടെ തിരുവനന്തപുരം ഗിഫ്റ്റ് ക്യാമ്പസിലാണ് സെമിനാർ. മറ്റന്നാൾ മുഖ്യമന്ത്രി VD സതീശൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ കയ്പമംഗലം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായി ചർച്ച നടത്തി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. രാത്രികാലങ്ങളിൽ പോലീസിന്റെ നേതൃത്വത്തിൽ റോഡുകളിൽ പ്രത്യേക പട്രോളിംഗ് നടത്തുമെന്ന് ആഭ്യന്തരമന്ത്രി ഉറപ്പു നൽകിയതായി കേന്ദ്രസഹമന്ത്രി പറഞ്ഞു. സ്ഥലത്ത് കൃത്യമായ ബോർഡുകൾ സ്ഥാപിച്ചിരുന്നില്ലെന്നും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ കൃത്യമായി പാലിച്ചില്ലെന്നും ശ്രീ സുരേഷ് ഗോപി വ്യക്തമാക്കി. അപകടത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയപാത അതോറിറ്റി പ്രോജക്ട് ഡയറക്ടറും തൃശൂർ RTOയും രണ്ടാഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം വി ഗീത ആവശ്യപ്പെട്ടു. ചരക്ക് ലോറികളുടെ അനധികൃത പാർക്കിംഗും ദേശീയപാത അതോറിറ്റി കൃത്യമായ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാത്തതുമാണ് അപകട കാരണമെന്ന ആരോപണം പ്രത്യേകം അന്വേഷിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. സെപ്റ്റംബറിൽ സാധാരണയിലധികം ചൂടിന് കാരണമാകുന്നത് എൽ നിനോ പ്രതിഭാസമാണെന്ന് പഠനങ്ങൾ പറയുന്നു. ചൊവ്വാഴ്ച വരെ 4 ഡിഗ്രി സെൽഷ്യസ് അധികമായി താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചൂട് വർദ്ധിക്കുന്നത് സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പകൽ 11 മുതൽ 3 വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. പത്തനംതിട്ട ജില്ലയിലും താപനില ഉയരുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
9: മിന്നൽ പ്രളയത്തിന് പിന്നാലെ ജില്ലയിൽ അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനം മൂലം ജില്ലയിൽ ഉഷ്ണതരംഗ സാധ്യത വർദ്ധിക്കുകയാണ്. ജില്ലയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ശുദ്ധജലക്ഷാമവും അനുഭവപ്പെടുന്നുണ്ട്. തുലാവർഷം എത്തുന്നത് വൈകിയാൽ ജലക്ഷാമം രൂക്ഷമാകാനുള്ള സാധ്യത ഏറെയാണ്. കൂടാതെ ചൂട് കൂടുന്നത് നിർജ്ജലീകരണം മാത്രമല്ല പലതരം രോഗങ്ങൾക്കും കാരണമാകും.
1: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഈ മാസം 10 അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന തൊട്ടടുത്ത ദിവസം നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 14. 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 29 നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
10: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: 68ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കോഴിക്കോട് വേദിയാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. കായികമേളയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അടുത്ത മാസം 25 മുതൽ 31 വരെ 7 ദിവസങ്ങളിലായാണ് മേള. കലാമേള എറണാകുളത്തും ഭിന്നശേഷി കലോത്സവം തിരുവനന്തപുരത്തും നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഹൌസ് സർജൻമാർ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. ഡോക്ടർമാർ ഉന്നയിച്ച ആവശ്യങ്ങളിൽ നടപടികൾ സ്വീകരിച്ചതായി മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
11: അത്യാഹിത വിഭാഗത്തിൽ 24 മണിക്കൂറും ആവശ്യാനുസരണം മരുന്നുകൾ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായി അധികൃതർ ഡോക്ടർമാരെ അറിയിച്ചിട്ടുണ്ട്. എക്സ്റേ, ECG, ഫാർമസി എന്നിവ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള മെഡിക്കൽ കോളേജിൽ ചൊവ്വാഴ്ച മുതലാണ് ഹൌസ് സർജൻമാർ പണിമുടക്ക് ആരംഭിച്ചത്. വകുപ്പ് മന്ത്രി ഇടപെട്ടാണ് അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പാക്കുമെന്ന് സമരക്കാർക്ക് ഉറപ്പു നൽകിയിരിക്കുന്നത്.
1: ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന്. ഫൈനലിൽ ചൈനീസ് സഖ്യത്തെയാണ് ഇന്ത്യൻ താരങ്ങൾ പരാജയപ്പെടുത്തിയത്. ഇതോടെ ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ ആദ്യ കിരീടം എന്ന നേട്ടവും സാത്വിക് ചിരാഗ് സഖ്യം സ്വന്തമാക്കി. ക്ഷയരോഗ നിവാരണ രംഗത്ത് ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനം മാതൃകാപരമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലം ജില്ലയിലെ ക്ഷയരോഗമുക്ത പഞ്ചായത്ത് പുരസ്കാര വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ചിതറ, നിലമേൽ, നീണ്ടകര, കുണ്ടറ, പേരയം, പൂതക്കുളം, മയ്യനാട്, ക്ലാപ്പന, ശൂരനാട് എന്നീ ഗ്രാമപഞ്ചായത്തുകൾ വിവിധ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. കോഴിക്കോട് മരുത്തോങ്കര മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ നേരിടുന്ന അടിസ്ഥാന സൌകര്യ വികസന പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുമെന്ന് മന്ത്രി KA തുളസി. വിദ്യാർത്ഥികളുടെ പഠനത്തിനാവശ്യമായ കമ്പ്യൂട്ടർ സംവിധാനം ഉടൻ ഏർപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ UGC നെറ്റ് പുനഃപരീക്ഷ ഈ മാസം 9-ഉം 10-ഉം നടക്കും. 9-ാം തീയതി രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന ആദ്യ ഷിഫ്റ്റിൽ ഇംഗ്ലീഷും ഉച്ചയ്ക്ക് 3-ന് ആരംഭിക്കുന്ന 2-ാം ഷിഫ്റ്റിൽ കൊമേഴ്സും 10-ാം തീയതിയിലെ ആദ്യ ഷിഫ്റ്റിൽ സോഷ്യോളജിയും ക്രമീകരിച്ചിട്ടുണ്ട്. UGC നെറ്റ് .NTA.NIC.IN എന്ന വെബ്സൈറ്റിൽ നിന്ന് അഡ്മിറ്റ് കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാം. പ്രധാന വാർത്തകൾ വീണ്ടും. ഉത്തരവാദിത്തമുള്ള പൌരന്മാരായി വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഭിന്നശേഷിക്കാർക്കായി മലപ്പുറത്ത് സമഗ്ര പുനരധിവാസ ഗ്രാമം ഒരുങ്ങുന്നു. നിർമ്മാണോദ്ഘാടനം തിരൂരിൽ നാളെ മന്ത്രി VE അബ്ദുൾ ഗഫൂർ നിർവഹിക്കും. GST 2-ാം തലമുറ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ദേശീയ സെമിനാറിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. തൃശൂർ കയ്പമംഗലം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ആഭ്യന്തരമന്ത്രിയുമായി ചർച്ച നടത്തി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. സുരക്ഷാ മുന്നൊരുക്കങ്ങൾ കൃത്യമായി പാലിച്ചില്ലെന്ന് കേന്ദ്രസഹമന്ത്രി. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്നു. ചൊവ്വാഴ്ച വരെ 4 ഡിഗ്രി സെൽഷ്യസ് അധികമായി താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.

കാലാവസ്ഥാ വകുപ്പ്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം ഇന്ത്യയുടെ സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യത്തിന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഏവർക്കും കൃഷ്ണകഥാമൃതത്തിലേക്ക് സ്വാഗതം. കൃഷ്ണകഥാമൃതം 21-ാം ദിവസം ബാണയുദ്ധം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു PV ബാലകൃഷ്ണൻ മാസ്റ്റർ.
2: മേളം കലർന്നൊരു പാർത്ഥേനും താനുമായി കാളിന്ദി തീരത്തു ചെന്നു. പിന്നെ കാളിന്ദിയാകിയ കന്യക തന്നെയും കൈപിടിച്ചിടിനാ

അവർക്കൊരു മന്ദിരം തന്നെയും പാരാതെ നിർമ്മിച്ചു കാഴ്ച വെച്ചാൻ. അച്ഛനു കൂടി പിറന്നവൾ തന്നോടെ പുത്രിയായുള്ളൊരു മിത്രവിന്ദ കാമിനി ആയാള കാർമുകി.

കൊണ്ടു വീളങ്ങി നിന്നിടുന്ന ലക്ഷണയാകിയ കന്യകയേ. അമ്പു പൊഴിഞ്ഞു നിന്നമ്പു ജലോചനൻ തൻ പ്രിയയാ

തന്നെയും വാനവർമാതാവിൻ കുണ്ടലവും. കൊണ്ടങ്ങു പോയതു കേട്ടൊരു നേരത്തു കൊണ്ടൽ നേർവർണ്ണൻ തൻ കാന്തയും. മുന്നിൽ വിളങ്ങിന പന്നക വൈരീതൻ

0: ണയായ നാദാനവൻ താൻ എന്നതു കണ്ടൊരു മേദിനീതാൻ വന്നു നന്ദജൻ തന്നെ സ്തുതിച്ചാളപ്പോൾ.
1: ബാണയുദ്ധം എന്ന ഭാഗം ഇതുവരെ പാരായണം ചെയ്തത് PV ബാലകൃഷ്ണൻ മാസ്റ്റർ.

0: ഭഗദത്തനെ പ്രാഗ്ജ്യോതിഷത്തിൽ മന്നനായി വാഴിച്ചതിനു ശേഷം കേശവൻ ഭാമയുമൊത്ത് ദേവലോകത്തിലേക്ക് പോയി. അവിടെ പാരിജാത പുഷ്പത്തെ കണ്ടപ്പോൾ ഭാമക്ക് അത് സ്വന്തമാക്കാൻ ആഗ്രഹം. ഐരാവതത്തിലെത്തിയ ദേവപതി ദേഷ്യപ്പെട്ടു. ദേവപതിയുമായി ഏറ്റുമുട്ടൽ നടന്നു. ഐരാവതം വിരണ്ടോടി. ഒടുവിൽ ദേവപതിയുടെ ഉള്ളം തെളിഞ്ഞു, സത്യമറിഞ്ഞു. പാരിജാതവുമായി മാധവൻ ദ്വാരകയിലേക്ക് മടങ്ങി. ശമ്പരന്റെ കൊട്ടാരത്തിൽ പാചക വിദഗ്ധയായി വസിക്കുന്ന മായാവതിയാൽ പരിപാലിക്കപ്പെട്ട ബാലൻ വളരുകയാണ്. ഭർത്താവാണ് വളരുന്നതെന്ന ചിന്ത രതീദേവിയെ ആഹ്ലാദിപ്പിച്ചു. കൗമാരഭാവത്തിലെത്തിയപ്പോൾ അവൻ മായാവതിയോട് പറഞ്ഞു, ദേവി എൻ്റെ മാതാവല്ലേ. മായാവതി തൻ്റെ ശാപവൃത്താന്തം പറഞ്ഞു. കൈലാസവാസന്റെ നേത്രാഗ്നിയിൽ ദഹിച്ച രതിയാണ് ഞാൻ. മന്മഥന്റെ ചൈതന്യമാണ് അങ്ങ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ പുത്രനായി രുക്മിണിയിൽ ജനിച്ച കുമാരനാണ് അങ്ങ്. നമ്മൾ ചേരേണ്ടവർ തന്നെ. ജനിച്ച ഉടനെ തന്നെ ശമ്പരൻ മായാശക്തിയാൽ അപഹരിച്ച് സമുദ്രത്തിൽ എറിയുകയാണുണ്ടായത്. പ്രദ്യുമ്നന് കോപം ജ്വലിച്ചു. ശമ്പരനുമായി പോരിനിറങ്ങി. യുദ്ധത്തിൽ ശമ്പരൻ വധിക്കപ്പെട്ടു. പ്രദ്യുമ്നനും മായാവതിയും ദ്വാരകയുടെ കവാടത്തിലെത്തി. തിരിച്ചു വന്നത് രുക്മിണിയുടെ മകൻ പ്രദ്യുമ്നനാണെന്ന് എല്ലാവരും അറിഞ്ഞു. പ്രദ്യുമ്നന്റെ ആഗമനം ദ്വാരകയ്ക്ക് ഉത്സവമായി. പ്രദ്യുമ്നനും മായാവതിയും തമ്മിലുള്ള വിവാഹം നടന്നു. ജാമ്പവതിയുടെ മകനായിരുന്നു സാമ്പൻ. ദുര്യോധനന്റെ മകൾ ലക്ഷണ വിവാഹപ്രായമെത്തി. ദുര്യോധനൻ മകൾക്ക് സ്വയംവരം നടക്കുന്ന വിവരം എല്ലാ രാജാക്കന്മാരെയും അറിയിച്ചു. സ്വയംവര ദിവസമായി. കന്യക ആഗതയാകുന്നുവെന്നറിയിക്കുന്ന ദുന്തുപി മുഴങ്ങി. ലക്ഷണയുക്തയായ ലക്ഷണ തോഴിയുമൊത്ത് മണ്ഡപത്തിലേക്ക് ഇറങ്ങി വന്നു. ഹസ്തിനാപുരത്തെ സ്വയംവര വാർത്തയറിഞ്ഞ് സാമ്പനും അവിടത്തേക്ക് ചെന്നു. യാദവകുലത്തെയും പിതാവിനെയും ക്ഷണിക്കാത്തതിൽ കോപിഷ്ടനാണ് സാമ്പൻ. സ്വയംവര മണ്ഡപത്തിലേക്ക് ചാടിക്കയറി സാമ്പൻ വിളിച്ചു പറഞ്ഞു, ഞാൻ സാമ്പനാണ്, ദ്വാരകയിൽ നിന്നും വരുന്നു. ഞാൻ ലക്ഷണയെ വിവാഹം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. എതിർപ്പുള്ളവർക്ക് എന്നോട് യുദ്ധം ചെയ്യാം. സുയോധനന്റെ ആജ്ഞ അനുസരിച്ച് പടയാളികൾ സാമ്പനെ ബന്ധിച്ച് കാരാഗ്രഹത്തിലടച്ചു. ഒരു ദിവസം കഴിഞ്ഞു. സാമ്പനെ കാണാതെ ജാമ്പവതി വിഷമിച്ചു. വിവരം കേശവനെ അറിയിച്ചു. ഈ സമയം നാരദൻ ദ്വാരകയിലെത്തി. സാമ്പൻ ദുര്യോധനന്റെ കാരാഗ്രഹത്തിലാണെന്ന് നാരദർ അവരെ അറിയിച്ചു. കേശവൻ കോപിഷ്ടനായി. പക്ഷെ ബലരാമൻ ശാന്തസ്വരത്തിൽ പറഞ്ഞു, കാരാഗ്രഹത്തിൽ നിന്നും സാമ്പനെ ഞാൻ മോചിപ്പിച്ചു കൊണ്ടുവരാം. ഒരു പടനീക്കം ഇപ്പോൾ വേണ്ട. ബലരാമൻ ഏതാനും യോദ്ധാക്കളുമൊന്നിച്ച് ഹസ്തിനപുരത്തേക്ക് പോയി. ദുര്യോധനൻ തന്റെ ഗുരുവായ ബലഭദ്രനെ വണങ്ങി. കാരാഗ്രഹത്തിൽ സാമ്പനെ കാരാഗ്രഹത്തിൽ അടക്കാനുണ്ടായ സാഹചര്യങ്ങൾ സുയോധനൻ വിശദമാക്കി. ബലരാമനുമായി വാക്കുതർക്കത്തിലായി. കോപിഷ്ടനായ ഹലായുധൻ തന്റെ വിശ്വരൂപം അവിടെ കാണിച്ചു കൊടുത്തു. ഭീഷ്മരും ദ്രോണനും അവിടെ ഓടിയെത്തി. ബലരാമന്റെ കോപം ശമിപ്പിക്കുവാൻ സുയോധനനോട് ആവശ്യപ്പെട്ടു. ദുര്യോധനൻ കാരാഗ്രഹത്തിൽ നിന്നും സാമ്പനെ മോചിപ്പിച്ചു കൊണ്ടുവന്നു. സാമ്പന്റെയും ലക്ഷണയുടെയും വിവാഹം യഥാസമയം നടന്നു. രുക്മിണി സ്വയംവരത്തെ തുടർന്ന് രുക്മി വിദർഭയിൽ പോകാതെ ഭോജകടമെന്ന സ്ഥലത്ത് തന്നെ താമസിക്കുകയായിരുന്നു. എങ്ങനെയും കേശവനെ നിഗ്രഹിക്കണമെന്ന് ഉറച്ചു. അതിനുവേണ്ടി കൈലാസ സാനുവിലെത്തി ശിവനെ തപസ് ചെയ്തു. നാരായണമൂർത്തിയല്ലാതെ മറ്റാർക്കും നിന്നെ വധിക്കാനാവില്ലെന്ന വരവും ശിവൻ രുക്മിക്ക് കൊടുത്തു. കൊട്ടാരത്തിലെത്തി രുക്മി അയൽരാജ്യങ്ങൾ ആക്രമിച്ച് രാജ്യത്തോട് ചേർത്തു. സ്വയം ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. രുക്മിയുടെ മകളായ രുക്മാവതി യൗവനത്തിലാണ്. രുക്മാവതിക്ക് പ്രദ്യുമ്നനോട് പ്രണയം. രുക്മാവതിയുടെ സ്വയംവര മണ്ഡപത്തിൽ നിന്ന് പ്രദ്യുമ്നൻ വേളി കഴിച്ചു. പ്രദ്യുമ്നന്റെയും സാമ്പന്റെയും വേളി കഴിഞ്ഞതോടെ കേശവന് ഉത്തരവാദിത്വം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഗംഗാതടത്തിലുള്ള ആശ്രമത്തിൽ നിന്ന് വിശ്വാമിത്ര മഹർഷിയുടെ മകനായ ഗാലവൻ വിശ്വാമിത്ര മഹർഷിയുടെ മകനായ ഗാലവൻ ഗംഗാതടത്തിൽ നിന്ന് സന്ധ്യാവന്ദനം നടത്തുകയായിരുന്നു. അപ്പോൾ കൈക്കുമ്പിളിലേക്ക് എന്തോ വന്ന് പതിച്ചു. കൊഴുത്ത താമ്പൂല ശകലങ്ങൾ. മഹർഷി കോപിഷ്ടനായി. മേഘമാലകൾക്ക് താഴെ കൂടി ഒരു കുതിര പാഞ്ഞു പോകുന്നു. കുതിരപ്പുറത്ത് ഒരു ഗന്ധർവൻ. ഗന്ധർവന്റെ വായിൽ നിന്നുതിർന്നതാണ് താമ്പൂല ശകലങ്ങൾ. ചിത്രസേനൻ എന്ന ഗന്ധർവനാണെന്ന് മനസ്സിലാക്കി. ഗന്ധർവൻ ദ്വാരകയിലെത്തി. വൃത്താന്തങ്ങൾ കേശവനെ ധരിപ്പിച്ചു. ചിത്രസേനന് മരണശിക്ഷ തന്നെ നൽകണമെന്ന് കേശവൻ പറഞ്ഞു. ദ്വൈതവനത്തിലൂടെ സഞ്ചരിക്കുന്ന ചിത്രസേനനെ നാരദൻ കണ്ടു. കേശവൻ വധിക്കുമെന്നറിയിച്ചു. നാരദരോട് രക്ഷാമാർഗം ഉപദേശിക്കുവാൻ ചിത്രസേനൻ അപേക്ഷിച്ചു. അർജുനൻ സുഭദ്രയുമായി ദ്വൈതവനത്തിൽ താമസിക്കുന്നുണ്ട്. സുഭദ്രയോട് അപേക്ഷിക്കുവാൻ നിന്റെ ഭാര്യയോട് പറയുക. ചിത്രസേനനെ രക്ഷിക്കാമെന്ന് അർജുനൻ ഉറപ്പുകൊടുത്തു. തന്നെ കൊല്ലാൻ വരുന്നത് കേശവനാണെന്നറിഞ്ഞതോടുകൂടി പാർത്ഥൻ ഞെട്ടിത്തരിച്ചു. അർജുനൻ കേശവനോട് പറഞ്ഞു, മുകുന്ദ, അങ്ങയുടെ സഹോദരിയാണ് ചിത്രസേനനെ രക്ഷിക്കാമെന്ന് അയാളുടെ ഭാര്യയ്ക്ക് വാക്കു നൽകിയത്. അതുകൊണ്ട് ചിത്രസേനനെ ഞാൻ രക്ഷിക്കും. മാധവൻ പറഞ്ഞു, അഹങ്കാരിയാണവൻ, അവനെ നശിപ്പിക്കാതിരിക്കുവാൻ എനിക്കാവില്ല. പിന്നീട് കേശവനും പാർത്ഥനും തമ്മിൽ ഘോരമായ യുദ്ധം നടന്നു. ദേവകൾ പരിഭ്രമിച്ചു. ബ്രഹ്മാവ് പറഞ്ഞു, അർജുന, ചിത്രസേനനെ അല്പനേരം എൻ്റെ പക്കൽ ഏൽപ്പിക്കുക. അത്രയും സമയം നീ കണ്ണടച്ചു നിൽക്കുക. പാർത്ഥൻ അങ്ങനെ ചെയ്തു. ചിത്രസേനനെ മാധവൻ ചക്രം കൊണ്ട് കൊന്നു. അപ്പോൾ തന്നെ ബ്രഹ്മാവ് അവന് ജീവൻ നൽകി അർജുനന് തിരിച്ചു നൽകി. പാരിജാത തണലിൽ വിശ്രമിക്കുന്ന നാരദന് ഒരു കുസൃതി തോന്നി. കേശവന് അനവധി ഭാര്യമാരുണ്ടല്ലോ, അവരെല്ലാം സംതൃപ്തരാണോ? ഏതായാലും അതൊന്ന് പരീക്ഷിച്ചതിന് ശേഷം ബാക്കി കാര്യം. നാരദൻ കേശവന്റെ മണിസൗധത്തിലേക്ക് നടന്നു. ഒരു ഭടനോട് ചോദിച്ചു, ഏത് ഭാര്യയുടെ സൗധത്തിലാണ് അദ്ദേഹമുള്ളത്? ഭടൻ പറഞ്ഞു, രുക്മിണി തമ്പുരാട്ടിയുടെ സൗധത്തിലേക്കാണ് അദ്ദേഹം പോയത്. നാരദർ സത്യഭാമയുടെ മണിസൗധത്തിലേക്ക് ചെന്നു. ഒരു ഭടനോട് ചോദിച്ചു, കേശവൻ ഇവിടെയുണ്ടോ? ഭടൻ പറഞ്ഞു, അദ്ദേഹം ഇവിടെയുണ്ട്, ഭാമയുമൊത്ത് ചൂതുകളിക്കുകയാണ്. നാരദർ ജാമ്പവതിയുടെ മണിമേടയിലേക്കും നടന്നു. അവിടെയും കേശവനെ കണ്ടു. ഓരോ കൃഷ്ണപത്നിമാരുടെ ഭവനത്തിൽ ചെന്നപ്പോഴും അവിടെയെല്ലാം നാരദർക്ക് കേശവനെ കാണാനായി. ഒടുവിൽ കേശവനെ വന്ദിച്ച് നാരദർ തിരിച്ചുപോയി. അസുര ചക്രവർത്തിയായ മഹാബലിയുടെ 100 പുത്രന്മാരിൽ ഏറ്റവും ശക്തനായിരുന്നു ബാണൻ. ബാണാസുരന് സുന്ദരിയായ ഒരു മകളുണ്ട്, ഉഷ. ഒരു ദിവസം സ്വപ്നത്തിൽ ഒരു യുവാവ് തൻ്റെ അന്തഃപുരത്തിൽ വരുന്നതായി അവൾ കണ്ടു. ബാണസജീവനായ കുംഭാണ്ഡന്റെ പുത്രി ചിത്രലേഖ ഉഷയുടെ ഉറ്റ തോഴിയാണ്. ചിത്രലേഖയോട് ഉഷ കാര്യങ്ങൾ പറഞ്ഞു. ചിത്രലേഖ സ്വപ്നത്തിൽ കണ്ട ആ പുരുഷന്റെ ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങി. പ്രദ്യുമ്നന്റെ ചിത്രം വരച്ചു കാണിച്ചപ്പോൾ ആകൃതി ഏതാണ്ട് ഇതുപോലെ തന്നെയാണെന്ന് ഉഷ പറഞ്ഞു. അതിനുശേഷം പ്രദ്യുമ്നന്റെ പുത്രനായ അനിരുദ്ധന്റെ ചിത്രം വരച്ചു. അത് കണ്ട മാത്രയിൽ ഉഷ പറഞ്ഞു, അതെ, ഇതുതന്നെ. ചിത്രലേഖ പറഞ്ഞു, യദുവംശത്തിന്റെ അലങ്കാരമാണ് അനിരുദ്ധൻ. ഞാൻ ഇപ്പോൾ തന്നെ ചെന്ന് അവനെ ഇവിടത്തേക്ക് കൊണ്ടുവരാം. മായാവിദ്യയിൽ അദ്വിതീയയായ ചിത്രലേഖ അപ്പോൾ തന്നെ ദ്വാരകയിലെത്തി. അനിരുദ്ധനെ ഉഷയുടെ അന്തഃപുരത്തിലെത്തിച്ചു. ഉഷ അനിരുദ്ധനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആരുമറിയാതെ ഉഷയും അനിരുദ്ധനും അവിടെ വസിച്ചു. കന്യകയുടെ ശയനഗൃഹത്തിൽ സുന്ദരനായൊരു പുരുഷനെ കണ്ട വിവരം പലരും ബാണനെ ഉണർത്തിച്ചു. ബാണാസുരന്റെ പടയാളികളെ ക്ഷണത്തിൽ അനിരുദ്ധൻ വധിച്ചു. ബാണൻ നാഗാസ്ത്രം കൊണ്ട് അനിരുദ്ധനെ ബന്ധിച്ചു. എന്നാൽ കാരാഗ്രഹത്തിൽ ഗരുഡൻ പറന്നെത്തി നാഗപാശം നീക്കി. 4 മാസം കഴിഞ്ഞു. ദ്വാരകയിൽ അനിരുദ്ധനെ കാണാതെ എല്ലാവരും പരിഭ്രാന്തരായി. അക്കാലത്തൊരു ദിവസം നാരദൻ ദ്വാരകയിലേക്കെത്തി അനിരുദ്ധന്റെ വൃത്താന്തങ്ങളെല്ലാം അറിയിച്ചു. ബലഭദ്രന്റെയും ഉദ്ധവന്റെയും പ്രദ്യുമ്നന്റെയും സൈന്യം ബാണന്റെ കൊട്ടാരത്തിലേക്ക് നീങ്ങി. കേശവനും ബാണനോട് ഏറ്റുമുട്ടി. പരാജിതനായ ബാണൻ കേശവനോട് ക്ഷമയാചിച്ചു. മുഹൂർത്തം നോക്കി ഉഷയുടെയും അനിരുദ്ധന്റെയും വിവാഹം സമംഗളം നടന്നു. സാംബൻ രൈവതക പർവ്വതത്തിന് മുകളിലൂടെ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുകയാണ്. അകലെ ഒരു കിണർ അവർ കണ്ടു. അതിനകത്ത് വലിയ ഒരു ഓന്തിനെ അവർ കണ്ടു. അത് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സാമ്പനും കൂട്ടരും നീളത്തിൽ വള്ളികൾ താഴേക്കിട്ടു. ഓന്ത് അതിൽ കയറിയില്ല. പിതാവിനോട് സാമ്പൻ കാര്യമെല്ലാം പറഞ്ഞു. കേശവൻ കിണറിലേക്ക് ഇറങ്ങിച്ചെന്നു. ഓന്തിന്റെ പുറത്ത് സ്നേഹപൂർവം ഒന്ന് തലോടി. തേജോമയനായ ഒരു യുവാവ് തൊഴുകൈകളോടുകൂടി നിൽക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഇക്ഷ്വാകുവിന്റെ അനുജനായ നൃഗനെന്ന നൃപനാണ് ഞാൻ. ഒരു ബ്രാഹ്മണന്റെ ശാപത്താൽ ഓന്തായി ഈ കിണറിൽ കഴിയുന്നു. അങ്ങ് എന്നെ മോചിപ്പിച്ചു. കാരൂശ നൃപേന്ദ്രനായ പൗണ്ഡ്രകന്റെ ഒരു ദൂതൻ ദ്വാരകയിൽ വന്നു. യാദവരക്ഷകൻ താനാണെന്നാണ് പൗണ്ഡ്രകൻ പറയുന്നത്. യാദവ സൈന്യം പൗണ്ഡ്രകനുമായി ഘോരമായ യുദ്ധം. യുദ്ധത്തിനൊടുവിൽ കേശവൻ പൗണ്ഡ്രകനെ വധിച്ചു.
1: കൃഷ്ണകഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണം.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി. ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ, ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648 9495127627 9656948321.
2: ചരിത്ര സത്യങ്ങളുടെ ശിഥില ശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
3: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

ഓണം നബിദിനാശംസകളോടെ മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.

പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചുരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പടി റോഡ്, പാലോട്ടുപള്ളി. മുന്നാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.

മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.

ദേവനായ കർത്താവേ, ഞങ്ങളുടെ ഈ ഭവനത്തെ അങ്ങയുടെ ആലയമായി സ്വീകരിക്കണമേ. ദുഃഖങ്ങളിൽ ആശ്വാസവും ആവശ്യങ്ങളിൽ സഹായവും നൽകി എല്ലാ ദിവസവും ഞങ്ങളോടുകൂടി വസിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് അടന്ന് വാങ്ങണ്ടേ, വേറെ എടുത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു.
0: അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളുടെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തു നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശേഷേട്ടാ നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ, ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്താ പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810. ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ

സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങൾ ഉണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.

പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം. പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധി.

0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120022.
2: സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങളറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446903345. മറ്റൊരു നമ്പർ 9495532542.

0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. 2029 ഇന്ത്യയെ ലഹരിമുക്തമാക്കുന്നതിനുള്ള കർമ്മരേഖ പ്രഖ്യാപിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പുതിയ ലോക ഭൂപടം സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭാ പ്രമേയത്തെ പിന്തുണച്ച് ഇന്ത്യ. ന്യൂഡൽഹിയിൽ 5-നില കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ ഒരു മരണം, രണ്ടുപേരുടെ നില ഗുരുതരം, രക്ഷാപ്രവർത്തനം ഊർജിതം. ഉത്തരേന്ത്യയിൽ മഴ ശക്തം, ബീഹാറിലും ഉത്തർപ്രദേശിലും വെള്ളപ്പൊക്ക സ്ഥിതി രൂക്ഷമാകുന്നു. കേരളത്തിൽ ചൊവ്വാഴ്ച വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം സ്വന്തമാക്കി ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം. വാർത്തകൾ വിശദമായി. രാജ്യ പുരോഗതിക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ഗവേഷണം, വ്യക്തിത്വ വികസനം എന്നിവ അനിവാര്യമാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികളെ തൊഴിലിനായി മാത്രം സജ്ജരാക്കാതെ സമൂഹത്തിന് ഉപകാരപ്രദമായ ഉത്തരവാദിത്വമുള്ള പൌരന്മാരായി വളർത്താനും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുവാഹട്ടിയിലെ ഗീതാനഗർ കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: When you give the right education to the woman, they know how to stand on their own legs. That is the real woman empowerment, and that is what is happening here. Historical transformation in the lifting of women's right is coming up in the country.
0: 2047 വികസിത ഭാരതം കൈവരിക്കുകയെന്ന പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കാൻ വടക്കുകിഴക്കൻ മേഖല ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളുടെയും സമഗ്ര വികസനം അത്യാവശ്യമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഈ മാസം 8 മുതൽ 10 വരെ ശ്രീലങ്കയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. സന്ദർശനവേളയിൽ ശ്രീ സിംഗ് ശ്രീലങ്കൻ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുകയും കൊളംബോയിലെ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കുകയും ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ശക്തമായ സമുദ്ര പ്രതിരോധ പങ്കാളിത്തം ഉൾപ്പെടെ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള പരമ്പരാഗതമായ ഉഭയകക്ഷി ബന്ധങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. 2029 ഇന്ത്യയെ ലഹരിമുക്തമാക്കുന്നതിനുള്ള കർമ്മരേഖ പ്രഖ്യാപിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്റലിജൻസ് അധിഷ്ഠിത നടപടികൾ, കൃത്രിമ ലഹരി വസ്തുക്കളുടെ നിയന്ത്രണം തുടങ്ങിയ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കർമ്മരേഖ തയ്യാറാക്കിയതെന്ന് അമിത്ഷാ ഗോവയിലെ പനജിയിൽ പറഞ്ഞു. ലഹരിക്കെതിരായ ബോധവൽക്കരണത്തിന് 100,000 നശാമുക്ത മിത്രങ്ങളെ സജ്ജമാക്കുമെന്നും ലഹരി വിമുക്ത കേന്ദ്രങ്ങളുടെ എണ്ണം 1751 ഉയർത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
2: ജൂലൈ 2026 ജൂലൈ തക്ക ഏക 3 സാൽ കാ റോഡ് മാപ്പ് ഹംനെ ബനായ ഹേ. ഇസ്മേ ഹമാരെ സഭി പ്രകാർ കേ ലക്ഷ്യോ കോ ടൈം ബൗണ്ട് ബനാകർ ഹം സാർവജനിക് കർനെ ജാ രഹേ ഹേ ഓർ യേ സബ്സെ ബഡി രാഷ്ട്രീയ ലഡായി കേ റൂപ് മേ ഹം ഇസ്കോ ആഗേ ലേനെ കാ പ്രയാസ് കർ രഹേ ഹേ.
0: ലോകത്തെ ഭൂഖണ്ഡങ്ങളുടെ യഥാർത്ഥ വിസ്തൃതി കൂടുതൽ വ്യക്തതയോടെയും ആനുപാതികമായും അടയാളപ്പെടുത്തുന്ന പുതിയ ലോക ഭൂപടം സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭാ പ്രമേയത്തെ ഇന്ത്യ പിന്തുണച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ആഫ്രിക്കൻ ഭൂഖണ്ഡം അടക്കമുള്ള വിവിധ പ്രദേശങ്ങളുടെ യഥാർത്ഥ വിസ്തൃതി വ്യക്തമാക്കുന്ന കറക്ട് ദ മാപ്പ് പ്രമേയത്തിന് അനുകൂലമായാണ് ഇന്ത്യ വോട്ട് ചെയ്തതെന്ന് മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. എന്നാൽ ജമ്മുകാശ്മീരും ലഡാക്കും ഉൾപ്പെടുന്ന ഇന്ത്യയുടെ പരമാധികാര പ്രദേശങ്ങൾ രാജ്യത്തിന്റെ ഔദ്യോഗിക ഭൂപടത്തിന് അനുസൃതമായി മാത്രമേ ചിത്രീകരിക്കാവൂ എന്നും ശ്രീ ജയ്സ്വാൾ കൂട്ടിച്ചേർത്തു. ന്യൂഡൽഹിയിലെ സത്യനികേതൻ പ്രദേശത്ത് 5-നില കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ ഒരു മരണം, രണ്ടുപേരുടെ നില ഗുരുതരം, 6 പേരെ രക്ഷപ്പെടുത്തിയതായി പോലീസ് അറിയിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ തരൺജിത് സിംഗ് സന്ധു ബന്ധപ്പെട്ട എല്ലാ ഏജൻസികളോടും നിർദ്ദേശിച്ചു. സ്ഥലത്ത് ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്കായി 18 അഗ്നിരക്ഷാ യൂണിറ്റുകൾ വിന്യസിച്ചിട്ടുണ്ടെന്ന് ഡൽഹി മുഖ്യമന്ത്രി രേഖാഗുപ്ത പറഞ്ഞു. സ്വച്ഛതാ ഹി സേവയെ യഥാർത്ഥ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർ ലാൽ. സ്വച്ഛതാ ഹി സേവ പ്രചാരണത്തിന്റെ 9-ാം പതിപ്പിലേക്ക് രാജ്യം കടക്കുമ്പോൾ ശുചിത്വമുള്ളതും ആരോഗ്യകരവുമായ ഭാരതത്തിനായുള്ള പ്രതിജ്ഞാബദ്ധത ആവർത്തിക്കുകയാണെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മണിപ്പൂരിൽ തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണത്തിനുശേഷം പ്രസിദ്ധീകരിച്ച അന്തിമ പട്ടികയിൽ സ്ത്രീ വോട്ടർമാരുടെ എണ്ണത്തിൽ വൻ വർധന. സംസ്ഥാനത്തെ ആകെയുള്ള 19,60,620 വോട്ടർമാരിൽ 10,000-ൽ പരം പേർ സ്ത്രീകളാണ്. മണിപ്പൂരിലെ സ്ത്രീ പുരുഷ അനുപാതം 1050

0: ആയി ഉയർന്നതായും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അരുൺ കുമാർ സിൻഹ അറിയിച്ചു. ഈ മാസം 12-13 തീയതികളിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന 2026 ബ്രിക്സ് ഉച്ചകോടിക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. വിശദാംശങ്ങളിലേക്ക്.
1: സുരക്ഷാ ഒരുക്കങ്ങളുടെ ഭാഗമായി ഡൽഹി പോലീസ് ഇന്ന് രാവിലെ ദേശീയ തലസ്ഥാനത്ത് മോട്ടോർ കാർക്കഡ് റിഹേഴ്സലുകൾ നടത്തുകയും സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. റിഹേഴ്സലുകൾ കണക്കിലെടുത്ത് നഗരത്തിലെ 22 സ്ഥലങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടി ബ്രിക്സ് അംഗ പങ്കാളി രാജ്യങ്ങളിലെ നേതാക്കളെയും ഔട്ട്റീച്ച് രാജ്യങ്ങളെയും അന്താരാഷ്ട്ര സംഘടനകളുടെ തലവന്മാരെയും ഒരുമിച്ച് കൊണ്ടുവരും. ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രഥമ ഐ ബ്രിക്സ് ഉച്ചകോടിയും സംഘടിപ്പിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. സെപ്റ്റംബറിൽ സാധാരണയിലധികം ചൂടിന് കാരണമാകുന്നത് എൽനിനോ പ്രതിഭാസമാണെന്ന് പഠനങ്ങൾ പറയുന്നു. ചൊവ്വാഴ്ച വരെ 4 ഡിഗ്രി സെൽഷ്യസ് അധികമായി താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചൂട് വർദ്ധിക്കുന്നത് സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കനത്ത മഴയെ തുടർന്ന് ബീഹാറിലും ഉത്തർപ്രദേശിലും വെള്ളപ്പൊക്ക സ്ഥിതി കൂടുതൽ വഷളായി. ഹരിയാന, ചണ്ഡിഗഡ്, പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഡൽഹിയിലും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ബീഹാർ, ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ്, പശ്ചിമബംഗാൾ, വടക്കു കിഴക്കൻ ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ നാളെ വരെ സമാനമായ കാലാവസ്ഥയായിരിക്കും. ജമ്മു കാശ്മീർ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലിനും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന്. ഫൈനലിൽ ചൈനീസ് സഖ്യത്തെയാണ് ഇന്ത്യൻ താരങ്ങൾ പരാജയപ്പെടുത്തിയത്. ഇതോടെ ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ ആദ്യ കിരീടം എന്ന നേട്ടവും സാത്വിക് ചിരാഗ് സഖ്യം സ്വന്തമാക്കി. ഹോർമൂസ് കടലിടുക്കിലും പരിസര പ്രദേശങ്ങളിലും യുഎസ് ഇറാൻ സംഘർഷം വീണ്ടും രൂക്ഷമായി. കപ്പലുകൾക്ക് നേരെ ഇരുപക്ഷവും ആക്രമണം നടത്തി. ഇന്നലെ 3 ഇറാനിയൻ എണ്ണ ടാങ്കറുകൾ തടഞ്ഞതായി യുഎസ് സെൻട്രൽ കോം അറിയിച്ചു. അതിനിടെ ഹോർമൂസ് കടലിടുക്കിന്റെ സംരക്ഷിത പ്രദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച യുഎസ് കപ്പൽ തങ്ങളുടെ നാവികസേന ആക്രമിച്ചതായി ഇറാനും അവകാശപ്പെട്ടു. സംഘർഷത്തെ തുടർന്ന് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നു. ചരക്ക് സേവന നികുതി 2-ാം തലമുറ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആന്റ് ടാക്സേഷൻ സംഘടിപ്പിക്കുന്ന ദേശീയ സെമിനാറിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസസ് റിസർച്ചിന്റെ സഹകരണത്തോടെ തിരുവനന്തപുരം ഗിഫ്റ്റ് ക്യാമ്പസിലാണ് സെമിനാർ നടക്കുന്നത്. മറ്റന്നാൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ കയ്പമംഗലം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായി ചർച്ച നടത്തി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. രാത്രികാലങ്ങളിൽ പോലീസിന്റെ നേതൃത്വത്തിൽ റോഡുകളിൽ പ്രത്യേക പട്രോളിംഗ് നടത്തുമെന്ന് ആഭ്യന്തരമന്ത്രി ഉറപ്പു നൽകിയതായി കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. ഇക്കാര്യത്തിൽ ദേശീയപാതാ അതോറിറ്റിയുമായും ചർച്ച നടത്തി. സ്ഥലത്ത് കൃത്യമായ ബോർഡുകൾ സ്ഥാപിച്ചിരുന്നില്ലെന്നും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ കൃത്യമായി പാലിച്ചില്ലെന്നും ശ്രീ സുരേഷ് ഗോപി വ്യക്തമാക്കി. അപകടത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയപാതാ അതോറിറ്റി, പാലക്കാട് പ്രോജക്ട് ഡയറക്ടറും തൃശൂർ ആർടിഒയും 2 ആഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം വി ഗീത ആവശ്യപ്പെട്ടു. ചരക്ക് ലോറികളുടെ അനധികൃത പാർക്കിംഗും ദേശീയപാതാ അതോറിറ്റി കൃത്യമായ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാത്തതുമാണ് അപകട കാരണമെന്ന ആരോപണം പ്രത്യേകം അന്വേഷിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവിയർ ബെറ്റൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി നാളെ ഇന്ത്യയിലെത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഐഐടി മദ്രാസിലെ പരിപാടികളിലും ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി പങ്കെടുക്കും. രാജ്യ പുരോഗതിക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ഗവേഷണം, വ്യക്തിത്വ വികസനം എന്നിവ അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. 2029-ഓടെ ഇന്ത്യയെ ലഹരിമുക്തമാക്കുന്നതിനുള്ള കർമ്മരേഖ പ്രഖ്യാപിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പുതിയ ലോക ഭൂപടം സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭാ പ്രമേയത്തെ പിന്തുണച്ച് ഇന്ത്യ. ന്യൂഡൽഹിയിൽ 5-നില കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ ഒരു മരണം. 2 പേരുടെ നില ഗുരുതരം. രക്ഷാപ്രവർത്തനം ഊർജ്ജിതം. ഉത്തരേന്ത്യയിൽ മഴ ശക്തം. ബീഹാറിലും ഉത്തർപ്രദേശിലും വെള്ളപ്പൊക്ക സ്ഥിതി രൂക്ഷമാകുന്നു. കേരളത്തിൽ ചൊവ്വാഴ്ച വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം സ്വന്തമാക്കി ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സർഗജാലകത്തിലേക്ക് സ്വാഗതം. സർഗജാലകത്തിൽ ആദ്യം മുകുന്ദൻ പുലരി എഴുതി അവതരിപ്പിക്കുന്ന കവിത വിഷു വന്നു വിളിക്കുന്നു.

0: മുകുന്ദൻ പുലരി എഴുതി അവതരിപ്പിച്ച വിഷു വന്നു വിളിക്കുന്നു എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. സർഗജാലകത്തിൽ അടുത്തതായി മോഹൻദാസ് വടക്കുംപുറം എഴുതിയ കഥ പങ്കജാക്ഷിയുടെ പൊങ്കാല അവതരിപ്പിക്കുന്നു അശ്വിനി.
1: എടി പങ്കു, എനിക്കിത്തിരി ചായ വേണം, പിന്നെ അഞ്ചാറ് ദോശയാവാം. ചട്നി വേണമെന്നില്ല, ചമ്മന്തിപ്പൊടിയായാലും മതി, നല്ല വിശപ്പ്. മല കയറി ക്ഷീണിച്ചു വന്ന കെട്ടിയവനാണ്. എനിക്ക് വയ്യ, പൊങ്കാലയ്ക്ക് പോയി വന്നിട്ട് നല്ല തലവേദന, ഒന്ന് ഛർദ്ദിച്ചു. ഞാൻ ഇച്ചിരി നേരം കണ്ണടച്ച് കിടക്കട്ടെ. ഓ, എന്നാ നീ കിടന്നോ, ഞാൻ പുറത്തുപോയി എന്തേലും കഴിച്ചു വരാം. എന്ത് നല്ല കെട്ടിയവൻ, തലവേദന എന്ന് പറഞ്ഞപ്പോ ഇച്ചിരി ബാമെടുത്ത് തേച്ച് പിടിപ്പിച്ച് ഉഴിഞ്ഞു തരുമെന്ന് വെറുതെ പ്രതീക്ഷിച്ചു. എന്നാലും പൊങ്കാലയ്ക്ക് പോയി ഇങ്ങനെയൊക്കെ ആവുന്നു കരുതിയില്ല. എന്തൊക്കെ ബഹളായിരുന്നു! മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഓലക്കേട മൂട്, അവസാനം പവനായി ശവമായി ഛർദ്ദിച്ച് കിടപ്പിലായി. അല്ല, എന്തിനാ അവരെ ഇവരെയും കുറ്റം പറയുന്നേ? ഇനിയിപ്പോ അനുഭവിക്കന്നെ, വേറെ നിവൃത്തിയില്ല. അമ്പല കമ്മിറ്റി ചെയർമാൻ ഉപേന്ദ്ര പണിക്കരാണ് എല്ലാറ്റിനും കാരണം. അമ്പലം വാട്സാപ്പ് ഗ്രൂപ്പിൽ പൊങ്കാലയെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ താനടക്കം പെണ്ണുങ്ങളെല്ലാം കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. പൊങ്കാലയ്ക്ക് പങ്കെടുത്ത കുറച്ച് ഫോട്ടോസ് എടുക്കാമല്ലോ എന്ന സന്തോഷത്തിൽ താനും തുള്ളിച്ചാടി. ആ പേരും പറഞ്ഞ് പുതിയ കസവ് സാരി പുറത്തെടുക്കാമല്ലോ എന്ന് വിചാരിച്ച് സന്തോഷിച്ചു. ഉത്സവത്തിന്റെ സമാപന ദിവസം ഉടുത്ത സാരിക്ക് പൊലിപ്പ് പോരായിരുന്നു എന്ന് പലരും പറഞ്ഞത് ശരിയായിരുന്നോന്ന് പിന്നീട് ഫോട്ടോ കണ്ടപ്പോ തനിക്കും തോന്നി. പോരാത്തതിന് എടി, നിന്റെ സാരിക്ക് എന്താ ഒരു പഴയ ലുക്ക് എന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് രമണിയുടെ ഒരു ചോദ്യം. ഷോ, ആകെ തൊലിയുരിഞ്ഞു പോയി. എന്തായാലും അവൾക്ക് ഇപ്രാവശ്യം പണി കിട്ടി. രണ്ടു ദിവസം മുമ്പ് കണ്ടപ്പോ പറഞ്ഞു, എടി എനിക്ക് വരാൻ പറ്റില്ല, 7 ദിവസം ആയിട്ടില്ല.

നിനക്കങ്ങനെ തന്നെ വേണമെന്ന് താനപ്പോ വിചാരിച്ചു. പൊങ്കാലയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കപ്പെട്ടു. എല്ലാവരും മത്സരിച്ച് ഗ്രൂപ്പിൽ പേര് രജിസ്റ്റർ ചെയ്തു. പൊങ്കാലയ്ക്ക് വന്നാൽ മാത്രം മതി, ബാക്കി എല്ലാ കാര്യങ്ങളും അമ്പലക്കമ്മിറ്റി ചെയ്യുമെന്ന് കേട്ട് പെണ്ണുങ്ങളെല്ലാവരും സന്തോഷിച്ചു. പൊങ്കാല നടത്താൻ തീരുമാനിച്ച ദിവസത്തിന്റെ കൃത്യം 4 ദിവസം മുൻപ് പണിക്കരിച്ചേട്ടൻ ഗ്രൂപ്പില് പൊങ്കാലയിടുന്നവർ 1000 രൂപ വീതം അടച്ച് രസീറ്റ് കൈപ്പറ്റണമെന്ന് അനൗൺസ് ചെയ്തു. അത് കണ്ട് വാട്സപ്പ് ഗ്രൂപ്പിലെ മെമ്പർമാരായിരുന്ന പകുതി പേരും ഗ്രൂപ്പിൽ നിന്നൊഴിഞ്ഞുപോയി. ഹാ, 1000 എങ്കിൽ 1000, ഈ അവസരം കളയരുതെന്ന് തന്നെ തീരുമാനിച്ചു. അപ്പുവിനെ കൊണ്ട് നല്ല ഫോട്ടോ എടുപ്പിക്കണം, അവനെന്തായാലും അവിടെ കാണും. പിന്നീടാണ് പൊങ്കാലയുടെ അണിയറ കഥകൾ കമ്മിറ്റി മെമ്പറും സുഹൃത്തുമായ വിനു പറഞ്ഞറിഞ്ഞത്. മണ്ഡലപൂജയോടനുബന്ധിച്ച് അമ്പലത്തിൽ നടന്ന സപ്താഹവും വാർഷികാഘോഷവും കഴിഞ്ഞ് വരവ് ചെലവ് കണക്കുകൾ നോക്കുമ്പോൾ വരവിനേക്കാൾ കൂടുതൽ ചെലവ്. അതെങ്ങനെ നികത്താമെന്ന് ആഘോഷ കമ്മിറ്റി ഒരുമിച്ചിരുന്ന് കൂലങ്കഷമായി ചിന്തിക്കുമ്പോൾ സതീഷ് നായരാണ് ഈ വർഷം മുതൽ പൊങ്കാല തുടങ്ങിയാലോ എന്ന് നിർദ്ദേശിച്ചത്. ആദ്യമായാവുമ്പോൾ എല്ലാവരും എന്തായാലും ചാടിക്കയറി പങ്കെടുക്കുമെന്നായിരുന്നു പുള്ളിക്കാരന്റെ അനുമാനം. പങ്കെടുക്കുന്നവരിൽ നിന്നും ഒരു തുക ഈടാക്കാം, അതിൽ 1/4 കൊണ്ട് ചെലവ് നടത്താം, ബാക്കി അമ്പലക്കമ്മിറ്റിക്ക് ലാഭം. കൊള്ളാം, നല്ല ഐഡിയ ആണല്ലോ എന്ന് എല്ലാവർക്കും തോന്നി. പങ്കെടുക്കുന്നവർക്ക് പുണ്യം, അമ്പലക്കമ്മിറ്റിക്ക് ഫണ്ട്. കമ്മിറ്റി തീരുമാനം കൈയടിച്ചു പാസാക്കി. ഗ്രൂപ്പിൽ ചേരുമ്പോൾ താനടക്കം പലരും ഇക്കാര്യമൊന്നും അറിഞ്ഞിരുന്നില്ല. അല്ല, അറിഞ്ഞിരുന്നെങ്കിലും ഫോട്ടോ എടുക്കാനും സ്റ്റാറ്റസ് ഇടാനും ഉള്ള ഒരവസരവും താനായിട്ട് കളയില്ല. പൊങ്കാലയുടെ തലേ ദിവസം ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യലും ഹെയർ കട്ടിങ്ങും ഐബ്രോയും ചെയ്തു വന്നു. ഇനി അതിൻ്റെ ഒരു കുറവ് വേണ്ടെന്നേ. അങ്ങനെ പൊങ്കാല ദിവസം വന്നെത്തി. രാവിലെ കസവ് സാരി ഉടുക്കലും മേക്കപ്പും ഒക്കെയായി തിരക്കിലായതിനാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും കഴിക്കാനും നേരം കിട്ടിയില്ലെന്നേ. കിട്ടിയവൻ ഇത് വല്ലതും അറിയുന്നുണ്ടോ? രാവിലെ മല കയറാനാണെന്ന് പറഞ്ഞ് ബാക്ക് പാക്കും തൂക്കി വീട്ടിൽ നിന്ന് പോയി. 10 മണിക്ക് തന്നെ അമ്പലത്തിലെത്തി. ഫോട്ടോ എടുത്ത അമ്പലം ബാക്ക്ഗ്രൗണ്ടിലായി വരുന്ന വിധത്തിലുള്ള സ്ഥലം നോക്കി പൊങ്കാലയിടാൻ നിന്നു. അന്നേരം വെയിൽ വരുന്ന കാര്യമൊന്നും തലയിൽ കയറിയില്ല. പൊങ്കാലയിടാനുള്ള സാധനങ്ങളും തീയും എത്തിക്കാനും എന്ത് സഹായത്തിനും തയ്യാറായി. സ്ത്രീ അബലയും ചബലയുമാണ്, അതുകൊണ്ട് അവരെ സഹായിക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശം മാത്രം മനസ്സിൽ വെച്ച് സാധാരണഗതിയിൽ അമ്പലത്തിൽ നിന്നല്ല, അമ്പലത്തിൻ്റെ 7 അയലത്ത് പോലും മഷിയിട്ട് നോക്കിയാൽ കാണാത്ത ഒരുപാട് ചേട്ടന്മാർ അന്നവിടെ എത്തിയിരുന്നു. പൊങ്കാലയിടുന്ന പെണ്ണുങ്ങളുടെ എണ്ണത്തിൻ്റെ 3 ഇരട്ടി വളണ്ടിയർമാർ. പൊങ്കാലയിടാൻ വന്നവരിൽ പകുതി പേരും ജീവിതത്തിൽ ഇന്നോളം വിറകടുപ്പ് കത്തിച്ച് ശീലമില്ലാത്തവരായിരുന്നു. നാട്ടിൽ നിന്ന് വിറകടുപ്പ് കത്തിച്ച് പരിചയമുള്ള താൻ അവർക്കിടയിൽ ആളായി. പക്ഷേ സന്തോഷത്തിന് അധികം ആയുസുണ്ടായിരുന്നില്ല. കുംഭമാസത്തിലെ കത്തുന്ന വെയിലും ചൂടും പുകയും കരിയും കാരണം സഹികെട്ടു. കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും ഒരുപോലെ വെള്ളം വരാൻ തുടങ്ങി. അടുത്തുനിന്ന ഗീത എല്ലാവരുമായി മത്സരിച്ച് ഏറ്റവും വേഗത്തിൽ പായസം ഉണ്ടാക്കാനെന്ന പോലെ അടുപ്പിൽ ഒരുപാട് കനവുള്ള വിറകുകൊള്ളി തള്ളിക്കയറ്റി. അടുപ്പ് പുകഞ്ഞ് കണ്ണു ചുവന്ന് അവൾ ഭദ്രകാളിയെപ്പോലെ തോന്നിച്ചു. പോരാത്തതിന് അവൾ കൂട്ടുകാരിയുടെ താഴെ ഇരിക്കാൻ വയ്യാത്ത അമ്മയ്ക്കും പൊങ്കാലയിട്ട് കൊടുക്കാമെന്ന് ഏറ്റിരുന്നു. ആ അടുപ്പിലും സ്ഥിതി ഇതുതന്നെ. ഒരുപാട് കാലമായി എല്ലാ വർഷവും പൊങ്കാലയിടുന്ന വേഗത്തിൽ കാര്യങ്ങൾ ചെയ്ത് പരിചയമുള്ള അമ്മ പൊങ്കാലയ്ക്കിടയിൽ തെറി പറയാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവളെ കണ്ണുരുട്ടി നോക്കി. വെയിലിൽ നിന്ന് രക്ഷ നേടാൻ തലയിൽ തോർത്ത് കെട്ടിയിരുന്നു പൊങ്കാലയിടുന്ന പെണ്ണുങ്ങള്. ചെറുപ്പത്തിൽ അച്ഛനോടൊപ്പം പാടത്ത് പോകുമ്പോൾ ഞാറു പറിക്കാനിരുന്നിരുന്ന പെണ്ണുങ്ങളെ ഓർമ്മിപ്പിച്ചു. കാവ്യ അവളുടെ ചേട്ടൻ ഈയിടെ കൊണ്ടുവന്നു കൊടുത്ത റേബാൻ കൂളിംഗ് ഗ്ലാസ് പുറത്തെടുത്ത് അവസരം മുതലാക്കി. താൻ അത്രയ്ക്ക് ഓർത്തില്ല, അല്ലെങ്കിൽ കൂളിംഗ് ഗ്ലാസ് എടുക്കുമായിരുന്നു. അപ്പു അവളെ തന്നെ ചുറ്റിപ്പറ്റി വീണ്ടും വീണ്ടും ഫോട്ടോ എടുക്കുകയായിരുന്നു. അവൻ്റെ ഒരു സന്തോഷം, അല്ലാതെന്തു പറയാൻ. എന്തായാലും കുറ്റം പറയരുതല്ലോ, തനിക്കും കുറേ ഫോട്ടോസ് എടുത്തു തന്നു. എന്നിട്ടെന്താ ഫലം? വന്നയുടനെ ഫോട്ടോ എടുക്കാൻ വിളിച്ചിട്ട് വന്നില്ല. അന്നേരം നല്ല ഫ്രഷായിരുന്നു. സുന്ദരിമാരുടെ എല്ലാം ഫോട്ടോ എടുത്തു കഴിഞ്ഞ് അവൻ വന്നപ്പോഴേക്കും കൺമഷി പരന്ന് കണ്ണും ചുവന്ന് തൻ്റെ മുഖം മണിച്ചിത്രത്താഴിലെ നാഗവല്ലിയെ പോലെ ആയിരുന്നു. ജയശ്രീയെ കൊണ്ട് ഒരു പണിയും ചെയ്യിപ്പിക്കാതെ അവളുടെ ചേട്ടൻ ഭാര്യയ്ക്ക് വേണ്ടി പൊങ്കാലയിട്ടു. അവൾ അതിന് സാക്ഷിയായി അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി അടുത്തിട്ടിരുന്ന കസേര

കയ്യിലിരുന്നു. അതുകൊണ്ടെന്താ, അവളുടെ ഫോട്ടോ സ്റ്റാറ്റസിൽ കണ്ടു, സൂപ്പറായിരിക്കുന്നു. ഭർത്താവായ അങ്ങനെ വേണം. ഭർത്താക്കന്മാർ കൂടെയില്ലാത്ത പെണ്ണുങ്ങളെ സഹായിക്കാൻ ഭാര്യമാരെ കൂട്ടാതെ വന്ന ചേട്ടന്മാർ മത്സരിച്ച് ഓടി നടന്നു. അങ്ങനെ തനിക്കും കുറെ സഹായങ്ങൾ ചെയ്തു കിട്ടി. മൺകലം ലീക്കായി വെള്ളം അടുപ്പിലേക്ക് വീഴാൻ തുടങ്ങിയപ്പോൾ അടുത്തിരുന്നവള് അവലക്ഷണാണെന്ന് പറഞ്ഞൊരു നോട്ടം. അപ്പൊ രമേശേട്ടനാ വേറെ കലവും വിറകും കൊണ്ടുവന്ന് സഹായിച്ചത്. കിട്ടിയത് ഒരു വലിയ കലമായിരുന്നു. വേഗത്തിൽ തിളച്ചു തൂവാൻ വേണ്ടി കുറേ വെള്ളം ഒഴിച്ചു. വെള്ളം കൂടുതലായതിനാൽ അരിയിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടും പായസം കുറുകാതായപ്പോൾ വെള്ളം മുക്കിക്കളയാനും രമേശേട്ടൻ സഹായിച്ചു. ഇതെല്ലാം കൂടി ആയപ്പോൾ ആകെ സങ്കടം വന്നു. വിശപ്പും ദാഹവും കൂടിക്കൂടി വരികയായിരുന്നു. ചൂട് കൂടുതലായതിനാൽ നിർജ്ജലീകരണം മൂലം ക്ഷീണം. എന്നിട്ടും ഇടയ്ക്ക് ബാത്റൂമിൽ പോകേണ്ടി വരുമെന്ന് പേടിച്ച് വെള്ളം കൂടി വേണ്ടെന്ന് വെച്ചു. എല്ലാം കഴിഞ്ഞ ഉച്ചയ്ക്ക് നല്ലൊരു സദ്യ കിട്ടുന്നായിരുന്നു ഒരു പ്രതീക്ഷയുണ്ടായിരുന്നത്. കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് അറിഞ്ഞത് സദ്യ എന്ന് പറയാനാവില്ല, ചോറും സാമ്പാറും അച്ചാറും പപ്പടവും മാത്രം. എന്തായാലും കുറേ കഷ്ടപ്പെട്ടതല്ലേ. അടുത്ത വീട്ടിലെ ചേട്ടന് പായസം നല്ല ഇഷ്ടമാണ്. തൻ്റെ കൈകൊണ്ടുണ്ടാക്കിയതാണെന്ന് പറഞ്ഞു കൊടുക്കാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. ഉണ്ടാക്കിക്കഴിഞ്ഞ് കനലുള്ള അടുപ്പിൽ നിന്ന് കലവിറക്കി വച്ചില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു പായസം അടിയിൽ കരിഞ്ഞു പിടിച്ചു. ചിലപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ് ചെയ്തപ്പോൾ ഇളക്കാൻ മറന്നുപോയതുകൊണ്ടാവാം. അടുത്തുനിന്ന ലത ഉണ്ടാക്കിയ പായസം കഴിച്ച് എല്ലാവരും നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തങ്കം ഫിലിപ്പാണെന്ന മട്ടിലായിരുന്നു അവളുടെ ഒരു ഭാവം. അതുകൂടി കണ്ടപ്പോൾ തനിക്ക് ശരിക്കും കുരുപൊട്ടി. എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് സാരി മാറ്റി ബെഡിൽ ഒറ്റ കിടപ്പായിരുന്നു. ഛർദിച്ച് അവശിയായി കിടക്കുമ്പോഴാണ് കെട്ടിയോൻ ദോശയും ചായയും വേണോന്നാവശ്യമായി വന്നിരിക്കുന്നത്. ശരിക്കും ദേഷ്യം വന്നൂന്നേ. വാതില് തുറക്കുന്ന ശബ്ദം കേട്ടു നോക്കിയപ്പോൾ പുറത്ത് കഴിക്കാൻ പോയയാൾ വേഗം തിരിച്ചെത്തിയിരിക്കുന്നതായി കാണാൻ കഴിഞ്ഞു. എങ്ങനെയുണ്ട്, കുറഞ്ഞോ? ഇല്ലെങ്കിൽ നീ കുറച്ചു നേരം കൂടി കിടന്നോ, ഞാനൊന്ന് പത്രം നോക്കട്ടെ, രാവിലെ വായിക്കാൻ പറ്റിയില്ല. പറഞ്ഞത് കേട്ട് വെറുതെ ഒന്ന് മൂളി. നീ മൂളുന്നത് കേട്ടാത്തോന്നും ഇതൊക്കെ എൻ്റെ കുഴപ്പം കൊണ്ടാന്ന്. എടി, ഒരു ദിവസമെങ്കിലും വ്രതം എടുത്ത് വേണം പൊങ്കാല ചെയ്യാൻ. ഇന്നലെയും കൂടി മീൻകറി കഴിച്ച നിനക്ക് എന്ത് വ്രതം? പൊങ്കാലയ്ക്ക് പോയാൽ മനസ്സും ശരീരവും അതിലർപ്പിച്ച് ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ഭക്തിയോടെ ചെയ്യണം. ആ, നിനക്കൊക്കെ ഫോട്ടോയും വാട്സപ്പ് സ്റ്റാറ്റസും അല്ലേ പ്രധാനം? അതിലാണ് ശ്രദ്ധ മുഴുവൻ. ശരീരശുദ്ധി മാത്രം പോരാ, മനസ്സും ശുദ്ധായിരിക്കണം. നല്ല വാക്ക്, നല്ല ചിന്ത, നല്ല പ്രവൃത്തി എന്നിവയോടെ വേണം പൊങ്കാലയിടാൻ. ആദ്യം നിന്റെ മനസ്സിലെ കുശുമ്പൊഴിവാക്ക്. അതിന് ദേവി തന്ന ശിക്ഷയാ, അനുഭവിച്ചോ? ആള് ഉപദേശം തന്നു പോയെന്ന് തോന്നുന്നു. ഞാൻ കണ്ണടച്ചു കിടന്നു.

0: മോഹൻദാസ് വടക്കുംപുറം എഴുതിയ പങ്കജാക്ഷിയുടെ പൊങ്കാല എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് അശ്വിനി. ഇനി നമുക്ക് ആരാധ്യ അനീഷ് എഴുതി അവതരിപ്പിക്കുന്ന കവിത കേൾക്കാം, ജീവിതലഹരി.
1: മനുഷ്യനെ ശാരീരികമായും മാനസികമായും തകർക്കുന്ന സാമൂഹ്യ വിപത്താണ് ലഹരി.

0: ണൻ എഴുതി അവതരിപ്പിക്കുന്ന അനുഭവക്കുറിപ്പ്.
1: ഇത്ര ഇത്ര അനുഭൂതികളാണ് നമുക്ക് ചുറ്റും ഓരോ നിമിഷവും നടന്നുകൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ട ഒരു കുഞ്ഞനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ഇന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. അമ്മയുടെ വഴക്ക് കേട്ടെന്നോണം ഞാൻ ആസ്പത്രിയിലേക്ക് പുറപ്പെട്ടതായിരുന്നു. നേരം 12 മണിയോടടുത്തിരുന്നു. എന്താണെന്നറിയില്ല, ഇന്ന് സൂര്യൻ്റെ കാഠിന്യം കുറവായിരുന്നു. മൂടം പിടിച്ചെങ്ങനെ ആകാശം നിന്നു. കാസർഗോഡ് എത്താനുള്ള വ്യഗ്രതയിൽ ബസ്സിന് നന്നേ സ്പീഡ് കൂടുതലായിരുന്നു. ഉച്ചസമയമല്ലേ, ടൗണിലേക്ക് എത്തിയപ്പോഴേക്കും നല്ല ട്രാഫിക് ബ്ലോക്ക്. അങ്ങനെ ബസ് ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങാൻ തുടങ്ങി. അങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ബസ് എത്തിച്ചേർന്നു. അങ്ങനെ ബസ്സിൻ്റെ സൈഡ് സീറ്റിലിരുന്ന് പുറംകാഴ്ചകൾ ഇങ്ങനെ നോക്കിക്കാണുമായിരുന്നു. ആളുകൾ ധൃതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് പേർ അവിടെ ഇവിടെയായി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നിരന്നു നിന്നിരിക്കുന്ന ഷോപ്പുകളിൽ നിന്നും ഓരോരുത്തരും ഷോപ്പിനകത്തേക്ക് കൈകൾ ചൂണ്ടി അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴാണ് എൻ്റെ കണ്ണുകൾ ബസ് കാത്തു നിൽക്കാൻ നിർമ്മിച്ച ഇരിപ്പിടത്തിൽ നിരന്നിരിക്കുന്ന കുറച്ച് പേരെ ശ്രദ്ധിച്ചത്. ഉച്ചയായതുകൊണ്ടാവാം, പരവേശത്തോടെ ജ്യൂസ് കടയിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു വയസ്സായ ഉമ്മയിലേക്ക് നോട്ടം ഉടക്കി നിന്നു. അപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. ആ ഉമ്മ മാത്രമല്ല, കൂടെ അവരുടെ മകൻ്റെ പ്രായമുള്ള ഒരാളും ഒരു 10-35 വയസ്സ് തോന്നിക്കുന്ന മറ്റൊരു സ്ത്രീയും 2 കുട്ടികളും ഉണ്ടായിരുന്നു. ആ മകൻ ഓരോരുത്തർക്കും ജ്യൂസ് കൊടുക്കുകയാണ്. ആദ്യം 2 കൈയിൽ ജ്യൂസ് എടുത്ത് കൊണ്ടുവന്നു. എന്നിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ഭാര്യയാണെന്ന് തോന്നുന്നു അവർക്ക് ആദ്യം കൊടുത്തു, മറ്റൊന്ന് അയാളുടെ ഇളയ കുട്ടിക്കും. പിന്നീട് കൊണ്ടുവന്ന ജ്യൂസ് ആ വയസ്സായ ഉമ്മയ്ക്കും മൂത്ത കുട്ടിയെന്ന് തോന്നിക്കുന്ന ഒരു കുട്ടിക്കും കൊടുത്തു. പക്ഷേ അയാൾക്കായി അയാൾ ജ്യൂസ് ഗ്ലാസ് വാങ്ങിയതേയില്ല. ഒരു 2 കവിൾ മാത്രം ജ്യൂസ് ബാക്കിയുള്ള ഗ്ലാസ് അയാളുടെ നേരെ ഭാര്യയെന്ന് തോന്നിക്കുന്ന സ്ത്രീ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഇതൊന്ന് കുടിക്കിയെന്ന് ആംഗ്യം കാണിച്ചു. അപ്പോഴാണ് പിന്നിൽ നിന്നൊരു വിളി, മോനെ ഉമ്മാക്ക് മതി, ദാഹം ക്ഷമിച്ചു, മകൻ വേണ്ടാന്ന് പലവട്ടം ആവർത്തിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ഉമ്മ ആ ഗ്ലാസ് അയാളുടെ നേരെ നീട്ടിക്കൊണ്ടേയിരുന്നു. ആ ജ്യൂസ് ഗ്ലാസ്സിൽ പകുതി ജ്യൂസും ഉണ്ടായിരുന്നു. ആ ഉമ്മാൻ്റെ നിർബന്ധം കൊണ്ടാവാം ആ ജ്യൂസ് ഗ്ലാസ് വാങ്ങി അയാൾ കുടിക്കാൻ ആരംഭിച്ചു. ആ അമ്മയുടെ കണ്ണുകളിൽ ക്ഷീണം അശേഷം വിട്ടുപോയില്ലെങ്കിലും ആ കണ്ണുകളിൽ വാത്സ്യത്തിൻ്റെ തിളക്കം നിറഞ്ഞു തുളുമ്പിയിരുന്നു. തന്നിലെ ദാഹത്തിൻ്റെ പരവേശം ഒട്ടും കാട്ടാതെ തൻ്റെ മകനെ നോക്കി അവരങ്ങനെ ഇരുന്നു.

0: ശരണ്യ നാരായണൻ എഴുതി അവതരിപ്പിച്ച അനുഭവ കുറിപ്പാണ് ഇപ്പോൾ കേട്ടത്. ഇതോടുകൂടി ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാവുന്നു. സർഗജാലകം. ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ അറ്റ് സ്കൂൾ. റേഡിയോ അറ്റ് സ്കൂളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മട്ടന്നൂർ ശ്രീശങ്കര വിദ്യാപീഠം സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്ത പരിപാടി കൂട്ടുകാർ കേട്ടിരിക്കുമല്ലോ. അതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: പഠിത്ത പരിപാടിയിലേക്ക് പോയാലോ. എനിക്കൊരു പ്രത്യേകത തോന്നിയത്, പൊതുവെയുടെ സ്കൂളില് കുട്ടികളെ കൊണ്ടുവരുമ്പം അവര് ചിലപ്പോ ഒരു ലിമിറ്റ്, അതായത് ചിലപ്പോൾ യു പി മാത്രം കൊണ്ടുവരും, അല്ലെങ്കിൽ എൽ പി. ഇവിടെ എനിക്ക് തോന്നുന്നു നിങ്ങൾ പ്ലസ് വണ് മുതൽ ഉള്ള കുട്ടികൾ അല്ലേ, ഹൈസ്കൂളിലുള്ള കുട്ടികൾ, യു പി ഉള്ള കുട്ടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്.
2: നമ്മൾ കുട്ടികൾ ഇവർ വന്നവരൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കണ്ണൂർ സഹോദയ ജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്തവരും കൂടിയാണ്.
1: അപ്പൊ ഒന്ന് പൊടിതെട്ടി എടുക്കേണ്ട ആവശ്യം വന്നിട്ടുള്ള അല്ലേ ഈ ഒരു സമയത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക്.
2: അടുത്തൊരു ലളിതഗാനമാണ്. ലളിതഗാനം അവതരിപ്പിക്കുന്നത് ദീപിത് ശ്രീജിത്ത്.
1: എന്താ ഫുൾ പേര്?
2: ദീപിത് ശ്രീജിത്ത്.
1: ദീപിത് ശ്രീജിത്ത്, ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പേര് കേൾക്കുന്നത്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു വെറൈറ്റി പേരാണെന്ന് കേട്ടപ്പോഴേ? ഞാൻ മാത്രമാണോ പറഞ്ഞത്? കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. മോന്റെ വീട് എവിടെയാ?
3: എന്റെ വീട് ഉള്ളിയിൽ.
1: ഉള്ളിയിലേക്ക് ബസ് പോകുന്നുണ്ട്. എന്താ ഈ ഒരു സ്കൂള് സെലക്ട് ചെയ്യാൻ കാരണം?
3: സെലക്ട് ചെയ്യാൻ നല്ല സ്കൂളാണ്.
1: ആണ് പഠിക്കാനും കഴിവുകളൊക്കെ പുറത്തെടുക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്ന സ്കൂളാണ്. ഏതാ ക്ലാസ് പറഞ്ഞ മോൻ?
3: സെവൻത്ത് എ.
1: ക്ലാസ് ടീച്ചർ പേരെന്താ?
3: മേഘ മിസ്.
1: നമുക്ക് പരിപാടിയിലേക്ക് പോയാലോ. ലളിതഗാനം ഏതാണ് പാടുന്നത്?
3: എരിയൂമി വരുമേ
1: തുടങ്ങിക്കോ.

0: എല്ലാവരും ഒരു ഒരു നിമിഷം മൂഡൌട്ടായി പോയി അല്ലേ? ഒരു സങ്കടമുള്ളൊരു പാട്ടാണ് അല്ലേ? എന്താ ഈ പാട്ട് തിരഞ്ഞെടുക്കാൻ കാരണം?
1: അമ്മ സെലക്ട് ചെയ്തേ.
0: അമ്മ പാടുവോ?
1: കുറച്ചോളൂ.
0: അമ്മയാണോ എല്ലാം സെലക്ട് ചെയ്ത് തരുന്നത് പാട്ടൊക്കെ? ഓക്കെ, എവിടെ നിന്നാ? യൂട്യൂബിൽ നിന്ന് നോക്കി പഠിക്കുകയാണോ? ഓക്കെ. ഒരുപാട് ലളിതഗാനങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. അവസരം കിട്ടുമ്പോഴൊക്കെ പാടും. ഓക്കെ, ഇനിയും പാടുക. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്തതായിട്ട് മ്യൂസിക് ടീച്ചർ ഒരു പാട്ട് കേട്ടതിന് ശേഷം നമ്മളെ കുട്ടികളെ പരിപാടിക്ക് പോകുന്ന നല്ലതെന്ന് തോന്നുന്നു. ടീച്ചർ ഇങ്ങനെ കുട്ടികളെ പാടുന്നത് നോക്കി താളം പിടിച്ചിട്ട് കുറച്ച് സമയമായിട്ട് ഉണ്ട്. അപ്പൊ നമുക്ക് ടീച്ചറെ പരിചയപ്പെടാം. മ്യൂസിക് ടീച്ചറാണ് ശ്രീശങ്കരയിലെ അല്ലേ? ടീച്ചറുടെ പേര്?
2: എന്റെ പേര് സിന്ധു.
0: സിന്ധു, കുറെ വർഷമായോ?
2: ഇരുപത് വർഷത്തോളമായി.
0: 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. എന്തൊക്കെയാ ഇവരെ മ്യൂസിക് ടീച്ചർ എന്ന രീതിയിൽ കുട്ടികളെ എന്തൊക്കെയാണ്?
2: നമുക്ക് ഒരുപാട് വേദികൾ എന്ന് പറയാനൊന്നുമില്ല.
0: ലിമിറ്റഡ് ആണ്.
2: ലിമിറ്റഡ് ആണ്. നമ്മുടെ അക്കാദമിക് കാര്യങ്ങളുടെ കൂടെ കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ ഒരു മെയിൻ ആയിട്ട് വരുന്നത് സഹോദയ കോമ്പറ്റീഷൻസ്, സ്കൂളിലെ ആനുവൽ ഡേ വരാറുണ്ട്. പിന്നെ നവരാത്രിക്ക് കുറച്ച്
0: കീർത്തനങ്ങളായിട്ട്
2: പ്രോഗ്രാം നടത്താൻ പറ്റാറുണ്ട്.
0: പറഞ്ഞല്ലോ, ഇത്രയും പരിപാടിക്ക് മുന്നേ ഒരുക്കങ്ങൾ ചെയ്യുമോ? പൊതുവെ ഷോർട്ട് ടേം അല്ലാതെ മുന്നേ തന്നെ ഒരുക്കങ്ങൾ? ഒരു അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ
2: ക്ലാസ്സിൽ ഒരു പീരീഡ് ആയിട്ട് തന്നെ ഉണ്ട് മ്യൂസിക് സബ്ജക്ട്. പക്ഷെ ഇത്രയും കുട്ടികളെ വെച്ചിട്ട് അതിൽ എല്ലാതരം കുട്ടികളും ഉള്ളത് കൊണ്ട് തന്നെ ഒരു ലിമിറ്റ് ഉണ്ട് ചെയ്തു കൊടുക്കാൻ. എന്നാലും പറ്റുന്ന പോലെ ലളിതാനങ്ങളായിട്ടും കവിതകളായിട്ടും ക്ലാസ്സിൽ പഠിപ്പിക്കാറുണ്ട്. പ്രോഗ്രാം വരുന്നതിന് ഒരു ഒരു മാസമൊക്കെ മുന്നേ സ്പെഷ്യലായിട്ട് ഈവനിങ്ങോ ഹോളിഡേയ്സിലോ വെച്ചിട്ട് പ്രാക്ടീസ് കൊടുക്കാം.
0: ടീച്ചർ അടുത്ത് തന്നെയാണോ? സ്കൂളിന് അടുത്ത് തന്നെയാണോ വീട്?
2: ആ, ഞാൻ ചാവശ്ശേരിയാണ്.
0: ചാവശ്ശേരിയാണ്. സ്കൂൾ വേറെ പഠിപ്പിക്കാൻ പോകുന്നുണ്ടോ?
2: ഇല്ല.
0: ഒരുപാട് പേരുണ്ടാവുമല്ലോ അല്ലെ പാട്ട് പഠിക്കുന്നത്? എങ്ങനെയാണ് ഇവരിൽ നിന്ന് ഒരു പരിപാടിയിലേക്ക് സെലക്ട് ചെയ്യുക? കോമ്പറ്റീഷൻ നടത്തിയിട്ടാണോ?
2: സ്കൂൾ ലെവൽ ഒരു സെലക്ഷൻ പോലെ നടത്താറുണ്ട്. പക്ഷെ ക്ലാസ്സിൽ തന്നെ പോണ സമയത്ത് തന്നെ നമുക്ക് ഏകദേശം
0: ഐഡന്റിഫൈ
2: ചെയ്യാൻ പറ്റും അതിൽ കഴിവുള്ള കുട്ടികൾ ആരൊക്കെയാണ് എന്നുള്ളത്. പിന്നെ എന്റെ പണി ഒരുപാട് കുറയാറുണ്ട്. ഇവർക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താല് ഭംഗിയായിട്ട് പഠിച്ചു കൊണ്ടുവരാനും എല്ലാവരും നല്ല കഴിവുള്ള കുട്ടികളായതുകൊണ്ട് തന്നെ എനിക്ക് വലിയൊരു ബേർഡൻ ആയിട്ട് തോന്നാറില്ല. ഒരു കോമ്പറ്റീഷൻ വരികയാണെങ്കിലും ഇന്നേത് പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഭംഗിയായിട്ട് പഠിച്ചു വരാറുണ്ട്.
0: ടീച്ചർ എവിടെയാ പഠിച്ചതൊക്കെ?
2: പഠിച്ചത് പിലാത്ര ലാസ്യ കോളേജ് ഓഫ് മ്യൂസിക്കിലാണ് പഠിച്ചത്. ഡിഗ്രി ചെയ്തത് അവിടെ നിന്നാണ്. ഞാൻ പഠിച്ചു തുടങ്ങിയത് വീട്ടിൽ നിന്ന് അച്ഛൻ്റെ അടുത്ത് പഠിച്ചു തുടങ്ങിയതാണ്.
0: അച്ഛൻ സംഗീത?
2: പിന്നെ ഒരുപാട് ഗുരുക്കന്മാർ, ശങ്കരനമ്പൂരി സാറ്, ശ്രീ ജയമാഷിൻ്റെ അടുത്തൊക്കെ പഠിച്ചു.
0: ഇതല്ലാതെ ഈ സംഗീതത്തിന്റെ വേറെ ഏതെങ്കിലും പരിപാടികളിലോ എന്തെങ്കിലും ആക്റ്റീവ് ആണോ ടീച്ചർ?
2: സ്കൂളിൽ ജോയിൻ ചെയ്ത് നമ്മുടെ ടൈം വലിയൊരു പ്രശ്നമാണ് നമുക്ക്. മുന്നേ ഞാൻ ഗാനമേള ചെയ്യാറുണ്ട്. അത്യാവശ്യം ഭജൻസ് ഒക്കെ ആയിട്ട് പ്രോഗ്രാം ചെയ്യാറുണ്ടായിരുന്നു.
0: ഉണ്ടായിരുന്നു. ഓക്കെ. വീട്ടിലാരൊക്കെയുള്ളത്?
2: വീട്ടില് ഇപ്പം ഹസ്ബൻഡ്, മക്കള് രണ്ടുപേര്, അച്ഛനും
0: അമ്മയും. മക്കളെ പഠിക്കുകയാണോ?
2: മോള് ഇപ്പം എഞ്ചിനീയറിംഗ് ബിടെക് ചേർന്നു. മോൻ
0: സിക്സ്ത്തിൽ. ഓക്കെ. പാടുമോ രണ്ടുപേരും?
2: മോള് പാടും. അവരുടെ ടേസ്റ്റ് ഒക്കെ വ്യത്യാസമാണ്. നമ്മള് കുറച്ചും കൂടെ
0: എന്നാലും നമ്മുടെ ആ ഒരു പാരമ്പര്യം എന്തെങ്കിലും കിട്ടിയ
2: മോള് പാടും. അവളുടെ പാട്ടിന്റെ സെലക്ഷൻ ഞാനുമായിട്ട്
0: എന്റെ ഡിഫറൻ്റ് ആയിരിക്കും. ന്യൂജൻ ആ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ടാവും. ഓക്കെ. അപ്പൊ നമുക്കൊരു പാട്ട് കേട്ടിട്ട് നടത്ത പരിപാടിയിലേക്ക്. ടീച്ചർ ഏത് പാട്ടാണ് നമുക്ക് വേണ്ടി പാടിത്തരുന്നത്? എല്ലാവർക്കും ആഗ്രഹമില്ലേ ടീച്ചർ പാടണമെന്ന്? ഓക്കെ, നിങ്ങൾക്ക് ടീച്ചർ പാടുന്ന പാട്ടില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറ.

0: പറയുന്ന പാട്ടുകൾ പൊതുവെ എനിക്കറിയില്ല എന്നാണ് ഞാൻ എന്റെ മറുപടി ഉണ്ടാവാറ്.
1: അതുകൊണ്ട് പേടിച്ചിട്ട് അവര് പറയാത്തത്
0: ഞാനും പാടിക്കൊടുത്ത കേൾക്കാൻ ഇഷ്ടക്കുറവൊന്നുമില്ല. പഴയ പാട്ടുകളായാലും ആസ്വദിക്കുന്ന വീട്ടിലാണ്.
1: സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്.
0: ഞാൻ തോന്നുന്നു നമ്മുടെ ഇപ്പം അടുത്ത് വിട്ടുപിരിഞ്ഞ ജാനകി അമ്മക്കുള്ള ഒരു ട്രിബ്യൂട്ട് പോലെ തന്നെ ജാനകി അമ്മയുടെ ഒരു പഴയ സോങ് തന്നെ പാടാൻ തോന്നുന്നു.

0: അടിപൊളി അല്ലേ. എന്തായാലും നമുക്ക് ജാനകി അമ്മേനെ ഒരിക്കൽ കൂടി ഓർമ്മിക്കാനുള്ള അവസരമാണ് ടീച്ചർ തന്നത്. അപ്പൊ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടന്നാലോ. അടുത്തത്
1: നിവിൻ ദേവ് അവതരിപ്പിക്കുന്ന ഒരു മലയാളം കഥ.
0: നിവിൻ ദേവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിവിൻ ദേവ് ഇവിടെ വന്നിട്ടുണ്ട് മുന്നേ. നിവിൻ ദേവിന്റെ അച്ചാച്ചൻ ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട ശ്രോതാവാണ്, മട്ടന്നൂർ സ്കൂളിലെ അധ്യാപികയാണ് അമ്മ നവ്യ ടീച്ചർ. നിവിൻ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. നിവിൻ, എന്തുണ്ട് വിശേഷം? കുഞ്ഞുവാവ് എന്ത് പറയുന്നു? സുഖം തന്നെ. കളിപ്പിക്കാറുണ്ട്? നല്ലോണം കളിക്കൊക്കെ ചെയ്യോ? അപ്പൊ എന്താ ഇപ്പൊ ഇന്ന് അവതരിപ്പിക്കുന്നേ?
2: ഞാൻ കഥയാണ്.
0: എന്ത് കഥ?
2: പൂവൻകോഴി രത്നം.
0: പൂവൻകോഴിയും
2: രത്നവും.
0: രത്നവും. ആരാ പഠിപ്പിച്ചേ?
2: അമ്മ.
0: അമ്മ. അമ്മക്കിപ്പൊ സമയം കിട്ടുന്നുണ്ടാവും അല്ലെ സ്കൂളിൽ പോവാത്തോണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ.
2: പൂവൻ കോഴിയും രത്നവും. പണ്ട് പണ്ടൊരു ഗ്രാമത്തിൽ ഒരു കർഷകൻ ഉണ്ടായിരുന്നു. അയാൾ തൻ്റെ വീട്ടിൽ ഒരു കൊച്ചു പൂവൻ കോഴിയെ വളർത്തിയിരുന്നു. ചെമ്പൻ എന്നായിരുന്നു അവൻ്റെ പേര്. ദിവസവും രാവിലെ കർഷകൻ ചെമ്പൻ്റെ കൂട് തുറന്നുവിടും. പകൽ മുഴുവൻ പറമ്പിലൂടെ നടന്ന് ഇഷ്ടമുള്ള ആഹാരമൊക്കെ കൊത്തി തിന്ന് അവൻ വയറു നിറയ്ക്കും. വൈകുന്നേരമാകുമ്പോൾ കൃത്യമായി കൂട്ടിൽ തിരിച്ചെത്തുകയും ചെയ്യും. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാവിലെ പതിവ് പോലെ കൂട്ടിൽ നിന്നിറങ്ങിയ ചെമ്പൻ നല്ല പ്രഭാത ഭക്ഷണം തിരയുന്ന തിരക്കിലായിരുന്നു. അവൻ തൻ്റെ ചിറകുകളൊക്കെ ഒന്ന് കുടഞ്ഞ് കൊക്കരക്കോക്കോ എന്ന് കൂവി കാലുകൾ കൊണ്ട് മണ്ണ് പതുക്കെ ചിക്കി മാന്തി നോക്കാൻ തുടങ്ങി. ഇന്നെനിക്ക് നല്ല ഒന്നാം തരം ഒരു ധാന്യമണി കിട്ടിയാൽ മതിയായിരുന്നു. വിശന്നിട്ട് വയ്യ,

0: ചെമ്പൻ മനസ്സിൽ വിചാരിച്ചു. പെട്ടെന്നാണ് മണ്ണിലെന്തോ ഒന്ന് തിളങ്ങുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. സൂര്യപ്രകാശം തട്ടിയപ്പോൾ അത് കൂടുതൽ തിളങ്ങി. ചെമ്പൻ അത് കൊത്തിയെടുത്തു. അതൊരു വിലപിടിപ്പുള്ള രത്നമായിരുന്നു. നമ്മുടെ ചെമ്പൻ അതിനെ ഒന്ന് നോക്കിയിട്ട് ഒരു താല്പര്യവുമില്ലാതെ പതുക്കെ താഴെ വച്ചു. ഇത്രയും തിളക്കമുള്ള തന്നെ കണ്ടിട്ട് ഈ കോഴിക്ക് എന്താണൊരു സന്തോഷവുമില്ലാത്തത് എന്നോർത്ത് രത്നത്തിന് അത്ഭുതം തോന്നി. അവൻ ചോദിച്ചു, അല്ല ചെമ്പ, നീ എന്തിനാ എന്നെ താഴെ വച്ചത്? ഇത്രയും വിലയുള്ള എന്നെ കണ്ടിട്ട് നിനക്ക് ഒരു സന്തോഷവും തോന്നുന്നില്ലേ? ചെമ്പൻ രത്നത്തോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്നെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷേ ഞാനൊരു മനുഷ്യനായിരുന്നു എങ്കിൽ നിന്നെ കിട്ടിയ സന്തോഷത്തിൽ നിധി പോലെ ഒരു പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചേനെ, അല്ലെങ്കിൽ മാലയിലോ വളയിലോ അണിഞ്ഞു നടന്നേനെ. പക്ഷെ എന്തു ചെയ്യാം, എനിക്കിപ്പോൾ നല്ല വിശപ്പാണ്. എനിക്ക് ആവശ്യം ധാന്യം മണികളാണ്. നിന്നെ കിട്ടിയാൽ എൻ്റെ വിശപ്പ് മാറില്ല. ഇത്ര പറഞ്ഞ് ആ രത്നം അവിടെ അവനെ ഉപേക്ഷിച്ച് ചെമ്പൻ തൻ്റെ വിശപ്പടക്കാൻ ധാന്യമണി തിരഞ്ഞ് പറമ്പിലേക്ക് നടന്നു. പാവം രത്നം നാണം കെട്ട് അവൻ അവിടെ മണ്ണിൽ അങ്ങനെ തിളങ്ങിക്കൊണ്ടു തന്നെ കിടന്നു. ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഗുണപാഠം, ഒരു വസ്തുവിൻ്റെ മൂല്യം അതിൻ്റെ വിലയിലല്ല, മറിച്ച് അത് നമുക്ക് എത്രത്തോളം ഉപകാരപ്പെടുന്നു എന്നതിലാണ്.
1: ഓക്കെ, വേറെ എന്തായിട്ടേ ഉള്ളത്? എന്തെങ്കിലും ഉണ്ടോ?
0: വേറൊന്നുമില്ല.
1: ഇനിയും കഥകൾ കൊണ്ടുവരിക, അവതരിപ്പിക്കുക. ഓക്കെ.
2: മട്ടന്നൂർ ശ്രീശങ്കര വിദ്യാപീഠം ഇംഗ്ലീഷ് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്ത പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതിന്റെ തുടർഭാഗം അടുത്ത ദിവസം കേൾക്കാം.
3: മടിയ പുരാണം. അനങ്ങാപ്പാറകളായ കുഴിമടിയന്മാരെ കുറിച്ച് ഒട്ടേറെ കഥകൾ പ്രചരിച്ചിരുന്നു മുൻപ്. അത്തരം മടിയന്മാരെയെല്ലാം കവച്ചുവെക്കുന്ന ഒരു മടിയന്റെ കഥയാണ് ഇത്, മടിയ പുരാണം. വളരെക്കാലം മുൻപ് ഒരു ഗ്രാമത്തിൽ പഴയൊരു തറവാടും അവിടെ മടിയനായ ഒരു കാരണവരും ജീവിച്ചിരുന്നു. വെറുതെ മടിയനെന്നങ്ങ് പറഞ്ഞു പോയാൽ പോരാ, ബഹുവിശേഷമാണ് കാരണവരുടെ ഓരോ കാര്യങ്ങളും. ആ തറവാട്ടിൽ കാരണവരല്ലാതെ മറ്റാരും ഇല്ലായിരുന്നു. അദ്ദേഹം വളർന്ന് വിവാഹപ്രായമെത്തിയ കാലത്ത് തന്നെ പലരും ഉപദേശിച്ചതാണ്, അങ്ങ് വൈകാതെ ഒരു കല്യാണം കഴിക്കണം. സുന്ദരനും ധനികനുമായ അങ്ങയെ ഭർത്താവാക്കാൻ സുന്ദരികളായ എത്രയോ സ്ത്രീകൾ തയ്യാറാവും. അങ്ങനെ ഭാര്യയും സന്താനങ്ങളുമായി കുടുംബ പരമ്പര നിലനിർത്തണം. അതൊന്നും എനിക്ക് വയ്യ. കല്യാണമെന്നൊക്കെ പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഏർപ്പാടാണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ കാര്യങ്ങൾ നോക്കണം. വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിവെക്കണം. അവർക്ക് അസുഖം വന്നാൽ ചികിത്സിക്കണം. എന്നെ കൊണ്ട് അതൊന്നും പറ്റില്ല. ഇങ്ങനെ തൻ്റെ ഇടം കഴിച്ച് ഒറ്റത്തടിയായി കഴിയുന്നതാണ് എനിക്കിഷ്ടം. അദ്ദേഹം തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അവർ പല കുറേ ഉപദേശങ്ങൾ തുടർന്നെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല. ഒടുവിൽ അദ്ദേഹത്തെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാമെന്ന മോഹത്തിൽ നിന്ന് അവർ നിരുപാധികം പിന്മാറി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നല്ല പ്രായം കഴിഞ്ഞു. തറവാട്ടിലെ തേക്കുകട്ടിലിൽ തന്നെ കിടന്ന് അദ്ദേഹം കാലം കഴിച്ചു. കാരണവർ വാർദ്ധക്യത്തിലെത്തിയതും മടിയുടെ തീവ്രത ഇരട്ടിച്ചു. കഴിയുമെങ്കിൽ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാതെ കഴിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മോഹം. മേലനങ്ങാതെ കിടന്നു കിടന്ന് ദുർമേധസ്സു നിറഞ്ഞതായി ആ ശരീരം. ആഹാരവും വെള്ളവുമെല്ലാം അപൂർവം സമയത്തു മാത്രമായി. ഇങ്ങനെ പോയാൽ കാരണവരുടെ ജീവൻ പോയതു തന്നെ എന്ന് ഭയന്ന ബന്ധുക്കൾ അദ്ദേഹത്തിൻ്റെ സഹായത്തിനായി ഒരു കാര്യസ്ഥനെ ശമ്പളം കൊടുത്തു നിർത്തി. കാരണവരുടെ കാര്യങ്ങൾ നന്നായി നോക്കണമെന്നും അദ്ദേഹത്തിന് സമയാസമയങ്ങളിൽ ആഹാരം വെച്ചു കൊടുക്കണമെന്നും അവർ കാര്യസ്ഥനെ ശട്ടം കിട്ടി. അതെല്ലാം താൻ കടുകിട തെറ്റാതെ അനുസരിക്കാമെന്ന് കാര്യസ്ഥനേറ്റു. ബന്ധുക്കളുടെ നിർബന്ധത്തിന് മുന്നിൽ കാരണവരുടെ എതിർപ്പുകൾ തെല്ലും യേശുയില്ല. വൃത്തിയും വെടിപ്പുമുള്ള കാര്യസ്ഥനെ കാരണവർക്കും ക്രമേണ ഇഷ്ടമായി. പിറ്റേന്ന് മുതൽ കാര്യസ്ഥൻ അതിരാവിലെ എഴുന്നേറ്റ് ഭക്ഷണം പാകം ചെയ്ത് വീട്ടിലെ മറ്റു പണികളെല്ലാം തീർത്തു. ആവി പറക്കുന്ന പ്രഭാത ഭക്ഷണവുമായി അയാൾ കാരണവർക്ക് മുന്നിലെത്തി. അപ്പോഴും കട്ടിലിൽ മലർന്നടിച്ച് കിടന്ന് കൂർക്കം വലിച്ചുറങ്ങുകയാണ് കാരണവർ. പാത്രം നിലത്തുവെച്ച് അയാൾ കാരണവരെ വിളിച്ചുണർത്തി പറഞ്ഞു, എഴുന്നേൽക്ക് തമ്പുരാനെ, അങ്ങയുടെ മുഖത്തുവരെ വെയിലടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെ കിടന്നുറങ്ങിയാൽ എങ്ങനെയാണ്? എഴുന്നേറ്റ് മുഖം കഴുകി വന്നാലും പ്രാതലിത തയ്യാറായി കഴിഞ്ഞു. കാരണവർ മനസ്സില്ലാ മനസ്സോട് എഴുന്നേറ്റ് മൂരി നിവർന്നു. പിന്നെ കൈവിരലുകളൊക്കെ ഞൊട്ടയൊടിച്ച് കോട്ടുവാവിട്ട് പറഞ്ഞു, എടോ കാര്യസ്ഥ, വെയിലടിച്ചാലും ഇങ്ങനെ മലർന്ന് കിടന്നുറങ്ങുന്നതിൻ്റെ രസം ഏഭ്യനായ തനിക്കറിയോ? ആ, ഏതായാലും ഉണർന്നു പോയില്ലേ. ഇനി താൻ ചെന്ന് മാവിൻ്റെ മൂത്ത രണ്ടിലയും തണ്ടുള്ള ഒരു പച്ചീർക്കലയും ഇങ്ങോട്ട് കൊണ്ടുവാ. പിന്നെ കുലുക്കിക്കുഴിയാൻ മൊന്തലിത്തിരി വെള്ളവും തുപ്പാനൊരു പിഞ്ഞാണോ വേഗം വേണം. കാരണവരുടെ അലസത എത്രത്തോളമെന്ന് അപ്പോഴാണ് കാര്യസ്ഥന് മനസ്സിലായത്. അയാൾ പിറുപിറുത്തുകൊണ്ട് അതെല്ലാം അനുസരിച്ചു. ഇനി പല്ലു തേപ്പിച്ചുകൂടി കൊടുക്കേണ്ടി വരുമോ എന്നയാൾ ഭയപ്പെട്ടെങ്കിലും ഭാഗ്യത്തിന് അതുണ്ടായില്ല. പല്ലു തേപ്പ് കഴിഞ്ഞ് ഈരഴത്തോർത്തുകൊണ്ട് മുഖം തുടച്ച് വീണ്ടും കട്ടിലിലേക്ക് ചായാൻ കാരണവർ ഭാവിച്ചപ്പോൾ കാര്യസ്ഥൻ അദ്ദേഹത്തെ വിലക്കി. തമ്പുരാനെ, പ്രാതൽ കഴിച്ചിട്ട് പോരെ ഇനിയും വിശ്രമം. ഇതാ ചൂട് പറക്കുന്ന കുത്തരിപ്പുട്ടും പാളങ്കോടൻ പഴവും തമ്പുരാൻ ഇഷ്ടാവാതെ വരില്ല. ഇത് തീർച്ച. ഇഷ്ടാവും, നിശ്ചയമായിട്ടും ഇഷ്ടാവും. പക്ഷേ ഇതിങ്ങനെ പാത്രത്തിൽ തന്നെ മിഴുങ്ങസ്യാന്നിരുന്നിട്ട് ഫലമില്ല. താനൊരു കാര്യം ചെയ്യാം. ആ പുട്ട് രണ്ട് കഷ്ണം എടുത്ത് പൊട്ടിച്ച് അതിൽ പാളങ്കോടൻ പഴവും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴയ്ക്കാം. പിന്നെ അത് ഉരുളെ ഉരുളയാക്കി എൻ്റെ വായിലിങ്ങോട്ട് വച്ചേക്കുക. എന്നാൽ എനിക്ക് വലിയ ഇഷ്ടാവും. പുട്ടിന് മാത്രമല്ല, തന്നെ. കട്ടിലിലേക്ക് ചാഞ്ഞുകൊണ്ട് കാരണവർ പറഞ്ഞു, ഈശ്വര, ഇങ്ങനെയും ഒരു മടിയനോ? മനസ്സിലിങ്ങനെ പറഞ്ഞ് കാര്യസ്ഥൻ പുട്ടും പഴവും കുഴച്ചുരുട്ടി കാരണവരുടെ വായിൽ വെച്ച് കൊടുത്തു. രണ്ടു കുറ്റി പുട്ടും രണ്ട് പടല പഴവും തീർന്നപ്പോൾ മതിയെന്നറിയിച്ചുകൊണ്ട് വയറ്റിൽ നിന്നും നല്ലൊരേമ്പക്കം വന്നു. വായ കഴുകാൻ പോലും നിൽക്കാതെ കാരണവർ കൂർക്കം വലിച്ചുറങ്ങാനും തുടങ്ങി. ദിവസങ്ങൾ കഴിയും തോറും കാരണവരുടെ മടി കൂടിക്കൂടി വന്നു. പല്ലു തേപ്പും കൈവായ്മുഖം കഴുകലുമൊക്കെ കട്ടിലിൽ തന്നെ സാധിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ഹരം പിടിച്ചു. ക്രമേണ ഒന്നും രണ്ടും കൂടി കിടന്ന കിടപ്പിലായാൽ പരമസുഖമാവുമെന്ന് കാരണവർക്ക് തോന്നി. അതുപോലെ നനച്ചുകുളി എന്നേക്കുമായി വേണ്ടെന്ന് വെച്ച് നനഞ്ഞ തുണികൊണ്ട് ദേഹം തുവർത്തുന്ന കാക്കക്കുളിയാക്കിയാലോ എന്നുമുണ്ടായി ആലോചന. ഒന്നിനും രണ്ടിനും പറ്റിയ പാത്രങ്ങൾ വാങ്ങാൻ അദ്ദേഹം കാര്യസ്ഥന് ഏർപ്പാടാക്കിയെങ്കിലും അതിൻ്റെ അനന്തര ജോലികൾ താൻ തന്നെ ചെയ്യേണ്ടി വരുമല്ലോ എന്നോർത്ത് അയാൾ അതിനെ അത്ര പ്രോത്സാഹിപ്പിച്ചില്ല. ഫലമോ, പല ദിവസങ്ങളിലും നനഞ്ഞുകുതിർന്ന കിടക്കവിരികൾ കുളത്തിലെ അലക്കക്കല്ലിലിടിച്ച് തിരുമേണ്ട ദുർഗതിയും വന്നു അയാൾക്ക്. അങ്ങനെയിരിക്കെ ഒരു നാൾ കാര്യസ്ഥന് അത്യാവശ്യമായി ഒന്ന് ദേശാന്തരം പോകേണ്ടി വന്നു. അടുത്ത ബന്ധുവിൻ്റെ ഒരു സംബന്ധം പോയില്ലെങ്കിൽ കുടുംബകലഹമാകും ഫലം. അയാൾ കാര്യം കാരണവരെ ബോധിപ്പിച്ചു. സംഗതിയുടെ ഗൗരവം മനസ്സിലാക്കിയ കാരണവർ അയാൾക്ക് യാത്രാനുമതി നൽകി. എന്നിട്ടും കാര്യസ്ഥൻ്റെ മുഖം തെളിഞ്ഞില്ല. താൻ തറവാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന രണ്ട് മൂന്ന് നാൾ കാരണവർ എന്തു കഴിക്കുമെന്ന ചിന്ത അയാളെ വിഷമിപ്പിച്ചു. കുറേ ആലോചിച്ച ശേഷം അയാൾ ഒരു വഴി കണ്ടെത്തി. അയാൾ നല്ലൊരു മേശ വലിച്ച് കാരണവരുടെ കിടക്കക്കരികിൽ കൊണ്ടുപോയിട്ടു. അതിൻ്റെ പുറത്ത് വലിയൊരു തളിക വെച്ച് അതിൽ പാകം വന്ന പൂവൻ പഴങ്ങളും നേന്ത്രപ്പഴങ്ങളും എടുത്തു വെച്ചു. കാരണവർക്ക് കയ്യെത്തുന്ന ദൂരത്തായിരുന്നു അത്. തമ്പുരാനെ, ഞാൻ മടങ്ങി വരുന്നതുവരെ ഈ പഴങ്ങളാണ് അങ്ങയുടെ ആഹാരം. മൂന്നു നേരവും വിശപ്പ് മാറും വരെ ഈ പഴം തിന്നണം. കാര്യസ്ഥൻ്റെ നിർദ്ദേശം കേട്ട് കാരണവർ തലകുലുക്കി. കാരണവരുടെ കാര്യത്തിൽ ഒരു പരിഹാരമായതിലുള്ള സന്തോഷത്തോടെ കാര്യസ്ഥൻ

0: ഒപുകയും ചെയ്തു. മൂന്നാം നാൾ തറവാട്ടിൽ തിരിച്ചെത്തിയ കാര്യസ്ഥൻ അമ്പരന്നു. കട്ടിലിൽ തളർന്നു കിടക്കുന്ന കാരണവർ തളികിയിൽ വെച്ച പഴം ഒന്നുപോലും തൊട്ടിട്ടില്ല. അയാൾ ആശങ്കയോടെ ചോദിച്ചു, തമ്പുരാനെ, അങ്ങെന്താണ് പഴം തിന്നാതിരുന്നത്? തൊട്ടടുത്തു തന്നെ ഉണ്ടായിരുന്നല്ലോ. എടോ സപ്പ, പഴം അടുത്തുണ്ടായിട്ടെന്താ കാര്യം? അത് തിന്നണമെങ്കിൽ തൊലി കളയണ്ടേ? പിന്നെ വായിലിട്ട് ചവയ്ക്കണ്ടേ? കാരണം അവരുടെ ചോദ്യം കേട്ട് മിഴുങ്ങസ്യാന്ന് നിന്നത് കാര്യസ്ഥനാണ്.
1: റേഡിയോ ടു സ്കൂളിലേക്ക് കുട്ടികളുടെ പരിപാടികൾ അയച്ചു തരാം. അയച്ചു തരേണ്ട നമ്പർ ഇതാണ്, 9037008960.

0: റേഡിയോ ആറ്റ് സ്കൂൾ.
1: പ്രിയ ശ്രോതാക്കളെ, നാട്ടിലെ പാട്ട് ഇനി മുതൽ എല്ലാ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ രാത്രി 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ രാവിലെ 9:15. മറക്കാതെ കേൾക്കുക നാട്ടിലെ പാട്ട്.
2: അനശ്വര കാവ്യങ്ങളുടെ ആസ്വാദന മാധുര്യം നുകരാൻ കാവ്യശകലങ്ങളിലെ അക്ഷരസൗരഭം തേടി ഒരു യാത്ര. അനുയാത്രയ്ക്കായി ആദരപൂർവം ക്ഷണിക്കുന്നു കവനകൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. അക്ഷരമലരുകളുടെ പരിമളത്തിന്റെ പരിരംഭണത്തിനായി കാത്തിരിക്കുക. വെള്ളിയാഴ്ചകളിൽ രാവിലെ 7:35 തിങ്കളാഴ്ചകളിൽ ഉച്ചയ്ക്ക് 12:45.

0: സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങൾ അറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446903345. മറ്റൊരു നമ്പർ 9495532542.
1: പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
2: എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 7:10 വൈകുന്നേരം 5:30.
3: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM. നാടകനേരം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നാടകനേരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ വിഭവങ്ങളിൽ ഏറെ സജീവമാണ് നാടകനേരം. റേഡിയോ നാടകാസ്വാദകർക്ക് പ്രത്യേകിച്ചും ഏറെ ഇഷ്ടമാണ് ഞങ്ങളുടെ നാടക പ്രക്ഷേപണമെന്ന് പ്രതികരണങ്ങളിലൂടെ മനസ്സിലാവാറുണ്ട്. വ്യത്യസ്തവും ആകർഷകവുമായ നാടകാസ്വാദനത്തിനായി പരീക്ഷണങ്ങൾ ഏറെ നടത്താറുണ്ട് നാടകനേരത്തിൽ. ഏകപാത്ര നാടകം മുതൽ 20-ലധികം കഥാപാത്രങ്ങൾ അരങ്ങേറിയ നാടകം വരെ റേഡിയോ മലബാറിലൂടെ നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. ഇന്ന് ഒരു പുതിയ പരീക്ഷണത്തിന് കൂടി ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ്. റേഡിയോ മലബാറിന്റെ നാടകനേരത്തിലൂടെ ശ്രോതാക്കൾ സ്വീകരിച്ച ഒരു നാടകത്തിന്റെ 2-ാം ഭാഗം ഇന്ന് ആരംഭിക്കുകയാണ്. ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ നെല്ലിക്കയും അതിന്റെ ഭാരവാഹികളുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില സംഭവ വികാസങ്ങളും ഇതിവൃത്തമാക്കിക്കൊണ്ട് ഏതാണ്ട് 1 വർഷം മുൻപ് 6 ഭാഗങ്ങളിലായി പ്രക്ഷേപണം ചെയ്ത നെല്ലിക്കയുടെ 2-ാം ഭാഗമാണ് ഇന്ന് ആരംഭിക്കുന്നത്. സിനിമകളിൽ മാത്രം പതിവുള്ള തുടർഭാഗങ്ങൾ റേഡിയോ നാടകത്തിലും ഞങ്ങൾ പരീക്ഷിക്കുകയാണ്. നിങ്ങൾ സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ.
3: അരങ്ങുണർത്തുന്ന അഭിനയാനുഭവം.
1: നെല്ലിക്ക 2-ാം ഭാഗം. നാടകരചന കൃഷ്ണകുമാർ. ശബ്ദമിശ്രണം സഹസംവിധാനം അശ്വിനി കവണശ്ശേരി. നാടക സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ഈ നാടകത്തിൽ അഭിനയിച്ചവരും കഥാപാത്രങ്ങളും രാമകൃഷ്ണൻ പഴശ്ശി, ജയദേവൻ, ബൈജു സുന്ദരൻ മട്ടന്നൂർ, സുരേഷ്, പുരുഷോത്തമൻ സി കല്ലേരിക്കര, ശ്യാം, സിനി രാമദാസ് മട്ടന്നൂർ, ദിനേശൻ, അമൽ മണി മട്ടന്നൂർ, ഇൻസ്പെക്ടർ രാഘവ്, ശ്രീഹരി രാമദാസ് മുരുകൻ, നന്ദാത്മജൻ കൊതേരി മുത്തു, ഗംഗാധരൻ നെല്ലൂന്നി, ടി ടി ആർ, ചന്ദ്രഭാനു തില്ലങ്കേരി യാത്രികൻ, അശ്വിനി കവണശ്ശേരി മല്ലിക, സൂര്യ എടവന ഗീത, ചന്ദ്രലേഖ മല്ലിശ്ശേരി, കാളിയമ്മ പെരിയ തങ്കച്ചി, അർഷിത റോജ. പൂർവ വിദ്യാർത്ഥി കൂട്ടായ്മയായ നെല്ലിക്കയുടെ ചെയർമാനാണ് സുരേഷ്. പ്രധാന ഭാരവാഹികളായ ദിനേശും ശ്യാമും കൂടെയുണ്ട്. കോളേജ് പഠനം കഴിഞ്ഞ് ബോംബെയിലേക്ക് ചേക്കേറിയ ജയദേവൻ ജീവിതത്തിലുണ്ടായ ചില ദുരന്തങ്ങളെ തുടർന്ന് നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. തന്റെ ഭാര്യ മരിക്കുകയും മകൾ തന്നെ വെറുക്കുകയും ചെയ്തതോടെ ജയദേവൻ വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുകയാണ്. ശാന്തടീച്ചറുടെ നിർദ്ദേശത്തോടുകൂടി നെല്ലിക്ക പ്രവർത്തകരായ സുരേഷും ദിനേശും ശ്യാമും ജയദേവനെ തങ്ങളുടെ കൂടെ കൂട്ടുന്നു. നെല്ലിക്കയുടെ ഗ്രൂപ്പിൽ തന്റെ പഴയകാല സുഹൃത്തായ മല്ലികയെ കാണുകയാണ് ജയദേവൻ. കാലം കരിച്ചു കളഞ്ഞ ഉള്ളിലൊളിപ്പിച്ചിരുന്ന കൗമാരപ്രണയം നെല്ലിക്കയുടെ തണലിൽ വീണ്ടും തളിർക്കുകയാണ്. നെല്ലിക്കയുടെ വാർഷിക പൊതുയോഗത്തിൽ വെച്ച് ജയദേവൻ തൻ്റെ ആഗ്രഹം തുറന്നു പറയുകയും മല്ലികയും ജയദേവനും ഒന്നിക്കുകയും ചെയ്യുന്നു. ഒരു ദിവസം ജയദേവനെ തേടി മകൾ റോജ വീട്ടിലെത്തി. തൻ്റെ സമ്പാദ്യത്തിൻ്റെ പിൻഗാമിയായി നിശ്ചയിച്ചത് അവൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ജയദേവൻ്റെ മകൾ റോജയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. സുരേഷും ജയദേവനും ബോംബെയിലേക്ക് പോയി റോജയെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ജയദേവൻ്റെ മകൾ റോജ വന്നതോടുകൂടി ശാന്ത ടീച്ചറുടെ വീട്ടിൽ ആഹ്ലാദം തിരതെല്ലുകയാണ്. മകനും ഭാര്യയും പേരക്കുട്ടിയുമായി ആഘോഷപൂർവ്വം മുന്നോട്ട് പോകുന്ന ആ വീട്ടിലേക്ക് അപ്രതീക്ഷിതമായി ഒരു ദുരന്തം വന്നു ചേരുന്നു. ജീവിതത്തിൽ തിന്മകളും ദുരന്തങ്ങളും മാത്രം പരിചയിച്ച റോജ തൻ്റെ അച്ഛൻ്റെ വീടിൻ്റെയും നാടിൻ്റെയും നിർമ്മലമായ സ്നേഹത്തിന് അർഹയല്ലെന്ന് കരുതി ആത്മഹത്യ ചെയ്യുകയാണ്. റോജയുടെ പിറന്നാൾ ദിവസം, എല്ലാവരും ആഘോഷിക്കുവാൻ ജയദേവൻ്റെ വീട്ടിലെത്തിയ ദിവസം, പുത്തനുടുപ്പ് സമ്മാനിച്ച പ്രിയപ്പെട്ട അമ്മ മല്ലികക്ക് ഒരു സമ്മാനം വാങ്ങാനായി പുറത്തേക്കിറങ്ങിയ റോജ തിരിച്ചു വന്നില്ല. പകരം അച്ഛൻ ജയദേവൻ്റെ ഫോണിലേക്ക് ഒരു സന്ദേശമായിരുന്നു.
4: നന്മയും സ്നേഹവും മാത്രം അറിയുന്ന നിങ്ങൾക്കൊപ്പം അതൊന്നും അറിയാത്ത എനിക്ക് ജീവിക്കാൻ കുറ്റബോധമുണ്ട്. അതുകൊണ്ട് ഞാൻ പോവുക. പിന്നെ എന്റെ പുതിയ അമ്മയോട് പറയണം മറക്കാനാവില്ലെന്ന്. ഇതുവരെ ആഘോഷിക്കാത്ത എന്റെ ബർത്ത്ഡേ ഓർത്തെടുത്തില്ലേ അമ്മ? അമ്മേ, അമ്മ സമ്മാനിച്ച ഈ കസവ് ഡ്രസ്സ് ഇട്ടോണ്ടാ മോള് പോകുന്നത്.

0: ഏയ് സുരേഷ, എല്ലപ്പ, നീ കാറിൻ്റെ അകത്ത് ഇരുന്ന് ഉറങ്ങല.
1: ദിനേശ, നീ നേരത്തെ വന്നോ?
0: ആ അല്ല, എന്താ ഇത്ര പരിസരം മറന്ന് ഉറക്കം? ഏ, എന്ത് പറ്റി?
1: ദിനേശ, ഞാൻ സ്വപ്നം കാണുകയായിരുന്നു.
0: സ്വപ്ന?
1: സ്വപ്നമല്ല, യാഥാർത്ഥ്യം തന്നെ. അന്ന് ജയദേവന്റെ വീട്ടിൽ നടന്ന സംഭവങ്ങള്.
0: ഓ, ജയദേവന്റെ മകൾ റോദ പോയി കളഞ്ഞ ദിവസം അല്ലേ?
1: ആ മറക്കാൻ പറ്റുന്നില്ലടാ ആ ദിവസം.
0: ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോഴല്ലേ ആ ദുരന്തമുണ്ടായത്?
1: അതെ, റോജ ആത്മഹത്യ ചെയ്ത് അധികം നാൾ കഴിയും മുമ്പേ അമ്മയും.
0: ആ നീ വാ, ജയദേവനും മല്ലികയും എത്തിയിട്ടുണ്ടാവും.
1: ട്രെയിൻ വരാൻ സമയമായോ?
0: അല്ല, എത്ര നേരമായിരുന്ന നിന്റെ വിചാരം? ട്രെയിൻ റൈറ്റ് ടൈമാ, നീ വാ.
1: ആ ഞാൻ മുഖമൊന്ന് കഴുകട്ടെ.
0: അല്ല, അവരെ കാണുന്നില്ലല്ലോ.
1: റെസ്റ്റ് റൂമിൽ ഉണ്ടാവോ?
0: ഏയ് വാ, നമുക്ക് നോക്കാം.
1: ദിനേശ നോക്ക്, അങ്ങ് അവിടെ. ആ സിമെന്റ് ബെഞ്ചിൽ ഇരിക്കുന്നത് അവരല്ലേ, ജയദേവനും മല്ലികയും?
0: ആ ശരിയാ. അല്ല, അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ സുരേഷ?
1: എന്ത്?
0: അല്ല, ചിപ്സോ നട്സോ മറ്റോ, ഒരു യാത്ര പോകയല്ലേ.
1: നീ എന്തെന്നാ ദിനേശ പറയുന്നേ? ഏ വന്നട്ടെ.
0: നമ്മൾ കുറെ പരിധി കേട്ടാ.
2: ആ ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നു.
1: മല്ലിക ദീർഘയാത്ര ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു അല്ലേ?
2: അതെ.
0: അല്ല ജയദേവ, എന്തെങ്കിലും വേണോ എനിക്ക്? ചിപ്സോ നട്സോ?
2: ഒന്നും വേണ്ട ദിനേശ.
1: അല്ല, ബാഗേജ് ഇത്രയേ ഉള്ളോ? പെട്ടെന്ന് തന്നെ മടങ്ങുന്നുണ്ടോ?
3: ഇത്രയധികം ബാഗൊന്നും എടുത്തിട്ട് ഞങ്ങൾ സുഖവാസത്തിന് പോകുന്നല്ലോ സുരേഷ.
2: ശ്യാമ് വന്നില്ല അല്ലേ?
0: ഇല്ല, ഓനെന്തോ തിരക്ക.
1: ജയ, ഏതായാലും പോകുകയല്ലേ, കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചാൽ പോരെ.
0: അത് നന്നായി.
3: സുരേഷ, എനിക്കൊന്ന് ഗായത്രിയോടും ഗീതയോടും നേരിട്ട് കണ്ട് യാത്ര പോലും പറയാൻ പറ്റിയില്ല. നീ ഒന്ന് പറഞ്ഞേക്കണേ.
1: ഹേയ്, അതൊന്നും സാരമില്ല.
2: വണ്ടി വരാറായെന്ന് തോന്നുന്നു.
1: ആ ജയ, എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണം. ക്യാഷ് വേണോ?
2: ഒന്നും വേണ്ട സുരേഷ.
0: ക്യാഷ് അധികം കയ്യിൽ വെക്കണ്ട കേട്ടാ. ഗൂഗിൾ പേ മതി. പിന്നെ ഫോൺ ചാർജർ വേണ. ചാർജറൊക്കെ ഇല്ലേ?
3: ഉണ്ട്.
1: പവർ ബാങ്ക് ഉണ്ടോ?
2: അതൊന്നും വേണ്ട.
0: വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടാ.
1: ജയ, അവിടുത്തെ ക്ലൈമറ്റ് ചിലപ്പോൾ പിടിക്കൂല. സ്വെറ്റർ കരുതിയിട്ടില്ലേ?
2: ഉണ്ട്.
0: പിന്നെ സ്ഥലം ഇഷ്ടായാല് മടങ്ങി വരാനേ തോന്നൂല.
1: അതിന് നീ പോയിട്ടുണ്ടോ?
0: ഇല്ല, പോയിട്ടില്ല, കണ്ടിട്ടില്ല, പറഞ്ഞു കേട്ടതാ.
3: വണ്ടി വരുന്നുണ്ട്.
2: എന്നാ ഞങ്ങള്.
1: ജയ,
2: എന്താ സുരേഷ?
1: അത് ആ സൈഡ് ബാഗിലാണോ? ആ കൊടുക്ക.
3: അതെ, എന്താ സുരേഷ?
1: ജയ, ഞാനതൊന്ന് തൊട്ടോട്ടെ? ഒന്ന് തൊട്ട് തലയിൽ വെക്കട്ടെ. എന്റെ ടീച്ചർ, ശാന്ത ടീച്ചർ, ഞങ്ങൾക്ക് കൂടെ അമ്മയായിരുന്നതാ.
0: സുരേഷ, വണ്ടി

0: മുകളിൽ വെക്കണ്ട. നിനക്ക് സൈഡ് സീറ്റ് വേണോ?
1: അതാവുമ്പോ പുറത്തെ കാഴ്ചകൾ കാണാലോ.
0: മല്ലികേ, ശരീരത്തിന്റെ ഭാരം മുഴുവൻ ജനാലയിൽ ചാരി വെക്കുക. എന്നിട്ട് പുറത്തേക്ക് നോക്ക്. പുറം കാഴ്ചകൾ, അത് നമ്മുടെ അകക്കാഴ്ചകളെ മറക്കാൻ സഹായിക്കും.
1: അകക്കാഴ്ചകൾ എന്തിനാ മറക്കുന്നേ? അല്ലെങ്കിലും വണ്ടിയുടെ വേഗതയ്ക്കൊപ്പം പറകോട്ട് പായുന്ന പുറം കാഴ്ചകള് ക്ഷണിക്കുമല്ലേ?
0: വണ്ടിയുടെ വേഗത കുറയുമ്പോ, വണ്ടി നിൽക്കുമ്പോ അത് പരക്കം പാച്ചിലുകളില്ലാത്ത കാഴ്ചകളാവും.
1: ആ സൈഡ് ബാഗ് എടുത്ത് ഇങ്ങ് നടുക്കോട്ടേക്ക് വെച്ചേ, പൊട്ടിപ്പോണ്ടോ?

0: ടിക്കറ്റ് പ്രിന്റ് ഔട്ട് വേണ്ടായിരുന്നു. ഐ ഡി പ്രൂഫ്
1: മല്ലിക
0: വേണ്ട, ഒരാളുടേത് മതി. ഓക്കെ മിസ്റ്റർ ജയദേവൻ, മൂന്നാമത്തെ ആളെവിടെ?
1: സർ
0: ജയദേവൻ, മല്ലിക, ശാന്തകുമാരി. ഇതിൽ മല്ലിക നിങ്ങളല്ലേ? ശാന്തകുമാരി വന്നില്ലേ?
1: ഉണ്ട് സർ.
0: ഓ, ടോയ്ലറ്റിൽ പോയതാണോ? ഓക്കെ ഓക്കെ
1: ശരി.
0: ടിക്കറ്റ്.
2: നിങ്ങളെന്താ ടി ടിയോട് സത്യം പറയാതിരുന്നേ?
1: ചോദിക്കാതെ പറയുന്നത് എന്തിനാ?
2: വെള്ളം വേണോ?
1: വേണ്ട, കയറിയതല്ലേ ഉള്ളൂ, കുറച്ച് കഴിയട്ടെ.
2: അതെ, രാത്രിക്ക് ഫുഡോ മറ്റോ ഓർഡർ ചെയ്യണോ?
1: വേണോ?
2: വേണ്ടേ,
1: ഇഡലി ഉണ്ടല്ലോ, അത് മതിയാവും. നിനക്ക് നിനക്ക് വേണമെങ്കിൽ കാപ്പി വാങ്ങാം.
2: ആ, ട്രെയിനിലെ കാപ്പിക്ക് നല്ല രുചിയാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്.
1: കേട്ടത് സത്യമാണോ എന്നറിയാലോ.
2: ഇപ്പൊ വേണ്ട, കുറച്ച് കഴിയട്ടെ.
1: ഈ ക്യാബിനിൽ ഒരാൾ കൂടി ഉണ്ടാവും, ആരാണാവോ?
2: ആരായാലെന്താ, സഹയാത്രികരല്ലേ.
1: സ്നേഹപൂർവം സഹയാത്രികർ അല്ലേ.
2: അപരിചിതർ, യാത്രക്കിടയിലെ ചെറിയ മണിക്കൂറുകളിൽ പരിചയപ്പെടുന്നവര്, ഒരു രസ അല്ലേ. ചിലപ്പോ കലഹിക്കും, ചിലപ്പോ കൂട്ടുകൂടും, എന്താന്ന് ഒരു നിശ്ചയം ഉണ്ടാവില്ല. സഹയാത്രികരും അപരിചിതരും ഒക്കെ ഉറങ്ങാൻ തുടങ്ങി. ദേ ഇപ്പൊ നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ട്, ഇനി ഉറങ്ങിക്കോ.

0: സാർ ഉറക്കമാണോ?
1: ആ ഉറങ്ങ.
0: അമ്മ വന്നില്ലേ?
1: അത്
0: മാഡം, പ്രായമായവരെ തനിച്ച് ടോയ്ലറ്റിലേക്ക് അയക്കരുത്. ഇത് മൂവിംഗ് വെഹിക്കിളല്ലേ, വീട്ടിലേതുപോലെയല്ല. ഹെൽപ്പ് വേണ്ടി വരും
2: സാർ.
0: ചെല്ലു, ചെന്ന് നോക്കൂ
2: സാർ. അമ്മ?
0: എന്താ മിസ്റ്റർ?
2: അമ്മ ടോയ്ലറ്റിൽ പോയതൊന്നുമല്ല.
0: പിന്നെ അവരെവിടെ? വന്നില്ലേ? അതല്ലേ ഞാൻ ആദ്യമേ ചോദിച്ചത്.
1: അതല്ല സാർ.
0: ബട്ട് വാട്ട്? എന്താണ് കാര്യം? പറയൂ
2: സാർ. അമ്മ ഇവിടെ തന്നെയുണ്ട്. ദൈവടെ.
0: വാട്ട്? ഡു യു ഫൂൾ മീ? എന്നെ വിഡ്ഢിയാക്കാണോ? ഏ
2: സോറി സാർ.
0: പിന്നെ ഒരു സഞ്ചി കാണിച്ച് ഇതാണ് അമ്മയെന്നോ? തമാശ പറയാ. എന്താ ഇത്?
2: അതെടുക്കരുത് പ്ലീസ്.
0: എടുക്കാതെ പിന്നെ ഇതിനകത്ത് എന്താണെന്ന് അറിയണമല്ലോ.
1: അത് മറ്റൊന്നുമല്ല സാർ, ചിതാഭസ്മം.
0: ഏ
2: എന്റെ അമ്മയുടെ ചിതാഭസ്മം.
0: അതിനും ടിക്കറ്റോ?
2: മൂന്ന് ടിക്കറ്റ് എടുത്തു. അമ്മ, അമ്മ ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അമ്മയുടെ ആഗ്രഹം പോലെ പുണ്യനദിയായ ഗംഗയിൽ അലിഞ്ഞില്ലാതാകും വരെ അമ്മ അമ്മ ഞങ്ങളോടൊപ്പം തന്നെയുണ്ട് സാർ.
0: ജയദേവൻ.
1: സാർ ഞങ്ങളോട് ക്ഷമിക്കണം. വിട്ടിയാക്കാനോ തമാശ പറയാനോ ആയിരുന്നില്ല. സോറി.
0: നോ, സോറി പറയേണ്ടത് ഞാനല്ലേ മാഡം.
2: സാർ,
0: നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആണെന്ന് തോന്നുന്നു. ചിതാഭസ്മത്തിന് ടിക്കറ്റ് എടുക്കുക എന്നത് റെയിൽവേയുടെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും. ഇത് കേൾക്കുന്നവർക്ക് ഫുളിഷായി തോന്നും ടെക്നിക്കലി, ബട്ട് സ്പിരിച്വലി യു ആർ റൈറ്റ് മിസ്റ്റർ ജയദേവൻ. യു ആർ റൈറ്റ്
2: സാർ.
0: സുഹൃത്തെ, പുണ്യനദിയിൽ അലിഞ്ഞുചേരുന്ന ഒരുപിടി ചാരമാണെങ്കിലും നിങ്ങളുടെ അമ്മയെ ഞാൻ നമിക്കുന്നു. അവർ പുണ്യം ചെയ്തവരാ. എന്താണെന്നറിയോ? നിങ്ങളെപ്പോലുള്ള മക്കൾക്ക് ജന്മം നൽകിയതുകൊണ്ട്.
1: സാർ, ഈ ക്യാബിനിൽ ഇനിയും ആൾ വരുമോ?
0: ഒരു സീറ്റാണ് വേക്കൻ്റ്. ഗോവ ടു കല്യാൺ. ഒരു പാസഞ്ചർ ഉണ്ട്. അല്ല, അത് നിങ്ങളറിയില്ല. ഉറക്കം തുടങ്ങിയാലാ വരിക. ഉണരും മുമ്പേ ഇറങ്ങും.
2: സാറിന് ഈ സീറ്റ് ആർക്കെങ്കിലും അലോട്ട് ചെയ്യണമെങ്കിൽ?
0: വേണ്ട മിസ്റ്റർ ജയദേവൻ. ആ പിന്നെ ഞാൻ മംഗലാപുരത്തിറങ്ങും.
2: സാറിൻ്റെ നാടെവിടെയാ?
0: തൃശ്ശൂരാ. അല്ല, നിങ്ങൾ കപ്പിളല്ലേ?
1: അതെ സാർ. എന്താ ചോദിച്ചത്?
0: സെയിം ഏജ്.
2: അതാണോ? പ്രായവ്യത്യാസം നിർബന്ധമല്ലല്ലോ സാർ.
0: ഐ തിങ്ക് ഇറ്റ് ഈസ് ലവ് മാരേജ്. പ്രണയ വിവാഹമായിരിക്കാനാണ് സാധ്യത അല്ലേ?
2: അത്
1: അതെ.
0: അമ്മ?
2: എൻ്റെ അമ്മയാ.
0: ടിക്കറ്റ് ഡൽഹിക്കാണല്ലേ. എവിടേക്കാണ് യാത്ര?
2: ഹരിദ്വാർ. അവിടെ ആരതി ഒഴിയണമെന്ന് അമ്മയുടെ ആഗ്രഹമായിരുന്നു.
0: നേരത്തെ പോയിട്ടുണ്ടോ?
1: ഇല്ല, ആദ്യമായിട്ടാണ് പോകുന്നേ.
0: ആ എങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഗംഗയിൽ നിമജ്ജനം ചെയ്യാനും മറ്റും കുറേ ഏജൻസീസ് ഉണ്ടാകും. വലിയ റേറ്റാണ്. അവരാണ് നമുക്ക് വേണ്ടി ഗംഗയിൽ മുങ്ങുക. ശ്രദ്ധിച്ചില്ലെങ്കിൽ കൊള്ളയടിക്കും.
2: ആണോ?
0: പിന്നെ പലതരം വഴിപാടുകൾ, ഹോട്ടൽസ്, ലോഡ്ജ്, പർച്ചേസ്, എല്ലാറ്റിലും ഏജൻറ്റുമാരാ.
1: അപ്പോൾ നമ്മളെന്താ ചെയ്യുക?
0: ആ നന്നായി ശ്രദ്ധിക്കണം. പിന്നെ അവിടെ കുറേ സ്വാമിമാരുണ്ട്. ചെറിയ ചെറിയ ആശ്രമങ്ങളും. ഏതെങ്കിലും ഒന്നിൽ പോവുക, കാര്യങ്ങൾ പറയുക. അവരിലൂടെ ആയാൽ കുറേ മെച്ചമായിരിക്കും.
2: ആ അങ്ങനെ ചെയ്യാം.
0: ഋഷികേശിലേക്ക് പോകുന്നുണ്ടോ? അതും സെയിം സ്റ്റേറ്റിലാ, ഉത്തരാഖണ്ഡ്.
2: ഹിമാലയത്തിൻ്റെ താഴ്വാരമല്ലേ, നോക്കാം.
0: മക്കളൊക്കെ സെറ്റിൽഡ് ആയിരിക്കും അല്ലേ? ഏതായാലും നാട്ടിൽ നിന്നിറങ്ങിയതല്ലേ. തിരിച്ചെത്താൻ തിരക്കില്ലെങ്കിൽ തീർത്ഥയാത്ര നീളട്ടെ.
1: നോക്കാം.
0: അപ്പോൾ ശരി, പരിചയപ്പെടാൻ സാധിച്ചതിൽ സന്തോഷം. ശുഭയാത്ര നേരുന്നു. ഹരിദ്വാറിലും ഋഷികേശിലും ബദരിനാഥിലുമൊക്കെയുള്ള തീർത്ഥയാത്ര ഒരിക്കലും മറക്കാനാവില്ല. നിങ്ങൾക്ക് വലിയ അനുഭവങ്ങൾ തരും. സന്യാസിമാരുടെ കൂട്ടത്തിൽ ദിവ്യന്മാരൊക്കെ ഉണ്ട്. അവരെയൊക്കെ നിങ്ങൾക്ക് കാണാനിട വരട്ടെ.
2: വളരെ സന്തോഷം. ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തന്നു. അനുഗ്രഹവും സന്തോഷവും.
1: ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങളും ഉണ്ടാവും സാർ.
0: നന്ദി. അപ്പോൾ ശരി, എന്നാൽ ഞാൻ
2: ആയിക്കോട്ടെ.

0: മല്ലികെ, അനുഭവങ്ങൾ എത്ര ആശ്ചര്യം അല്ലേ?
1: അതെ, നല്ല ടിടിആർ. ജയദേവ, എന്തായി ആലോചിക്കുന്നേ?
0: ഒന്നുമില്ല.
1: ഹരിദ്വാറിലെ തിരക്കുകളെ കുറിച്ചാ?
0: അല്ല,
1: പിന്നെ
0: ബ്രഹ്മകുണ്ട്, അവിടെ മതി. അമ്മയുടെ ആത്മാവ് സന്തോഷിക്കുക അവിടെയായിരിക്കുമ്പോഴാ.
1: പാപനാശിനി അല്ലേ ഗംഗ, പുണ്യനദി.
0: ഭക്തി അല്ലേ,
1: വിശ്വാസം.
0: ആ ഗോവയിൽ നിന്ന് കയറുന്നയാൾ ആരായിരിക്കും?
1: ആരായാലും രാത്രിയല്ലേ, അതുകൊണ്ട് സംസാരമൊന്നും അധികം ഉണ്ടാവില്ല.
0: ബോംബെയിലെത്തുമ്പോ നേരം പുലരും.
1: രണ്ടു പേർക്ക് മാത്രമായിട്ട് ക്യാബിൻ ഉണ്ടാവില്ലല്ലോ.
0: മൂന്ന് പേർക്ക്. ഇത് നാലുപേരുടെ ക്യാബിനാണ്.

0: ജയദേവ.
1: എന്താ മല്ലിക?
0: ഞാനൊന്ന് ചോദിച്ച, വിഷമിക്കോ?
1: നീ ചോദിക്കടോ.
0: 4 സീറ്റ് ബുക്ക് ചെയ്യായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ
1: മല്ലിക?
0: നമ്മുടെ മകള്.
1: പക്ഷേ ആ കടലൊന്നും തിരിച്ചു തന്നില്ലല്ലോ നമുക്ക്.
0: ജയദേവ, സങ്കടായോ?
1: പിന്നെ നമ്മുടെ മോള്.
0: പ്രാർത്ഥിക്കാം അവളുടെ ആത്മാവ് ശാന്തമാകട്ടെ.

0: ഡിടിആർ പറഞ്ഞില്ലേ ദിവ്യന്മാരായ ഒരുപാട് സന്യാസിമാരുണ്ടാവുന്ന, അവരോട് പറഞ്ഞ് പൂജയോ മറ്റോ ചെയ്യണം. അമ്മ മാത്രമല്ല, അവളും നമ്മുടെ കൂടെ ഉണ്ട് ജയദേവ.
1: അതെ, അവളെ കാണാം എനിക്ക്. അവളേത് വേഷത്തിലാണെന്നറിയോ? നീ അവളുടെ അമ്മ സമ്മാനിച്ച് പട്ടുപാവാടി ഉടുത്ത്.
0: നമ്മുടെ മോള്.

0: വിളിക്ക്, ചെല്.
1: ശരി, ഞാനിപ്പോ വിളിക്കാം. അമ്മ ഇരുന്നോ?
0: എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. ഒരിക്കലും സംഭവിക്കൂലെന്ന് കരുതിയതാ. ദൈവമേ, എന്റെ കുട്ടിക്ക് ആപത്തൊന്നും ഉണ്ടാക്കല്ലേ. ആ മോള് വാ, ഇരിക്ക്.
1: റോജയുടെ ടേസ്റ്റ് എന്താന്ന് പറഞ്ഞാല് നാളെ മുതൽ അത് ഉണ്ടാക്കാം കേട്ടോ.
0: പുതിയതൊക്കെ ടേസ്റ്റ് ചെയ്യട്ടെ അല്ലേ മോളെ? അല്ല, നീ ഇതൊക്കെ എപ്പോഴെങ്കിലും കഴിച്ചിട്ടുണ്ടോ?
2: ആ ചിലതൊക്കെ.
0: ദാ അത് കണ്ണിമാങ്ങ അച്ചാറാ.
2: റെഡ് ചില്ലി?
1: ആ നല്ല എരിവാ, പക്ഷേ നല്ല ടേസ്റ്റാ.
0: മല്ലികേ, നീ ഒരിക്ക.
1: ശരി അമ്മേ.
0: ദാ ഇതാന്ന് സംഭാരോ, കറിവേപ്പിലയും ഇഞ്ചിയും കാന്താരിമുളകും ഒക്കെ ഉണ്ട്.
1: പക്ഷെ ഊണ് തീരാറാവുമ്പോഴാ കഴിക്കുക കേട്ടോ.
2: പുളിയും എരിവും അല്ലേ, ഇത് ഞാൻ കഴിച്ചിട്ടുണ്ട്, ഇഷ്ട.
0: എന്നാ കഴിക്ക്. കഴിക്ക്.
2: കഴിക്ക.
1: ഭക്ഷണം മുന്നിൽ വെച്ചിട്ട് അധിക നേരം ഇരിക്കരുതെന്നാ, റോജ കഴിച്ചോളൂ.
2: അത് പിന്നെ
0: എന്താ മോളെ, മോക്കിതൊന്നും ഇഷ്ടായില്ലേ?
2: അതല്ല.
1: പിന്നെന്താ?
2: അത് പിന്നെ.
1: ആ പറഞ്ഞു.
2: ഒരു പ്ലേറ്റ് കൂടെ വേണ്ടേ? വിളിക്കരുതോ
1: മോളെ?
0: ജയ മോനെ, വാടാ വാടാ, വന്ന് കഴിക്ക്, മോള് വിളിക്കുന്നടാ.
1: അമ്മേ, കുഴച്ചു വെച്ചതല്ലേ, കഴിച്ചോ. ജയദേവം വന്നോളൂ.
2: ഞാൻ എന്താ വിളിക്കേണ്ടത്? അച്ഛമ്മ എന്നല്ലേ
1: മോളെ?
2: ശരിയല്ലേ അച്ഛമ്മേ, ആ കുഴച്ചു വെച്ചത് ഇങ്ങോട്ട് തന്നോളൂ.
0: എന്റെ പൊന്നു മോളെ.

0: ദിനേശേട്ടാ.
1: എന്താ ഗീതേ?
0: നിങ്ങള് മോക്ക് ക്യാഷ് അയച്ചു കൊടുത്തിനാ?
1: അത് പിന്നെ രാത്രി തന്നെ അയച്ചു കൊടുത്തില്ലേ? എന്തേ മോള് വിളിച്ചിനാ?
0: ഇല്ല, ചോദിച്ചതാ.
1: അല്ലപ്പാ, കൃത്യമായിട്ട് ഫീ അടക്കുന്നില്ലേ നമ്മള്? പിന്നെ അടക്കിടക്ക് ഇങ്ങനെ പൈസ ചോദിക്കുന്ന എന്തിനാ?
0: ഇത് ഫീസിനൊന്നുമല്ല, ഓൾക്ക് എന്തോ വാങ്ങാനെന്നല്ലേ പറഞ്ഞേ.
1: ശരി, ഞാൻ ഇറങ്ങാന്നേ. അല്ല, എന്തെങ്കിലും സാധനം മേടിക്കണോ?
0: വേണ്ട, ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചോളാം. നിങ്ങൾ വാങ്ങിയാലൊന്നും ശരിയാവൂല.
1: എന്താ ശരിയാവാണ്ട്?

0: വരിയെ വേണ്ടെങ്കിൽ പറഞ്ഞാ മതി കേട്ടാ.
1: ഓ ദിനേശേട്ടാ, നേരത്തെ വരുന്നുണ്ടെങ്കിലേ ഒന്ന് ഗായത്രിന്റെ അടുത്ത് പോയാലോന്ന്.
0: കോഴിക്കോട്? അതിപ്പം വൈകുന്നേരം പോയാലൊന്നും ശരിയാവൂല.
1: അല്ല, ഗായത്രി കോഴിക്കോടാണോ ഉള്ളത്?
0: ആ, സുരേശനെ കണ്ടിരുന്നു, കുറച്ചു ദിവസം കോഴിക്കോടാന്ന് പറഞ്ഞു.
1: അപ്പോ സുരേശനോ എവിടെയാ?
0: അല്ല, സുരേശൻ നാട്ടിലാ, കോൺട്രാക്ട് വർക്കല്ലേ.
1: എന്തിനാ പിന്നെ ഗായത്രി പോയേ?
0: നീ അതിനെപ്പറ്റി കൂലങ്കഷമായി ചിന്തിക്ക്, ഞാനിപ്പോ ഇറങ്ങ.
1: ശരി. അതെന്നാപ്പ ഈ കൂലങ്കഷായം?

ഹലോ, എന്നാ ദിനേശ? ഞാൻ വീട്ടിലാ. ഇല്ല, കാര്യമായ പണിയൊന്നുമില്ല. എത്ര മണി? ഒരു മണിക്കാ? ഭക്ഷണ? അതെയാ? ആ, എന്നാ ശരി. ആ, ഞാനെത്താ. അല്ല, നീ സുരേഷനെ വിളിച്ചില്ലേ? ആ ആ, നമുക്കൊന്നായിട്ട് പോവാം. ഞാനെത്തുമെന്ന്. ആ, ഒരു 12:30 ആകുമ്പോൾ ഞാൻ വിളിക്കാം.

0: ഞാൻ വിചാരിച്ചു നീ വീട്ടിലുണ്ടാവില്ല എന്ന്.
1: അല്ല, നിനക്ക് നന്നാ ഉച്ചയ്ക്ക് ശേഷം ഓഫ്.
0: എടോ, അത് കമ്പനി ഫൗണ്ടറുടെ ഒരു ഓർമ്മ ദിനം.
1: സുരേഷൻ വീട്ടിലുണ്ടാ?
0: ആ, വീട്ടിലുണ്ട്.
1: ഗായത്രി?
0: ഇല്ല, കോഴിക്കോടാ.
1: ഓ, ഫുഡ് പാർസൽ വാങ്ങിക്കൂടായിരുന്നോ?
0: സുരേശൻ അതൊക്കെ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു.
1: ഓ ഓക്കെ. വാ, കേറി വാ.
0: സുരേശ, പൊരിച്ച മീനിന്റെ മണമൊന്നും വരുന്നില്ലല്ലോടോ. മീനില്ലേ?
2: നമുക്ക് ശരിയാക്കാം ദിനേശ.
1: അപ്പൊ ഫുഡ് റെഡിയല്ലേ?
2: മീൽസ് റെഡി, ഓൾറെഡി റെഡി.
0: അപ്പോ ഇനി വൈകിക്കണ്ട. എറ്റാക്ക്.
2: കൊള്ളാം.
1: എടാ സുരേഷ, നിനക്ക് വർക്കില്ലേ?
2: കുറവാ, പുതിയ കോൺട്രാക്ടുകൾ ഒഴിവാക്കല.
1: എന്താ?
0: എന്തിനാന്ന്, ഇഷ്ടം പോലെ സമ്പാദിച്ചില്ലേ? പിന്നെ നമ്മളെ പോലെയാ, പിള്ളേരും പ്രാരാബ്ദമൊന്നും ഇല്ലല്ലോ.
1: ദിനേശ, ഗായത്രി എന്താ കോഴിക്കോടുന്ന് വരാത്തെ?
0: ശരിയാ, ഗീതയും പറഞ്ഞു ഒന്ന് കാണണം. ഞായറാഴ്ച നമ്മളങ്ങോട്ട് പോവും മിക്കവാറും.
2: ആ, കുറച്ചവിടെ നിൽക്കട്ടെ. ഇങ്ങോട്ട് വരുന്നവരെ അവിടെ തന്നെ ആയിരുന്നല്ലോ. പിന്നെ മദർ സുപ്പീരിയറിന് സുഖമില്ലാന്ന് പറയുന്ന കേട്ടു, അതാ വരാഞ്ഞ്.
0: അത് നന്നായി.
1: എന്ത്?
0: അല്ല, അതല്ല, അത് സുഖമില്ലാത്തതുകൊണ്ടാണല്ലോ സഹായത്തിന് ഗായത്രി എവിടെ പോയത്?
1: അതിന്?
0: അല്ല, ഗായത്രി അവിടെ പോയത് കൊണ്ടാണല്ലോ സുരേശൻ ഇവിടെ ഒറ്റക്കായത്.
1: സുരേശൻ ഒറ്റക്കായത് കൊണ്ടാണല്ലോ നമ്മളിവിടെ ഇങ്ങനെ കൂടുന്നത്.
2: ആ, പിന്നെ ജയദേവന്റെ മെസ്സേജ് വന്നിരുന്നു. ഡൽഹിയിലെത്തിയപ്പോഴാ മെസ്സേജ് അയച്ചത്. ഹരിദ്വാറിലേക്ക് ട്രെയിനിന് കാത്തുക്കുമ്പോ.
1: അതെയാ, ഹരിദ്വാറിലെത്തിയാ?
0: എന്താ പറഞ്ഞേ?
2: യാത്രയൊക്കെ സുഖമായിരുന്നു പോലും, ഇനി നാട്ടിൽ വന്നിട്ട് കാണാന്നാ പറഞ്ഞേ.
0: അല്ല, രണ്ടാളും അവിടെ ഹിമാലയത്തിൽ ആശ്രമം കെട്ടി താമസിക്കോ? ജയദേവാനന്ദ സ്വാമികളും മല്ലികാനന്ദ സ്വാമിനിയും.
1: അതിന് ചാൻസ് ഇല്ലാതില്ല. നാട്ടിൽ ഇനി ആരാവർക്ക്?
2: എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ. 7 വർഷങ്ങൾ കടന്നുപോയത് അറിഞ്ഞതേയില്ല.
0: റോജ ഉണ്ടായിരുന്നെങ്കിൽ ശാന്ത ടീച്ചർ ഒരു 5-10 കൊല്ലവും കൂടി ജീവിക്കുമായിരുന്നു.
2: ഒന്ന് ആലോചിച്ച് നോക്കിയേ, നഷ്ടപ്പെട്ടതൊക്കെ ഒന്നൊന്നായി തിരിച്ചു കിട്ടുക, നടക്കില്ലെന്ന് കരുതിയത് നടന്നു കാണുക. കുറച്ച് ദിവസമെങ്കിലും ടീച്ചർ ഒരുപാട് സന്തോഷിച്ചിരുന്നു.
0: നമ്മുടെ നെല്ലിക്കയോട് ടീച്ചർക്ക് എന്നും ഒരു കടപ്പാടുണ്ടായിരുന്നു.
1: പിന്നെ ഇല്ലാതിരിക്കുക. ഭാര്യ മരിച്ച് തലതിരിഞ്ഞ മോളുമായി ആത്മഹത്യാ മുനമ്പിൽ നിൽക്കുന്ന മകൻ ജയദേവനെയല്ലേ നമ്മൾ തിരിച്ചു കൊടുത്തത്?
0: ഓജസ്സും തേജസ്സുമുള്ള ജയദേവനെ എന്താ, ശരിയല്ലേ?
2: ജയദേവന്റെ വിഷാദം മാറ്റിയ മല്ലിക ഒരു മാതൃകാ മരുമകൾ.

0: ആയിരുന്നു.
1: അതിൽ സംശയമില്ല. ടീച്ചർക്ക് മധുര അതിമധുരായത് മല്ലികയുടെ വരവാ.
2: അതിമധുരമായത് റോജ വന്നപ്പോഴാ.
3: അങ്ങനെ അമൃതമായാൽ അധികവും വിഷം അല്ലേ?
2: അതെ പണ്ഡിത, അങ്ങനെ തന്നെ.
0: ദിനേശ, മോളെ കോഴ്സ് കഴിയാറായോ?
3: ഇല്ലപ്പാ, രണ്ട് സെം ബാക്കിയുണ്ട്, ഒരു കൊല്ലം.
0: നീ അവളെ നാട് കടത്താനാ പ്ലാൻ?
3: അവൾക്ക് അതാ ഇഷ്ടം, നഴ്സിംഗ് ഫീൽഡ്. നല്ല സ്കോപ്പാവോലു. ഗീതക്കും അതിഷ്ട.
2: എന്നിട്ട് വേണം സകുടുംബം ഒരു വിദേശയാത്ര.
3: പിന്നെ ഇല്ലാതെ.
0: അല്ല ശ്യാമേ, നിന്റെ മോനോ?
2: റിപ്പീറ്റേഴ്സിന് ചേർന്നു. അവനതിന് താല്പര്യമില്ല, അവന്റെ അമ്മക്ക് നിർബന്ധം.
0: അവന്റെ ടേസ്റ്റ് എന്താന്ന് ചോദിച്ചോ.
2: പോലീസ് ഇൻവെസ്റ്റിഗേഷൻ.
3: അത് ചില സിനിമകൾ കണ്ട മോട്ടിവേഷനാ.
0: അതെല്ലാം പോട്ടെ, കുട്ടികളെല്ലാം നാട്ടിൽ വന്നാ നമുക്കൊന്ന് കൂടണം. അപ്പോഴേക്കും ജയദേവനെത്തും.
3: അതെ, ഗായത്രിയോട് വരാൻ പറയാ.
2: ദിനേശ, ഞായറാഴ്ച നീ കോഴിക്കോട് പോകുന്നുണ്ടാ?
3: ആ പോകാം, നീ വരുന്ന.
0: അല്ല, അതിപ്പോ ഇത്ര ധൃതി പിടിച്ചു പോകേണ്ട കാര്യമൊന്നും ഇല്ല.
3: സുരേഷ, ഏതാണ്ട് 4 മാസമായില്ലേ പോയിട്ട്. നെല്ലിക്കോ മീറ്റിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ നമ്മൾ ഡിസ്കണക്ട് ആയി പോയത്. ഗീത 1 മാസമായി പറയുന്ന് ഗായത്രിയെ കാണണമെന്ന്. ഫോണിൽ അങ്ങ് കിട്ടുന്നുമില്ല.
2: മാത്രല്ല, ഗായത്രിക്ക് അമ്മ തന്നെയല്ലേ മദർ സുപ്പീരിയർ. അവർക്ക് സുഖമില്ലാന്നറിഞ്ഞ് നമ്മൾ പോകാതിരുന്നതും ശരിയല്ല, അല്ലേ ദിനേശ?
3: പിന്നെയല്ലാതെ. നിന്റെ വൈഫും വരുന്നുണ്ടോ?
2: മിക്കവാറും ഉണ്ടാകും.
3: അപ്പോ നമ്മൾ 4 ആള്.
2: 5 സുരേഷിനും. ഞാൻ വണ്ടി എടുക്കൂ, 5 സുഖമായിട്ട് പോവാ.
3: അപ്പൊ ഓക്കെ അല്ലേ സുരേഷേ?
0: അത്
3: മതി. ഒരു ദിവസം സൈറ്റിൽ പോയിട്ടില്ല, ഒന്നും സംഭവിക്കൂല സുരേഷ. അപ്പോ സൺഡേ മോർണിംഗ് ഓക്കെ?
0: അതല്ല ദിനേശ, നെക്സ്റ്റ് വീക്ക് ജയദേവൻ എത്തുമല്ലോ. അവനില്ലാണ്ട് പോയാ?
2: അത് ശരിയാ. ഹരിദ്വാറിൽ ആശ്രമം കിട്ടിയില്ലെങ്കിലും അടുത്ത ആഴ്ച ആവാം. എന്താ ദിനേശ?
3: ഗീതയോട് വാക്ക് പറഞ്ഞു പോയി.
2: വാക്കല്ലേ, അതങ്ങ് മാറ്റ്, പതിവല്ലേ അത്.
3: ആ കുഴപ്പമില്ല, മല്ലികയോ ഉണ്ടാവും പറഞ്ഞാ ഓക്കെ ആവും.
2: അപ്പൊ ഒരു ഇന്നോവ ഏർപ്പാടാക്കണം. എന്താ സുരേഷ?
0: ഓ ഓക്കെ, അങ്ങനെ തന്നെ ആവാ.
3: പിന്നെ ജയദേവന് ഈ കാര്യം പറഞ്ഞ് നീ ഒരു മെസ്സേജ് അയക്കണേ.
0: അതൊന്നും വേണ്ട, അവരവിടെ കുറച്ച് സ്വസ്ഥായിട്ടിരിക്കട്ടെ.
3: എന്നാൽ ഇങ്ങോട്ട് വിളിച്ചാല് സൂചിപ്പിക്കാൻ മറക്കണ്ട.
2: അതെ.
0: ആ ശരി,
3: അപ്പോ നെക്സ്റ്റ് സൺഡേ, നോ ചേഞ്ച് ഓക്കേ.

0: ഇല്ലാത്ത ഒരിടവും ഉണ്ടാവില്ല അല്ലേ?
1: സന്യാസിമാരായും അവരുടെ ആശ്രിതരായും ഉണ്ടാകുമെന്ന് കരുതിയില്ല.
0: അവരുള്ളത് നമുക്കൊരു സഹായമായി.
1: അല്ലെങ്കിൽ ഹിന്ദി പറഞ്ഞൊരു വകയായനെ.
0: ജയദേവ, അമ്മയുടെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാവും അല്ലേ?
1: അതെ, ആഗ്രഹിച്ചതുപോലെയൊക്കെ കർമ്മങ്ങൾ ചെയ്യാനായി.
0: പക്ഷേ മോളുടെ കാര്യം പറഞ്ഞപ്പോ ഗുരുജി എന്തൊക്കെയാ പറഞ്ഞത്? നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ?
1: നമ്മൾ പറഞ്ഞതൊക്കെ നിഷേധിക്കും പോലെയാ എനിക്ക് തോന്നിയത്.
0: അപ്പോ ഗുരുജിയുടെ സഹായിയോ അദ്ദേഹം എന്താ പറഞ്ഞത്?
1: സ്വാഭാവിക മൃതിയല്ലോ, അതുകൊണ്ടാവും.
0: ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് മറ്റേതെങ്കിലും ഒരു ജോത്സ്യനെ കൂടി കാണാം.
1: കാണാം.
0: എന്താ നിങ്ങൾക്കൊരു വിശ്വാസക്കുറവ് പോലെ?
1: വിശ്വാസത്തിന്റെ കാര്യമല്ല മല്ലികേ, ആശ്വാസമാണ്, മനസ്സിന് ആശ്വാസം.
0: ശരിക്കും ഈ സ്ഥലത്ത് കഴിയുമ്പോ ഒരാശ്വാസം തോന്നില്ലേ?
1: കാലം പറക്കൂട്ട് പോയ പോലെ.
0: ഇതിഹാസ കാലത്തേക്ക്, കറക്റ്റ് അല്ലേ?
1: അതെ, പുതിയ കാലത്തിന്റെ സൂചകങ്ങൾ വളരെ കുറവ് തന്നെ.
0: കഴുതകളും കുതിരവണ്ടികളും നൂറ്റാണ്ടുകൾക്കപ്പുറത്തേക്ക് നമ്മെ കൊണ്ടുപോവുകയാ.
1: പ്രകൃതി നോക്കൂ, ഹിമാലയം, കൈലാസം.

0: ഈശ്വരൻ. ആകാശവും ഭൂമിയും കോടമഞ്ഞുകൾക്കുള്ളിൽ ഒളിക്കുന്ന കാഴ്ച.
1: അല്ല, ഇതെന്താ, കാളിദാസനാവുകയാണോ അതോ വേർഡ്സ്വർത്ത് ആണോ?
0: ആരെയും ഭാവനാ കവികളാക്കും.
1: തിരിച്ചു പോവാൻ തോന്നുന്നില്ല അല്ലേ?
0: അതെ, പക്ഷേ പോകണ്ടേ?
1: പിന്നെ പോവാതെ? അധികം നാളെ നിന്നാ ചിലപ്പോ ഈ പ്രകൃതി സൗന്ദര്യമൊക്കെ കുറഞ്ഞു പോയി എന്ന്
0: വരും. നല്ല ഹൈമവതഭൂവിൽ നിന്ന് മടങ്ങാം.
1: ഇത് പണ്ട് വായനശാലയിലായിരുന്നപ്പോ അവിടെ ഉണ്ടായിരുന്നു. എം പി വീരേന്ദ്രകുമാറിൻ്റെതല്ലേ?
0: വായിച്ചിട്ടുണ്ട്.
1: ഇതുമാത്രമല്ല, അവിടെ യാത്രാവിവരണങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു. ആദി കൈലാസ യാത്രയൊക്കെ
0: വായനയിലൂടെ മല്ലിക ഒരു വട്ടം ഇവിടെയൊക്കെ വന്നിട്ടുണ്ടാവൂല്ലേ?
1: ഒരു തവണയല്ല, ഒരുപാട് തവണ. പക്ഷെ അപ്പോഴൊന്നും നേരിൽ കാണാൻ പറ്റുമെന്ന് കരുതിയതേ അല്ല. നിങ്ങൾക്കറിയോ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും ഞാൻ ഇതുവരെ കരുതിയിട്ടേയില്ല. സത്യം,
0: ഒരു രണ്ടാം ജന്മം.
1: അതെ, ഭൂമിയിൽ തന്നെ പുനർജന്മം.
0: ഈ അസുലഭ ഭാഗ്യത്തിന്, നമ്മുടെ പുനർജനിക്ക് നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു?
1: മറ്റാരോടാ, ഒരൌഷധ ഫലത്തിനോട്, നെല്ലിക്കയോട് അല്ലേ?
0: നെല്ലിക്ക നമുക്ക് വേണ്ടിയാണ് അതുണ്ടായത് അല്ലേ?
1: അതെന്താ,
0: നമ്മുടെ സംഗമത്തോടെ നെല്ലിക്ക സംഗമവും അവസാനിച്ചു.
1: പക്ഷേ ചില സസ്യങ്ങൾ അങ്ങനെയാ, ഒരു തവണത്തെ വിളവിന് വേണ്ടി മാത്രം വളരും.
0: കദളി വാഴ.
1: തെറ്റ്, എല്ലാ വാഴകളും.
0: നെല്ലിക്ക തീർന്നെങ്കിലും കുറച്ചുപേർ ഇപ്പോഴും ഉണ്ടല്ലോ. സുരേഷ്, ദിനേശ്, ശ്യാം,
1: അവരുടെ ഭാര്യമാര്.
0: മല്ലിക ഉറങ്ങണ്ടേ?
1: നക്ഷത്രങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആകാശഗംഗ മതിവരുവോളം കണ്ടൂടെ ഇന്ന്. ഉറങ്ങാതെ ഇങ്ങനെ അങ്ങിരുന്നാലോ?
0: മാനസ സരോവരത്തിലേക്ക് നക്ഷത്രങ്ങൾ ഇറങ്ങി വരും.
1: അതുമാത്രോ? ദേ, അങ്ങ് ദൂരെ കൈലാസ ഗിരിശൃംഖത്തിൽ മേഘങ്ങൾ ഒന്നായി തീർക്കുന്ന നടരാജരൂപം കാണണ്ടേ?
0: ഭൂമിയല്ല, സ്വർഗമാണിവിടെ.
1: ഈ സ്വർഗവനികയില് നമുക്കിന്ന് ഇതുപോലെ ഉണർന്നിരിക്കാം. എന്താ,
0: മനസ്സിലും മഞ്ഞു പെയ്യട്ടെ, സ്വസ്ഥതയുടെ പുലർവെളിച്ചം പരക്കട്ടെ.

0: മല്ലിക,
1: എന്താ?
0: നോക്ക്, സുരേഷിന്റെ ഒരു മെസ്സേജ്.
1: നോക്കട്ടെ. ഇതെന്താ ഇത്? ജയദേവാനന്ദ സ്വാമികളായി ആശ്രമം കിട്ടി താമസിക്കാനിടയുണ്ടെന്ന് ദിനേശൻ പറഞ്ഞു പോലും.
0: ദിനേശന്റെ സംശയം ചിലപ്പോ നടന്നേനെ അല്ലേ?
1: ആവോ, എനിക്കറിയില്ല.
0: ഒരു വേള നീയും ആഗ്രഹിച്ചിരുന്നില്ലേ മല്ലികാനന്ദ സ്വാമിനി?
1: അയ്യോ, എന്തായി പറയുന്നേ? സത്യമായിട്ടുമില്ല.
0: പിന്നെ
1: ജയദേവാനന്ദ തീർത്ഥപാദരുടെ ആശ്രിതിയാകാൻ ആഗ്രഹിച്ചു.
0: അപ്പോ ആ ആഗ്രഹം നിറവേറാതെയാ നാം മടങ്ങുന്നത് അല്ലേ?
1: അങ്ങനെ മനസ്സിൽ തോന്നുന്ന ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റിയാ പിന്നെ
0: ദൈവത്തിന് എന്ത് കാര്യം?
1: അത് ശ്രീകുമാരൻ തമ്പിയല്ലേ, ബന്ധുക്കൾ ശത്രുക്കൾ.
0: പരികൾ ഓർമ്മയുണ്ടോ?
1: കാണുന്ന സ്വപ്നങ്ങളെല്ലാം ഫലിച്ചാൽ കാലത്തിൻ കൽപ്പനയ്ക്ക് എന്തു മൂല്യം?
0: നമ്മുടെ ഭജനം ഇന്നും നിറഞ്ഞാൽ നാരായണ

0: അമ്പലങ്ങൾ
1: എക്സ്ട്രീം ഫിലോസഫിയാണ്. പക്ഷേ ആദ്യ വരികൾ
0: ചുംബനപ്പൂ കൊണ്ടുമൂടി തമ്പുരാട്ടി നിന്നെയുറക്കാം.
1: പക്ഷേ ഇത് ഒരല്പം വൈരുദ്ധ്യമല്ലേ?
0: വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തിന് തൽക്കാലം താല്പര്യമില്ല. ഏതായാലും നമ്മുടെ ഭാജനം നിറയാതെ, എല്ലാ സ്വപ്നങ്ങളും ഫലിക്കാതെ നമുക്ക് യാത്ര തുടരാം.
1: അല്ല, സുരേഷിന് റിപ്ലൈ കൊടുക്കണ്ടേ?
0: എന്താ അയക്ക്?
1: മംഗളങ്ങൾ. ജയാനന്ദ തീർത്ഥപാദരുടെ മംഗളങ്ങൾ. മംഗളയിൽ പിന്നെ ഭക്തനിലേക്ക്. ദ മംഗള എക്സ്പ്രസ്. ഇപ്പൊ മനസ്സിലായോ?

0: ചെയ്യ? എന്തെങ്കിലും കഴിക്കണ്ടേ?
1: ഇപ്പോ എവിടെ എത്തിയെ?
0: മുംബൈ കല്യാൺ ജംഗ്ഷനാ. വണ്ടി ബിഫോർ ടൈമാണ്, അരമണിക്കൂർ കഴിഞ്ഞേ പോകൂ.
1: നന്നായി ഉറങ്ങി.
0: ഉറക്കത്തിന്റെ കുടിശ്ശികയെല്ലാം തീർത്തു അല്ലേ?
1: കൊറേയൊക്കെ.
0: നിനക്കെന്താ വേണ്ടത്? മഹാരാഷ്ട്ര സ്പെഷ്യൽ പബ്ജി ഒക്കെ ഉണ്ടാവും. എന്താ വേണോ?
1: ബണ്ണും പച്ചമുളകും വേണ്ട, ഈസ്റ്റിന്റെ മണം. ദോശയോ ഉപ്പുമാവോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ?
0: ഞാൻ നോക്കാം.
1: അല്ല, ട്രെയിനിലുണ്ടാവില്ലേ?
0: അത് പാൻട്രി കാറിലേതല്ലേ, വൃത്തി ഉണ്ടാവണമെന്നില്ല. ഞാൻ ഇറങ്ങി വരാം. നീ ബർത്തിൽ നിന്ന് ഇറങ്ങ്, ഇവിടെ ഇരുന്നോളൂ, ഞാൻ സഹായിക്കാം. വാ, ഇവിടെ ചവിട്ടിക്കോ. ഇവിടെ ചവിട്ട്, അവിടെ ഇറങ്ങി വാ. ഇറങ്ങടോ.
1: അതെ ജയദേവ, വേഗം വരില്ലേ, നല്ല തിരക്കാ സ്റ്റേഷനിൽ.
0: ശരി, പെട്ടെന്ന് വരാം.
1: എന്തൊരു തിരക്കാ ഇവിടൊക്കെ. അപ്പുറത്തേത് മെട്രോ അല്ലേ? എത്രയാളാ ഓരോ കോച്ചിലും. ഇവരൊക്കെ എങ്ങോട്ടാ പോകുന്നത്? അതെന്താ അത് പേരൊക്കെയോ? കക്കിരിക്ക. ആ, എല്ലാറ്റിനും മുളക് മസാല നിർബന്ധ. വേണ്ട വേണ്ട. അതാരാ, കണ്ടിട്ട് നല്ല മുഖപരിചയം തോന്നുന്നുണ്ടല്ലോ. അതെ, എനിക്കറിയാം അവരെ.

അത് റോജയെ പോലെ ഉണ്ടല്ലോ. റോജ, അത് അവള് തന്നെയാ. റോജ മോളെ, മോളെ, റോജ, റോജ മാറി, മാറിക്കേ മോളെ, നിൽക്ക്, നീ ഇങ്ങനെ പോവില്ലേ മോളെ, അവിടെ നിൽക്ക്, ഒന്ന് മാറ് മോളെ, നിങ്ങളൊന്ന് മാറ് മോളെ, മോളെ, റോജ നീ ഒന്ന് അവിടെ നിൽക്ക്, ഈ കുട്ടി എന്താ എന്നെ കണ്ടിട്ട് നിൽക്കാതെ മോളെ, റോജ, റോജ അവിടെ നിൽക്ക് മോളെ, ഒന്ന് മാറ് പ്ലീസ് മോളെ, മോളെ, റോജ, റോജ.

0: कुछ ही समय में प्लेटफॉर्म क्रमांक एक पर आ रही है।
1: ഉപ്പുമാവ് തന്നെ കിട്ടി. മല്ലിക, ഇവളെവിടെ പോയി? മുഖം കഴുകാനായിരിക്കോ?
2: കൊച്ചിവെല്ലി കേരള സമ്പർക്ക് ക്രാന്തി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഈസ് റെഡി ടു ലീവ് ഫ്രം പ്ലാറ്റ്ഫോം നമ്പർ 3.
1: വണ്ടി വിടാറായില്ലേ മല്ലിക? അരെ അരെ ഭയ്യാ, ഇത് ഇവിടെ സീറ്റ് മീ മേരാ മേരാ മേരാ പത്നി ക്യാ ഹൈ
3: ഈ സീറ്റ് മേ ബൈഠി ഹുഈ സ്ത്രീ ഹൈ ക്യാ
1: മേരാ പത്നി ക്യാ ക്യാ
3: വോ അഭി അഭി ഗാഡി കേ ബാഹർ കുച്ച് ചില്ലാതേ ഹുഏ ചലി ഗയി കിസീ കോ മിൽനേ കേ ലിയേ ബോൾ രഹേ തേ
1: പുറത്തു പോകാനാ? മല്ലിക, ഈശ്വര, അവൾ എവിടെ പോകാനാ?
3: ഗാഡി ചൂട്ടേ വാലേ, ജൽദി കർലോ നാ, ജൽദി കരോ.
1: വണ്ടി പോകാറായല്ലോ. മല്ലിക, മല്ലിക, ഈ തിരക്കിൽ എവിടെയാ നോക്കുക? പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി നോക്കാം. മല്ലിക,
3: ഗാഡി അഭി അഭി ചൂട്ടേ വാലേ, ഗാഡി ചലന ശുരു കർ ദിയാ ഹേ, ജൽദി കരോ.
1: അവള് കേറിയില്ലല്ലോ. അരെ അരെ ഭയ്യ, മേരാ പത്നി അന്ദർ സേ
3: നഹി വോ നഹി ആയി വോ അഭി ഭി ഗാഡി കി ബാഹർ ഹൈ ബാഹർ സേ അഭി തക് വാപസ് നഹി ആയി വോ ജൽദി ജാകർ ദേഖ് ഢൂൺഡ് ലോ നഹി തോ ഗാഡി ഛൂട്ട് ജായേഗി.
1: മല്ലിക, മല്ലിക, മല്ലിക, നീ എവിടെയാ? മല്ലിക.

ഇതാരപ്പ ഈ സമയത്ത്? ജയദേവൻ, ജയ, എന്താടാ, എന്താ ഒരു ടെൻഷൻ? റിട്ടേൺ അല്ലേ? ജയ, നീ കാര്യം പറ, ടെൻഷൻ ആകാതെ. എന്നിട്ട് കണ്ടില്ലേ ആ ട്രെയിൻ മിസ്സായോ? ആ ശരി, നീ വിഷമിക്കണ്ട, ഞാൻ വേണ്ടത് ചെയ്യാം. വണ്ടി കയറിയിട്ടില്ലെന്ന് ഉറപ്പല്ലേ? ആ എന്നാ പിന്നെ നീ റെയിൽവേ പോലീസിനെ കാണ്, വേഗം. എടാ ഇത് സിമ്പിളാണ്. ആ പിന്നെ ഫോട്ടോ ഉണ്ടെങ്കിൽ കൊടുക്ക്, അവര് വേണ്ടത് ചെയ്തോളും. നീ ടെൻഷൻ അടിക്കല്ലേ, നിനക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലേ നീ ആ പോലീസുകാരന് ഫോൺ കൊടുക്ക്, ഞാൻ പറയാം.

0: എന്താടാ സുരേഷ പ്രശ്നം?
1: എടാ, മല്ലികനെ കാണുന്നില്ല പോലും.
0: ഏ, കാണുന്നില്ലേ?
1: അവര് ഡൽഹിയിൽ നിന്ന് റിട്ടേണാ, മുംബൈയിലെത്തി. കല്യാൺ അതൊരു വലിയ സ്റ്റേഷനല്ലേ. ജയദേവൻ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങാൻ പുറത്തിറങ്ങിയതാ, തിരിച്ചു വരുമ്പോഴേക്കും മല്ലിക മിസ്സിങ്.
0: എടാ പ്രശ്നമായല്ലോ.
1: എടാ ദിനേശ, ജയന ആകെ ടെൻഷനില്ല.
0: പിന്നെ അത് പിന്നെ ഉണ്ടാവില്ലേ, ഒരു പരിചയമില്ലാത്ത നാട്, അതും മുംബൈ റെയിൽവേ സ്റ്റേഷൻ. പല തരക്കാരും പല നാട്ടുകാരും ഉണ്ടാവും.
1: ദിനേശ,
0: എടാ ക്രിമിനൽസിന്റെ സെന്റർ ആണവിടെ.
1: ജയദേവൻ ഒറ്റക്ക്.
0: അല്ല, നീ എന്താ പറഞ്ഞവനോട്?
1: റെയിൽവേ പോലീസിനെ കാണാൻ.
0: ആ, അവരാ ഏറ്റവും വലിയ കുഴപ്പക്കാര്. അല്ല, അവരെന്ത് ചെയ്യാനാ?
1: ചെയ്യാനൊക്കെ പറ്റും. ഒരു 100 പേരെങ്കിലും ഡ്യൂട്ടിക്ക് ഉണ്ടാവില്ലേ? മല്ലികയുടെ ഫോട്ടോ ഷെയർ ചെയ്താൽ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്.
0: എടോ, കൈമടക്ക് കൊടുക്കാണ്ട് അവരൊന്നും ചെയ്യൂല. നീ വേഗം ജയനെ വിളിക്ക്.
1: അല്ല, ജയൻ ഇപ്പൊ പോലീസിനോട് സംസാരിക്കുന്നുണ്ടാവും.
0: സുരേഷ, പ്ലാറ്റ്ഫോമിൽ ഉണ്ടെങ്കിലല്ലേ കണ്ടെത്താൻ കഴിയൂ.
1: ദിനേശ,
0: നീ എന്തായാലും വിളിക്ക്.
1: ഹലോ ജയ, എന്തായടാ? ആണോ, നീ ഇങ്ങനെ നെർവസ് ആവില്ലേ? നീ നെർവസ് ആകാതെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യണം. ധൈര്യമായിട്ടിരിക്കേ. പോലീസിന് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ. ആ ആ ശരി,
0: നീ ഫോണി കൊണ്ടുവന്നെ.
1: ആ നീ വെക്കല്ലേ, ഞാൻ ദിനേശന് കൊടുക്കേ.
0: ജയ, മല്ലിക തിരക്കപ്പെട്ടതായിരിക്കും, നീ പേടിക്കൊന്നും വേണ്ട. പോലീസുകാരോട് പറഞ്ഞേ, അവര് 10-100 ആളുണ്ടാവില്ലേ, അവർക്ക് ഈസി ആയിട്ട് കണ്ടെത്താനാവും. ആ പിന്നെ വണ്ടിയിൽ കയറിയിട്ടില്ല എന്ന് ഉറപ്പല്ലേ? ആ ശരി ശരി ശരി. എന്നാലും ഓ അതെയാ, ആ അത് നന്നായി, അത് നന്നായി. വണ്ടിയിലുണ്ടെങ്കിൽ പെട്ടെന്നറിയും, മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ടാവും. നീ റിലാക്സ് ആയിട്ട് ഇരിക്കേ. ഞാൻ വിളിക്കാം, സുരേഷിന് കൊടുക്കാം. ആ ശരി എന്നാൽ.
1: മാറിക്കേറിയാല് പ്രശ്നമൊന്നുമില്ല. വണ്ടിയിൽ ഉണ്ടാവില്ലേ റെയിൽവേ പോലീസ്? TTRന് മെസ്സേജ് കൊടുത്താൽ വേഗത്തിൽ അറിയാൻ പറ്റും.
0: ജയദേവന്റെ കാര്യം ആലോചിക്കുമ്പോഴാ. അല്ല, മല്ലി എന്തിനായിരിക്കും പുറത്തിറങ്ങിയിട്ടുണ്ടാവുക?
1: അതൊന്നും ഇപ്പൊ ചോദിക്കാനാവില്ലല്ലോ. ആ ജയ, അതെയാ? ഓ താങ്ക് ഗോഡ്, സമാധാനമായില്ലേ? എങ്ങനെയാ റിട്ടേൺ? ഓക്കെ, ആ അത് ഞങ്ങൾ എടുത്തോളൂ. ആ ഞാൻ പറയാം, മല്ലികയോട് പറയണേ, ഞാൻ വിളിക്കാം. ഓക്കെ ഓക്കെടാ.
0: കിട്ടിയല്ലേ?
1: ആ കിട്ടി, പ്ലാറ്റ്ഫോമിൽ തന്നെ. അവിടെ 6-7 പ്ലാറ്റ്ഫോം ഉണ്ട്. മെട്രോ, സബർബൻ സ്റ്റേഷൻ വേറെയും.
0: ഓ സമാധാനായി, കുറച്ചു നേരം തീ തിന്നിട്ടുണ്ടാവും.
1: ആ മംഗളയില് അവന്റെ സാധനങ്ങളും ബാഗൊക്കെ ഉണ്ട്, നമുക്ക് പോയിട്ട് അത് കളക്ട് ചെയ്യാം.
0: ആ ട്രെയിൻ എപ്പോഴാ എത്തുക?
1: അത് നോക്കാം, കോച്ച് നമ്പറും സീറ്റ് നമ്പറും കിട്ടിയാ മതി, അത് അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്.
0: ഓ ആശ്വാസായി.
1: എന്നാ വാ, നമുക്ക് പോവാം.

0: on platform number 2, passengers are requested to take their respective seats. യാത്രികൻ കുട്ടിയാണ് ഗാഡി സൻസ്ഥ
1: മല്ലിക

0: ജയദേവ,
1: നീ നീ ഇതെങ്ങോട്ട് പോയതാ?
0: ഞാൻ കണ്ടു ജയദേവ, ഇവിടെ ഈ നഗരത്തിരക്കിൽ മോളെ മോളെ തനിച്ച് അവൾക്കാവില്ല. എന്തെങ്കിലും എന്തെങ്കിലും ആഹാരം കഴിച്ചു പോകും. വല്ലാതെ വിളറി വാടിയിട്ടുണ്ട് അവള്, തലമുടിയൊക്കെ പാറി പറന്ന്. ജയദേവ, സന്ധ്യയായാല് നേരെ ഉരുട്ടിയാല് മോൾ എവിടെയാ കഴിയ? അവള് അവളെവിടെയാ ഉറങ്ങ? ഒരു പരിചയമില്ലാതെ നാടല്ലേ ഇത്? അറിയുന്നവരാരും ഇല്ലാതെ മോളൊറ്റയ്ക്ക്. നമുക്ക് നമുക്ക് അന്വേഷിക്കാം. വാ വാ, എൻ്റെ കൂടെ വാ. നമ്മുടെ മോള് തനിച്ചാ ജയദേവ, പ്ലീസ് എൻ്റെ കൂടെ വാ.
1: എന്താടാ നീ നീ എന്നെയും? നമ്മുടെ മോള് ആകാശത്തില നക്ഷത്രങ്ങൾക്കിടയില നോക്ക്, അവള് ചിരിക്കുക, അവളുടെ അമ്മയെ പറ്റിച്ച് ചിരിക്കുക. മല്ലിക, നിനക്ക് തോന്നിയതാ? ഉള്ളിലെപ്പോഴും അവളുടെ ഓർമ്മയല്ലേ? ഏ, അതുകൊണ്ടാ. വാ വാ, പോകാം.
0: ഇനി ഇനി അങ്ങനെ തോന്നിയതാവോ ജയദേവ? പക്ഷേ എന്തിനാ എന്തിനാ ഈ അമ്മയെ ഇങ്ങനെ തോന്നിക്കാനായിട്ട് അവള് മുന്നിലൂടെ നടന്നകുന്നത്? എന്തിനാ എന്തിനാ അവള് പോയത്? എന്തിനാ അവള് പോയത്?

0: ദിനേശേട്ടാ, നിങ്ങൾ കിടക്കുന്നില്ലേ? രാവിലെ എണീക്കേണ്ടതല്ലേ?
1: അർജന്റ് മെസ്സേജിന്റെ റിപ്ലൈ കൊടുക്കട്ടെ.
0: ഓ, എന്താ അർജന്റ്? പഴയ ഗേൾ ഫ്രണ്ട്സാ? ഇപ്പോഴും വിളിക്കലുണ്ടാ?
1: ഒരൊറ്റ എണ്ണം മൈൻഡ് ചെയ്യുന്നില്ല ഗീതേ, കഷ്ടല്ലേ?
0: ഭയങ്കര കഷ്ടം.
1: അലാറം വെക്കണാ?
0: ഞാൻ വെച്ചിന്.
1: സുരേശൻ 5 മണിക്ക് വിളിക്കും.
0: ഓർക്കറിയാ നിങ്ങൾ മതികെട്ട് ഉറങ്ങിപ്പോന്ന്.
1: ഓ, അത് സുരേശനും അറിഞ്ഞ കഷ്ടം.
0: അവര് മംഗലാപുരത്ത് നിന്ന് മാറിക്കേറുവാ.
1: മുംബൈയിൽ നിന്നൊരു സൂപ്പർ ഫാസ്റ്റ് കിട്ടി, അത് ഗോവയിൽനിന്ന് മംഗളെ പാസ് ചെയ്യും. എന്നിട്ട് മംഗലാപുരത്ത് ആദ്യത്തും, അവിടുന്ന് പിന്നെ സെയിം കോച്ച്, സെയിം സീറ്റ്.
0: ആ, അതൊരു സൗകര്യമായി.
1: നീ ഈ തീവണ്ടി വകുപ്പിനെ കുറിച്ച് എന്താ കരുതത്? പാസഞ്ചേഴ്സിനോട് വലിയ കെയർ ആണ്. പിന്നെ ഞാനും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്.
0: ആരോട്? തീവണ്ടി വകുപ്പിനോടാ?
1: എന്താ, അങ്ങനൊരു വകുപ്പില്ലേ?
0: ഇല്ല, റെയിൽവേ മിനിസ്ട്രിയാ മനുഷ്യ.
1: ഓ, മാറിപ്പോയതാ നിക്ഷേമി ഗീതേ.
0: ആ, വന്ന് കിടക്ക്.
1: തെരവ്.

0: നേരം പുലർന്ന ഈ അലാറോ ഇതേടി വെച്ചിന് കാണുന്നില്ല. അലാറോ ഓഫ് ആക്കണേനു. അലാറല്ലേ ഫോൺ എടുക്കുന്നത്? ഇതാരാപ്പ ഈ സമയത്ത്? സുരേശനാ? സമയം ഒരു മണിയല്ലേ ആയുള്ളൂ. ഇനി മാറിപ്പോയതങ്ങാട്ടെ ഇരിക്കുക. ദിനേശേട്ടാ, ദിനേശേട്ടാ, ദിനേശേട്ടാ, ദാ സുരേശേട്ടൻ വിളിക്കുന്ന. ദിനേശേട്ടാ, ദാ സുരേശേട്ടൻ വിളിക്കുന്നാന്ന്. കട്ടയ ദിനേശേട്ടാ, ദിനേശേട്ടാ, സുരേശൻ വിളിച്ചിട്ടുണ്ടെന്ന്.
1: എന്താ
0: ഇങ്ങനെ എണീറ്റാ? എണീക്കെന്ന്.
1: നേരായാ? ഞാൻ ഉറങ്ങിപ്പോയി.
0: നേരൊന്നും ആയിട്ടില്ല, സുരേശൻ വിളിച്ചിയാ.
1: ഒരു മണിക്കാ, ഇവനെന്ത് പറ്റി?
0: അഞ്ചുമണിയായിന്ന് വിചാരിച്ചിട്ടേരിക്കൂ. ആ എന്നാ മതി, നിങ്ങൾ കടന്നോ. കിടക്കല കിടക്കല, ഇതാ പിന്നെയും വിളിക്കുന്ന.
1: നീ കൊണ്ടാ. ഹലോ, എന്താ സുരേഷ? ഒരു മണിയല്ലേ ആയുള്ളൂ. ആ എന്ത് പറ്റി? പോയാ? അതെയാ, ഇപ്പ തന്നെ. ആ നീ നീ പോയിക്കോ, ജയന നമ്മൾ കൂട്ടിക്കോളാം. ശരി, വിളിക്കാം.
0: എന്നതിനെ ചേട്ടാ?
1: സുരേഷിന് അർജന്റായിട്ട് കോഴിക്കോട് പോണം പോലും.
0: മദറിന്
1: മരിച്ചു.
0: നമുക്കൊന്ന് കാണാൻ പോലും പറ്റിയിട്ടില്ല അല്ലേ.
1: പിന്നെ ഗീത ശ്യാമിനെയും കൂട്ടി പോകാനാ സുരേഷൻ പറഞ്ഞത്.
0: അല്ലപ്പാ, ശ്യാമിനെ ഈ സമയത്ത് എങ്ങനെ വിളിക്കുക?
1: അതും ശരിയാ, വൈകുന്നേരം വിളിച്ചപ്പോ അവൻ ചോദിച്ചതാ വരണോന്ന്. പിന്നെ കാറിൽ ആളധികം ഒന്ന് വെച്ചിട്ട് ഞാൻ വേണ്ടാന്നും പറഞ്ഞു.
0: ദിനേശേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ.
1: എന്താ?
0: റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാനും വരാം, നമ്മളെ കാറെടുക്ക.
1: ഗീതേ?
0: ആ അത് മതി, ഈ സമയത്ത് ശ്യാമിന് വിളിക്കൊന്നും വേണ്ട, നമുക്ക് പോയാ പോരെ.
1: എന്നാൽ അങ്ങനെ തന്നെ.
0: ജയദേവനെയും മല്ലികേനെയും നേരെ ഇങ്ങോട്ടേക്ക് കൂട്ടാ, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് അവര് വീട്ടിലേക്ക് പോയിക്കോട്ടെ.
1: അത് നന്നായി, അവിടെ ചെന്നിട്ട് വെച്ചുണ്ടാക്കൊന്നും വേണ്ടല്ലോ. നന്നായി.
0: ആ എന്നാ നിങ്ങൾ കുറച്ചും കൂടി കടന്നോ.

0: ഇതേ
1: എന്നാ
0: നീയാണ് ഉപാര്യ.
1: ഉപാര്യ
0: ഉപാര്യ ഉത്തമയായ ഭാര്യ.
1: ഉത്തമന്റെ ഭാര്യ ആരാ ഉത്തമേ?
0: ഉത്തമയായ ഭാര്യ
1: മായയാ? അതാരാ മായ? ഞാനറിയാത്ത ഒരു മായ.
0: ഓ മായയല്ല, ഞാൻ വിട്ട് വിട്ട്.
1: വിട്ടുന്നാ? അപ്പൊ മായ ഇത്ര നാൾ നിങ്ങള് ഏതാ മായ? ഓ ഹരികുമാറിന്റെ വൈഫ്.
0: ഇതേ
1: ആ ആയിക്കോട്ടെ. ഹറിയാ
0: ഞാൻ ഉറങ്ങിയേ, അരമണിക്ക് മുമ്പേ ഞാൻ ഉറങ്ങി.

0: ഇതേ ദാ ജയനും മല്ലികയും.
1: ചേച്ചി വാ.
2: സുരേഷ് വന്നില്ല ദിനേശ?
1: ഇല്ല, ഞങ്ങൾ കാണല്ലോ സ്റ്റേഷൻ അടുത്ത്.
3: ദിനേശിന്റെ കൂടെ ഗീതയും രാവിലെ തന്നെ വന്നൂല്ലേ, ആകെ കൂടെ വിഷമായോ?
1: ഏ, എന്ത് വിഷമോ ഏച്ചിയാ, ബാഗ് നീക്ക്.

0: അയ്യോ ഗീതേ, അതവിടെ തന്നെ വെച്ചേക്ക്, ഞാൻ തന്നെ എടുത്തോളാം. ഇത് അത്ര വലിയ കനൊന്നുമില്ല.
1: അതിങ്ങനെ തന്നേക്കേ, വണ്ടി പുറത്തുണ്ട്.

0: ദിനേശ്, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം?
1: എന്ത് വിശേഷം? അങ്ങനെ അങ്ങ് പോകുന്നു.
2: അതില്ലേച്ചി, ദിനേശേട്ടനും സുരേശനും വരാനായിരുന്നു തീരുമാനിച്ചത്. പെട്ടെന്ന് കോഴിക്കോടേക്ക് സുരേശന് പോണ്ടി വന്നു.
1: മദറിന് സുഖമില്ല, അവർക്ക് സീരിയസ് ആണെന്ന് വിവരം വന്നു.
3: അല്ല, ഇതിപ്പോ കുറെ നാളായില്ലേ ഗായത്രി മദറിന്റെ കൂടെ?
2: അതെ, നിങ്ങൾ വന്നിട്ട് ഞായറാഴ്ച എല്ലാരും കൂടെ കോഴിക്കോട്ടേക്ക് പോകാൻ തീരുമാനിച്ചതാ.
0: മദർ
1: കഴിഞ്ഞെന്നാ തോന്നുന്നത്.
3: അങ്ങനെയെങ്കിൽ നമുക്കൊന്ന് പോയി കാണണ്ടേ?
0: തീർച്ചയായും പോണം.
1: വണ്ടി മംഗലാപുരത്ത് നേരത്തെ എത്തിയ?
0: എത്തി കുറച്ച് മണിക്കൂറുകൾ. മറക്കാനാകാത്ത നിമിഷങ്ങൾ, ഓർക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ.
1: അല്ല, ശരിക്കും എന്താ ഉണ്ടായത്?
0: അത് മല്ലിക തന്നെ പറയും.
3: അത് രാവിലെ ജയദേവന് ആഹാരം വാങ്ങാൻ ഇറങ്ങിയ സമയത്ത് പ്ലാറ്റ്ഫോമിൽ നിറയെ ആളുകളായിരുന്നു. ആ ആൾക്കൂട്ടത്തില് ഞാൻ കണ്ടു.
4: ആരെ?
3: എന്റെ മോളെ തന്നെ ഗീതേ. റോജെ
4: ചേച്ചി.
1: മല്ലിക, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ അന്നത്തെ രംഗങ്ങൾ മായാതെ കിടക്കുകയല്ലേ? നിങ്ങൾക്കറിയാം, നിങ്ങളെ യാത്ര അയക്കാൻ അന്ന് റെയിൽവേ സ്റ്റേഷനിൽ സുരേശൻ കുറച്ച് നേരത്തെ എത്തിയിരുന്നു. കാറിലൊന്നും മയങ്ങി. കണ്ണടച്ച ഉടൻ അവൻ കണ്ടതെന്താണെന്ന് അറിയാം? റോജയുടെ എഴുത്ത്, ടീച്ചറുടെ സങ്കടം.
0: മനസ്സിൽ പതിഞ്ഞത് സ്വപ്നങ്ങളായി കാണും. ചിലപ്പോ നമ്മുടെ മുന്നിലൂടെ പോകുന്നതായും തോന്നും.
3: ദിനേശ, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാ. തോന്നലാണോ സ്വപ്നാണോ എന്ന് ഞാനും കുറെ സംശയിച്ചതാ. പക്ഷേ എന്റെ കൺമുന്നിലൂടെയാ അവള് നടന്നു പോയത്. ഞാൻ കണ്ടത് അവള് തന്നെയാ. എനിക്ക് ഞാൻ നിങ്ങളോട് എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കി തരേണ്ടത്?
4: ചേച്ചി, സാരമില്ല, അതൊക്കെ ഉണ്ടാവൂ.
1: അതെങ്ങനെ നിനക്കറിയാ?
4: ആ അറിയാ, നിങ്ങൾക്ക് എന്റെ മുത്തച്ഛനെ അറിയാ.
1: എന്താ നിനക്കറിയില്ലേ, പിന്നെ ഞാനെങ്ങനെ അറിയാ?
4: ദിനേശേട്ടാ,
2: മുത്തച്ഛൻ പൂജകളൊക്കെ ചെയ്യുന്ന ആളാ. ഊറു പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഗതികിട്ടാ തലയുന്ന ആത്മാക്കളാ നമ്മുടെ മുന്നിലൊക്കെ വരുവാന്ന്.
1: ഇതേ, നീ വെറുതെ പേടിപ്പിക്കല്ലേ?
2: പേടിപ്പിക്കാൻ പറഞ്ഞതല്ല ഏച്ചി, നല്ലൊരു ജ്യോത്സ്യനെ കാണണം. പ്രശ്നവിധി അറിഞ്ഞ് ചില പൂജകളും ആവാഹനമൊക്കെ നടത്തിയാല് പിന്നെ ഒന്നും പേടിക്കണ്ട.
0: ഹരിദ്വാറിൽ നിന്ന് ഗുരുജിയും പറഞ്ഞു ഇത് തന്നെ.
2: ആ നോക്ക് ദിനേശേട്ടാ, നിങ്ങൾ കേക്ക്.
1: അല്ല, മല്ലിക എന്താ ഒന്നും പറയാത്തത്?
3: ഞാനെന്ത് പറയാനാ ദിനേശ? ഒന്നുറപ്പാ, ഒരാവാഹനം കൊണ്ടും ഉള്ളിന്ന് എന്റെ മോള് എവിടെയും പോവില്ല.
2: ചേച്ചി വിഷമിക്കല്ലേ, എല്ലാം വിധിയാ, ഈശ്വര നിശ്ചയം പോലെയേ വരൂ.
0: ആ സുരേഷിനോടൊക്കെ ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് തീരുമാനിക്കാം.
1: ആ അത് തന്നെ. അല്ല, നമ്മുടെ തീവണ്ടി പോലീസ് നന്നായി ഹെൽപ്പ് ചെയ്തല്ലേ?
2: ഓ, തീവണ്ടി പോലീസ് അല്ല, റെയിൽവേ പോലീസ്.
1: ഓ, അത് തന്നെ.
0: ഒരു അര മുക്കാ മണിക്കൂർ അത് ഓർക്കുമ്പോ.
1: വേണ്ട, ഒന്നും ഓർക്കണ്ട. അല്ല, എന്താ നമ്മുടെ പരിപാടി?
0: ദിനേശ, നീ ആ റെസ്റ്റോറൻറ്റിനടുത്ത് വണ്ടി നിർത്ത.
1: ഏയ്, അതെന്തിനാ? ഈ വണ്ടി എന്റെ വീട്ടിലേ നിൽക്കൂ.
2: നിങ്ങൾ റെസ്റ്റോറൻറ്റിലൊന്നും കയറണ്ട, നമ്മൾ നേരെ പോകുന്നത് വീട്ടിലേക്കാ. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടേ നിങ്ങളെ വിടൂ.
1: ഗീതയുടെ സ്പെഷ്യൽ ദോശയും കടലക്കറിയും ഉണ്ട്.
3: അയ്യോ, അതൊന്നും വേണ്ടായിരുന്നു ഗീത.
1: മല്ലിക, ലോങ് യാത്രയും കഴിഞ്ഞ് വരുന്നതല്ലേ, വീട്ടിലെത്തി ഫുഡൊന്നും ഉണ്ടാക്കാൻ മെനക്കെടണ്ടെന്ന്.
0: അപ്പോ കോഴിക്കോട്ടേക്കോ?
1: നമ്മള് ഒരു 7 മണിക്ക് വീട്ടിലെത്തും.

0: ഒന്ന് കുളിച്ച് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് 8 മണിക്ക് മുമ്പ് നിങ്ങളെ വീട്ടിലെത്തിക്കാം. പോരെ, 1-2 മണിക്കൂർ റെസ്റ്റ് വേണമെങ്കിൽ ഒരുറക്കം. 10 മണിക്ക് കോഴിക്കോട്ടേക്ക്, ഞാൻ ശ്യാമിനെയും വിളിക്കാം.
1: ചേച്ചിയും വരുന്നില്ലേ? ഞാനും ശ്യാമിന്റെ വൈഫും ഉണ്ടാകും.
2: ആ, അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളുടെ കൂടെ വരാം. എന്താ ജയദേവ, അതല്ലേ നല്ലത്.
0: അത് സുരേഷനെ വിളിച്ചു ചോദിക്കാം. നേരത്തെ ആണെങ്കിൽ ഞാൻ വിളിക്കാം. 2 മണിക്കൂർ റെസ്റ്റ് ഒഴിവാക്കി പോവാം.
3: റെസ്റ്റ് ഒന്നും വേണ്ട, നമുക്ക് 9 മണി കഴിയുമ്പോൾ തന്നെ പോവാം. എന്താ?
0: എന്നാ പിന്നെ അങ്ങനെ തന്നെ. ഓക്കെ
3: ഓക്കെ.

0: ദിനേശ, കുറേ ആളുണ്ടല്ലോ.
1: നീ ചോദിക്കേ, ഓടി ഓടിയാന്ന് അന്വേഷിക്കേ.
0: മദർ സുപ്പീരിയർ?
2: ആ രണ്ട് അച്ഛന്മാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ലേ, അവരാണ് മദർ സുപ്പീരിയർ.
0: എടാ ദിനേശ,
1: എന്താ?
0: എടാ മരിച്ചത് മദർ അല്ലാന്ന്?
3: പിന്നെ
1: പിന്നെ
0: അവിടെ സംസാരിച്ചിരിക്കുന്നതാ മദർ.
1: ഒരു മിനിറ്റ്, ഞാൻ ചോദിക്കട്ടെ. ബോഡി
2: ഹാളിലുണ്ട്, അതുവഴി കയറിക്കോളൂ.
4: മല്ലിക വരും, എല്ലാവരും വരും.

0: ജയദേവ.
1: എന്താ മല്ലിക?
0: ഒന്നിങ്ങോട്ട് നോക്ക്. ഹാളിനു മുന്നിലെ അൽത്താരയ്ക്ക് സമീപം ഒരു ഫോട്ടോ പൂക്കളർപ്പിച്ച് അവിടെ നോക്ക് ജയദേവ.

0: നെല്ലിക്ക രണ്ടാം ഭാഗത്തിൻ്റെ ആദ്യ അധ്യായം ഇവിടെ പൂർണ്ണമാകും. നാടകരചന കൃഷ്ണകുമാർ, ശബ്ദമിശ്രണം സംവിധാന സഹായം അശ്വിനി കവണിശ്ശേരി, നാടക സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ഈ നാടകത്തിൽ അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: രാമകൃഷ്ണൻ പഴശ്ശി, ജയദേവൻ, ബൈജു സുന്ദരൻ മട്ടന്നൂർ, സുരേഷ്, പുരുഷോത്തമൻ സി കല്ലേരിക്കര, ശ്യാം, സിനി രാമദാസ് മട്ടന്നൂർ, ദിനേശൻ, അമൽ മണി മട്ടന്നൂർ, ഇൻസ്പെക്ടർ രാഘവ്, ശ്രീഹരി രാമദാസ് മുരുകൻ, നന്ദാത്മജൻ കൊതേരി മുത്തു, കെ ടി ഗംഗാധരൻ നെല്ലൂന്നി, ടി ടി ആർ, ചന്ദ്രഭാനു തില്ലങ്കേരി യാത്രികൻ, അശ്വിനി കവണിശ്ശേരി മല്ലിക, സൂര്യ എടവന ഗീത, ചന്ദ്രലേഖ മല്ലിശ്ശേരി കാളിയമ്മ പെരിയ തങ്കച്ചി, അർഷിത റോജ.
1: നാടകനേരം. അരങ്ങുണർത്തുന്ന അഭി

സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങൾ അറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446 9033 345. മറ്റൊരു നമ്പർ 9495 5325 542.

0: മധുരഗീതങ്ങൾ.
1: റേഡിയോ മലബാർ 89.6 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഏവരെയും മധുരഗീതങ്ങളുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ രാമകൃഷ്ണൻ പഴശ്ശി. നല്ല നല്ല ഹാസ്യഗാനങ്ങൾ ഇനിയുള്ള ഒരു മണിക്കൂർ നേരം നിങ്ങളെ കാത്തിരിക്കുകയാണ്. നമുക്ക് ആരംഭിക്കാം. 1975 JC സംവിധാനം ചെയ്ത ചിത്രം ചന്ദനച്ചോല. ഡോക്ടർ ബാലകൃഷ്ണൻ വരികളെഴുതി, KJ ജോയ് ഈണം നൽകി, യേശുദാസും പട്ടം സദനും ചേർന്ന് പാടിയ ഗാനം ഇങ്ങനെയാണ്: മണിയാൻ ചെട്ടിക്ക് മണിമിട്ടായി, മധുരക്കുട്ടിക്ക് പഞ്ചാരമിട്ടായി. നമുക്ക് ഇന്നത്തെ ആദ്യ ഗാനം ഇവിടെ തുടങ്ങാം.

0: ആരോഗ്യ സ്വാമിക്ക് എന്ത് മിഠായി,
1: ഈ ആരോഗ്യ സ്വാമിക്ക് ഡബർ മിഠായി,
0: ഈ ആരോഗ്യ സ്വാമിക്ക് ഡബർ മിഠായി. മണിയാൻ

ഇന്നത്തെ മധുരഗീതങ്ങളിൽ രണ്ടാമത്തെ ഗാനം 1975 തന്നെ പുറത്തിറങ്ങിയ അയോധ്യ എന്ന സിനിമയിൽ നിന്നുള്ളതാണ്. പി എൻ സുന്ദരം സംവിധാനം ചെയ്ത ഈ സിനിമയിൽ 8 ഗാനങ്ങളുണ്ട്. ഇതില് ഹാസ്യഗാനം എന്ന് പറയാവുന്നത് പി ഭാസ്കരൻ വരികൾ എഴുതി ജി ദേവരാജൻ ഈണം നൽകി കിഷോർ കുമാർ പാടിയ ഗാനമാണ്. എ ബി സി ഡി, ഹലോ കമോൺ, പ്രേംനസീർ, കെ ആർ വിജയ, ബേബി ശാന്തി തുടങ്ങിയവരെല്ലാമാണ് ഈ ചിത്രത്തിൽ

0: പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. കേൾക്കാം നമുക്ക് ഇന്നത്തെ രണ്ടാമത്തെ ഹാസ്യഗാനം.
1: Hello, come on, I will teach you.

റേഡിയോ മലബാർ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ ഹാസ്യഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മധുരഗീതങ്ങൾ തുടരുകയാണ്. അടുത്തതായി മധു, ജയഭാരതി, കൊട്ടാരക്കര, ശ്രീധരൻ നായർ, കെ വി ശാന്തി, ശങ്കരാടി, നന്ദിത ബോസ് തുടങ്ങി രണ്ട് കാലഘട്ടങ്ങളിലെ സിനിമാ ചരിത്രത്തിൽ ഇടം നേടിയ നടീനടന്മാർ അഭിനയിച്ച ചിത്രം 1975 കാമം ക്രോധം മോഹം. മധു തന്നെയാണ് ഈ സിനിമ സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും. ഇതിലെ ഭരണിക്കാവ് ശിവകുമാർ, ബിച്ചു തിരുമല എന്നിവർ ചേർന്ന് വരികളെഴുതി, ശ്യാം ഈണം നൽകി, പി പട്ടം അമ്പിളി, രാജശേഖരൻ തുടങ്ങിയവർ പാടിയ ആലുവ മെയ്യാളെ വിടുവ ചൊല്ലാതെ എന്ന ഗാനം അടുത്തതായി കേൾക്കാം.

പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലബാറിൽ മധുരഗീതങ്ങളാണ്. ചിരിനിമിഷങ്ങൾ സമ്മാനിക്കുന്ന മറ്റൊരു ഗാനം കൂടി ഇതാ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. മലയാളം ബ്യൂട്ടി എന്നെ മനസ്സിലിട്ട് പൂട്ടി, ചിത്രം പത്മരാഗം. പ്രേംനസീർ, അടൂർ ഭാസി, ബഹദൂർ, ജയഭാരതി തുടങ്ങിയവർ അഭിനയിച്ച ചിത്രമാണിത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ, പാടിയത് കെ പി ബ്രഹ്മാനന്ദൻ, ശ്രീലത നമ്പൂതിരി.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, മധുരഗീതങ്ങളിലൂടെ അടുത്ത ഹാസ്യഗാനം. വീണ്ടും 1975 തന്നെ പുറത്തിറങ്ങിയ KS സേതുമാധവൻ സംവിധാനം ചെയ്ത പ്രിയംവദ എന്ന സിനിമയിൽ നിന്നുള്ള അറിയാമോ നിങ്ങൾക്കറിയാമോ എന്ന ഗാനമാണ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി ഈണം നൽകി. പാടിയത് ശ്രീലത നമ്പൂതിരി.

എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹാസ്യഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്ന പ്രതീക്ഷയോടുകൂടി തുടരുകയാണ്. അടുത്തതായി പി ലീല, സി ഒ ആൻഡോ, രവി എന്നിവർ ചേർന്ന് പാടിയ നില്ലടി നില്ലടി നീ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. കമലഹാസൻ, അടൂർ ഭാസി, ജയഭാരതി, കെ പി ഉമ്മർ, കവിയൂർ പൊന്നമ്മ, ശങ്കരാടി, സുകുമാരി, തിക്കുറിശി സുകുമാരൻ നായർ തുടങ്ങിയവർ അഭിനയിച്ച ഈ ഗാനത്തിനു വേണ്ടി സംഗീതം നൽകിയത് എം എസ് ബാബുരാജാണ്. വരികൾ എഴുതിയത് പി ഭാസ്കരൻ.

കൊല്ലാതെ കൊന്നതൻ ചെല്ലമാം പുത്രിയേ. നില്ലടി നില്ലടി നീയല്ലയോ ഇന്ന് കൊല്ലാതെ കൊന്നതൻ ചെല്ലമാം പുത്രിയേ. കല്ലടി തകിടതും തകിടതും തകിടതും തകിടതും തകിടതും തകിടതും കല്ലടി ജൂലിന എല്ലാത്തിനും വെറും പുല്ലാണ് പുല്ലാണ് കാശും പ്രതാപവും. കല്ലടി ജൂലിനാൽ എല്ലാത്തിനും വെറും പുല്ലാണ് പുല്ലാണ് കാ

മധുരഗീതങ്ങളിൽ ചിരിനിമിഷം സമ്മാനിക്കുന്ന അടുത്ത ഗാനം പ്രസാദം എന്ന സിനിമയിൽ നിന്നുള്ളതാണ്. വരികളിങ്ങനെയാണ്: വാദം, പിത്ത, കഫാൽ. ഒരുപാട് രോഗങ്ങളുണ്ട്, ആ കൂട്ടത്തില് ചില രോഗങ്ങളെ കുറിച്ചാണ് പരാമർശം. നമുക്ക് കേട്ടുനോക്കാം. പ്രേംനസീർ, അടൂർഭാസി, ജയഭാരതി, കെ പി എസ് സി ലളിത തുടങ്ങിയവരാണ് ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. പി ഭാസ്കരന്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി ഈണം നൽകി പാടിയത് യേശുദാസ്.

0: ಗಿರಿ ಬಗ ಬಗ ದಬಬ ದಬಬ ಸದ ಸದ ರಿಸ ರಿಸ ಗರಿ ಗರಿ ಸದ ಸದ ಗರಿ ಗರಿ ಸದ ಸದ ಬದ ಬಗ ರಿ ಸದ ಸದ ಬದ ಬಗ ಬಗರಿ ಸದ ಬದ ಬಗ ಬಗರಿ ಗರಿ ಸರಿ ರಿ ಗಗ ಪದ ಗಗ ಪ ಪದ ದಬ ಪದ ದಸ ಪದ ದಸ ಸರಿ ರಿ ಗರಿ ರಿ ಸದ ದಬ ಬಗ ಗರಿ ರಿ ಸದ ದಬ ಪದ ದಸ ಸರಿ ರಿ ಗಗ ಪ ಪದ ದಸ ಸರಿ ಗ ಗರಿ ಸ ರಿ ಸದ ಪ ರಿ ಸದ ಸಾದ ಪಗ ದಪಗರಿ ಪಗರಿ ಸದ
1: ಮಧುರ ಗೀತಂಗ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിൽ മധുരഗീതങ്ങളിലൂടെ ഹാസ്യഗാനങ്ങൾ നിങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന പ്രതീക്ഷയോടുകൂടി അടുത്ത ഗാനത്തിലേക്ക്. അടുത്തതായി ചിരിക്കുടുക്കെ തങ്കച്ചിരിക്കുടുക്ക് എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ചിത്രം 1976 AB രാജ് സംവിധാനം ചെയ്ത ചിരിക്കുടുക്ക. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ശങ്കർ ഗണേഷ് ഈണം നൽകി ആലപിച്ചിരിക്കുന്നത് യേശുദാസും പട്ടം സദനും.

ഹാസ്യഗാനങ്ങളിൽ അടുത്തതായി ഇതാ വരികയാണ്. അയൽക്കാരി എന്ന സിനിമയിലെ ഗാനം തട്ടല്ലേ മുട്ടല്ലേ തപ്പുകൊട്ടല്ലേ എന്ന ഗാനമാണിത്. സി ഒ ആൻഡോ, പരമശിവം, കാർത്തികേയൻ എന്നിവരാണ് പാടിയത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ.

പ്രിയപ്പെട്ടവരെ, ഇത് മധുരഗീതങ്ങളുടെ നേരമാണ്. ഹാസ്യഗാനമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം പി ജയചന്ദ്രൻ, കെ പി എസ് സി ലളിത എന്നിവർ പാടിയതാണ്. 1976 ഈ സിനിമയും പുറത്തിറങ്ങിയിരിക്കുന്നത്. ഡോക്ടർ ബാലകൃഷ്ണൻ സംവിധാനം ചെയ്ത മധുരം തിരുമധുരം എന്ന ചിത്രമാണ്. വരികൾ എഴുതിയത് ഡോക്ടർ ബാലകൃഷ്ണൻ, ഈണം നൽകിയത് എ ടി ഉമ്മർ. ഗാനം കാശായ കാശെല്ലാം പൊൻകാശ് എന്ന് തുടങ്ങുന്നു.

ഭൂമിയിൽ നിന്ന് പോകുമ്പോ കൊണ്ടുപോവില്ല, പക്ഷെ ഭൂമിയിൽ ജീവിക്കാൻ കാശ് വേണ്ടേ.

നാട്ടിലുള്ളവരെ വലഞ്ഞ എനിക്ക് എന്ത് തേങ്ങയാ? കയ്യിലുള്ള കാശെല്ലാം വീതിക്കാനോ? കാലണ ഞാൻ ആർക്കും കൊടുക്കില്ല പാത്തുമ്മ.

ഹാസ്യഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മധുരഗീതങ്ങൾ തുടരുകയാണ്. അടുത്തതായി 1977 പുറത്തിറങ്ങിയ ധീരസമീരെ യമുനാ തീരെ എന്ന സിനിമയിൽ നിന്നുള്ള ഗാനമാണ്. ഒ എൻ വി കുറുപ്പ് വരികളെഴുതി, ശ്യാം ഈണം നൽകി, പി ജയചന്ദ്രൻ, പട്ടം സദൻ, എൽ ആർ ഈശ്വരി എന്നിവർ ചേർന്ന് പാടിയ ഗാനം ആനന്ദം ബ്രഹ്മാനന്ദം.

റേഡിയോ മലബാറിലൂടെ ഹാസ്യഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മധുരഗീതങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കേൾക്കാം. 1977 തന്നെ പുറത്തിറങ്ങിയ തുറുപ്പുഗുലാൻ. ഇതിൽ ശ്രീകുമാരൻ തമ്പി വരികളെഴുതി വി ദക്ഷിണാമൂർത്തി ഈണം നൽകി. യേശുദാസ്, പി ജയചന്ദ്രൻ എന്നിവർ പാടിയ ഗാനം തുറുപ്പുഗുലാൻ ഇറക്കിവിട്.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലൂടെ ഇത്രയും നേരം ചിരിനിമിഷങ്ങൾ സമ്മാനിക്കുന്ന ഒത്തിരി ഗാനങ്ങൾ നമ്മൾ കേട്ടു. ഇവയെല്ലാം ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുകയാണ്. വീണ്ടും ചിരിപ്പാട്ടുകളുടെ ശേഖരവുമായി നമുക്ക് അടുത്ത മധുരഗീതങ്ങളിൽ തുടരാം. ഇന്ന് കൂടെ ഉണ്ടായിരുന്നത് ഞാൻ രാമകൃഷ്ണൻ പഴശ്ശി. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം.
1: മധുരഗീതങ്ങൾ.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം, ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ 1983 എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണി ജയറും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനമാണ് അടുത്തത്.

കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളീമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യമാമൻ എന്നിവരാലപിച്ച ഗാനം, ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202, ചിങ്ങം 22, ഹിജ്റ വർഷം 1448, റബി ഉൽ അവൽ 25, ശകവർഷം 1948, ഭാദ്രം 16, 2026 സെപ്റ്റംബർ 7, തിങ്കളാഴ്ച. റേഡിയോ മലബാറിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിനം നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റും 2 സെക്കൻഡും.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ കേൾക്കാം പ്രഭാത ഗീതങ്ങൾ.